റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചുകൾ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 26, ക്രിസ്തുവർഷം 2026, ജൂൺ 9, ചൊവ്വാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചുകൾ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: മൈലുകൾ നീണ്ടുകിടക്കുന്ന വിശാലമായ തരിശുഭൂമി കാനഡയിലുണ്ട്. അവിടെ സാധാരണ മഴ പെയ്യാറില്ലത്രേ, വല്ലപ്പോഴും മാത്രം പെയ്യും. ഒരിക്കൽ ഭാഗ്യാന്വേഷിയായ ഒരു കർഷകൻ അവിടെ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അയാൾ തൻ്റെ കുടുംബവുമായി അവിടെ എത്തി. താമസിക്കാനായി ഒരു ചെറിയ കുടിൽ കെട്ടിയുണ്ടാക്കി. താമസിയാതെ തന്നെ അയാൾ മക്കളുമൊത്ത് നിലം കിളച്ചു മറിച്ച് കൃഷിയിറക്കി. പിന്നെ മഴയ്ക്കായി കാത്തിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ വർഷം അവിടെ മഴയുണ്ടായി, നല്ല വിളവുമുണ്ടായി. അടുത്ത വർഷം കുറച്ചുകൂടി വിപുലമായ കൃഷിയിറക്കി. ആ വർഷവും മഴ വന്നു, സമൃദ്ധമായ വിളവും കിട്ടി. വാർത്ത പട്ടണത്തിലെത്തി, പലരും അവിടേക്ക് കുടിയേറി. അവർ പിന്നെ സംഘമായി പടുകൂറ്റൻ യന്ത്രങ്ങളുടെ സഹായത്തോടെ വളരെ വിപുലമായ തോതിൽ കൃഷിയിറക്കി. മഴയുടെ തുടരെ തുടരെയുള്ള വരവ് അവരെ താമസിയാതെ ധനാഢ്യരാക്കി. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. പിന്നെ മഴ വരാതായി. അതോടൊപ്പം തുടരെ തുടരെ കൃഷി നശിക്കാനിടയായി. പട്ടണത്തിൽ നിന്ന് വന്നവർ ഓരോരുത്തരായി വിട ചൊല്ലി മടങ്ങാൻ തുടങ്ങി. ഒടുവിൽ നമ്മുടെ കർഷകൻ മാത്രം അവശേഷിച്ചു. പലരും പ്രേരിപ്പിച്ചെങ്കിലും അയാൾ മടങ്ങിപ്പോകാൻ വിസമ്മതിച്ചു. ഒരിക്കൽ തന്നെ അനുഗ്രഹിച്ച മണ്ണിനെ ഉപേക്ഷിച്ചു പോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മഴ ഇനിയും വരും എന്നായിരുന്നു അയാളുടെ പ്രതീക്ഷ. അയാളുടെ മക്കൾക്ക് അവരുടെ അച്ഛൻ്റെ നിലപാട് പ്രായോഗിക ബുദ്ധിക്ക് നിരക്കാത്തതാണ് എന്നാണ് തോന്നിയത്. അവർ അച്ഛൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നിർബന്ധ ബുദ്ധിക്കാരനായ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് ജോലി അന്വേഷിച്ച് പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വൃദ്ധ ദമ്പതികൾ അവിടെ ഒറ്റയ്ക്കായി. ഒരു നിഴൽ പോലെ ആ കർഷകൻ്റെ ഭാര്യ അയാളോടൊപ്പം ദുരന്തവും അതിൻ്റെ ദുഃഖവും പങ്കിട്ടു. നാളുകൾ പിന്നിടവേ തൻ്റെ ഭർത്താവിന് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ ആ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. പലപ്പോഴും ഒരു പിടി മണ്ണെടുത്ത് അതിനോടെന്തോ പുലമ്പിക്കൊണ്ട് ആകാശത്തിലേക്ക് വലിച്ചെറിയുമായിരുന്നു. വാനത്ത് നോക്കി മേഘങ്ങളോട് ആക്രോശിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇപ്രകാരമുള്ള അലച്ചിലുകൾക്കിടെ അയാൾ ആ മണ്ണിൽ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. മരണവാർത്തയറിഞ്ഞ് പട്ടണത്തിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തി. അയാളുടെ വിധവയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം ആ മണ്ണിൽ തന്നെ അവർ സംസ്കരിച്ചു. പതിവ് പോലെ ഒരു കുഴിമാടം കെട്ടി അവിടെ ഒരു ചെറിയ മരക്കുരിശും സ്ഥാപിച്ചു. വന്നവർ ഓരോരുത്തരായി മടങ്ങാൻ തുടങ്ങി. എല്ലാവരും നിർബന്ധിച്ചെങ്കിലും ആ വൃദ്ധ വിധവ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾ ഒറ്റയ്ക്കായി. അന്ന് സന്ധ്യയായപ്പോൾ പെട്ടെന്ന് ആകാശം കാറുകയറിയിരുന്നു. മഴ ചാറാൻ തുടങ്ങി. പിന്നീട് മഴ ശക്തമായി. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണെന്ന് തോന്നി. മഴ രാത്രി മുഴുവൻ നിന്ന് പെയ്തു. പ്രഭാതമായപ്പോഴും മഴ ചാറുന്നുണ്ടായിരുന്നു. ആ വിധവ കുഴിമാടത്തിനരികെ എത്തി. പുതുമഴ മണ്ണിൽ ചാലുകൾ കീറി ഓടിക്കളിക്കുന്നു. കുരിശിൽ നിന്ന് മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നു. ആ മഴത്തുള്ളികളെ നോക്കി അവൾ പറഞ്ഞു, നീ ഒരു ദിവസം നേരത്തെ വന്നിരുന്നുവെങ്കിൽ എൻ്റെ ഭർത്താവ് മരിക്കില്ലായിരുന്നു. ദീർഘമായ മൗനത്തിനിടയിൽ അവൾ ഇങ്ങനെ ചിന്തിച്ചു. മഴയ്ക്ക് നേരത്തെ വരാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അത് വെളിപ്പെടുത്തുവാൻ മഴയ്ക്ക് കഴിയുന്നില്ല. വെളിപ്പെടുത്താനാവാത്ത വേദന അതനുഭവിക്കുന്നുണ്ടാവാം. ഒരുപക്ഷേ തൻ്റെ ഭർത്താവിന് അതിപ്പോൾ മനസ്സിലായി കാണും. മനസ്സിലാകാതിരുന്നപ്പോഴും മണ്ണിനെയും മഴയെയും തള്ളിപ്പറഞ്ഞ് പട്ടണത്തിലേക്ക് മടങ്ങാൻ വിസമ്മതിച്ച ആ കർഷകൻ്റെ വിശ്വസ്തത മണ്ണും മഴയും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കും. ഉപേക്ഷിച്ചു പോയവർക്ക് നഷ്ടപ്പെട്ടത്

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്ക് നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൌകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5,00,000 രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ B. അശോകും N. പ്രശാന്തും അടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും N. പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി. എം ജി രാജമാണിക്കും കെ എസ് ഇ ബി ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് എം എൽ എ അധ്യക്ഷനാകും. ജില്ലയിലെ എം പിമാർ, എം എൽ എമാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ് ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ എൽ കെ ജി, യു കെ ജി വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റശ്ശേരി എൽ പി സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
2: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുൻപായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരളതീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
0: ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
3: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി കെ വി ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യു ആണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
0: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5 വയസ്സുകാരനും 5 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുക 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കാര്യങ്ങൾ, 11:00 വാട്സ്ആപ്പ് മെലഡി, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോടു കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോടു പേശലം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 5:30 വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുമല്ലോ, അതിന്റെ പിന്നിലെ മനഃശാസ്ത്രത്തെ കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. പണ്ടുകാലത്ത് സംഭാഷണങ്ങൾക്കിടയിൽ പഴമക്കാർ ചില പഴഞ്ചൊല്ലുകൾ പറയുമായിരുന്നു. അതിൽ പ്രധാനമായ ഒരു ചൊല്ലുണ്ട്, ചട്ടിയും കലവുമാണെങ്കിൽ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കുമെന്ന്. ഇത് പറയുന്നതോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കശപിശകളുടെ കാര്യത്തിലാകാം. ചെറിയ പ്രശ്നം ചെറുതായി കാണാതെ വലുതായി കണ്ടിടപെടും, അതോടെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാനിടയുണ്ട്. കുടുംബങ്ങളിൽ ഓരോ അംഗത്തിനും ഓരോ നിലയും വിലയും സ്ഥാനവും സമൂഹവും കുടുംബവും നൽകിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് കുറവുണ്ടായാൽ ആ വ്യക്തിയുടെ ഈഗോ ഉണരും, അതോടെ അവരിൽ ദേഷ്യം കുറഞ്ഞുകൂടും. അത് പല രീതിയിലാകാം പ്രകടിപ്പിക്കുക. ചില പ്രശ്നത്തിന്റെ പേരിൽ ഭർത്താവിന് ദേഷ്യം വന്നാൽ എങ്ങനെയായിരിക്കും? മോശം വാക്കുകളിൽ തന്നെ അത് പ്രകടിപ്പിച്ചെന്ന് വരും. ചിലപ്പോൾ ഭാര്യയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാം, അവരുടെ മാതാപിതാക്കളുടെ കുറ്റവും കുറവുമൊക്കെ ചേർത്തു പറഞ്ഞെന്നും വരാം. അങ്ങനെ പറഞ്ഞ് അവരുടെ കോപത്തിന് ശമനം ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷേ സംഭവിക്കുന്നതോ വലിയ പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാകുക. ഇത് ചെയ്തതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമായോ? ഇല്ല. ഇഷ്ടപ്പെടാത്തതായ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഒന്ന് മിണ്ടാതിരുന്നാലോ, അല്പം നിസ്സഹകരണം കാണിച്ചാലോ, കുറച്ചു കഴിയുമ്പോൾ അവർ തനിയെ കൂടെ വരും. ആ സമയം അവർ ചെയ്ത തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാം. അടുത്തതായി ദാമ്പത്യത്തിലെ പണം ചിലവഴിക്കുന്ന കാര്യമാകട്ടെ. ഭർത്താവ് പണം ചിലവഴിക്കുന്നത് സംബന്ധിച്ച് ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറിച്ച് പരാതി പറയും. പോട്ടെ, പണം അവരെ ഏൽപ്പിച്ചാലോ, അവർ ആ സമയം 100,000 ആവശ്യങ്ങൾ പറയും, അവർക്കത് ഉണ്ടാവും. അവസാനം കയ്യിലുള്ള പൈസ തീർന്നു എന്നത് മാത്രമല്ല, കടം കൂടി വരുത്തി വച്ചേക്കാം. അനാവശ്യമായ ചിലവുകളിലേക്ക് പോകുന്നത് ഭർത്താവിന്റെ വരുമാനത്തെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തത് കൊണ്ടുമാകാം. ഇത് തൊഴിലില്ലാത്ത വീട്ടമ്മമാരുടെ കാര്യത്തിലാണ് കൂടുതലായിട്ടുള്ളത്. ഭാര്യ വരുമാനം ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കുന്നവരെങ്കിൽ ചിലവിനങ്ങൾ സംബന്ധിച്ചും ബാധ്യതകളെ സംബന്ധിച്ചും അവരെ ബോധ്യപ്പെടുത്തണം. ജോലി ഉള്ളവർക്ക് പണത്തെക്കുറിച്ച് ശരിയായ ഒരു ബോധ്യമുണ്ടാകും. ചിലർ അവർ തന്നെ സമ്പത്ത് സൂക്ഷിച്ചെന്നും വരും. അടുത്തതായ പ്രശ്നങ്ങൾ ചില ഭാര്യമാരുടെ അനവസരത്തിലുള്ള ഫോൺ വിളികളും വിശ്രമ സമയത്തെ ശല്യപ്പെടുത്തലും ഒക്കെയായി. ഇപ്പോഴെവിടാ? ഭക്ഷണം കഴിച്ചോ? എപ്പോഴാ വരുന്നേ? വളരെ തിരക്കിനിടയിൽ ഇരിക്കുമ്പോഴായിരിക്കും അത്യാവശ്യമില്ലാത്ത ഇത്തരം വിളികൾ വരിക. അത്യാവശ്യം ജോലി ചെയ്ത് തീർക്കേണ്ട സമയമാണെങ്കിൽ ദേഷ്യവും ഈ ഭർത്താക്കന്മാർക്ക് തോന്നിയേക്കാം. ചിലർ ഭർത്താവ് ജോലി കഴിഞ്ഞ് വിഷമിച്ചു വന്നാൽ വൈകാരികമായി ഒരു പിന്തുണയും നൽകില്ല. ഇതൊക്കെ ഭർത്താക്കന്മാരെ ഏറെ നീരസപ്പെടുത്തുകയും ചെയ്യും. ഇങ്ങനെയുള്ള പങ്കാളിയോട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയണം. സമാധാനത്തിന് ഭംഗമുണ്ടാക്കുന്നത് എന്തെന്ന് തുറന്നു പറയണം. നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളെ മാനസിക വിഷമപ്പെടുത്തുന്ന രീതികളിലേക്ക് അവർ പിന്നീട് നീങ്ങുകയില്ല. ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ച് ഇനി വരുന്ന ഭാഗങ്ങളിൽ പറയാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം, വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ ആകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നദ്ദ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്ക് നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം. 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി US കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $100,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും IT കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാളത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ്

0: ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
1: കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെ എത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ എസ് അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിലിപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: അങ്ങ് വിദൂരതയിൽ ചൊവ്വയുടെ പ്രതലത്തിൽ പേഴ്സിവറൻസ് റോവർ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷം പിന്നിടുകയാണ്. ചുവപ്പൻ ഗ്രഹത്തിൻ്റെ ഉള്ളറകളിലൂടെയുള്ള യാത്ര, ജീവൻ്റെ തുടിപ്പ് തേടിയുള്ള പതിയെയുള്ള യാത്രയാണ്. ഇതിനോടകം 40 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 10 ലക്ഷം ചിത്രങ്ങളാണ് അത് ഭൂമിയിലേക്ക് അയച്ചത്. പാറകൾ തുരന്ന് സാമ്പിളുകൾ ട്യൂബിലാക്കി. അത്ഭുതമാണ് പേഴ്സിവറൻസ് എന്ന ഈ പരീക്ഷണശാല. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. 1997 ജൂലൈ 4 അന്നാണ് ചൊവ്വയുടെ ഉപരിതലത്തിലേക്ക് മാർസ് പാത്ത് ഫൈൻഡർ ദൗത്യം പറന്നിറങ്ങുന്നത്. ചൊവ്വയുടെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്ത് അവിടെ തന്നെ നിന്ന് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്ന ഒരു ദൗത്യം. അതിനുള്ള ലാൻഡറാണ് അന്ന് ചൊവ്വയിൽ ഇറങ്ങിയത്. അതിനു മുമ്പും ചൊവ്വയിൽ അത്തരം പരീക്ഷണ ദൗത്യങ്ങളും നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും നടത്തിയിട്ടുണ്ട്. പക്ഷേ പാത്ത് ഫൈൻഡർ ദൗത്യത്തിന് ഉള്ളിൽ ഒരു വലിയ സർപ്രൈസ് ഉണ്ടായിരുന്നു. അതുവരെയുള്ള ചൊവ്വ ദൗത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തതയുള്ള ഒരു കൗതുകം. സോജേണർ എന്ന ഒരു കുഞ്ഞു റോവർ, അതായത് ചൊവ്വയുടെ ഉപരിതലത്തിൽ ആദ്യമായി ഓടി നടന്ന ഒരു വാഹനമാണ് ഇത്. പാത്ത് ഫൈൻഡർ ചൊവ്വയിൽ ഇറങ്ങിയ സാങ്കേതിക വിദ്യ തന്നെ ഏറെ രസകരമായിരുന്നു. റോക്കറ്റുകൾ ഉപയോഗിച്ച് സാവധാനം താഴെ ഇറങ്ങുന്ന പരമ്പരാഗത രീതിക്ക് പകരം ഒരു കൂട്ടം വലിയ എയർ ബാഗുകൾക്കുള്ളിൽ പൊതിഞ്ഞാണ് ഈ ലാൻഡർ ചൊവ്വയുടെ ഉപരിതലത്തിൽ വീണത്. ഉപരിതലത്തിൽ തട്ടി പലതവണ തുള്ളി ചാടിയ ശേഷമാണ് അത് സുരക്ഷിതമായി ചൊവ്വയിൽ നിന്നത്. എയർബാഗ് സാങ്കേതിക വിദ്യ പിന്നീട് നടത്തിയ സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി ദൗത്യങ്ങളിലും ഉപയോഗിക്കുകയുണ്ടായി. തുടർന്ന് 2012 ചൊവ്വയിലെ തന്നെ ക്യൂരിയോസിറ്റി ദൗത്യത്തിലും ഇത് തന്നെ ഉപയോഗിച്ചു. വലിയ പേടകമായതിനാൽ എയർ ബാഗുകൾക്ക് പകരം സ്ക്രൈഗേൻ എന്ന പുതിയ സാങ്കേതിക വിദ്യയിലാണ് ലാൻഡ് ചെയ്തതെന്ന് മാത്രം. നിരവധി പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന അത്യാധുനിക സയൻസ് ലാബാണ് ക്യൂരിയോസിറ്റി. തൻ്റെ ദൗത്യം ചൊവ്വയിൽ അത് തുടരുന്നു കൊണ്ടിരിക്കുകയാണ്. ക്യൂരിയോസിറ്റിയുടെ വിജയം പേഴ്സിവറൻസ് എന്ന കുറെ കൂടി വലിയ ദൗത്യത്തിന് നാസയ്ക്ക് ആത്മവിശ്വാസമേകി. മുൻഗാമികളെ അപേക്ഷിച്ച് കൂടുതൽ സ്വതന്ത്രമായി പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുന്ന ദൗത്യം. നിറയെ ക്യാമറകളുമായി 2021 ഫെബ്രുവരി 18, അതായത് 5 വർഷം മുൻപാണ് സ്ക്രൈലിൻ തൂങ്ങി പേഴ്സിവറൻസ് ചൊവ്വയിലെ ജെസ്റോ ക്രേറ്റർ എന്ന ഭീമൻ ഗത്തത്തിലേക്ക് ഇറങ്ങി. മറ്റൊരു ഗ്രഹത്തിൽ ഹെലികോപ്റ്റർ പറത്താനാകുമോ എന്ന പരീക്ഷണവും കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമായി. ചൊവ്വയുടെ നേർത്ത അന്തരീക്ഷത്തിൽ ഹെലികോപ്റ്റർ പറത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ ഇത് വിജയിക്കുക കൂടി ചെയ്തു. ഇൻജിനിറ്റി എന്ന മാർസ് ഹെലികോപ്റ്റർ ചരിത്രം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. 2021 ഏപ്രിൽ 19 ആയിരുന്നു ഇതിൻ്റെ ആദ്യ പറക്കൽ. 5 പറക്കലുകൾ മാത്രമാണ് ഇൻജിനിറ്റി ലക്ഷ്യം വച്ചിരുന്നത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. 3 വർഷം വരെ

0: ഈ ഹെലികോപ്റ്റർ ചൊവ്വയിൽ പറന്നു. 72 പറക്കലുകളാണ് ആകെ നടത്തിയത്. ഈ പറക്കൽ സമയം ഏതാണ്ട് 2 മണിക്കൂറിലേറെ നീണ്ടുനിന്നു എന്നുള്ളതാണ്. അത് ഏതാണ്ട് 17 കിലോമീറ്റർ ചൊവ്വയിലൂടെ ചൊവ്വയുടെ ഉപരിതലത്തിൽ അന്തരീക്ഷത്തിലൂടെ പറക്കുകയും ചെയ്തു. പേഴ്സിവറൻസിന് സ്വന്തമായി വലിയൊരു ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നു. ചൊവ്വയിൽ പണ്ട് ജീവനുണ്ടായിരുന്നോ എന്ന് കണ്ടെത്തുക. ലാൻഡിങ്ങിനായി ജസീറോ ക്രേറ്റർ എന്ന പ്രദേശം തന്നെ തിരഞ്ഞെടുത്തതും അതിനാലായിരുന്നു. 350 കോടി വർഷങ്ങൾക്ക് മുമ്പ് അവിടം വലിയൊരു തടാകമായിരുന്നു. ഇന്നത്തെ ഭൂമിയുടെ അവസ്ഥയോട് ഏതാണ്ടൊക്കെ സാമ്യമുള്ള നദികളും സമുദ്രങ്ങളുമുള്ള ഗ്രഹമായിരുന്നു അന്ന് ചൊവ്വ എന്നാണ് കരുതപ്പെടുന്നത്. നദി ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ മണ്ണും അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയ ഒരു ഡെൽറ്റ ജസീറോ ക്രേറ്ററിലുണ്ട്. ചൊവ്വയിൽ അന്ന് സൂക്ഷ്മജീവികൾ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സൂക്ഷ്മജീവികളുടെ ഫോസിലുകൾ ഒളിഞ്ഞിരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഇടം കൂടിയായിരുന്നു അത്. ഈ ജീവരഹസ്യങ്ങൾ ചുരുളഴിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഈ റോവറിൽ ഉണ്ടായിരുന്നു. സൂം ചെയ്യാനും 3D ചിത്രങ്ങൾ എടുക്കാനും കഴിയുന്ന മാസ്റ്റർ കാം ഇസഡ് പാറകളിലേക്ക് ലേസർ അയച്ച് നീരാവിയാക്കി രാസഘടന പഠിക്കുന്ന സൂപ്പർ കാം സൂക്ഷ്മതലത്തിൽ ജൈവ തന്മാത്രകളെ ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഇതിലുണ്ടായിരുന്നു. ഇവയുടെ എല്ലാം സഹായത്തോടെയാണ് ഇതിനകം ജസീറോ ക്രേറ്ററിലെ പാറകളിൽ ജൈവ തന്മാത്രകളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഈ പേഴ്സിവറൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. കാർബൺ ഡയോക്സൈഡിൽ നിന്ന് ഓക്സിജൻ നിർമ്മിക്കാനും പേഴ്സിവറൻസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വലിയൊരു ശാസ്ത്ര നേട്ടം തന്നെയാണ്. ഇതുവരെ ചൊവ്വയിൽ ആർക്കും ചെയ്യാൻ പറ്റാത്തത്ര വലിയ ഒരു മുന്നേറ്റമാണ് പേഴ്സിവറൻസ് ചൊവ്വയിൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ചൊവ്വയിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. അന്തരീക്ഷത്തിൽ ഏതാണ്ട് മുഴുവനും കാർബൺ ഡയോക്സൈഡ് ആണ്. അവിടെയാണ് മോക്സി എന്ന പേരുള്ള ഒരു ഉപകരണം ആ പരീക്ഷണത്തിൽ വിജയിച്ചത്. അതായത് കൃത്രിമമായിട്ട് അവിടെ ഓക്സിജൻ നിർമ്മിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിന്റെ ആദ്യ വിജയം കൂടിയായിരുന്നു അത്. ഇത് മാത്രമല്ല, മാസ് ഗ്ലോബൽ ലൊക്കണൈസേഷൻ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഈ പറഞ്ഞ പേഴ്സിവറൻസിനെ കൂടുതൽ നൂജനാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ. കാരണം നിർമ്മിത ബുദ്ധിയുടെ പുതിയ അപ്ഗ്രേഡുകൾ അതിൽ കൂട്ടിച്ചേർക്കാൻ ഭൂമിയിലിരുന്ന് ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അങ്ങനെ ഒരു നേട്ടം ഒരിക്കലും ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചിരുന്നില്ല. പേഴ്സിവറൻസ് അവിടെ ഇറക്കുമ്പോൾ അതിൽ കുറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിൽ. പക്ഷേ പുതിയ അപ്ഡേറ്റുകൾ ഭൂമിയിൽ നിന്ന് അതിലേക്ക് അയക്കാൻ കഴിയുമെന്ന്, അതിൽ ചേർക്കാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടുകൂടി ഇപ്പോൾ പേഴ്സിവറൻസ് എന്ന ഈ റോവർ ഒരു പുത്തൻ ജന്മം തന്നെ എടുത്തിരിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതായത് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് വരെ പേഴ്സിവറൻസ് എന്ന ഈ റോവർ യാത്ര ചെയ്തിരുന്നത് വിഷ്വൽ ഓഡോമെട്രി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു. ക്യാമറകൾ ഉപയോഗിച്ച് ചുറ്റുമുള്ള ചിത്രങ്ങൾ പകർത്തി അതുപയോഗിച്ച് വഴി നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണിത്. പക്ഷേ ഓരോ 100 മീറ്റർ സഞ്ചരിക്കുമ്പോഴും പാതയിൽ വലിയ വ്യത്യാസം വന്നിരുന്നു. ഇവിടെയാണ് പുതിയ സാങ്കേതിക വിദ്യ പേഴ്സിവറൻസിനെ കൂടുതൽ സ്മാർട്ട് ആക്കുന്നത്. അതായത് പുതിയ നിർമ്മിത ബുദ്ധി അപ്ഡേറ്റ് ചെയ്തതോടെ. എങ്ങനെയെന്നാൽ ഈ പേഴ്സിവറൻസ് എന്ന റോവറിന് സ്വയം തന്നെ ബുദ്ധി ഉപയോഗിച്ച് അതിന് മുന്നിലുള്ള തടസ്സങ്ങൾ മനസ്സിലാക്കി പാത മാറ്റി സഞ്ചരിക്കാം, എവിടെയൊക്കെ ഖനനം ചെയ്തെടുക്കാം, ഖനനം ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ സ്വയം അത് തന്നെ തീരുമാനിച്ച് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനെ ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടി നൂജനാക്കിയതോടുകൂടിയുള്ള മെച്ചം. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ഭൂമിയിൽ നിന്ന് തന്നെ അതിന് ഇൻറ്റിമേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ നിന്ന് മിനിറ്റുകൾ കഴിയും ഒരു ഇൻറ്റിമേഷൻ അവിടെ എത്താൻ. അത് കിട്ടിയിട്ട് വേണം അടുത്തത് എന്ത് ചെയ്യണമെന്ന് റോവർ തീരുമാനിക്കാൻ. സ്വയം തീരുമാനിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇൻറ്റിമേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുകയും മുന്നോട്ട് പോകും അതിന് സാധിക്കും. ഭൂമിയിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ ഓരോ പ്രാവശ്യവും അതിന് അറിവുകൾ ഇവിടെ നിന്ന് ഇൻറ്റിമേഷൻ കൊടുത്ത് ഓരോ പ്രവൃത്തിയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് റോവർക്ക് ചെയ്യേണ്ട ചില ഘട്ടം വരികയാണെങ്കിൽ ഇൻറ്റിമേഷൻ കിട്ടാൻ മിനിറ്റുകളുടെ താമസം വരുമ്പോൾ ചിലപ്പോൾ അത് എന്തെങ്കിലും അപകടത്തിൽ പെട്ട് നിശ്ചലമാവാൻ തന്നെ സാധ്യതയുണ്ട്. ചിലപ്പോൾ വല്ല പാറയിൽ ഇടിച്ചോ ഒക്കെ നശിച്ചു പോകും. ഇങ്ങനെ സ്വയം ഇപ്പോൾ അതിന് തന്നെ അതിൻ്റെ റൂട്ടുകളും തടസ്സങ്ങളും മനസ്സിലാക്കി തിരിഞ്ഞും പല ഭാഗങ്ങളോട്ട് മാറിയും സ്വയം തന്നെ അതിന് പ്രവർത്തിക്കാൻ കഴിവ് നേടിയതുകൂടി അതിന് വലിയൊരു സാധ്യത ചൊവ്വയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശാസ്ത്ര നേട്ടം. അതുപോലെ തന്നെ ഇൻജിനിറ്റി ഹെലികോപ്റ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്കായി റോവറിലുള്ള കമ്പ്യൂട്ടറിനെ ഉപയോഗപ്പെടുത്തിയാണ് മാർസ് ഗ്ലോബൽ ലോക്കലൈസേഷൻ സാങ്കേതികവിദ്യ രൂപപ്പെടുത്തിയത്. ചൊവ്വയിൽ സഞ്ചരിക്കാനുള്ള വഴി AI സഹായത്തോടെ റോവറിന് സ്വയം കണ്ടെത്താനാകും എന്നതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഹെലികോപ്റ്ററിനും ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ഒരു ചിറ കൊടിഞ്ഞത് ഒരിടത്ത് ഡൗൺ ആയിരിക്കുകയാണ്, അതായത് അവിടെ ഇരിക്കുകയാണ് അവിടുത്തെ മണ്ണിൽ. ഇപ്പോൾ ഹെലികോപ്റ്റർ പറക്കുന്നില്ലെങ്കിലും അത് അതിൻ്റെ പ്രവർത്തനം നിശേഷം നിശ്ചലമായി എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ പുതിയ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ന്യൂജനാക്കിയതോടെ ഈ ഇൻഫിനിറ്റി എന്ന ഹെലികോപ്റ്ററും പറക്കാൻ കഴിയില്ലെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ കാലാവസ്ഥയും പൊടിപടലവും കാറ്റിൻ്റെ ഗതിയും ഒക്കെ മനസ്സിലാക്കി ഒരു കാലാവസ്ഥാ കേന്ദ്രം പോലെ ഭൂമിയിലേക്ക് വിവരങ്ങൾ അറിയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ ഹെലികോപ്റ്ററിനെയും മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നിർമ്മിത ബുദ്ധി അപ്ഡേറ്റ് ചെയ്ത് മൂലമുള്ള ഏറ്റവും പുതിയ ഗുണം. ചൊവ്വയിലെ പേഴ്സിവറൻസ് എന്ന ഈ റോവറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ചൊവ്വയിലെ സാമ്പിളുകൾ ശേഖരിക്കുന്ന ടൈറ്റാനിയം ട്യൂബുകളാണ്. പോകുന്ന വഴികളിലെ പ്രധാന പാറകളുടെയും മറ്റും സാമ്പിളുകൾ തുരന്നെടുത്ത് അത് ഇത്തരം ട്യൂബുകളിലാക്കി സൂക്ഷിക്കും. തുടർന്ന് ചൊവ്വയുടെ ഉപരിതലത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് നിക്ഷേപിക്കും. വരും ദശകത്തിൽ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്ന് നടത്തുന്ന മാസ് സാമ്പിൾ റിട്ടേൺ ദൗത്യത്തിലൂടെ ഈ ട്യൂബുകൾ ഭൂമിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. അത് 2030 തന്നെ സാധ്യമാകുമെന്നാണ് ഇപ്പോഴത്തെ ശാസ്ത്രലോകം പറയുന്ന ആ ടൈം ലിമിറ്റ്. ചിലപ്പോൾ അതിന് മുമ്പിലും നടന്നേക്കാം. പ്ലൂട്ടോണിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവ ബാറ്ററികളാണ് ഈ ക്യൂരിയോസിറ്റി മുതൽ ചൊവ്വ ദൗത്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന ഈ യന്ത്രം 10 തുടർച്ചയായി വൈദ്യുതി നൽകാൻ കഴിയുന്നവയാണ്. ചൊവ്വയിൽ 5 പിന്നിട്ട ഈ പേഴ്സിവറൻസ് ഈ റോബോട്ടിക് സയന്റിസ്റ്റ് ഇനിയും വർഷങ്ങളോളം അവിടെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയും സ്ഥിര ഉത്സാഹവും അതോടൊപ്പം തന്നെ നിർമ്മിത ബുദ്ധിയുടെ ബുദ്ധിയും കൂടെ ചേർന്ന് ഉള്ള രൂപത്തിൽ അന്യഗ്രഹത്തിൽ ഇതിന് വിസ്മയങ്ങൾ തന്നെ തീർക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ചൊവ്വയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന പേഴ്സിവറൻസ് എന്ന റോവറിനെ കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്തെ അറിയാം, മാറ്റിയെടുക്കാം. ആ പരിപാടിയുടെ നാലാം ഭാഗത്തിലേക്ക് ആണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. കോപം വരുത്തുന്ന മാനസിക പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം കോപത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും അതിന്റെ വിവിധ തരങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. കോപം നമ്മുടെ ശരീരത്തെക്കാൾ ഉപരി നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതെന്നാണ് നോക്കുന്നത്. അമിതമായ കോപം നമ്മുടെ മനസ്സിന്റെ സമാധാനം പൂർണ്ണമായി തകർക്കും. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് വ്യക്തമായി മനസ്സിലാക്കിയാലോ? കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. തുടർച്ചയായ ഒരു ജാഗ്രത അവസ്ഥയായിരിക്കും ഉണ്ടാകുക. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളുടെ മനസ്സ് ഒരു യുദ്ധക്കളത്തിന് സമാനമായ അവസ്ഥയിലായിരിക്കും. തലച്ചോർ എപ്പോഴും ഒരു ഭീഷണിയെ നേരിടാൻ സജ്ജമായിരിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ നിരന്തരമായി ഉത്പാദിപ്പിക്കും. അതായത് കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്ന ഹോർമോണുകൾ. വിശ്രമമില്ലായ്മയും ഉറക്കക്കുറവും ഉണ്ടാകും. മനസ്സിന് ഒരിക്കലും പൂർണ്ണമായ ശാന്തതയോ വിശ്രമമോ ലഭിക്കില്ല. ഇത് രാത്രികാലങ്ങളിൽ ഉറക്കക്കുറവിനും എപ്പോഴും ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരുതരം വിട്ടുമാറാത്ത അസ്വസ്ഥതയിലേക്കും നയിച്ചേക്കാം. ശാരീരികവും മാനസികവുമായ ഒരു തളർച്ച ഉണ്ടാകാം. കടുത്ത മാനസിക സമ്മർദ്ദം മനസ്സിനെ മാത്രമല്ല ശരീരത്തെയും തളർത്തും. എപ്പോഴും കാര്യമായ കാരണമില്ലാതെ ക്ഷീണം തോന്നും. പേശികൾ വലിഞ്ഞു മുറുകും. ഇവയൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്, നാം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. കടുത്ത വിഷാദ രോഗത്തിനുള്ള സാധ്യതയുമുണ്ട്. നിരാശയും ഒറ്റപ്പെടലും ഒക്കെ തോന്നും. കോപം പുറത്തേക്ക് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായ ഒരു ആശ്വാസം തോന്നുമെങ്കിലും അതിനുശേഷമുള്ള ഒറ്റപ്പെടൽ വ്യക്തിയെ കടുത്ത നിരാശയിലേക്ക് തള്ളിവിടും. പ്രിയപ്പെട്ടവർ ദേഷ്യം ഭയന്ന് അകന്നു പോകുമ്പോൾ മനസ്സ് ശൂന്യമായി മാറും. സന്തോഷം നൽകുന്ന രാസവസ്തുക്കളുടെ കുറവുണ്ടാകും. നിരന്തരം ദേഷ്യപ്പെടുന്ന ആളുകളിൽ സന്തോഷം നൽകുന്ന ഹോർമോണുകൾ, നിങ്ങൾക്കറിയാം സെറാട്ടോണിനും ഡോപാമിനും, അതിന്റെ ഉത്പാദനം കുറഞ്ഞേക്കാം. ഇത് ജീവിതത്തോട് പോസിറ്റീവായ താല്പര്യവും ഇല്ലാതാക്കിയേക്കാം. ഇത് വിഷാദ രോഗത്തിലേക്ക് നയിച്ചേക്കാം. നെഗറ്റീവ് ചിന്തകളും കടന്നു കയറാം. ലോകത്തോട് മുഴുവൻ വെറുപ്പും സംശയവും തോന്നുന്ന ഒരവസ്ഥ. ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ചിന്ത അവരെ അന്തർമുഖരുമാക്കിയേക്കാം. അടുത്തതായി എടുത്തു പറയേണ്ടത് ചിന്താശേഷിയുടെ മരവിപ്പും തെറ്റായ തീരുമാനങ്ങളുമാണ്. യുക്തിസഹതമായ ചിന്ത നഷ്ടപ്പെട്ടേക്കാം. കോപം നമ്മുടെ യുക്തിസഹതമായ ചിന്തയെ പൂർണ്ണമായി മരവിപ്പിക്കും. ആ നിമിഷത്തിൽ തലച്ചോറിന്റെ ചിന്താ കേന്ദ്രങ്ങൾക്ക് കാര്യമായി വിശകലനം ചെയ്യാൻ കഴിയില്ല. അതായത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന് പെട്ടെന്ന് വിനാശകരമായ പ്രതികരണങ്ങൾ ഉണ്ടാകാം. ദീർഘകാല പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വലിയ സാമ്പത്തിക വ്യക്തിഗത തകർച്ചകൾക്ക് കാരണമാകും. പിന്നീട് എത്ര ആഗ്രഹിച്ചാലും തിരുത്താൻ കഴിയാത്ത തെറ്റുകളിലേക്ക് അത് നയിക്കും. മറ്റുള്ളവരുടെ വീക്ഷണം കാണാനും കഴിഞ്ഞെന്ന് വരില്ല. ദേഷ്യം വരുമ്പോൾ നമ്മൾ സ്വന്തം ഭാഗം മാത്രം ശരിയാണെന്ന് വാദിക്കും. മറ്റുള്ളവരുടെ വികാരങ്ങളെയോ അവരുടെ സാഹചര്യങ്ങളെയോ കുറിച്ച് ചിന്തിക്കാനും അവരെ മനസ്സിലാക്കാനുമുള്ള ക്യൂരിയോസിറ്റി, അതായത് ജിജ്ഞാസയും പൂർണ്ണമായി നഷ്ടപ്പെടും. നാലാമതായി പറയാനുള്ളത് വിട്ടുമാറാത്ത കുറ്റബോധവും സ്വയം വെറുപ്പും ഉണ്ടാകാം. ആത്മപരിശോധനയിലൂടെ വേദന ഉണ്ടാകും. ദേഷ്യം അടങ്ങിക്കഴിയുമ്പോൾ മാത്രമാണ് താൻ എന്താണ് ചെയ്തെന്നോ പറഞ്ഞതെന്നോ വ്യക്തി മനസ്സിലാക്കുന്നത്. താൻ കാരണം പ്രിയപ്പെട്ടവർ വേദനിച്ചു എന്ന ചിന്ത ഉള്ളിലൊരു

സന്ദർഭം കണ്ട് നമ്മളോട് സംസാരിക്കാൻ തന്നെ ഭയപ്പെടും. പ്രത്യേകിച്ച് കുട്ടികളും പേരക്കുട്ടികളും നമ്മളിൽ നിന്ന് അകലും. ഞാൻ നേരത്തെ പറഞ്ഞു, ബഹുമാനത്തിന് പകരം ഭയം മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത്. യഥാർത്ഥ വിജയത്തിന്റെ ലെഗസി തന്നെ നഷ്ടപ്പെടും. മനുഷ്യന്റെ യഥാർത്ഥ വിജയം എന്നത് അയാൾ തന്റെ കുടുംബത്തോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതിലാണ്. എത്ര വലിയ വിജയങ്ങൾ നേടിയാലും കുടുംബത്തിൽ സന്തോഷം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ജീവിതം അപൂർണമാണ്. കോപം ഈ സുന്ദരമായ ലെഗസിയെ ഇല്ലാതാക്കുകയാണ്, സൗഹൃദങ്ങൾ ഇല്ലാതാക്കുന്നു. ദേഷ്യക്കാരനായ ഒരു വ്യക്തിയോട് കൂട്ടുകൂടാൻ ആരും താല്പര്യപ്പെടില്ല. ഇത് ഓഫീസുകളിലായാലും സമൂഹത്തിലായാലും ഒറ്റപ്പെടുത്തുകയും ആ ഒറ്റപ്പെടൽ മാനസികാവസ്ഥ വീണ്ടും വീണ്ടും വഷളാക്കിക്കൊണ്ടുവരിക്കും. പ്രിയ ശ്രോതാക്കളെ, കോപം എന്നത് കേവലം ഒരു നിമിഷത്തെ പെരുമാറ്റ പ്രശ്നം മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെ കാർന്നു നിൽക്കുന്ന വലിയൊരു വിഷമാണ്. അതിൽ നമ്മളിൽ സമ്മർദ്ദവും വിഷാദവും കുറ്റബോധവും നിറയ്ക്കുന്നു. ഞാൻ തന്നെയാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ എത്രയോ പ്രധാനമാണ് മറ്റുള്ളവരോട് സഹിഷ്ണുതയും സ്നേഹത്തോടെയും പെരുമാറുക എന്നത്. അടുത്ത തവണ ദേഷ്യം വരുമ്പോൾ ഓർക്കുക, നിങ്ങൾ നശിപ്പിക്കുന്നത് മറ്റുള്ളവരെയല്ല, നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ സമാധാനത്തെയാണ്. ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ ചർച്ച ചെയ്യാം. അടുത്ത ദിവസം ഇതേ സമയം മറക്കാതെ കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കൂർ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. ആകാശ എയർ കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കുന്നു. കൊച്ചി ദോഹ കൊച്ചി സർവീസ് ജൂലൈ 1 മുതൽ ഉണ്ടാകും. ആഴ്ചയിൽ 4 സർവീസുകളാണ് ഉണ്ടാവുക. കൊച്ചിയിൽ നിന്ന് വൈകിട്ട് 5:25 പുറപ്പെടുന്ന വിമാനം രാത്രി 7:40 ദോഹയിലെത്തും. അവിടെ നിന്ന് രാത്രി 8:40 പുറപ്പെട്ട് പുലർച്ചെ 4:05 കൊച്ചിയിലെത്തും. ഞായർ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് സർവീസുകൾ ഉണ്ടാവുക. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ കെല്ലൂർ വിള മുസ്ലിം ജമാ അത്തിൽ നടത്തുന്ന സൌജന്യ PSC കോച്ചിംഗ് സബ് സെന്ററിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 18 വയസ്സ് പൂർത്തിയായ SSLC വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷയ്ക്കൊപ്പം SSLC ബുക്ക്, ആധാർ, അവസാനം പഠിച്ച കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പിയും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഹാജരാക്കണം. 22 വൈകിട്ട് 5 മുൻപ് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9895442235. TKM ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8989826060. അഞ്ചാലമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് സീനിയർ, കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ, സുവോളജി ജൂനിയർ എന്നീ തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 18 രാവിലെ 10 സ്കൂളിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9747709997. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് ഡിപ്ലോമ കോഴ്സുകളായ സിവിൽ ഇലക്ട്രിക്കൽ വിഷയങ്ങളിലെ ലെക്ചർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8921283869. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്ക് ഓഫിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധകർ ഇഷ്ടമുള്ള ടീമുകളുടെ ഫ്ലെക്സുകൾ, ബാനറുകൾ, കൊടികൾ, തോരണങ്ങൾ എന്നിവ പാതകൾക്ക് കുറുകയും വൈദ്യുതി ലൈനുകൾക്ക് സമീപവും സ്ഥാപിക്കുന്നത് തികച്ചും അപകടകരമാണെന്ന് KSB മുന്നറിയിപ്പ് നൽകി. കൊടികളും ബാനറുകളും സ്ഥാപിക്കുന്നതിനിടെ അബദ്ധത്തിൽ വൈദ്യുതി ലൈനുകളുമായി സമ്പർക്കമുണ്ടായാൽ ഗുരുതരമായ വൈദ്യുതാഘാതത്തിനും ജീവഹാനിക്കും വരെ കാരണമാകാം. ശക്തമായ കാറ്റിലും മഴയിലും ഇത്തരം ബാനറുകളും കൊടിത്തോരണങ്ങളും വൈദ്യുതി ലൈനുകളിലേക്ക് പതിക്കുന്നതിലൂടെ വൈദ്യുതി തടസ്സമാകാനും ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലുമാകാനുമുള്ള സാധ്യതയും ഏറെയാണ്. ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തുള്ള KSB സെക്ഷൻ ഓഫീസിലോ അല്ലെങ്കിൽ 9496010101 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് KSB അഭ്യർത്ഥിക്കുന്നു.

ദിശു. പള്ളിമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ തെക്കേവിള, കച്ചിക്കട, ആറ്റുകാൽ, വെളിയിൽ കുളങ്ങര, പുത്തൻനട, വൈദ്യശാല, ഇരവിപുരം, അക്കാവിള, കാവൽപുരം, ഇടക്കുന്നം, സ്നേഹതീരം, ഫിലിപ്പ് മുക്ക്, കാരിവയൽ തോട്, പുന്നമൂട്, താനി, എ കെ ജി, കരിയിലക്കാവ്, കുന്നത്ത്കാവ്, കാക്കാത്തോപ്പ്, അഞ്ചുമൂല, വേളാങ്കണ്ണി, ഫെറി എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ പുന്നത്താന മേഖലയിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടങ്ങും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലും പ്രതീക്ഷിക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

قول സാഹിത്യ ദിനകറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ പെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാ രൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

ആത്മനിഷ്ഠാംശത്തിന് ഭാവഗീതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ലയറിൻ്റെ സഹായത്തോടെ ഒരു ഏകാന്ത ഗായകൻ തൻ്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതാണ് ഭാവഗീതം എന്ന ആദ്യകാല നിർവചനം തന്നെ ആത്മനിഷ്ഠതയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആത്മനിഷ്ഠതയാണ് ഭാവഗീതത്തിൻ്റെ വൈകാരിക സത്തയുടെ അടിസ്ഥാനം. സ്വകാര്യ ദുഃഖങ്ങളും വിഹ്വലതകളും മോഹങ്ങളും കവികൾ ഭാവാത്മക ഗീതങ്ങളിലൂടെ പകർത്തി. ഒരു തരത്തിൽ അവരുടെ മനസ്സിലെ സംഘർഷാവസ്ഥയുടെ അലിഞ്ഞിതരിലായിരുന്നു ഭാവഗീത സൃഷ്ടിയിലൂടെ സാധിച്ചിരുന്നത്. ആവിഷ്കരിക്കപ്പെടുന്ന ഭാവവുമായി വികാരവുമായി കവിക്കുള്ള ആത്മബന്ധം ഭാവഗീതത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയ്ക്കുള്ള ഒരവശ്യ വസ്തുവായിത്തീരുന്നു. ഇതിഹാസങ്ങളും ആഖ്യാന കവിതകളും കവിവ്യക്തിത്വത്തിൻ്റെ കടന്നുകയറ്റത്തെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഭാവാത്മക കവിത അതിനെ സ്വീകരിക്കുന്നു. ഒരു ഭാവഗീതത്തെ ഉത്കൃഷ്ടമാക്കുന്നതിൽ ഈ ആത്മാംശം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. കവിതയുടെ ഏറ്റവും സമ്പന്നമായ ശാഖ ഭാവഗീതമായതും ഈ ആത്മനിഷ്ഠത കൊണ്ട് തന്നെ.

കവിതയെക്കുറിച്ചുള്ള പൊതുസമ്മതമായ നിർവചനങ്ങളെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരു പരിധിവരെ കവിയുടെ അനുഭവങ്ങളുടെ തീവ്രതയുമായി ബന്ധപ്പെടുത്തിയാണ്. നിങ്ങളുടെ അനുഭവവുമായി പൊരുത്തപ്പെടാത്തതാണ് നിങ്ങളുടെ അവതരണമെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയെന്ന് വരും എന്ന് പ്രഖ്യാപിച്ച യവനകവി ഹോറസ് കവിതയുടെ ആത്മനിഷ്ഠ തത്വത്തെയാണ് സൂചിപ്പിച്ചത്. സാഹോയുടെ പ്രണയകാലങ്ങളിലും ഡാൻ്റെയുടെയും ഷേക്സ്പിയറുടെയും ഗീതങ്ങളിലും ആത്മപരത നിറഞ്ഞു നിൽക്കുന്നു. ബൈബിളിലെ സോളമൻ്റെ ഉത്തമഗീതങ്ങളും ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളും ഉപനിഷത് സൂക്തങ്ങളും ഹൃദയദ്രവീകരണക്ഷമമായത് അതിൽ ആത്മനിഷ്ഠാംശം കൂടി ഉള്ളതുകൊണ്ടാണ്. ആദ്യകാല കൃതികളിൽ പെട്രാർക്കിൻ്റെ ലോറാകാവ്യങ്ങളും ഉമർ ഖയാമിൻ്റെ റുബായിയത്തും ആത്മപരതയിൽ മുന്നിട്ടു നിൽക്കുന്നു.

അനുഭവത്തിൻ്റെ ചൂടും ചൂരും ഭാവാത്മക കവിതയെ ശക്തമാക്കുന്നു, പൂർണ്ണമാക്കുന്നു. കാരണം കവിതയുടെ ജീവൻ വികാരമാണ്. വികാരത്തിൻ്റെ ഉചിതമായ സംക്രമണം നടക്കണമെങ്കിൽ കവി അതിനനുസരിച്ച് പദങ്ങളും ബിംബങ്ങളും ഉപയോഗിക്കണം. ബിംബഘടനയുടെ സൃഷ്ടിയെ കവിയുടെ പദസമ്പത്ത് സ്വാധീനിക്കുന്നു. പക്ഷേ അതിലൂടെ അനുവാചക മനസ്സിലെത്തുന്ന വികാരത്തിൻ്റെ ശക്തി നിർണയിക്കുന്നത് കവി അത് എത്രത്തോളം അനുഭവിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ അനുഭവത്തിൻ്റെ തരമാണ് കവിതയിലെ ആത്മനിഷ്ഠതയുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത്. കുറച്ച് പറയുന്നത് പോലെ ഭാവഗീതം കവി തന്നെ തന്നെ രംഗവേദിയിൽ പ്രത്യക്ഷപ്പെടുത്തി കാണിക്കലാണ്, സ്വയം വിരിക്കലാണ്. ഭാവഗീതം കാൽപ്പനിക കാലഘട്ടത്തിൽ വളർച്ച കൈവരിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. അഹംബോധത്തിന് അമിത പ്രാധാന്യം കിട്ടുന്ന കാൽപ്പനിക കാലഘട്ടം സ്വന്തം വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭാവഗീതകാരന് പ്രിയപ്പെട്ടതായതിൽ അത്ഭുതമില്ല. ഏറ്റവും മികച്ച ഭാവഗീതങ്ങൾ കാൽപ്പനിക കാലഘട്ടത്തിൽ ജന്മം കൊണ്ടതും അതുകൊണ്ട് തന്നെയാണ്.

ഭാവാത്മകതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്തത്. കാവാല ശ്രീകുമാർ ആലപിച്ച ചെങ്ങമ്പടിയുടെ കാവ്യനർത്തകി, മുരുകൻ കട്ടക്കട ചൊല്ലിയ ജ്ഞാനപ്പാന, കലാഭവൻമണിയുടെ നാടൻപാട്ട്, അനക്കാകോലത്ത് ആലപിച്ച കുമാരനാശാന്റെ വീണപൂവ് എന്നിവയിലെ ചില വരികൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഈ കലാകാരന്മാരോടും കവിതാരാമം, നാട്ടമ്മ എന്നീ യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടും ഉള്ള കടപ്പാട് അറിയിക്കുന്നു. എല്ലാ റേഡിയോ മത്സികർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ. RS രാജീവ്.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടും.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: നമസ്കാരം മാന്യ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം 9 മണി വരെ ഞാൻ ഫിലോമനയാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 04-74-293-1111. അതുപോലെ ആശംസ 8:50 വരെ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞ അത് കേട്ട് ഏറ്റി പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെയും മെസ്സേജ് അയക്കാം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറയ്ക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കത് ആദ്യത്തെ കോളിലേക്ക് പോവാം.
4: ഹലോ
3: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന.
3: ഗുഡ് മോർണിംഗ്.
4: ഞാൻ ഡീസന്റ് നോക്കിയിരുന്ന ജലജയാണ്.
3: പറഞ്ഞോളൂ ചേച്ചി.
4: ഇന്ന് എന്റെ മൂത്ത ചേച്ചിയുടെ മകന്റെ ബർത്ത്ഡേ ആണ്. സുരേഷ് കുമാർ. ഹാപ്പി ബർത്ത്ഡേ മോനെ സുരേഷ്.
3: ഓക്കെ, അപ്പോൾ സുരേഷ് കുമാറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 04-74-293-1111. ഹലോ
5: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
3: ആ പറഞ്ഞോളൂ.
5: ഞാൻ ആശംസ അല്ല, ദുഃഖവാർത്തയാ.
3: എന്താണ്?
5: കഴിഞ്ഞ മെയ് മാസം 13-ാം തീയതി എന്റെ അമ്മ വിളിച്ചു. ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, 92 വയസ്സിലാണ് എന്റെ അമ്മ.
3: ഓക്കെ ഏട്ടാ, ഇതപ്പം ആശംസ അറിയിക്കാനുള്ള ഒരു വേദിയാണ്, ദുഃഖവാർത്ത അറിയിക്കാൻ ഇതിൽ പറ്റൂല. അപ്പോൾ നമുക്കിതാ എന്തായാലും അടുത്ത കോളിലേക്ക് പോവാം.
6: ഹലോ
3: ഹലോ
6: ഹലോ
3: ഹലോ, കേൾക്കാവോ?
6: ആ, ഞാൻ കേരളത്തിൽ നിന്ന് പ്രദീപ് ആണ്. ആദ്യം വിളിച്ചപ്പോഴേ എനിക്കൊരു സംശയം, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്റെ ഭാര്യക്കേ ഒന്ന് സംസാരിക്കണോ, ഒരു വലിയ ആഗ്രഹം.
3: ആശംസ അറിയിക്കാനാണോ?
6: രേഷ്മയല്ലേ? രേഷ്മയല്ലിയോ?
3: രേഷ്മയല്ല ഏട്ടാ, അത് ഫിലോമിനയാണ്.
6: ഫിലോമിന? ആ, ഫിലോമിന. ഫിലോമിന ചേച്ചിയെ.
3: ഓ പറഞ്ഞോളൂ ചേച്ചിയല്ല ഞാൻ.
6: ആ പോട്ടെ.
3: ആശംസ അറിയിക്കാനാണോ
6: വിളിച്ചോണ്ടിരുന്നപ്പോഴേ?
3: ആ പറഞ്ഞോളൂ.
6: ആ, എനിക്ക് ആദ്യം കിട്ടിയപ്പോ വന്ന് സംസാരിക്കാൻ പറ്റിയില്ല.
3: ചേട്ടന്റെ പേരെന്താണ്?
6: എന്റെ പേര് പ്രദീപ്.
3: ഓക്കെ ഏട്ടാ, അപ്പോൾ ഇന്ന് ആർക്കെങ്കിലും ആശംസ അറിയിക്കാനുണ്ടോ, അതായത് ബർത്ത്ഡേ വിവാഹ വാർഷികോ ആശംസകള്?
6: ആ, എന്റെ ബെൻഡിങ് ആദ്യം.
3: ആ എന്നാണ്?
6: ആ മറ്റന്നാ.
3: അപ്പൊ രണ്ടുപേരുടെ പേരൊന്നും ഇവിടെ ഒന്നുകൂടെ പറയൂ. ഓക്കെ, അപ്പോൾ പ്രദീപ് ചേട്ടനും ഷീബ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം ചേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
7: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ് ഹലോ, ഞാൻ അമ്പിളി പള്ളിത്തോട്ടത്ത്.
3: പറഞ്ഞോളൂ ചേച്ചി.
7: എന്റെ മകൻ സച്ചിൻ കുമാറിന്റെ ജന്മനാളായിരുന്നു. ഹലോ.
3: ആ കേൾക്കുന്നുണ്ട് ചേച്ചി, പറഞ്ഞോളൂ. ഓക്കേ, അപ്പോൾ സച്ചിൻ കുമാറിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
8: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ് മോളെ.
3: പറഞ്ഞോളൂ ചേച്ചി.
8: അരുൺ, ശ്രുതി. ഓക്കേ,
3: അപ്പോൾ അരുൺ ചേട്ടനും ശ്രുതി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് ഒക്കെ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ
9: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
3: ആ പറഞ്ഞോളൂ.
9: ഞാൻ ഇതിൽ നിന്ന് വിളിക്കുകയാണ്, ചന്ദ്രിയ.
3: പറഞ്ഞോളൂ അമ്മ.
9: എന്റെ ഭർത്താവിന്റെ ജന്മദിനമായിരുന്നു. സുധാകര്. സുധാകര്.
3: ഓക്കെ. അപ്പോൾ സുധാകരൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ആശംസകൾ അറിയിക്കാൻ മാത്രം വിളിക്കുക, മറ്റുള്ളവയെല്ലാം അതായത് കാതോട് കാതോടത്തിലേക്ക് വിളിക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ആശംസകൾ പറയാൻ മാത്രമായിട്ട് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. നമുക്കെന്തായാലും ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. അപ്പോൾ ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2931-1111. അപ്പോൾ ആശംസ മെസ്സേജിലൂടെയും അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. അടുത്ത കോളിലേക്ക് പോവാം.
1: ഹലോ ഹലോ,
2: താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന
0: ഓക്കെ, കോൾ ഹോൾഡ് ആയിരിക്കുകയാണ്. അടുത്ത കോളിലേക്ക് പോവാം.
1: ഹലോ
3: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്,
1: പറഞ്ഞോളൂ ചേച്ചി.
3: ഞാൻ പ്രാകുളത്തുമ്പിലേക്കാണ്. എന്റെ മോൻ അജയ് ജലേഖിന്റെ ബർത്ത്ഡേ ആണെന്ന്.
1: എന്താണ്?
3: എന്റെ മോൻ അജയ് ജലേഖ്.
1: ജലേഖ്?
3: ആ ജലേഖ്, ജലേഖ്. എന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ചക്രേ.
1: ഓക്കെ, അപ്പോൾ അജയ് ജലേഖിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
3: താങ്ക് യു.
0: ഓക്കെ ജി, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കാണ്. അടുത്ത കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോവാം.
1: ഹലോ
3: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, കരിക്കോട് ഷെമിയാ വിളിക്കുന്നത്.
1: പറഞ്ഞോളൂ ചേച്ചി.
3: എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്. കൊച്ചുമോളുടെ പേര് ഫാത്തിമ. 8 വയസ്സ് തികയുന്നു. ഹാപ്പി ബർത്ത്ഡേ ഫാത്തിമ മോളെ.
1: ഓക്കെ, അപ്പോൾ ഫാത്തിമ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
3: താങ്ക് യു,
0: വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അതുപോലെ 8:50 വരെയാണ് മെസ്സേജ് അയക്കുന്ന സമയം. മെസ്സേജിലൂടെ ആശംസ അറിയിക്കുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. അടുത്തൊരു കോളിലേക്ക് പോവാം.
1: ഹലോ
3: ഹലോ, എന്റെ മോന്റെ ബർത്ത്ഡേയാ.
1: ആ, മോന്റെ പേരെന്താണ്?
3: നൗഫൽ കെൽസില. ഞങ്ങൾ കാപ്പുരന്ന് വിളിക്കുകയും കാപ്പുര.
1: ഓക്കെ, ആശംസ അറിയിക്കുന്നുണ്ടോ അപ്പൊ മോന്?
3: ആ, എന്റെ മോനിക്ക് ബർത്ത്ഡേ ആശംസകൾ, 100 ആശംസകൾ.
1: ഓക്കെ, അപ്പോൾ നൗഫലിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
3: താങ്ക് യു,
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2931-1111. 8:50 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0930-1111.

0: തിരികെ വരാൻ ഗ്രീറ്റിംഗ്സിലേക്ക് അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. നമുക്ക് ആ ഒരു മെസ്സേജിലേക്ക് പോവാം. ഹായ് ഫിലോമിന കുട്ടി, ഗുഡ് മോർണിംഗ്. ഞാൻ മാമൂട്ടിക്കടവിൽ നിന്നും ഷീത ചേച്ചിയാണ്. ഇന്നലെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. മോൻ്റെ പേര് സൈദലി എന്നാണ്. എൻ്റെ കൊച്ചുമോളുടെയും ബർത്ത്ഡേ ആണ്. മോളുടെ കുട്ടിയുടെ പേര് ഐസ ഫാത്തിമ എന്നാണ്. രണ്ട് പേരെയും ഒന്ന് വിഷ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈദലിക്കും ഐഷ ഫാത്തിമയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ, ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ആ ഫിലോമിന, ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടും ഗുരുസാനിയായ നിമ്മിയുടെ ബർത്ത്ഡേ ആണ്.
0: നിമ്മി
1: നിമ്മി ഗറിൻ ഷാദി എന്നാണ് പേര്. വിളിക്കുന്നത് നിമ്മിയാണ്. ഹാപ്പി ബർത്ത്ഡേ നിമ്മി.
0: ഓക്കെ, അപ്പോൾ നിമ്മിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
1: താങ്ക് യു.
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഹലോ,
2: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ,
0: റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ.
2: ഹലോ,
0: ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ,
2: ഹലോ, ഹലോ,
0: പറഞ്ഞോളൂ ചേച്ചി.
2: ഹലോ, ഫിലോമിന മോളെ.
0: ഓ, പറഞ്ഞോളൂ.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: ഞാൻ കേരളത്തിൽ നിന്ന് ശീതയാണ്.
0: പറഞ്ഞോളൂ ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
2: ഞങ്ങൾക്ക്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. പ്രദീപിന് ശീതയ്ക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി ആശംസകൾ.
0: ഓക്കെ, അപ്പോൾ പ്രദീപ് ഏട്ടനും ശീബ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ,
3: ഹലോ,
0: ഹലോ, ഗുഡ്
3: മോർണിംഗ്. എന്റെ മകന്റെ ബർത്ത്ഡേ 11-ാം തീയതി. പേര് സാരംഗ്.
0: സാരംഗ്,
3: ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്കണേ.
0: ഓക്കെ, അപ്പോൾ സാരംഗിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
3: താങ്ക് യു.
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111.

0: തിരികെ വരാം ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക്. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ മോളെ, നമസ്കാരമുണ്ട്.
0: നമസ്കാരം.
1: ഇരിയപുരത്തുനിന്ന് ദീപ ചേച്ചി ആക്കളെ. പിന്നെ അതേപോലെ തന്നെ ചേച്ചി ഇപ്പൊ അംഗനവാടി കയറിയോണ്ട് മായ ചേച്ചിക്ക് ബർത്ത്ഡേ വിഷസ് പറയാൻ പറ്റത്തില്ല മോളെ. ആ സമയത്തൊക്കെ ബസ്സിലായിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ബർത്ത്ഡേ എന്നാലും ഇപ്പൊ എനിക്ക് കിട്ടി. അതുകൊണ്ട് മായ ചേച്ചിക്ക് 100 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു കേട്ടോ
0: മോളെ. വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമ്മുടെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് ഫിലോമിന, എന്റെ പേര് രഞ്ജിനി, എന്റെ സ്ഥലം കൊല്ലം. ഇന്ന് ബർത്ത്ഡേയും വിവാഹവാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതിനോടൊപ്പം ഫിലോമിനയ്ക്കും നല്ലൊരു പുലരി നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

ഇപ്പോൾ സമയം 8:59 ആയിരിക്കുകയാണ്. ഇന്ന് വിളിച്ചവർക്കും ഇന്ന് ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: ഇപ്പോൾ സമയം 9 മണി.
1: റേഡിയോ ബെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: കുറച്ചു നാളായി കൊല്ലത്തെ കരുനാഗപ്പള്ളിയിൽ കേരള ലോട്ടറിയുടെ സമ്മാനം നിരന്തരം കിട്ടുകയാണ്. ഭാഗ്യത്തിന്റെ പട്ടികയിൽ അടുത്ത കാലത്ത് ഇപ്പോൾ 4ാം തവണയാണ് ബമ്പർ സമ്മാനം കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിന് ലഭിക്കുന്നത്. ഒടുവിൽ കേരള ലോട്ടറിയുടെ വിഷു ബമ്പർ 1ാം സമ്മാനമായ 12 കോടി രൂപ അടിച്ചതും കരുനാഗപ്പള്ളി മണപ്പള്ളി അമ്മ ഏജൻസിയിൽ നിന്ന് വിറ്റ നമ്പറിലുള്ള ടിക്കറ്റിനാണ്. ശൂരനാട് വടക്ക് ആനയടി വിനോദ് ഭവനിൽ പൊന്നൻ വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനമടിച്ചത്. അദ്ദേഹത്തിന് 75 വയസ്സാണ് പ്രായം. 6 വർഷം മുമ്പ് ഓണം ബമ്പർ 1ാം സമ്മാനമായ 12 കോടി രൂപ ലഭിച്ചതും കരുനാഗപ്പള്ളിയിൽ നിന്നെടുത്ത ടിക്കറ്റിനായിരുന്നു. കരുനാഗപ്പള്ളി ചുങ്കത്ത് ജുവലറിയിലെ 6 ജീവനക്കാർ ചേർന്നാണ് ടിക്കറ്റ് എടുത്തത്. തുടർന്ന് 2021 സെപ്റ്റംബർ 19 വീണ്ടും ഓണം ബമ്പർ കരുനാഗപ്പള്ളിയെ തേടിയെത്തി. തൃപ്പൂണിത്തറ സ്വദേശിക്കാണ് സമ്മാനമടിച്ചത്. കരുനാഗപ്പള്ളി ലോട്ടറി സബ് ഓഫീസിൽ നിന്ന് കോട്ടയത്തെ മീനാക്ഷി ലക്കി സെന്റർ വാങ്ങിയ നമ്പർ ടിക്കറ്റിനായിരുന്നു അന്ന് 1ാം സമ്മാനം. തൊടിയൂർ സ്വദേശി ദിനേശ് കുമാറിന് 2024 12 കോടിയുടെ പൂജ ബമ്പർ 1ാം സമ്മാനം ലഭിച്ചതും കരുനാഗപ്പള്ളിയിൽ നിന്ന് വാങ്ങിയ ടിക്കറ്റിനാണ്. 2019 ഓണം ബമ്പർ കൂടാതെ 2019 നവംബറിൽ പൗർണമി ടിക്കറ്റിന്റെ 1ാം സമ്മാനമായ 70 ലക്ഷം രൂപ കരുനാഗപ്പള്ളിയിലെ അതിഥി തൊഴിലാളിക്കാണ് ലഭിച്ചത്. ഇങ്ങനെ നിരന്തരമായി കൊല്ലത്തെ കരുനാഗപ്പള്ളിയിൽ ഭാഗ്യം കടാക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
2: എന്റെ പേര് അനീഷ് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ പട്ടത്താനത്താണ് താമസിക്കുന്നത്. അപ്പൊ സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമാണ്. രാവിലെ ഒരു 9 o'clock തൊട്ട് ഒരു 10 o'clock വരെ ആയത്തിൽ മുതൽ നേരെ ചെമ്മാമുക്ക് വരെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. പൊതുവെ നമ്മുടെ ഹൈവേയുടെ ഒരു വർക്ക് നടക്കുന്നതിന്റെ പുറത്ത് പൊതുവെ ഒരു തിരക്കുണ്ട്. കാരണം കല്ലുംതാഴം വഴിയുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കിനും ഈ റോഡിലൂടെയാണ് ആൾക്കാർ പോകുന്നത്. പക്ഷെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ വിമലാർദ്ദയം സ്കൂളിലുണ്ടാവുന്ന ഒരു ബ്ലോക്കാണ്. അപ്പൊ ഈ ബ്ലോക്ക് എങ്ങനെ മാറ്റാമെന്ന് ഞാൻ കുറെ നാളുകൊണ്ട് തന്നെ മനസ്സിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിമലാർദ്ദയം സ്കൂളില് ബസ്സും പോകുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് ഒരൊറ്റ വഴിയിലൂടെയാണ് പോകുന്നത്. മെയിൻ ഗേറ്റ് ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ണനല്ലൂർ ഭാഗത്ത് അങ്ങോട്ട് പോകുന്നിടത്ത് അതിന്റെ അങ്ങേ അറ്റത്ത് ഒരു ഗേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് വണ്ടി ഇറങ്ങുകയും വൺ സൈഡ് ഇപ്പുറത്തൂടെ കയറുകയും ചെയ്യുന്നു. അതായത് 2 ഗേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിന് ഒരുപാട് അറുതി വരുത്താൻ കഴിയും. ആ ബ്ലോക്ക് കുറയും. ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൂൾ അധികൃതരോ മറ്റുള്ളവർ അത് നോക്കിയിട്ട് അത് അങ്ങനെ പോസിബിൾ ആവുന്നെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. കാരണം രോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഒക്കെ കൊണ്ടുപോകുമ്പം ഏകദേശം 15-20 മിനിറ്റ് 1/2 മണിക്കൂറുകളൊക്കെ അവിടെ ബ്ലോക്ക് നേരിടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും.
0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
3: വളർച്ചയുടെ പടവുകൾ.
4: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
3: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
4: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
3: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
4: വളർച്ചയുടെ പടവുകൾ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: Hello friends, welcome to Word of the Day. Today's word is
2: keen.
1: Keen is spelled as K E E N.

0: This is an adjective and means one very interested in something, wanting to do something. Two, good or strong. മലയാളത്തിൽ ഉത്സുകമായ, ആകാംക്ഷയുള്ള, വ്യഗ്രതയുള്ള, അതിയായി ആഗ്രഹിക്കുന്ന, തീക്ഷ്ണമായ എന്നൊക്കെ അർത്ഥം.
1: Thank you all.

0: എഡിറ്റർ റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
1: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് 1508 1512 ഇടയിൽ പണി കഴിപ്പിച്ച ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നിർമ്മിതിയെ കുറിച്ചാണ്. ആ നിർമ്മിതിയുടെ ചരിത്രം കൂടിയാണ് ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത്. ആ നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് സിസ്റ്റീൻ ചാപ്പൽ എന്ന മഹത്തായ നിർമ്മിതിയെ കുറിച്ചാണ്. ശ്രോതാക്കൾ ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കുവാൻ പോകുന്നതും സിസ്റ്റീൻ ചാപ്പലിന്റെ വിശേഷങ്ങളാണ്. എന്താണ് സിസ്റ്റീൻ ചാപ്പൽ? എവിടെയാണ് സിസ്റ്റീൻ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ സിസ്റ്റീൻ ചാപ്പൽ നിർമ്മിച്ചത് ആര്? ഇതൊക്കെയാണ് ഇന്നത്തെ അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. വത്തിക്കാൻ നഗരത്തിലെ പോപ്പിന്റെ ഔദ്യോഗിക വസതിയായ അപ്പോസ്തലിക് കൊട്ടാരത്തിലെ ഒരു ചാപ്പലാണ്. ചാപ്പൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ദേവാലയം ആണ് സിസ്റ്റീൻ ചാപ്പൽ. ക്യാപ്പല്ല മാഗ്ന അഥവാ ഗ്രേറ്റ് ചാപ്പൽ എന്ന പേരിലും സിസ്റ്റീൻ ചാപ്പൽ അറിയപ്പെടുന്നുണ്ട്. 1473 1481 ഇടയിൽ ഇത് നിർമ്മിച്ച പോപ്പ് സിക്സ്റ്റസ് നാലാമൻ പോപ്പിൽ നിന്നാണ് ഈ ചാപ്പലിന് ആ പേര് ലഭിച്ചത്. ഇനി ആ ഒരു കാലഘട്ടം മുതൽ മതപരവും പ്രവർത്തനപരവുമായ മാർപ്പാപ്പയുടെ പ്രവർത്തനത്തിനുള്ള ഒരു സ്ഥലം കൂടിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു നിർമ്മിതി കൂടിയാണ് സിസ്റ്റീൻ ചാപ്പൽ. അതിനോടൊപ്പം തന്നെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയായ പേപ്പൽ കോൺക്ലേവിന്റെ സ്ഥലം കൂടിയാണ് അല്ലെങ്കിൽ ആസ്ഥാനം കൂടിയാണ് സിസ്റ്റീൻ ചാപ്പൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു സിസ്റ്റീൻ ചാപ്പലിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ മേൽക്കൂര എന്ന് പറയുന്ന ഭാഗം ധാരാളം ചിത്രങ്ങളാൽ അലങ്കൃതമായ ഒരു പ്രദേശം കൂടിയാണ്. ഈ മേൽക്കൂരയിലാണ്, അതായത് സിസ്റ്റീൻ ചാപ്പലിന്റെ മേൽക്കൂരയിലാണ് അവസാന വിധി മൈക്കിലാഞ്ചലോ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവസാന വിധി എന്ന് പറയുന്ന ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിർമ്മിതിയിലെ ഈ ദൃശ്യ ആവിഷ്കാരം വളരെ മനോഹരമായിരിക്കും. ഇനി ഇതിന്റെ രൂപത എന്ന് പറയുന്നത് റോം രൂപതയുടെ കീഴിൽ വരുന്ന ഒരു നിർമ്മിതി കൂടിയാണ്. ഇതിന്റെ പ്രതിഷ്ഠ നടത്തിയ വർഷം 1483 ഓഗസ്റ്റ് 15 ഇനി ഇതിന്റെ ആർക്കിടെക്റ്റുകൾ എന്ന് പറയുന്നവര് ബാസിയോ പോണ്ടെല്ലിയും ജിയോവനി ഡി ഡോൾസി എന്ന് പറയുന്നവരുമാണ്. ഇതിന് തറക്കല്ലിടൽ 1505 പൂർത്തിയായത് 1508. ഇതിന്റെ വീതി എന്ന് പറയുന്നത് 13.4 അതായത് 44 ഉയരം എന്ന് പറയുന്നത് 20.7 അതായത് 68 അടിയാണ്. ഇനി ഈ ഒരു നിർമ്മിതിയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 1508 1512 ഇടയിൽ ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ രക്ഷാകർത്തൃത്വത്തിൽ മൈക്കിലാഞ്ചലോ ചാപ്പലിന്റെ മേൽക്കൂര വരച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പാശ്ചാത്യ കലയുടെ ഗതി മാറ്റിമറിച്ച ഒരു പദ്ധതി കൂടിയായിരുന്നു ഈ പറഞ്ഞ സിസ്റ്റീൻ ചാപ്പലിന്റെ നിർമ്മിതി. മനുഷ്യ നാഗരികതയുടെ പ്രധാന കലാപരമായ നേട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന നിർമ്മിതി കൂടിയാണ് ഇത്. ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം അന്ത്യവിധി വരയ്ക്കുന്നത്. പേപ്പൽ കോൺക്ലേവുകളുടെ സ്ഥാനം എന്നറിയപ്പെടുന്ന സിസ്റ്റീൻ ചാപ്പൽ പേപ്പൽ ചാപ്പലിന്റെ ചാപ്പല് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സിസ്റ്റീൻ ചാപ്പലിന്റെ വാസ്തുവിദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാപ്പലിന് ഏകദേശം 35 നീളം 14 വീതിയുമുണ്ട്. മധ്യകാല നവോത്ഥാന കാലഘട്ടങ്ങളിലെ പല ഇറ്റാലിയൻ പള്ളികളിലും സാധാരണമായതുപോലെ ഇതിന്റെ പുറംഭാഗം വാസ്തുവിദ്യാ വിശദാംശങ്ങൾ അലങ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു നിർമ്മിതിയെ 3 നമുക്ക് തരംതിരിക്കാം. അതിലേറ്റവും താഴ്ന്നത് വളരെ ഉയരമുള്ള ഒരു ബേസ്മെന്റ് ലെവലാണ്. നിരവധി ഉപയോഗപ്രദമായ ജനാലകളും പുറം കോട്ടിലേക്ക് നയിക്കുന്ന ഒരു വാതിലും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വാസ്തുവിദ്യയുടെ ഒരു സവിശേഷ കേന്ദ്രം കൂടിയാണ് സിസ്റ്റീൻ ചാപ്പൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ സിസ്റ്റീൻ ചാപ്പലിലെ ഏറ്റവും പ്രശസ്തമായ രംഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ചിത്രകലയുടെ ചരിത്രത്തിൽ ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ചിത്രങ്ങളിലൊന്നായ ചിത്രങ്ങളിൽ ആദ്യത്തേതിൽ ആദമിനെ തൊടാൻ ദൈവം കൈനീട്ടുന്നതായി മൈക്കലാഞ്ചലോ കാണിക്കുന്ന ഈ ചിത്രം വളരെയധികം പ്രശസ്തമായ ചിത്രമാണ്. ഇത് നമുക്ക് തീർച്ചയായിട്ടും അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ സിസ്റ്റീൻ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത് റോമിലെ വത്തിക്കാൻ മ്യൂസിയത്തിന് ഉള്ളിലാണ് സിസ്റ്റീൻ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എല്ലാ വർഷവും സന്ദർശിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സിസ്റ്റീൻ ചാപ്പൽ. മൈക്കിലാഞ്ചലിയുടെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് സിസ്റ്റീൻ ചാപ്പലിൽ കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മൈക്കലാഞ്ചലോയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളൊക്കെ നമുക്ക് സിസ്റ്റീൻ ചാപ്പലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോ മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മൈക്കലാഞ്ചലോ ഡി ലോഡോവിക്കോ ബുവാനോറോട്ടി സിമോണി എന്നാണ്. ഒരിക്കൽ കൂടി പറയാം, മൈക്കലാഞ്ചലോ ഡി ലോഡോവിക്കോ ബുവാനോറോട്ടി സിമോണി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ചുരുക്കത്തിൽ മൈക്കലാഞ്ചലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റാലിയൻ ശില്പി, ചിത്രകാരൻ, വാസ്തുശില്പി എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ വ്യക്തിത്വം, ഉയർന്ന നവോത്ഥാന കവി ഈ നിലയിലും പ്രശസ്തനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഫ്ലോറൻസ് റിപ്പബ്ലിക്കിൽ ജനിച്ച അദ്ദേഹം 30s മുതൽ റോമിലാണ് കൂടുതൽ കാലം സജീവമായി താമസിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ ക്ലാസിക്കൽ പുരാതന കാലഘട്ടത്തിലെ മാതൃകകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അദ്ദേഹത്തിന്റെ കൃതികൾ പാശ്ചാത്യ കലകളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയത് തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എതിരാളിയും മുതിർന്ന സമകാലികനുമായ ലിയാനാർഡോ ഡാവിഞ്ചിയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വളരെയധികം പ്രശസ്തനായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. 16th century ഏറ്റവും മികച്ച രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ട കലാകാരന്മാരിൽ ഒരാളാണ് മൈക്കലാഞ്ചലോ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കലാകാരനായി സമകാലിക ജീവചരിത്രകാരന്മാർ അദ്ദേഹത്തെ പ്രശംസിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം സമകാലികനും എത്രത്തോളം പ്രശസ്തനുമായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രണ്ട് കൃതികൾ എന്ന് പറയുന്ന പിയേത്തയും ഡേവിഡുമാണ്. ഈ രണ്ട് ശില്പങ്ങളും ചെയ്യുന്നത് അദ്ദേഹത്തിന് 30s തികയുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ 30s തികയുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ രണ്ട് കൃതികളും ഈ രണ്ട് നിർമ്മിതികളും അദ്ദേഹം സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് പ്രശസ്തമായ നിർമ്മിതികളാണ് റോമിലെ സിസ്റ്റീൻ ചാപ്പലിലെ മേൽക്കൂരയിലെ രംഗങ്ങൾ, അതായത് അന്ത്യവിധി മുതൽ ഉൽപ്പത്തി പുസ്തകത്തിലെ രംഗങ്ങൾ വരെ അദ്ദേഹം അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പാശ്ചാത്യ കലാകാരൻ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് മൈക്കലാഞ്ചലോ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 3 ജീവചരിത്രങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അവയിലൊന്ന് ജോർജിയോ വസാരി മൈക്കലാഞ്ചലോയുടെ കൃതികൾ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതൊരു കലാകാരന്റെയും കൃതികളെ മറികടക്കുമെന്നും പറയപ്പെടുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നിർമ്മിതികൾ എന്ന് പറയുന്ന പിയാത്ത, ഡേവിഡ്, മെഡോണ, സിസ്റ്റീൻ ചാപ്പലിന്റെ മേൽക്കൂര, ആദത്തിന്റെ സൃഷ്ടി, അന്ത്യവിധി ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികൾ. അതിൽ തന്നെ പിയേത്ത എന്ന് പറയുന്ന നിർമ്മിതി വളരെയധികം പ്രശസ്തമായ ഒരു നിർമ്മിതിയാണ്. സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയില് മൈക്കലാഞ്ചലോ ബ്യൂണറോട്ടി നിർമ്മിച്ച കന്യകാമറിയത്തിന്റെ 6th ദുഃഖത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു നിർമ്മിതിയാണ്, ചിത്രമല്ല ഒരു നിർമ്മിതിയാണ് ഈ പറഞ്ഞ പിയേത്ത എന്ന് പറയുന്നത്. ഇറ്റാലിയൻ നവോത്ഥാന ശില്പകലയുടെ ഒരു പ്രധാന മകുട ഉദാഹരണം കൂടിയാണ് ഈ നിർമ്മിതി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പലപ്പോഴും ഉയർന്ന നവോത്ഥാനത്തിന് തുടക്കമായി ഈ നിർമ്മിതിയെ പരിഗണിക്കപ്പെടാറുണ്ട്. ഈ ഒരു നിർമ്മിതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുരിശിൽ നിന്നിറക്കിയതിന് ശേഷം യേശുക്രിസ്തുവിനെ അമ്മയായ മറിയത്തിന്റെ മടിയിൽ കിടത്തുന്ന രംഗമാണിത്. പക്ഷേ ഈ ഒരു നിർമ്മിതിയിൽ മറിയത്തിനെ യേശുവിനേക്കാൾ പ്രായം കുറഞ്ഞതായാണ് കാണാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ നവോത്ഥാന കാലഘട്ടത്തിലെ ക്ലാസിക്കൽ സൗന്ദര്യത്തിന്റെ ആദർശങ്ങളുമായി സന്തുലിതമാക്കുന്ന ഒരു നിർമ്മിതി കൂടിയാണ് പിയാത്ത എന്ന് പറയപ്പെടാറുണ്ട്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഡേവിഡ് എന്ന പേര്. 1501 മുതൽ 1504 വരെയുള്ള കാലഘട്ടത്തിൽ മൈക്കലാഞ്ചലോ സൃഷ്ടിച്ച, പ്രത്യേകിച്ച് മാർബിളിൽ നിർമ്മിച്ച ഒരു ഇറ്റാലിയൻ നവോത്ഥാന ശില്പമാണ്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസാണ് ഡേവിഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡേവിഡ് നിർമ്മിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1501 മുതൽ 1504 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു നിർമ്മിതി അദ്ദേഹം നിർമ്മിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനകത്തെ വിഷയം, അല്ലെങ്കിൽ ഡേവിഡിന്റെ വിഷയം എന്ന ബൈബിൾ കഥാപാത്രമായ ചരിത്രപുരുഷനായ ഡേവിഡിനെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു നിർമ്മിതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഡേവിഡിന്റെ പൂർണ്ണകായ രൂപമാണ് നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നാൽ കാണാനായിട്ട് സാധിക്കുക. മാർബിളിൽ കൊത്തിയെടുത്ത രൂപം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നവോത്ഥാന കാലഘട്ടത്തിൽ നിർമ്മിച്ച ആദ്യത്തെ ഭീമാകാരമായ മാർബിൾ പ്രതിമ മാത്രമല്ലായിരുന്നു ഡേവിഡ്. ക്ലാസിക്കൽ പുരാതന കാലം മുതലുള്ള ആദ്യത്തേതും കൂടിയായിരുന്നു ഡേവിഡ് എന്ന് പറയുമ്പോൾ ആ ശില്പം എത്രത്തോളം പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 16th century അതിനുമപ്പുറവും അതൊരു മാതൃക തന്നെയാണ് എന്ന് പറയപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത റിട്ടുകളെല്ലാം പ്രധാനമായും പോലീസ് അധികാരികൾക്കോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾക്കോ എതിരെ സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിയുന്നവയായിരുന്നു. എന്നാൽ നീതി നടപ്പിലാക്കേണ്ട കോടതികൾ തന്നെ തെറ്റായ വിധികൾ പുറപ്പെടുവിച്ചാൽ പൗരന്മാർ എന്തു ചെയ്യും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന റിട്സ് സർഷറാറി. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് കീഴ്കോടതികളിൽ നിന്ന് എന്ത് വിധി വന്നാലും അത് അനുസരിക്കുകയല്ലാതെ സാധാരണക്കാരന് മറ്റു വഴികളില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സർഷറാറി റിട്ട്?
2: വളരെ ശരിയാണ്. ഉച്ചരിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിലും സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉന്നത കോടതികളുടെ കയ്യിലുള്ള വളരെ ശക്തമായ നീതിന്യായ ആയുധമാണിത്. സർഷറാറി എന്നതും ഒരു ലാറ്റിൻ വാക്കാണ്. ഇതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ പൂർണ്ണമായി ബോധ്യപ്പെടുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്നതാണ്. ഒരു കീഴ്ക്കോടതിയോ അല്ലെങ്കിൽ ഒരു അർദ്ധ ജുഡീഷ്യൽ പദവിയുള്ള ഒരു ട്രൈബ്യൂണലോ, അതായത് ലേബർ കോടതി, കൺസ്യൂമർ കോടതി, എന്തുമാകാം, അവർ തങ്ങളുടെ അധികാര പരിധി ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക്, നാച്ചുറൽ ജസ്റ്റിസിന് വിരുദ്ധമായ ഒരു തെറ്റായ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ വിധി ന്യായമാണോ എന്ന് പരിശോധിക്കാനും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ വിധിയെ പൂർണ്ണമായി റദ്ദാക്കാനും, അതായത് ടു ക്വാഷ് ദി ഓർഡർ എന്ന് പറയും, ഉയർന്ന കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത്.
1: അതായത് കീഴ്ക്കോടതികൾ നൽകിയ തെറ്റായ ഒരു വിധി ന്യായത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വെട്ടിമാറ്റാൻ ഉയർന്ന കോടതികൾ ഉപയോഗിക്കുന്ന സർജിക്കൽ ബ്ലേഡ് പോലെയാണല്ലേ ഇത്?
2: അതെ. ഇംഗ്ലണ്ടിലെ രാജഭരണ കാലത്ത് അവിടുത്തെ കിങ്സ് ബെഞ്ച് കീഴ്ക്കോടതികളിലെ കേസുകളുടെ രേഖകൾ തങ്ങളുടെ മുന്നിലേക്ക് വരുത്തിച്ച് പരിശോധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു അധികാരമാണിത്. ഇന്ന് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പൗരന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെയോ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയോ സമീപിച്ച് ഈ റിട്ട് ഉത്തരവ് വാങ്ങാം. ഒരു കീഴ്ക്കോടതിയുടെ വിധി കാരണം പൗരന് അനീതി നേരിടേണ്ടി വന്നാൽ ആ തെറ്റായ വിധി പുറപ്പെടുവിച്ച രേഖകളെ, റെക്കോർഡ്സിനെ ഉയർന്ന കോടതി തങ്ങളുടെ മുന്നിലേക്ക് വിളിപ്പിക്കുകയും ആ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കണ്ട് റദ്ദാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ടു ബി സർട്ടിഫൈഡ് എന്ന് വിളിക്കുന്നത്. അതായത് കീഴ്ക്കോടതികളുടെ വിധിയിൽ തെറ്റുകൾ സംഭവിച്ചാൽ സാധാരണക്കാരന് ഭയപ്പെടേണ്ടതില്ല. അതിനു മുകളിലേക്ക് പരിശോധിക്കാൻ നമ്മുടെ ഭരണഘടന ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും അധികാരം നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം. നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സുരക്ഷാ കവചമാണിത്.
1: ഒരു കീഴ്ക്കോടതിയുടെ തെറ്റായ വിധി റദ്ദാക്കാൻ ഉയർന്ന കോടതി ഉപയോഗിക്കുന്ന അധികാരമാണ് സർഷറാറി എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത മറ്റു റിട്ടുകളെ പോലെ തന്നെ ഇതും ഇംഗ്ലണ്ടിലെ രാജഭരണകാലത്ത് നിന്ന് തന്നെയാണോ ഉത്ഭവിച്ചത്?
2: അതെ. ഇതിന്റെ വേരുകളും കിടക്കുന്നത് ഇംഗ്ലീഷ് കോമൺ ലോയിലാണ്. ഇംഗ്ലണ്ടിലെ രാജഭരണകാലത്ത് രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കോടതിയെ കിങ്സ് ബെഞ്ച് എന്നാണ് വിളിച്ചിരുന്നത്. അക്കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക കോടതികളും മജിസ്ട്രേറ്റുമാരും ഉണ്ടായിരുന്നു. ഈ പ്രാദേശിക കോടതികൾ പലപ്പോഴും രാജാവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായും തങ്ങളുടെ അധികാര പരിധി ലംഘിച്ചും വിധികൾ പുറപ്പെടുവിക്കാറുണ്ടായിരുന്നു. ഇത് തടയാൻ കിങ്സ് ബെഞ്ച് ഉപയോഗിച്ച ഒരു പ്രത്യേക കൽപ്പനയായിരുന്നു സർഷറാറി. നിങ്ങൾ എടുത്ത ആ തീരുമാനം ശരിയാണോ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടണം. അതുകൊണ്ട് ആ കേസിന്റെ എല്ലാ രേഖകളും ഉടനടി ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് രാജാവിന്റെ കോടതി താഴെയുള്ള കോടതികൾക്ക് ഉത്തരവ് നൽകുകയായിരുന്നു ഇതിന്റെ ആദ്യ രൂപം.
1: അതായത് പ്രാദേശിക കോടതികൾ തന്നിഷ്ടപ്രകാരം വിധി പ്രസ്താവിക്കുന്നത് തടയുവാനും രാജ്യത്ത് ഒരേ തരത്തിലുള്ള നിയമവ്യവസ്ഥ ഉറപ്പാക്കുവാനും രാജാവിന്റെ കോടതി ഉപയോഗിച്ച ഒരു വഴിയായിരുന്നു ഇത്, അല്ലേ?
2: നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞ പോലെ അക്കാലത്ത് ഇവയെ നമ്മൾ റോയൽ പ്രെറോഗേറ്റീവ് റിട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതായത് രാജാവിന് മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന പ്രത്യേക അധികാരം. പിന്നീട് ഇംഗ്ലണ്ടിൽ ജനാധിപത്യം ശക്തിപ്പെട്ടപ്പോൾ ഈ അധികാരം രാജാവിൽ നിന്ന് പൂർണ്ണമായി അവിടുത്തെ പരമോന്നത കോടതികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ ഇംഗ്ലീഷ് നിയമവ്യവസ്ഥയിലെ ഈ നല്ല വശത്തെ അതേപടി സ്വീകരിച്ചു. നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 ഹൈക്കോടതികൾക്കും ഈ അധികാരം നൽകി. ഇന്ന് ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും കീഴ്ക്കോടതികളിൽ നിന്നോ ട്രൈബ്യൂണലിൽ നിന്നോ നീതികേടുണ്ടായാൽ ഈ ആയുധം ഉപയോഗിച്ച് അതിനെ നേരിടാം.
1: ഒരു കീഴ്ക്കോടതിയുടെ തെറ്റായ വിധി മാറ്റാൻ സാധാരണക്കാരനെ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു മജിസ്ട്രേറ്റ് കോടതിയോ ട്രിബ്യൂണലോ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ എന്ത് സാഹചര്യത്തിലാണ് കോടതി അതിൽ ഇടപെടുക? അതിനുള്ള പ്രധാന നിബന്ധനകൾ എന്തൊക്കെയാണ്?
2: ഒരു കീഴ്ക്കോടതിയുടെ വിധി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി നേരിട്ട് ഹൈക്കോടതിയിൽ ചെന്ന് സോഷ്യറി വാങ്ങാൻ കഴിയില്ല. അതിന് പ്രധാനമായി മൂന്ന് വലിയ കാരണങ്ങൾ ഗ്രൗണ്ട്സ് ഉണ്ടായിരിക്കണം. ഒന്ന്, ജുറിസ്ഡിക്ഷണൽ എറർ, അതായത് അധികാര പരിധിയുടെ ലംഘനം. ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ ആ കേസ് കേൾക്കാൻ നിയമപരമായി യാതൊരു അധികാരവും ഇല്ലാത്ത ഒരു കോടതി അതിൽ വിധി പ്രസ്താവിക്കുക, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലാക്ക് ഓഫ് ജുറിസ്ഡിക്ഷൻ. അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള പരിധിക്കപ്പുറം പോയി വലിയൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക, എക്സസ് ഓഫ് ജുറിസ്ഡിക്ഷൻ. അടുത്തതായി പ്രകൃതി നിയമ ലംഘനം, വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ തൂണാണിത്. കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് ഭാഗത്തിനും തങ്ങളുടെ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ തുല്യവും ന്യായവുമായ അവസരം നൽകിയിരിക്കണം. റൈറ്റ് ടു ബി ഹേർഡ്. ഒരു ലേബർ കോടതിയോ കൺസ്യൂമർ കോടതിയോ ഒരു തൊഴിലാളിയെ വിളിച്ച് കേൾക്കുകയോ അയാളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകുകയോ ചെയ്യാതെ മാനേജ്മെന്റിന്റെ വാദം മാത്രം കേട്ട് വിധി പ്രസ്താവിച്ചാൽ അവിടെ പ്രകൃതി നിയമം ലംഘിക്കപ്പെട്ടു എന്നർത്ഥം. അവസാനമായി വ്യക്തമായ നിയമപരമായ തെറ്റ്, എറർ ഓഫ് ലോ അപ്പാരന്റ് ഓൺ ദ ഫേസ് ഓഫ് റെക്കോർഡ്. വിധിന്യായത്തിലെ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ പ്രകടമായി കാണുന്ന വലിയൊരു നിയമപരമായ പിഴവ്, വസ്തുതകളെ കുറിച്ചുള്ള തർക്കമല്ല, മറിച്ച് രാജ്യത്തെ നിലവിലുള്ള ഒരു നിയമത്തെ പൂർണ്ണമായി തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്.
1: അതായത് അധികാരമില്ലാതെ പ്രവർത്തിക്കുക, ഒരു ഭാഗം മാത്രം കേട്ട് വിധി പറയുക, അല്ലെങ്കിൽ നിയമം തെറ്റായി പ്രയോഗിക്കുക, ഇത്തരം സാഹചര്യങ്ങളിലാണ് സർഷറാറി വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സാധാരണക്കാരൻ ഇതിനായി കോടതിയെ സമീപിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പുറപ്പെടുവിക്കുന്ന പ്രക്രിയ? അത് എങ്ങനെയാണ് നടക്കുന്നത്?
2: ഇത് വളരെ ക്രമീകൃതമായി ഘട്ടങ്ങളായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആദ്യമായി ഹർജി സമർപ്പിക്കൽ, ഫയലിംഗ് റിപ്പറ്റീഷൻ. കീഴ്ക്കോടതിയുടെ തെറ്റായ വിധി കാരണം ബാധിക്കപ്പെട്ട വ്യക്തി, അതായത് അഗ്രീവ്ഡ് പേഴ്സൺ, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ആ തെറ്റായ വിധിന്യായം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നു. ഈ ഹർജിയോടൊപ്പം കീഴ്ക്കോടതി നൽകിയ വിധിയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഹാജരാക്കിയിരിക്കണം. ഒരു സർട്ടിഫൈഡ് കോപ്പി ഹാജരാക്കണം. അടുത്തതായി പ്രാഥമിക വാദം കേൾക്കൽ, അഡ്മിഷൻ ഹിയറിംഗ്. ഹൈക്കോടതി ജഡ്ജി ഈ ഹർജി പരിശോധിച്ച് നമ്മൾ മുൻപ് പറഞ്ഞ ആ മൂന്ന് നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ഇതിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നു. പ്രഥമ ദൃഷ്ടിയ, അതായത് പ്രൈമ ഫേസി കേസിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ കോടതി ഹർജി ഫയലിൽ സ്വീകരിക്കുന്നു. അടുത്തതായി രേഖകൾ വിളിപ്പിക്കൽ, കോളിംഗ് ഫോർ റെക്കോർഡ്. ഇതാണ് ഈ റിട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഹർജി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ആ കീഴ്ക്കോടതിയോട് അല്ലെങ്കിൽ ട്രൈബ്യൂണലിനോട് ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും രേഖകളും ഉടനടി ഞങ്ങളുടെ മുന്നിലേക്ക് ഹാജരാക്കുക എന്ന് ഉത്തരവിടും. അവസാനമായി അന്തിമ ഉത്തരവ്, ഫൈനൽ ഓർഡർ അല്ലെങ്കിൽ കോഷൻ. ഇരുഭാഗത്തിന്റെയും വാദങ്ങളും കീഴ്ക്കോടതികളുടെ രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം കീഴ്ക്കോടതിയുടെ വിധി നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കോടതി ആ വിധിയെ പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ട് ക്വാഷ് ചെയ്ത് ഉത്തരവിടും. ചിലപ്പോൾ ആ കേസ് പുതിയൊരു ജഡ്ജിയെ കൊണ്ട് വീണ്ടും നിയമാനുസൃതം വിസ്തരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യാം. അതായത് കീഴ്ക്കോടതിയുടെ തെറ്റായ ഉത്തരവ് കാരണം സാധാരണക്കാരനുണ്ടാവുന്ന എല്ലാ നിയമപരമായ ബാധ്യതകളും ഈ ഒരൊറ്റ റിട്ടിലൂടെ ഇല്ലാതാകും എന്നതാണ് ചുരുക്കം.
1: ഒരു കീഴ്ക്കോടതി നിയമവിരുദ്ധമായി വിധി പ്രസ്താവിച്ചാൽ സർഷറാറി വഴി ഹൈക്കോടതിക്ക് അത് റദ്ദാക്കാമെന്ന് നമ്മൾ കേട്ടു. ഇവിടെ ഒരു വലിയ സംശയം വരുന്നത്, നമ്മുടെ നാട്ടിൽ സാധാരണ സിവിൽ ക്രിമിനൽ കോടതികൾ മാത്രമല്ലല്ലോ ഉള്ളത്, ഒരുപാട് ബോർഡുകളും അതോറിറ്റികളും ട്രൈബ്യൂണലുകളും ഉണ്ടല്ലോ. നിയമപരമായി ഈ സർഷറാറി റിട്ട് കൃത്യമായി ആർക്കെതിരെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത്?
2: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കാരണം പണ്ട് കാലത്ത് സർഷറാറി എന്ന് പറയുന്നത് വെറും പക്കക്കോടതികൾക്കെതിരെ, അതായത് പ്യുവർ ജുഡീഷ്യൽ ബോഡീസിനെതിരെ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കാലം മാറി. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളിലൂടെ ഇതിന്റെ പരിധി ഒട്ടനവധി സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് വാഹനങ്ങളായിട്ട് തിരിച്ചു പറയാം. ഒന്ന്, കീഴ്ക്കോടതികൾ, അതായത് ഇൻഫീരിയർ കോർട്സ്, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവർ ലംഘിച്ചു നൽകുന്ന വിധികൾക്കെതിരെ. അടുത്തതായി അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളും ട്രൈബ്യൂണലുകളും, അതായത് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആൻഡ് ട്രൈബ്യൂണൽസ്. കോടതിയുടെ അതേ സ്വഭാവത്തിൽ തർക്കങ്ങൾ കേട്ട് വിധി പറയാൻ നിയമപരമായ അധികാരമുള്ള സ്ഥാപനങ്ങളാണിവ. ഉദാഹരണത്തിന് കൺസ്യൂമർ ഫോറംസ്, ലേബർ കോർട്ടുകൾ, ഇൻകം ടാക്സ് ട്രൈബ്യൂണൽസ്, ലാൻഡ് ട്രൈബ്യൂണൽ, മോട്ടോർ വാഹന അപകട ക്ലെയിം ട്രൈബ്യൂണൽ MACT എന്നിവർക്കെതിരെയൊക്കെയാണ് ഫയൽ ചെയ്യാവുന്നത്. ഭരണപരമായ അതോറിറ്റികൾ, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. ഇതാണ് ഏറ്റവും വലിയ മാറ്റം. പണ്ട് ഭരണകരമായ തീരുമാനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ 1991 സുപ്രീം കോടതിയിലെ ഒരു ലാൻഡ് മാർക്ക് വിധിക്ക് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥരോ ബോർഡുകളോ എടുക്കുന്ന ഭരണപരമായ തീരുമാനങ്ങൾ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്, ഒരു പൗരന്റെ മൗലിക അവകാശത്തെയോ നിയമപരമായ അവകാശത്തെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾക്കെതിരെയും സർഷരാറി പുറപ്പെടുവിക്കാം. ഉദാഹരണത്തിന്, സർവകലാശാലകളുടെ അച്ചടക്ക നടപടികൾ, റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ, ഇവയൊക്കെ.
1: അപ്പോൾ ജുഡീഷ്യൽ പദവിയുള്ള മിക്ക സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിട്ട് ആർക്കെതിരെയാണ് ഉപയോഗിക്കാൻ സാധിക്കാത്തത്? ഇതിന്റെ പരിധികൾ എന്തൊക്കെയാണ്?
2: കോടതികൾക്ക് പോലും ഇടപെടാൻ കഴിയാത്ത ചില രേഖകൾ നിയമം മാറ്റിവെച്ചിട്ടുണ്ട്. ആദ്യമായി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബോഡീസ്, പൂർണ്ണമായും സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും. ഒരു സ്വകാര്യ കമ്പനി തങ്ങളുടെ ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ക്ലബ് ഒരാളെ പുറത്താക്കിയത് കൊണ്ടോ ഉത്തരവിറക്കിയാൽ അതിനെതിരെ സർഷറാറി നൽകാൻ കഴിയില്ല. കാരണം അവർക്ക് പൊതുവായ ജുഡീഷ്യൽ അധികാരമില്ല. അതിന് നമ്മൾ സാധാരണ സിവിൽ കോടതികളെയാണ് സമീപിക്കേണ്ടത്. അടുത്തതായി ലെജിസ്ലേറ്റീവ് ബോഡീസ്, നിയമനിർമ്മാണ സഭകൾ. നമ്മുടെ പാർലമെന്റോ അല്ലെങ്കിൽ കേരള നിയമസഭയോ ഒരു നിയമം പാസാക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ അതിനെതിരെ സർഷറാറി പുറപ്പെടുവിക്കാൻ കോടതികൾക്ക് കഴിയില്ല. അവസാനമായി പ്യുവർ പോളിസി ഡിസിഷൻസ്, വെറും നയപരമായ കാര്യങ്ങൾ. സർക്കാർ എടുക്കുന്ന തികച്ചും നയപരമായ തീരുമാനങ്ങൾ, അതായത് ഒരു പദ്ധതിക്ക് എത്ര ഫണ്ട് അനുവദിക്കണം, ഏത് രീതിയിൽ ഭരണം നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ നിയമലംഘനമില്ലാത്തിടത്തോളം കാലം കോടതി ഈ റിട്ട് ഉപയോഗിച്ച് ഇടപെടാറില്ല. ചുരുക്കത്തിൽ, നിയമപരമായ അധികാരത്തോടെ ഇരുപക്ഷവും കേട്ട് തീരുമാനം എടുക്കേണ്ട ഒരു പൊതു സംവിധാനം തങ്ങളുടെ പരിധി ലംഘിക്കുമ്പോൾ മാത്രമാണ് സർഷറാറി വരുന്നത്.
1: നമ്മൾ സർഷറാറി എന്ന റിട്ടിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. കീഴ്ക്കോടതികൾ തെറ്റായ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അത് വെട്ടിമുറിക്കാൻ ഉയർന്ന കോടതികൾ ഉപയോഗിക്കുന്ന ആയുധമാണ് സർഷറാറി എന്ന് നമ്മൾ കേട്ടു. എന്നാൽ ഒരു കോടതി തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വിധി വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലായാൽ അത് അവിടെ വെച്ച് തടയാൻ വല്ല വഴിയുമുണ്ടോ?
2: ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ അടുത്ത റിട്ട്, പ്രൊഹിബിഷൻ. നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണല്ലോ പ്രൊഹിബിഷൻ. ഇതിന്റെ ലളിതമായ അർത്ഥം ടു ഫോർബിഡ് അഥവാ തടയുക, വിലക്കുക, സ്തംഭിപ്പിക്കുക എന്നൊക്കെയാണ്. നിയമത്തിൽ ഇതിനെ നമ്മൾ സാധാരണയായി പറയുന്ന സ്റ്റേ ഓർഡർ എന്ന പദത്തോട് ഉപമിക്കാം. ലളിതമായി പറഞ്ഞാൽ ഒരു കീഴ്ക്കോടതിയോ, അതായത് ഒരു ഇൻഫീരിയർ കോർട്ട് അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ട്രൈബ്യൂണലോ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി തങ്ങൾക്ക് നിയമപരമായ അവകാശമില്ലാത്ത ഒരു കേസ് നിസ്തരിക്കാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്താൽ ആ തെറ്റായ നടപടികൾ അവിടെ വെച്ച് നിർത്തിവെക്കാൻ, സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉയർന്ന കോടതികൾ നൽകുന്ന ഒരു കൽപ്പനയാണിത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ്, അതുകൊണ്ട് ആ കേസിന്റെ നടപടികൾ ഉടനടി അവിടെ വെച്ച് നിർത്തുക എന്ന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ കീഴ്ക്കോടതിയോട് ആജ്ഞാപിക്കുന്ന ഒരു രീതി. നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ കേൾക്കാറുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് വരാതെ തടയുന്നതെന്ന്. പ്രൊഹിബിഷൻ റിട്ട് ആ ഒരു തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ പ്രിവെൻഷൻ അഥവാ ഒരു പ്രതിരോധ മാർഗമാണ് പ്രൊഹിബിഷൻ. സർഷറാറി എന്ന് പറയുന്നത് രോഗം ബാധിച്ച ശേഷം, അതായത് കീഴ്ക്കോടതി തെറ്റായ വിധി പുറപ്പെടുവിച്ച ശേഷം അതിനെ ചികിത്സിച്ച് മാറ്റുന്നതാണ്. എന്നാൽ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് വിധി വന്ന് അപകടം സംഭവിക്കുന്നതിന് മുൻപ് വിചാരണ ഘട്ടത്തിൽ തന്നെ ആ തെറ്റ് തടയുന്നതാണ് പ്രിവെൻഷൻ. കീഴ്ക്കോടതി തങ്ങളുടെ ലക്ഷ്മണരേഖ മറികടക്കാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ ഉയർന്ന കോടതികൾ അവരുടെ കൈക്ക് പിടിച്ചു നിർത്തുന്ന ഒന്നാണ് പ്രൊഹിബിഷൻ.
1: അതായത് പൗരന് അനീതി നേരിടേണ്ടി വരുന്നതിന് മുൻപ് തന്നെ വിചാരണയുടെ ഘട്ടത്തിൽ തന്നെ നിയമപരമായി പരിരക്ഷ ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും അല്ലേ?
2: ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതികൾക്കും കീഴ്ക്കോടതികളുടെ തെറ്റായ നടപടികൾ തുടക്കത്തിൽ നുള്ളിക്കളയാൻ നൽകിയിട്ടുള്ള വളരെ ശക്തമായ ഒരു ജാഗ്രത ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് നമുക്ക് പറയാം.
1: ഈ റിട്ടിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ചരിത്രം പറയാനുണ്ടാകുമല്ലോ, ഇതിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു?
2: സർഷറാറിയെ പോലെ തന്നെ പ്രൊഹിബിഷൻ റിട്ടിന്റെ വേരുകളും കിടക്കുന്നത് 12th century ഇംഗ്ലീഷ് കോമൺ ലോയിൽ തന്നെയാണ്. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ കോടതികളും റോയൽ കോർട്സും അതോടൊപ്പം തന്നെ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന സഭയുടെ കോടതികളും നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പലപ്പോഴും ഈ സഭയുടെ കോടതികൾ തങ്ങളുടെ പരിധി ലംഘിച്ചുകൊണ്ട് സാധാരണ സിവിൽ തർക്കങ്ങളിലും ഭൂമി സംബന്ധമായ കേസുകളിലും ഒക്കെ ഇടപെടാനും വിധി പറയാനും തുടങ്ങി. ഇത് രാജാവിന്റെ ജുഡീഷ്യൽ അധികാരത്തിന്മേലുള്ള കടന്നു കയറ്റമായാണ് കാണപ്പെട്ടിരുന്നത്.
1: അപ്പോൾ സഭയുടെ കോടതികൾ തങ്ങളുടെ ലക്ഷ്മണരേഖ മറികടക്കാതിരിക്കാൻ രാജാവ് കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു ഇത്.
2: രാജാവിന്റെ കിങ്സ് ബെഞ്ച് ഉടൻ തന്നെ സഭയുടെ കോടതികൾക്ക് ഒരു കൽപ്പന അയച്ചു. നിങ്ങൾ വിസ്തരിക്കുന്ന ഈ കേസ് നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നതല്ല, അതുകൊണ്ട് ഇതിന്റെ നടപടികൾ ഇവിടെ വെച്ച് നിർത്തിവെക്കുക. അങ്ങനെയാണ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ജനിക്കുന്നത്. കീഴ്ക്കോടതികൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി കടുപിടി കൂടാതിരിക്കാനും രാജ്യത്തെ പരമോന്നത നീതിന്യായ വ്യവസ്ഥയുടെ മേൽക്കോയ്മ നിലനിർത്താനും വേണ്ടി രാജാവ് ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണിത്. കാലക്രമേണ രാജഭരണം മാറി ജനാധിപത്യം വന്നപ്പോൾ ഈ അധികാരം പൂർണ്ണമായും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി മാറി. നമ്മൾ ഇന്ത്യക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ നമ്മുടെ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഈ അധികാരം നൽകി. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ട്രൈബ്യൂണലോ കീഴ്ക്കോടതിയോ തങ്ങൾക്ക് അവകാശമില്ലാത്ത ഒരു കേസ് കേൾക്കാൻ തുടങ്ങിയാൽ ഈ റിട്ട് ഉപയോഗിച്ച് ഹൈക്കോടതിക്ക് അത് ഉടനടി സ്റ്റേ ചെയ്യാൻ സാധിക്കും.
1: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
3: തിരുമുള്ളവാരത്ത് നിന്നും അരികുനന്ദനാണ്. അമ്മച്ചി വീട് വെള്ളേട്ടമ്പലം റോഡ് എപ്പോഴും അപകടം പിടിച്ച ഒരു ഏരിയയാണ്. പണ്ട് തൊട്ട് കഴിഞ്ഞ ദിവസവും ഒരു അപകടം ഉണ്ടായി, ഒരു യുവാവ് മരണപ്പെട്ടു. ഇതില് വീതി കുറഞ്ഞ റോഡാണ്. സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും ഓവർ സ്പീഡിലാണ് പോകുന്നത്. കാൽനട യാത്രക്കാരും ടൂ വീലറും ഒക്കെ ഭയന്നാണ് ഇതുവഴി കൂടെ പോകുന്നത്. അപ്പോൾ ഈ വെള്ളേട്ടമ്പലം അമ്മച്ചി വീട് റൂട്ടില് പോലീസിലെ സേവനം ഇല്ലാതിരുന്നാൽ വളരെ അപകടം ഉണ്ടാകുന്ന തുടർന്നും ഇതും സംഭവിക്കും. അതുപോലെ രാമൻകുളങ്ങര ജംഗ്ഷൻ, അവിടെയും മരത്തടിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ തിരിയുന്നതും മറ്റ് ശക്തവാന ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളും എല്ലാം ഭയങ്കര റഷാണ്. പണ്ട് പോലീസിന്റെ സേവനം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഓരോരുത്തർ അവരുടെ ഇഷ്ടമനുസരിച്ച് വാഹനം കൊണ്ടുപോകുന്നതാണ്, അവിടെയും അപകട സാധ്യതയാണ്. അപ്പം ഈ സ്ഥലത്ത് മുണ്ടാലുമൂടി ജംഗ്ഷനിൽ അവിടെ നാലു കാങ്കത്തുമുക്കുന്ന് വരുന്ന കൂടെ തിരുമുല്ലവാരം പോകുന്നു, ഒന്ന് അമ്മച്ചൂട്ടിലോട്ട് പോകുന്നു, മുളങ്കാടം പോകുന്നു. ഇപ്പൊ ഇവിടെ എല്ലാം ജംഗ്ഷനിലൊക്കെ ട്യൂഷൻ സെന്ററുകളുണ്ട്, ഒരുപാട് കുട്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോലീസ് സ്റ്റേറ്റ് പോസ്റ്റ് നിർബന്ധമായിട്ടും അധികൃതർ സ്ഥാപിക്കണം എന്നാണ് അഭിപ്രായം.
1: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ഒരു കീഴ്ക്കോടതിയുടെ തെറ്റായി വിചാരണ തുടക്കത്തിലെ തടയാൻ പ്രൊഹിബിഷൻ റിട്ടിന് സാധിക്കുമെന്ന് നമ്മൾ കേട്ടു. എന്നാൽ ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയാണെങ്കിൽ അതിന് കൃത്യമായ നിയമപരമായ കാരണങ്ങൾ വേണമല്ലോ. എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെങ്കിൽ അതിന് കൃത്യമായ നിയമപരമായ കാരണങ്ങൾ വേണമല്ലോ? എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കുക?
1: വിചാരണ ഘട്ടത്തിൽ തന്നെ ഒരു കേസ് സ്തംഭിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് കൃത്യമായ ബോധ്യം വരണം. ഇതിന് പ്രധാനമായും നാല് കാരണങ്ങളാണ് നിയമത്തിലുള്ളത്. ഒന്ന്, ആബ്സെൻസ് ഓർ എക്സസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ, അധികാരമില്ലായ്മ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരു കേസ് കേൾക്കാൻ ആ കോടതിക്കോ ട്രൈബ്യൂണലിനോ നിയമപരമായി യാതൊരു അവകാശവുമില്ല എന്ന് വ്യക്തമാകുമ്പോൾ. ഉദാഹരണത്തിന്, കൊല്ലത്തുള്ള ഒരു ഭൂമി തർക്കം കേൾക്കാൻ എറണാകുളത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതി നടപടികളിലേക്ക് കടന്നാൽ അവിടെ അധികാരമില്ലായ്മ പ്രകടമാണ്. അടുത്തതായി, വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, പ്രകൃതി നിയമ ലംഘനം. ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജി ഒരു ഭാഗത്തിന്റെ വാദങ്ങൾ മാത്രം കേൾക്കുകയും എതിർഭാഗത്തിന് തങ്ങളുടെ വശങ്ങൾ വിശദീകരിക്കാൻ സമയം നൽകാതെ ഏകപക്ഷീയമായി വിധി പ്രസ്താവനയിലേക്ക് കടക്കാൻ തുനിയുകയും ചെയ്യുമ്പോൾ. അടുത്തതായി, അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, ഭരണഘടന വിരുദ്ധത. കീഴ്ക്കോടതി ഒരു കേസ് വിസ്തരിക്കുന്നത് ഭരണഘടന പൗരന് നൽകിയിട്ടുള്ള മൗലികാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിലവിലില്ലാത്ത ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലോ ആണെങ്കിൽ അത് തടയാം. അടുത്തതായി, ബാഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ബയസ്, നിയമപരമായ ദുരുദ്ദേശം. കേസ് കേൾക്കുന്ന ഉദ്യോഗസ്ഥനോ ജഡ്ജിക്കോ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷിയോട് വ്യക്തമായ വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ താല്പര്യമോ ബയസോ ഉണ്ടെങ്കിൽ വിചാരണ ഘട്ടത്തിൽ തന്നെ വ്യക്തമായാൽ പ്രൊഹിബിഷൻ അവിടെ ഉപയോഗിക്കാം.
0: അതായത്, വിധി വരുന്നത് വരെ കാത്തു നിൽക്കാതെ നീതികേട് നടക്കാൻ പോകുന്നു എന്ന് ഉറപ്പായാൽ നമുക്ക് പ്രൊഹിബിഷൻ ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഒരു സാധാരണക്കാരൻ ഇതിനായി കോടതിയെ സമീപിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രക്രിയ? ഇത് എങ്ങനെയാണ് നടക്കുന്നത്?
1: ഇതിന്റെ പ്രക്രിയ വളരെ വേഗതയേറിയതാണ്. കാരണം സമയം ഇവിടെ വളരെ വിലപ്പെട്ടതാണ്. ആദ്യം ഹർജി സമർപ്പിക്കൽ. ഒരു കേസിന്റെ വിചാരണ താഴെയുള്ള കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാധിക്കപ്പെട്ട വ്യക്തി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പ്രൊഹിബിഷൻ റിട്ട് ആവശ്യപ്പെട്ട് ഹർജി നൽകുന്നു. കീഴ്ക്കോടതിയിൽ കേസ് നിലവിലുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളും ഇതിനോടൊപ്പം ഹാജരാക്കണം. അടുത്തതായി, ഇന്ററിം സ്റ്റേ, അടിയന്തര സ്റ്റേ ഉത്തരവ്. ഹർജി ഫയലിൽ സ്വീകരിച്ചാലുടൻ ഹൈക്കോടതി കീഴ്ക്കോടതിക്ക് അടിയന്തര ഇടക്കാല ഉത്തരവ്, ഇന്ററിം ഓർഡർ നൽകും. ഈ ഹർജിയിൽ ഞങ്ങൾ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ താഴെയുള്ള കോടതിയിലെ ആ കേസിന്റെ എല്ലാ നടപടികളും ഉടനടി നിർത്തിവെക്കുക എന്ന് ഇതിലൂടെ ആവശ്യപ്പെടും. അടുത്തതായി, വിശദീകരണം തേടൽ, നോട്ടീസ് ടു പാർട്ടീസ്. തുടർന്ന് എതിർകക്ഷിക്കും ആ കീഴ്ക്കോടതിക്കും ഹൈക്കോടതി നോട്ടീസ് അയക്കും. എന്തുകൊണ്ട് ഈ കേസ് അവിടെ വെച്ച് റദ്ദാക്കിക്കൂടാ എന്ന് വിശദീകരിക്കാൻ അവരോട് ആവശ്യപ്പെടും. അടുത്തതായി, ഫൈനൽ ഓർഡർ, അന്തിമവിധി. ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷം കീഴ്ക്കോടതിക്ക് ആ കേസ് കേൾക്കാൻ അധികാരമില്ലെന്ന് ഹൈക്കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ പ്രൊഹിബിഷൻ റിട്ട് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിടും. അതോടെ ആ കേസ് കീഴ്ക്കോടതിയിൽ വെച്ച് തന്നെ എന്ന നീക്കമായി അവസാനിക്കും. അതായത്, പൗരന് അനാവശ്യമായ കോടതി കയറ്റങ്ങളും വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നിയമം അവനെ സംരക്ഷിക്കുന്നു. അനാവശ്യമായ വിചാരണകളിൽ നിന്ന് പൗരനെ സംരക്ഷിക്കാനുള്ള ഭരണഘടനയുടെ ഒരു മുൻകരുതലായി ഇതിനെ കാണാം.
0: ഒരു കീഴ്ക്കോടതിയുടെ തെറ്റായ നടപടികൾ തുടക്കത്തിലെ തടയാൻ പ്രൊഹിബിഷൻ റിട്ട് എങ്ങനെ സഹായിക്കുന്നു എന്ന് നമ്മൾ കേട്ടു. സെർച്ചറാറി റിട്ട് ആർക്കൊക്കെ ബാധകമാകും എന്ന് നമ്മൾ മുൻപ് ചർച്ച ചെയ്തല്ലോ. എന്നാൽ ഈ പ്രൊഹിബിഷൻ അഥവാ സ്റ്റേ ചെയ്യാനുള്ള അധികാരം കൃത്യമായി ഏതെല്ലാം സ്ഥാപനങ്ങൾക്കെതിരെയാണ് പൗരന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുക? ഇത് ആർക്കൊക്കെ എതിരെയാണ് ഉപയോഗിക്കാൻ കഴിയില്ല?
1: ഇത് വളരെ ലളിതമാണ്. സെർച്ചറാറി റിട്ട് ആർക്കൊക്കെ ബാധകമാണോ അവർക്കെതിരെ ഒക്കെ തന്നെയാണ് പ്രൊഹിബിഷൻ റിട്ടും ബാധകമാകുന്നത്. കാരണം ഇവ രണ്ടും നീതിന്യായ വ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഭാഗങ്ങളായി തന്നെ തിരിച്ചു വിശദീകരിക്കാം. ആദ്യമായി, ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ. നമ്മുടെ നാട്ടിലെ ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ തങ്ങളുടെ പരിധി ലംഘിച്ച് ഒരു കേസ് വിസ്തരിക്കാൻ തുടങ്ങുമ്പോൾ അത് തടയാൻ വേണ്ടി. അടുത്തതായി, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളും ട്രൈബ്യൂണലുകളും. കോടതികളെ പോലെ തന്നെ നിയമപരമായ തർക്കങ്ങൾ കേൾക്കാൻ അധികാരമുള്ള പ്രത്യേക ഫോറങ്ങൾ, അതായത് ഉദാഹരണത്തിന് കൺസ്യൂമർ ഫോറം, ലേബർ കോർട്ട്, MACT, നികുതി അപ്പീൽ അതോറിറ്റി എന്നിവർക്കൊക്കെ എതിരെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കോടതികളിലോ ട്രൈബ്യൂണലിലോ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, അതായത് പെൻഡിംഗ് സ്റ്റേജിൽ മാത്രമേ പ്രൊഹിബിഷൻ ഉപയോഗിക്കാൻ കഴിയൂ. വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൊഹിബിഷന് സ്ഥാനമില്ല, അവിടെ സെർച്ചറാറി വരണം.
0: അപ്പോൾ കോടതികളുടെയും ട്രിബ്യൂണലുകളുടെയും വിചാരണ തടയാൻ ഇത് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഈ പ്രൊഹിബിഷൻ റിട്ട് ആർക്കെതിരെയാണ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്തത്? ഇതിന്റെ പരിധികൾ എന്തൊക്കെയാണ്?
1: പലരും വിചാരിക്കുന്നത് ആരുടെ നടപടിയും പ്രൊഹിബിഷൻ വഴി സ്റ്റേ ചെയ്യാമെന്നാണ്. ഈ പറയുന്ന ആൾക്കാർക്കെതിരെ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ആദ്യമായി ഭരണപരമായ ഉദ്യോഗസ്ഥർ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. ഒരു വില്ലേജ് ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ വൈകിക്കുന്നു, അല്ലെങ്കിൽ ഒരു കളക്ടർ ഒരു ഓർഡർ ഇറക്കുന്നു. ഇത്തരം ശുദ്ധമായ ഭരണപരമായ നടപടികൾക്കെതിരെ പ്രൊഹിബിഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ മാൻഡമസ് റിട്ട് ആണ് പകരം തുണയായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായി നിയമനിർമ്മാണ സഭകൾ, ലെജിസ്ലേറ്റീവ് ബോഡീസ്. പാർലമെന്റോ നിയമസഭയോ ഒരു നിയമം നിർമ്മിക്കുന്നത് തടയാൻ വേണ്ടി കോടതികൾക്ക് പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കാൻ നിയമപരമായി കഴിയില്ല. അടുത്തതായി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ബോഡീസ്, സ്വകാര്യ വ്യക്തികളും കമ്പനികളും. ഒരു സ്വകാര്യ വ്യക്തി നമ്മളോട് തർക്കത്തിൽ ഏർപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുമ്പോഴോ അതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് പ്രൊഹിബിഷൻ റിട്ട് വാങ്ങാൻ കഴിയില്ല. അതിന് നമ്മൾ സാധാരണയായി സിവിൽ കോടതികളെയാണ് സമീപിക്കേണ്ടത്.
0: അടുത്ത ആഴ്ച അവസാനത്തതും അഞ്ചാമത്തതുമായ കോ വാറന്റിയുമായി കേട്ടുമുട്ടാം.
2: നിയമം ലളിതമായി, സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: വളർച്ചയുടെ പടവുകളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വളർച്ചയുടെ പടവുകളിൽ ഇന്ന് പഠന വൈകല്യത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ട്രാവൻകൂർ മെഡിസിറ്റിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ രോഷ്ണി മുഹമ്മദ് കുഞ്ഞ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠന വൈകല്യത്തെ കുറിച്ചും അപ്പം സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ റോളിനെ കുറിച്ചും ഒക്കെ ആയിരുന്നു മാം പറഞ്ഞിരുന്നത്. നമ്മിപ്പം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ശ്രോതാക്കൾക്കും ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും, ഏത് ഏജിലായിരിക്കും അവർക്കൊരു അസസ്മെന്റ് എടുക്കാൻ പറ്റുന്നത് എന്ന്.
4: നമ്മള് ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ആണെങ്കിൽ പോലും നമ്മൾ അസസ്മെന്റ് പറയുന്നത് വെച്ചാൽ, ഒരു കുട്ടി തുടർച്ചയായിട്ട് 3 വർഷം സ്കൂളിൽ പോയിരിക്കണം. അതായത് അവന് പ്രോപ്പറായിട്ട് ഫണ്ടമെന്റൽസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിനൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കാതെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് അവന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്നുള്ളത്. അതും ലേണിംഗ് ഡിഫിക്കൽട്ടിക്കകത്ത് വരുന്നൊരു ഘടകമാണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാതിരിക്കുക. പല പേരൻസും ചെയ്യാറുള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ, അവരുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പല ഇഷ്യൂസ് കാരണവും അവർ കുട്ടികളെ സ്കൂളുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ പല സ്കൂളുകൾ മാറി മാറി വരുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ അഡാപ്റ്റ് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അവിടുത്തെ സിലബസുകൾ തമ്മിൽ പ്രശ്നങ്ങൾ കാണും. പിന്നെ ആ എൻവയോൺമെന്റുമായിട്ട് അവർക്കൊന്ന് ചേർന്ന് വരണമെങ്കിൽ പൊടി കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മള് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പറഞ്ഞേക്കുന്ന റൂൾസിലുള്ള ഒരിതാണ്. എന്താണ്, 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആ സ്കൂൾ കുട്ടി സ്കൂളിംഗിലേക്ക് പോയിരിക്കണം. അക്കാഡമിക്സ് പോയിട്ടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റ് ചെയ്യാം. അപ്പോൾ ഒരു 3 വർഷം ഒരു കുട്ടി സ്കൂളിലേക്ക് പോവുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം മെയിൻലി ഒരു 7 ഇയേഴ്സ് അല്ലേ. അപ്പം എൽ കെ ജി പോകണം, യു കെ ജി പോകണം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകണം. ഇത് 3 പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് കൊണ്ടുവരുന്നത്. എൽ കെ ജി യു കെ ജി ആവുമ്പം തന്നെ എന്ത് ചെയ്യും, പല ഇതിനു മുമ്പും പല പ്രശ്നങ്ങളുള്ള, അതായത് ഡെവലപ്മെന്റ് ഡിലേസ് ഉള്ള കുട്ടികളാണെങ്കിൽ നേരത്തെ തന്നെ പേരൻസ് നമ്മളടുത്തേക്ക് കൊണ്ടുവരും.
3: ഇതാണ്
4: മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാത്ത കുട്ടികള്, പ്രീമെച്യൂർ ആയിട്ടുള്ള കുട്ടികൾ. കാരണം അവർക്കൊരു അവയർനെസ് നേരത്തെ കിട്ടിയിരിക്കും, എന്താണ് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. അപ്പൊ അവർ നമ്മളെടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പിന് അവിടെ വരുന്നതായിരിക്കാം. അപ്പൊ ഡെവലപ്മെന്റ് തെറാപ്പിക്ക് വരുന്നുണ്ടാവും, അവർ ഒക്യുപ്പേഷൻ തെറാപ്പിക്ക് വരുന്നുണ്ടാവും, സ്പീച്ചിന് വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന പേരൻസ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, അവർ ഏർലി ആയിട്ട് നമ്മളെടുത്ത് വരും. എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഏർലി ഐഡന്റിഫിക്കേഷൻ, നമ്മൾ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഏതൊരു കാര്യവും നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുക, ആദ്യമേ അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു മാർഗരേഖ നമ്മൾ ഉണ്ടാക്കി അവരെ ഏർലി ഇന്റർവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവരെ കുറെയൊക്കെ അതിൽ നിന്നും റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.
3: ഓക്കെ മാം, അപ്പം പ്രധാനമായും ഏർലി ഐഡന്റിഫിക്കേഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ എന്തെങ്കിലും ഒരു സൂചന നമ്മുടെ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പീഡിയാട്രീഷ്യന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് ലീഡ് ചെയ്യും. അങ്ങോട്ട് തന്നെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ഡോക്ടർ അവിടെ നിന്ന് തന്നെ നമുക്ക് റെഫർ ചെയ്യുമായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ഏജിൽ 7 വയസ്സ് അല്ലെ 8 വയസ്സ് ആ ഒരു ഏജിൽ തന്നെ നമുക്കൊരു അസസ്മെന്റ് എടുക്കും, നമുക്ക് അറിയാൻ കഴിയും അല്ലേ?
4: തീർച്ചയായിട്ടും. എൽ കെ ജി യു കെ ജി പോകുന്ന പല പേരൻസും നമ്മുടെ അടുത്ത് വരാറുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ അക്ഷരങ്ങൾ എഴുതുമ്പോൾ റിവേഴ്സലാണ് എഴുതുന്നത്, ഒരു മിറർ റൈറ്റിംഗ് കാണിക്കുന്നു. അത് കണക്ക് നമ്മൾ എന്ത് പഠിപ്പിച്ചു വിട്ടിട്ടും കുഞ്ഞിന് പിറ്റേന്നാവുമ്പോഴത്തേക്കും മറന്നു പോകുന്നുണ്ട് മാം. അപ്പം അവൻ പെൻസിൽ പിടിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല, അവന് ലൈൻ കറക്റ്റിന് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് വേണ്ടത്, ഞങ്ങൾ ഇനി അസസ്മെന്റ് എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് പല പേരൻസും എന്നെ വിളിക്കാറുണ്ട്. അത് കണക്ക് നമ്മളെടുത്ത് ഒ പിയിൽ വരാറുണ്ട്, മീര മാമിനെ തന്നെ കണ്ടു വന്ന് ചോദിക്കാറുണ്ട്. എല്ലാരോടും നമ്മൾ അന്നേരം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന കണക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കൊണ്ടുവന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞിനെ വലിയൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് തള്ളിവിടാതെ അവനെ നമുക്കൊരു താങ്ങും തണലും ആവാൻ പറ്റും. ചിലപ്പം ലേണിംഗ് ഡിസബിലിറ്റി ഒന്നും അല്ലെങ്കിൽ പോലും, നമുക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണെങ്കിൽ പോലും, ഇതും ലേണിംഗ് ഡിഫിക്കൽട്ടിക്കകത്ത് വരുന്നത് തന്നെയാണ്. ചില കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പറ്റത്തില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഗൈഡ് ചെയ്യും. പെൻസിൽ ഗ്രിപ്പിംഗ് എങ്ങനെയാണ്, ലൈൻ ഫോക്കസിംഗ് എങ്ങനെയാണ്, അവരെ അറ്റൻഷൻ കൂട്ടാനായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും. അതേപോലെ മിററിങ്ങിനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ അവരെ ചെയ്ത് ഇതെല്ലാം അവർക്ക് ഇന്റർവെൻഷൻ ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ദേ വിൽ ബി ഓക്കെ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ചെല്ലുമ്പോൾ അവരെ പിയർ ഗ്രൂപ്പുമായിട്ട് അവർക്ക് ഇന്ററാക്ട് ചെയ്ത് അവർക്ക് നല്ലൊരു അക്കാഡമിക്സ് തന്നെ അവിടെ കാഴ്ചവെക്കാൻ പറ്റും.
3: ഓക്കെ, അപ്പൊ മാം ഈ പറയുന്ന പ്രൊസീജിയേഴ്സിലൂടെ പോയി കഴിയുമ്പോൾ തന്നെ അവർക്ക് സ്വാഭാവികമായിട്ട് മാറ്റം വരും അല്ലേ?
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളിപ്പം നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിക്കാണ് നമ്മൾ ഈ 3 years നമ്മൾ പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ഡിഫിക്കൽട്ടി കാണിക്കാന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കം ആൻഡ് അസസ്,
3: എത്രയും
4: പെട്ടെന്ന് ഒരു തിരിച്ചറിയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇപ്പൊ ഈ പറയുന്ന കണക്ക് ഇപ്പൊ 2 കുട്ടികളുള്ള അമ്മമാർക്കാണെങ്കിൽ പെട്ടെന്ന് അത് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം മൂത്ത കുട്ടി പെട്ടെന്നെല്ലാം പഠിക്കുന്നുണ്ടായിരുന്നു, ഇളയ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ച് വിടുമ്പോൾ മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ലെറ്റേഴ്സ് എഴുതുമ്പോൾ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറയുമ്പോൾ അത് എഴുതാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് അവന്റെ അടുത്ത് W എഴുതാൻ പറയുമ്പോൾ അവനത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് കുഞ്ഞുങ്ങൾ കാണിക്കുമ്പോൾ അതൊരു ലേണിംഗ് ഡിഫിക്കൽട്ടിയുടെ ഒരു സൈൻ ആണ്. അത്

0: എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണോ എന്ന് അറിവില്ലാത്തത് കൊണ്ടും പല പേരൻസും ബ്ലോക്കായിട്ട് നിൽക്കാറുണ്ട്. അവരെയും നമുക്ക് ഗൈഡ് ചെയ്യാം. പേരൻസും ബ്ലോക്കായിട്ട് നിൽക്കാറുണ്ട്. അവരെയും നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോ അവർക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുമ്പോൾ തന്നെയും അത് കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ എടുത്തിട്ട് അടിക്കാനും വഴക്ക് പറയാനും ഒക്കെ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സെൽഫ് എസ്റ്റീമാണ് അവിടെ പോകുന്നത്. അപ്പൊ കുഞ്ഞു വിചാരിക്കും, അയ്യോ ഞാനിനി ഇത് എഴുതിയാൽ തെറ്റിപ്പോവോ. അവനറിയാവുന്നതായിരിക്കാം, ബട്ട് അവൻ ആ ഒരു പേടി കാരണം അവൻ എഴുതില്ല. പല കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേടി കാരണം പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോഴത്തേക്കും ബ്ലാങ്ക് ആയിപ്പോ എല്ലാം പഠിച്ചിട്ട് പോകുന്നതാണ്. പക്ഷേ മാർക്ക് കുറഞ്ഞാല് വീട്ടിൽ ചെല്ലുമ്പോ അമ്മയും അച്ഛനും എന്നെ അടിക്കുവോ, ആ ഒരു ടെൻഷൻ കാരണം തന്നെ കുട്ടികൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ പരീക്ഷ പേപ്പറിലേക്ക് അവർ എഴുതുമ്പോഴത്തേക്കും സ്ക്രിബിൾ ചെയ്യുന്ന കണക്ക് ആ ടെൻഷൻ മൊത്തം ആ പേപ്പറിലേക്ക് വരും. അല്ലെങ്കിൽ അവർ ഭയങ്കര പ്രഷറൈസ് ചെയ്തിട്ട് അവർ പിടിച്ചു വെച്ച് എഴുതും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് കുട്ടികൾക്ക് വരും. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന വെച്ചാൽ പേരൻസ് നമ്മൾ പ്രോപ്പർ ഒരു ഗൈഡൻസും അവയർനെസും കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ കുട്ടികളെ നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്.
1: ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് കുട്ടികളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് അവരെ ഒന്ന് ഓവർകം ചെയ്തെടുക്കാൻ പറ്റുന്നത്? അതിനകത്തുനിന്ന്
0: മെയിൻ ആയിട്ടും ഞാൻ പറഞ്ഞ കണക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ മെയിൻ പ്രശ്നം അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും. അവരെന്ത് ചെയ്യുന്നതിനകത്തും അവർ പുറകോട്ടേ നിൽക്കുള്ളൂ. കാരണം ഒന്ന് രണ്ട് തവണ അവർ എഴുതിയതോ വായിച്ചതോ ഒക്കെ തെറ്റുമ്പോൾ കൂടെയുള്ള പിള്ളേർ കളിയാക്കലോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഷൗട്ടിങ്ങോ അല്ലെങ്കിൽ പാരൻസിന്റെ ഷൗട്ടിങ്ങോ ഒക്കെ വരുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, അറിയാവുന്നതും കൂടെ അവർ ചെയ്യാതെ അവർ ബാക്ക്വേർഡായിട്ട് നിൽക്കും. അങ്ങനെ കുറെ ബാക്ക്വേർഡ്നെസ് ഒക്കെ ഉള്ളവർ കുട്ടികൾ കാണിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്കൊരു മോട്ടിവേഷൻ ആദ്യമേ കൊടുക്കുകയാണ്. നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, നീ പ്രോ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ കഴിവുകൾ, അതായത് അവർക്ക് കുറെ കഴിവുകൾ കാണും. ചിലപ്പോൾ വായിക്കാനായിട്ടായിരിക്കും അവന് ബുദ്ധിമുട്ട്, പക്ഷെ അവന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതായിരിക്കാം, ചിലപ്പോൾ നല്ല രീതിയിൽ പടം വരയ്ക്കുന്നുണ്ടാവും, ചില കാര്യങ്ങൾ അവന് ഡിസ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര കഴിവായിരിക്കാം. അങ്ങനെ പല കഴിവുകളുള്ള കുട്ടികൾ നമ്മളെടുത്ത് വരും. അപ്പം നമ്മൾ വരുന്ന ഉടനെ ഇവന്റെ എന്ത് കഴിവാണ് ഇവനിക്കുള്ളതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതിന് നമ്മളൊരു റാപ്പോ സെഷൻ വെക്കും. അസസ്മെന്റ് കഴിഞ്ഞ് ആ റാപ്പോയില് നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഇവർക്ക് കൊടുക്കും. അതിനകത്ത് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യും നമ്മള് കുഞ്ഞുങ്ങളെ. അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ അവിടെ കൊടുക്കും. എന്നിട്ട് നമ്മൾ അവരെ ഈ പറയുന്ന കണക്ക് ഇപ്പോ പെൻസിൽ പിടിച്ചെഴുതുന്നതിനകത്ത് പ്രശ്നങ്ങൾ കാണിക്കുന്ന കുട്ടികളുണ്ട്, ലൈൻ ഫോക്കസിങ് വരാത്ത കുട്ടികളുണ്ട്, പ്രോപ്പറായിട്ട് പെൻസിൽ ഗ്രിപ്പ്, അപ്പം അവര് ഭയങ്കര പ്രഷറായിട്ട് പിടിച്ചെഴുതും. അപ്പൊ നമ്മൾ ആ രീതിയിലുള്ള റെമഡിയൽസ് നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ആ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് വീട്ടിൽ അവരെന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കണം എന്നൊക്കെ ഉള്ള കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നമ്മൾ പേരൻസിന് കൊടുക്കും. അങ്ങനെ ഓരോ ദിവസവും വൺ ഓൺ വൺ സെഷൻസ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പൊ ആ കുട്ടിയും ഞാനും അല്ലെങ്കിൽ ഏതൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ഒരു കുട്ടിയും മാത്രമായിട്ടാണ് നമ്മൾ സെഷൻസ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അവരെ ഇത് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്.
1: കുട്ടികളെ ഈ ഒരു സിറ്റുവേഷനിൽ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള പല സിറ്റുവേഷൻസ് മാമിന് കാണുമല്ലോ, അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി മാമിന് എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ?
0: എൻഹാൻസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന കണക്ക് എന്റെ അടുത്ത് വന്നാല് കുറെ പേരൻസ് കുറെ ഹാപ്പി ആയിട്ടാണ് പോവാറുള്ളത്. അതില് എനിക്ക് ഏറ്റവും ഓർമ്മ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുഞ്ഞ് വന്നപ്പം അവന് വായിക്കാനും എഴുതാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സെൽഫ് കോൺഫിഡൻസ് വളരെ പോറായിരുന്നു. അപ്പം വന്ന് എനിക്ക് രണ്ട് സെഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്തു, അവന് സെൽഫ് കോൺഫിഡൻസ് കൂടി, അവന് വായിക്കാനായിട്ടുള്ള റെമഡിയൽസ് കൊടുത്തു, അവന് വായിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സൈഡ് വേർഡ്സിന്റെ കുറെ കാർഡ്സ് ഉണ്ട്, ഫ്ലാഷ് കാർഡ്സ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പൊ ഞാനിങ്ങനെ വന്നപ്പോ വെറുതെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇവനൊന്ന് രണ്ട് സൈഡ് വേർഡ്സ് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ വായിക്കാൻ എന്ന് ചോദിച്ചപ്പോ ഇവനത് വായിച്ചു. അപ്പൊ അവനെ കാണിച്ച സന്തോഷം, രണ്ട് കുഞ്ഞു വാക്കാണ് വായിച്ചതെങ്കിൽ പോലും അവന്റെ മുഖത്ത് വന്ന ആ ഒരു സന്തോഷവും, അവൻ അത് എക്സ്പ്രസ് അവന്റെ അമ്മ, അവൻ അന്നേരം അമ്മയെ വിളിച്ചകത്ത് കയറ്റണം, കാരണം അവനത് വായിക്കുന്നത് അമ്മയെ കാണിക്കണം. അവൻ അത്രയും സന്തോഷമായിട്ട് എന്റെ അടുത്ത് വെച്ചാൽ, മാം ഒന്ന് വിളിച്ചോ, അമ്മയെ വിളിക്കോ, അമ്മയെ വിളിക്കോ. ഞാൻ പറഞ്ഞു വിളിക്കാം, നമുക്ക് കുറച്ചും കൂടെ വായിച്ചിട്ട് നമുക്ക് അമ്മയെ വിളിച്ച പോരാ, എനിക്ക് അമ്മ ഇപ്പൊ വിളിക്കണം. ഞാൻ പറഞ്ഞു ഓക്കേ മോൻ എന്നാ പോയി. അപ്പൊ ഓടി അവൻ പുറത്തിറങ്ങിയിട്ട്, സാധാരണ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആണ് അമ്മമാരെ വിളിച്ച് അകത്ത് കയറ്റാറുള്ളത്, ബട്ട് ഇവൻ ഓടി പുറത്തിറങ്ങി അമ്മയെ വിളിച്ചിട്ട് വന്നു. അമ്മ വന്ന ഉടനെ ഇവൻ വേറൊന്നും പറയുന്നില്ല, ഈ വാക്ക് വായിച്ച് കേൾപ്പിക്കാണ്. അപ്പൊ അത് കേട്ടപ്പോ അമ്മയും ഭയങ്കര ഷോക്കായി. അങ്ങനെ കുറേ നമുക്ക് ഈ പറയുന്നതിനൊക്കെ നമുക്ക് തന്നെ സന്തോഷം വരുന്നതും അവരുടെ സന്തോഷം കാണുമ്പോഴും അങ്ങനെ കുറേ ഹാപ്പിനെസ് അവർ അത് അവർ റിവ്യൂസ് ആയിട്ടും അവരുടെ സന്തോഷമായിട്ടും ഒക്കെ അവരെല്ലാവരോടും ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്.
1: പലപ്പോഴും കുട്ടികളുടെ ഭക്ഷണം അവരുടെ ബുദ്ധി അല്ലെ ഓർമ്മ ഇവയൊക്കെ ബാധിക്കാറുണ്ടെന്ന് പറയാറുണ്ട്, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?
0: തീർച്ചയായിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കുട്ടികൾക്കായാലും നമ്മൾക്കാണെങ്കിലും ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മസ്റ്റ് തിങ് ആണ്.
1: അത് അവരുടെ പഠനത്തിനെ ബാധിക്കും.
0: തീർച്ചയായിട്ടും നമ്മളിപ്പോ കുട്ടികൾക്ക് അധികമായിട്ട് മധുരം കൊടുക്കുക,

0: പിന്നെ ടിൻ ഫുഡുകൾ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഓവറായിട്ടുള്ള ഇത് വരിക. കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കട്ട് ചെയ്യുക. ഇപ്പം പല കുട്ടികളും ഫ്രൂട്ട്സ് കഴിക്കാറില്ല, വെജിറ്റബിൾസ് കഴിക്കാറില്ല, അതേപോലെ പയറുവർഗ്ഗങ്ങൾ കഴിക്കാറില്ല. ഈ പയറുവർഗ്ഗങ്ങളായാലും ഇപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ മെമ്മറിയെയും നമ്മുടെ ഡയറ്റിനെയും എല്ലാം നമുക്ക് ഫോളോ ചെയ്ത് പോകുമ്പോൾ അത് എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു പങ്കാണ് നമ്മുടെ പഠിത്തത്തിൽ അതുകൊണ്ടുള്ളത്. അപ്പം മെമ്മറിയൊക്കെ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കണക്ക് പണ്ട് തലമുറകൾ തൊട്ടേ കൊണ്ടുവരുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഫൈബർ അടങ്ങിയത്, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം കൂടെ കൂടിയ ഒരു ഭക്ഷണമാണ് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അവിടെ ഈ പറയുന്ന കണക്ക് പാരന്റ്സ് ആണെങ്കിലും ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ എല്ലാം കൺട്രോൾഡ് ആയിട്ട്, ഇപ്പം കുട്ടികൾക്ക് നമ്മൾ ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ സ്വീറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടിൻ ഫുഡുകളോ ഒന്നും കൊടുക്കണ്ടെന്നല്ല നമ്മൾ പറയുന്നത്, ബട്ട് വി ഹാവ് ടു കൺട്രോൾ ദ. അത് മാത്രം കഴിച്ച് ചില കുട്ടികൾ ഡെയിലി അവരുടെ റുട്ടീൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരത് നല്ല രീതിയിൽ പഠനത്തിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ആ ഒരു, ഇപ്പം പല സ്കൂളുകളിലും ടീച്ചേഴ്സ് പറയുന്നുണ്ട് സ്നാക്സിന് ഫ്രൂട്ട്സ് മാത്രമേ കൊണ്ടു ചെല്ലാവൂ, അങ്ങനെ ഒരു റൂൾ ഇപ്പൊ പല സ്കൂളുകളിലും ഫോളോ ചെയ്യുന്നുണ്ട്. ഹാൻഡ്സ് ഓഫ് ദം, ശരിക്കും താങ്ക് യു ഫോർ ദാറ്റ്.
1: ഓക്കെ മാം, അപ്പൊ കുട്ടികളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു മാം. അതുപോലെ തന്നെ ഇനി നമ്മുടെ പേരന്റ്സ് ടീച്ചേഴ്സ് ഇവരുടെ ഒരു വലിയ പങ്കുണ്ട് കുഞ്ഞുങ്ങളുടെ ഓരോ ഡെവലപ്മെന്റിലും, അവരോട് മാമിന് പറയാനുള്ളത് എന്താണ്?
0: പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് കുഞ്ഞുങ്ങൾ വീട്ടിലാണെങ്കിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിലാണെങ്കിലും പഠിക്കുന്ന സമയത്തും ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോൾ അത് മാറിക്കോളും എന്നുള്ളൊരു ധാരണ വെക്കാതെ അതിന് ആരെയാണോ കാണിക്കേണ്ടത്, എന്ത് പ്രിക്കോഷൻ ആണോ എടുക്കേണ്ടത്, അല്ല അത് മാറേണ്ടതാണെങ്കിൽ മാറിക്കോട്ടെ എന്നുള്ള രീതിയിൽ വിടാതെ അതിനൊരു ഇന്റർവെൻഷൻ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് അവരുടെ ഐഡന്റിഫിക്കേഷൻ കൊടുത്ത് അതിന് നമ്മളൊരു ജസ്റ്റിഫൈ ചെയ്യുക. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രീ ഇതായിട്ട് വെച്ചിട്ട് നമ്മൾ അത് മാറും എന്നുള്ള രീതിയിൽ ഒരിക്കലും വെക്കാതെ, ഇപ്പൊ ടീച്ചേഴ്സ് തന്നെ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്താൽ അത് പേരന്റ്സിനോട് പറഞ്ഞാൽ അത് പേരന്റ്സ് അതിൻ്റെതായ രീതിയിൽ എടുത്തിട്ട് അവരൊരു കൺസേൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പല പേരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അതാണ്, പേരന്റ്സിനോട് പറയുമ്പോൾ അവരത് അഡ്മിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പറയുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അത് മുഖവരക്കെടുത്ത് അതിനുള്ള പ്രിക്കോഷൻസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാം.
1: താങ്ക് യു മാം. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്, പഠന വൈകല്യത്തെ കുറിച്ച് നിരവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു കാണുമ്പോൾ, അപ്പൊ അതിനെല്ലാം ഒരു പ്രതിവിധിയാണ് ഇത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയ രോഷ്ണി മുഹമ്മദ് കുഞ്ഞ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
2: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: Adiós, amigo.
1: Yes.
2: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
3: എന്റെ പേര് അനീഷ് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ പട്ടത്താനത്താണ് താമസിക്കുന്നത്. അപ്പൊ സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമാണ്. രാവിലെ ഒരു 9 o'clock തൊട്ട് ഒരു 10 o'clock വരെ ആയത്തിൽ മുതൽ നേരെ ചെമ്മാമുക്ക് വരെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. പൊതുവേ നമ്മുടെ ഹൈവേയുടെ ഒരു വർക്ക് നടക്കുന്നതിന്റെ പുറത്ത് പൊതുവെ ഒരു തിരക്കുണ്ട്. കാരണം കല്ലുംതാഴം വഴിയുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കിന് ഈ റോഡിലൂടെയാണ് ആൾക്കാർ പോകുന്നത്. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ വിമലാർദ്ദയം സ്കൂളിൽ ഉണ്ടാവുന്ന ഒരു ബ്ലോക്കാണ്. അപ്പൊ ഈ ബ്ലോക്ക് എങ്ങനെ മാറ്റാമെന്ന് ഞാൻ കുറെ നാളുകൊണ്ട് എന്നെ മനസ്സിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിമലാർദ്ദയം സ്കൂളില് ബസ്സും പോകുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് ഒരൊറ്റ വഴിയിലൂടെയാണ് പോകുന്നത്. മെയിൻ ഗേറ്റ് ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ണനല്ലൂർ ഭാഗത്ത് അങ്ങോട്ട് പോകുന്നിടത്ത് അതിന്റെ അങ്ങേ അറ്റത്ത് ഒരു ഗേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് വണ്ടി ഇറങ്ങുകയും വൺ സൈഡ് ഇപ്പുറത്തൂടെ കയറുകയും ചെയ്യുന്നു. അതായത് രണ്ട് ഗേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിന് ഒരുപാട് അറുതി വരുത്താൻ കഴിയും. ആ ബ്ലോക്ക് കുറയും. ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതായത് സ്കൂൾ അധികൃതരോ മറ്റുള്ളവർ അത് നോക്കിയിട്ട് അത് അങ്ങനെ പോസിബിൾ ആവുന്നെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. കാരണം രോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ഒക്കെ കൊണ്ടുപോകുമ്പം ഏകദേശം 15-20 minutes അരമണിക്കൂറുകളൊക്കെ അവിടെ ബ്ലോക്ക് നേരിടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും.
2: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് CR അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടമ്മമാർ, സാധാരണക്കാർ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉപഭോക്താവ് എന്ന നിലയിൽ നേരിടാറുണ്ട്. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാതെ അവർ വിഷമിക്കാറുമുണ്ട്. വീട്ടമ്മമാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒരു ഫ്രിഡ്ജ് വാങ്ങി, ഒരു ടി വി വാങ്ങി, അതല്ലെങ്കിൽ ഒരു കുക്കർ വാങ്ങി, പിന്നീടത് പിന്നീടത് ഡാമേജായി, എങ്ങനെയാണ് നമ്മൾ കോടതിയെ സമീപിക്കേണ്ടുന്നത്, കോടതിയുടെ നിയമക്കുരുക്ക് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആ പോയത് പോയി, ഇനിയിപ്പോ അതിന്റെയൊക്കെ പിന്നാലെ നടന്ന് വെറുതെ സമയം കളയുന്നത് എന്തിനാണ്? ഇനി കോടതിയിൽ പോകാനും അതിന്റെ ചിലവും കൂടി ഇതിന്റെ കൂട്ടത്തിൽ വരില്ലേ എന്നൊക്കെ ഓർത്ത് വളരെ വിഷമിച്ച് പലരും പല വിഷയങ്ങളും ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഉപേക്ഷിക്കരുതെന്നും കോടതി നൂലാമാലകളൊന്നും തന്നെ ഉപഭോക്തൃ കമ്മീഷനുകൾക്ക് ഇല്ല എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി വിധിന്യായങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിധിന്യായങ്ങൾ, കോടതി ഉത്തരവുകൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഉപഭോക്താക്കളുടെ ഈ ചെറിയ വിഷയങ്ങൾ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചും ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ളതാണ്. വിലയേറിയ വാർത്തകൾ മാത്രമേ പലപ്പോഴും നമുക്ക് മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലൂടെ, ടി വിയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒരു വീട്ടമ്മയുടെ സാരി നശിക്കപ്പെടുകയും അവർ അത് ഉപഭോക്തൃ കോടതി പ്രകാരം വിധി വാങ്ങിക്കുകയും ചെയ്താൽ അതൊന്നും ജനങ്ങളെ അറിയിക്കുവാൻ ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവല്ലാതെ മറ്റു വഴികളില്ല. ഈ ഉത്തരവ് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഈ ഉപഭോക്തൃ കമ്മീഷനുകളുടെ വിധികൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കാരണം ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. ഉപഭോക്താവ് നിർദ്ദേശിച്ച മെറ്റീരിയൽ ഉപയോഗിച്ച് വിവാഹപത്രം ഭംഗിയായി ഡിസൈൻ ചെയ്ത് നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ബോർഡിംഗ് സ്ഥാപനത്തിനെതിരെ കോടതി ഉത്തരവ് വന്നു, കമ്മീഷൻ ഉത്തരവ് വന്നു. പിഴത്തുക സഹിതം നഷ്ടപരിഹാരം നൽകണം. എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റേതാണ് ഈ വിധി. വിവാഹ വസ്ത്രം ഡിസൈൻ ചെയ്തതിൽ പിഴവ് വരുത്തിയ ബോർഡിക് ഉടമ നഷ്ടപരിഹാരം നൽകണമെന്ന് മേഹ സാറ വർഗീസ് നൽകിയ പരാതിയിൽ സി സി നമ്പർ 541/2016 എന്ന കേസിലാണ് 23/9/2018 ഫയൽ ചെയ്ത 2023 ജൂലൈ 25 വിധി പറഞ്ഞത്. എന്താണ് പ്രശ്നം? ആലപ്പുഴ പുത്തൻകാവ് സ്വദേശി മേഘ സാറ വർഗീസ് കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിനെതിരെ നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിവാഹം പോയ വ്യക്തിജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ പോലും ഉപഭോക്താവ് എന്ന നിലയിൽ കബളിപ്പിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് കമ്മീഷൻ ഈ വിധിന്യായത്തിലൂടെ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പരാതിക്കാരനിൽ നിന്ന് അഡ്വാൻസായി കൈപ്പറ്റിയ 23,500 രൂപ നഷ്ടപരിഹാരമായി 5,000 രൂപ, ചിലവിനത്തിൽ 5,000 രൂപ, ഇങ്ങനെ മൊത്തം 33,500 രൂപ 30 ദിവസത്തിനകം എതിർകക്ഷികൾ പരാതിക്കാരന് തിരികെ നൽകണമെന്ന് ജില്ലാ കമ്മീഷൻ ഉത്തരവിടുകയാണ് ഉണ്ടായത്. നോക്കൂ, ഒരു വിവാഹ വസ്ത്രം അത് വേണ്ട രീതിയിൽ ചെയ്യാതെ പണം ഈടാക്കുവാൻ ശ്രമിക്കുന്നതിനാണ് കേസ് വന്നത്. ഇത് ഏറ്റവും സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവുകളൊക്കെ തന്നെ ജനം അറിയേണ്ടതായിട്ടുണ്ട്. ഇതിന് തത്തുല്യമായ വിഷയങ്ങൾ ഓരോ ഉപഭോക്താവിന്റെയും വീട്ടിലുണ്ടാകുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.

പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞുകുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ പേര് ശ്രീ അജയകുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മെൻസിഡർ 107.8. ഉപഭോക്താവിന്റെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. പക്ഷെ മാധ്യമങ്ങൾ അവരുടെ വിഷയങ്ങൾ ആ രൂപത്തിൽ ജനങ്ങളെ അറിയിക്കുന്നില്ല. കാരണം ഏതെങ്കിലും ചെറിയ വിഷയമായിരിക്കും. ഉദാഹരണത്തിന്, മെഴുകുതിരി വാങ്ങിയ ഒരു ഉപഭോക്താവ് അത് വീട്ടിൽ കൊണ്ടുപോയി കത്തിച്ചു നോക്കിയപ്പോൾ അത് കത്തുന്നില്ല. വളരെ ചെറിയ തുകയ്ക്ക് വാങ്ങിയതാവും. ഒരു 150-200 രൂപയ്ക്ക് വാങ്ങിയ മെഴുകുതിരിയാണ് കത്താതെ പോയത്. അവരെന്താണ് ചെയ്യേണ്ടുന്നത്? ഈ 200 രൂപയ്ക്ക് വേണ്ടി ഒരുപാട് പണം ചിലവാക്കി കോടതിയിൽ പോകാതെ അതങ്ങ് കളഞ്ഞേക്കാം എന്ന് കരുതും. എന്നാൽ ഒരു ഉപഭോക്താവ് അതല്ല ചെയ്യേണ്ടുന്നത്. പണച്ചെലവില്ലാതെ തന്നെ നമുക്ക് ഈ വിഷയത്തിന്റെ പരിഹാരം കാണാൻ ഉപഭോക്തൃ കമ്മീഷനുകളുണ്ട്. അംഗീകാരമില്ലാതെ ഫ്ളാറ്റ് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം. ഉപഭോക്താവിനെ അങ്ങനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഫ്ളാറ്റ് നിർമ്മാണ കമ്പനിക്ക് 285,000 രൂപ പിഴ വിധിച്ചു എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ. പരാതിക്കാരൻ എറണാകുളം വൈക്കിട സ്വദേശി ജേക്കോ ആന്റണി എറണാകുളത്തെ ഗാലക്സി ഹോം എന്ന നിർമ്മാണ കമ്പനിയുടെ 9-ാമത്തെ നിലയിൽ 2 കിടപ്പമുറികൾ അടങ്ങുന്ന ഫ്ളാറ്റ് 2017 ജൂണിൽ ബുക്ക് ചെയ്തു. ബുക്കിംഗ് ഫീസായി 25,000 രൂപയും പിന്നീട് ഫ്ളാറ്റ് വിൽപ്പന കരാർ പ്രകാരം 700,000 രൂപയും നൽകി. ഫ്ളാറ്റ് നിർമ്മാണം എല്ലാ അംഗീകാരങ്ങളോടും കൂടിയാണെന്നും 9 നിലകൾ നിർമ്മിക്കുന്നതിനുള്ള എല്ലാ സാധുവായ അനുമതികളുണ്ടെന്നും ബാങ്ക് വായ്പയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഇല്ലെന്നും കമ്പനി ഉപഭോക്താവിന് ഉറപ്പും നൽകിയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് പരാതിക്കാരൻ ഹോം ലോണിനായി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് 7-ാം നിലവരം മാത്രം പണിയുന്നതിനാണ് നിർമ്മാണ കമ്പനിക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കാരണം കൊണ്ട് ബാങ്ക് ലോൺ നിരസിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് എന്ന് പറയുന്നത് 9-ാം നിലയിലാണ്. അതുമൂലം പരാതിക്കാരൻ മുൻകൂറായി നൽകിയ തുക തിരികെ ആവശ്യപ്പെട്ട് കമ്പനിയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ കമ്പനി എന്താണ് ചെയ്തത്? ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾക്ക് നോട്ടീസുകൾക്ക് ശേഷം മുൻകൂർ നൽകിയ 725,000 രൂപയിൽ 500,000 രൂപ മാത്രം അതും പല ഗഡുക്കളായിട്ടാണ് പരാതിക്കാരന് തിരികെ നൽകിയത്. സ്വന്തമായ ഒരു വീട് എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. എന്നാൽ യാതൊരു മനസാക്ഷിയും ഇല്ലാതെ ചില കെട്ടിട നിർമ്മാതാക്കൾ ആ സ്വപ്നങ്ങൾ തകർത്തു കളയുന്നു. ഇതിന് മൂകസാക്ഷിയാകാൻ ഇനി കഴിയില്ല എന്നാണ് ജില്ലാ കമ്മീഷൻ വിധിന്യായത്തിൽ എഴുതി ചേർത്തത്. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ അധാർമിക വ്യാപാര രീതിയും ചൂഷണവും ബോധ്യമായ സാഹചര്യത്തിലാണ് പരാതിക്കാരൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതിയുമായി എത്തുന്നത്. നിർമ്മാണ കമ്പനി ഉപഭോക്താവിന് ബാക്കി നൽകാനുള്ള 225,000 രൂപ 2017 ആഗസ്റ്റ് 1 മുതൽ 9.5% പലിശയോടെ 30 ദിവസത്തിനകം തിരികെ നൽകണമെന്നും നഷ്ടപരിഹാരമായി 50,000 രൂപയും ചിലവിനത്തിൽ 10,000 രൂപയും കൂടെ നൽകണമെന്നും വിധിയിൽ പറയുന്നു. പരാതിക്കാരൻ ജോക്കോ ആന്റണി വൈറ്റിലെയാണ്. എതിർകക്ഷി ഗാലക്സി ഹോം കൊച്ചിയാണ്. CC 419/2021 എന്ന കേസിലാണ് ഈ വിധി വന്നത്. ഈ വിധി വഴി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട പ്രധാന സംഗതി എന്താണ്? നമ്മളൊരു ഫ്ളാറ്റ് വാങ്ങുവാൻ തീരുമാനിക്കുമ്പോൾ ആ ഫ്ളാറ്റിന് നിയമാനുസൃതമായ അനുമതികൾ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാൻ ഇനി നമ്മൾ തയ്യാറാകും. നമ്മളുടെ ഫ്ളാറ്റിന് അനുമതി ലഭിച്ചിരിക്കുന്ന 9-ാം നിലയിലാണ്. എന്നാൽ കെട്ടിട നിർമ്മാണ ചട്ടമനുസരിച്ച് 7 നില മാത്രമേ ഇവിടെ പണിയാൻ പാടുള്ളൂ എന്നാണ് ഈ ഫ്ളാറ്റിന് സർക്കാർ നൽകിയിരിക്കുന്ന അംഗീകാരം. അപ്പോൾ ഇനി നമ്മൾ വളരെ ശ്രദ്ധാപൂർവം മാത്രമേ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ പോകുമ്പോൾ കാര്യങ്ങൾ വിലയിരുത്തുകയുള്ളൂ. അതാണ് ഈ ഉത്തരവുകൾ ജനങ്ങളിൽ എത്തുന്നത് വഴി ഉള്ള ഗുണമെന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടരുകയാണ്.

0: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എന്റെ സി ആർ ജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 97.8. നമ്മൾ ഉപഭോക്തൃ കമ്മീഷനുകളിലെ വിധികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിധികൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത് നമ്മൾ അറിയാതെ പോകുന്നു. ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രകാരം ചികിത്സാ ക്ലെയിം നിഷേധിച്ചതിന് ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവ് നൽകി. വിഷ്വൽ ഇന്റേണൽ യൂറോ യൂറിത്രോട്ടമി VIU എന്ന ശസ്ത്രക്രിയയ്ക്ക് യൂറിനറി സ്റ്റോൺ ചികിത്സയ്ക്ക് നിഷ്കർഷിച്ച സബ്ലിമിറ്റ് ബാധകമാക്കി ക്ലെയിം പരിമിതപ്പെടുത്തിയത് വൈദ്യശാസ്ത്രപരമായി അസ്വീകാര്യവും കരാർ വ്യവസ്ഥകളുടെ ലംഘനവുമായിട്ടാണ് എറണാകുളം ജില്ലാ കമ്മീഷൻ ഉത്തരവിട്ടത്. ചാലക്കുടി സ്വദേശിയായ ഐ പി ജോസഫ് ഫ്യൂച്ചർ ജനറലി ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഈ ഉത്തരവുണ്ടായത്. ഗ്രൂപ്പ് ഹെൽത്ത് പോളിസി പ്രകാരം 500,000 രൂപയുടെ പരിരക്ഷ പോളിസി ഉടമയ്ക്ക് കമ്പനി വാഗ്ദാനം നൽകിയിരുന്നു. 2024 ഡിസംബർ 2024 പരാതിക്കാരൻ അപ്പോളോ അഡ്ലക് ആശുപത്രിയിൽ വെച്ച് ബുൾബാർ യൂറിത്രൽ സ്ട്രക്ചറിനായി വിഷ്വൽ ഇന്റേണൽ യൂറിത്രോട്ടോമി പത്രക്രിയയ്ക്ക് വിധേയനായി 71,533 രൂപ ബില്ലാവുകയും ചെയ്തു. എന്നാൽ ഇൻഷുറൻസ് കമ്പനി 35,000 രൂപ മാത്രമാണ് അനുവദിച്ചത്. മൂത്രാശയക്കല്ല് ചികിത്സകൾക്ക് പ്രത്യേക പരിധിയുണ്ടെന്നും 35,000 രൂപയാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് ക്ലെയിം നിരസിച്ചത്. എന്നാൽ VIU ശസ്ത്രക്രിയ മൂത്രാശയക്കല്ല് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമല്ലെന്നും അത് തന്റെ പ്രധാന രോഗനിർണയം യൂറിത്രൽ സ്ട്രക്ചറൽ ആയിരുന്നുവെന്നും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഹാജരാക്കി പരാതിക്കാരൻ കമ്മീഷനെ ബോധിപ്പിച്ചു. ഇൻഷുറൻസ് പോളിസിയിലെ വ്യവസ്ഥകൾ അവ്യക്തമാണെങ്കിൽ ഉപഭോക്താവിന് അനുകൂലമായി പരിഗണിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. മൂത്രാശയക്കല്ല് നീക്കം ചെയ്യാനുള്ള പ്രത്യേക പരിധി ഈ ചികിത്സയ്ക്ക് ബാധകമാക്കാൻ കഴിയില്ല. ഇൻഷുറൻസ് കമ്പനിയുടെ ഇത്തരം നടപടികൾ അനീതിയും വൈദ്യശാസ്ത്രപരമായ അസ്വീകാര്യവും ഇൻഷുറൻസ് ഉടമ്പടികൾക്ക് വിരുദ്ധവുമാണ്. ഇത് സേവനത്തിലെ ന്യൂനതയും അധാർമിക വ്യാപാര രീതിയുമാണെന്ന് എറണാകുളം ജില്ലാ കമ്മീഷൻ നിരീക്ഷിച്ചു. രോഗിയുടെ ആശങ്ക നിറഞ്ഞ നിമിഷങ്ങളിൽ ഇൻഷുറൻസ് പോളിസികൾ ഒരു സുരക്ഷാ വലയം ആകേണ്ടതിന് പകരം മറ്റൊരു തടസ്സമായി മാറിയെന്ന് ഉത്തരവിൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പരാതിക്കാരെ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ക്ലെയിം വിലയിരുത്തൽ കൃത്യവും മനുഷ്യത്വപരവും മെഡിക്കൽ തെളിവുകൾക്ക് യോജിക്കുന്നതും ആയിരിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. ചികിത്സാ ചെലവിന്റെ ബാക്കി തുകയായ 36,533 രൂപ 9% വാർഷിക പലിശ തള്ളം തിരികെ നൽകുക, മാനസിക പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടിനും അന്യായമായ വ്യാപാര രീതിക്കും നഷ്ടപരിഹാരമായി 25,000 രൂപയും കേസ് നടത്തിപ്പിന്റെ ചെലവിലേക്ക് 5,000 രൂപയും 45 ദിവസത്തിനകം നൽകണമെന്ന് എതിർകക്ഷികൾക്ക് ജില്ലാ കമ്മീഷൻ ഉത്തരവ് നൽകി. വളരെ കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരവാണിത്. ഒരാൾ ആശുപത്രിയിലാകുന്നത് അയാളുടെ ഏറ്റവും പ്രയാസം നിറഞ്ഞ നിമിഷങ്ങളിലായിരിക്കും. സാമ്പത്തികമായും ഒക്കെ വളരെ പ്രതിസന്ധി നേരിടുന്ന ആ നിമിഷങ്ങളിൽ അവർക്ക് രക്ഷാകവചമാകേണ്ടുന്നത് ഇൻഷുറൻസ് കമ്പനികളാണ്. നിർഭാഗ്യവശാൽ പല ഇൻഷുറൻസ് കമ്പനികളും ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് തുക നിഷേധിക്കുന്നത് ഇനി വ്യാപകമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിന്റെ പിന്നാലെ നടക്കാനുള്ള എന്തോ ബുദ്ധിമുട്ടിന്റെ ഭാഗമായി ഉപഭോക്താക്കൾ ഈ വിഷയം പലപ്പോഴും വഴിയിൽ കളഞ്ഞിട്ട് പോവുകയാണ് ഉണ്ടാകുന്നത്. അത് മാറണം. ഇതിനെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ഇൻഷുറൻസ് ക്ലെയിം എടുക്കുന്ന സമയത്ത് പറയുന്ന നിർദ്ദേശങ്ങളായിരിക്കില്ല പിന്നീട് ഇവർ പലപ്പോഴും രോഗിയായി കഴിഞ്ഞ് ബില്ലുമായി ചെല്ലുമ്പോൾ കാണിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിൽ ഇതിനെതിരെ നിയമ നടപടികൾക്ക് പോകുവാൻ ഉപഭോക്താക്കൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇതിന് കൂട്ടുനിൽക്കുന്ന സംവിധാനങ്ങളെ കൂടി ചോദ്യം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. രോഗികളുടെ കാര്യത്തിലെങ്കിലും അന്യായവും സേവനത്തിലെ ന്യൂനതയും അധാർമിക വ്യാപാരവും കാണിക്കാതിരിക്കുക. അതിന് കൂട്ടു നിൽക്കാതിരിക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ, ലോഗ് ഔട്ട്.
1: റേഡിയോ ബെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് സി ആർ അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് പ്യാർബരി ആവാസ് ഉണ്ടായിരിക്കുന്നതല്ല, അതിന് പകരം നമ്മുടെ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അതിന് ഹിന്ദി സംസാരിക്കാൻ അറിയണമെന്നില്ല, ഇഷ്ടപ്പെട്ട ഏത് ഹിന്ദി ഗാനം വേണമെങ്കിലും ശ്രോതാക്കൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പോൾ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ ഹിന്ദി ഗാനങ്ങളാണ് നമുക്ക് ഇന്ന് ആവശ്യപ്പെടാനുള്ളത്, ശ്രോതാക്കളുടെ ഇഷ്ട ഹിന്ദി ഗാനങ്ങൾ. അപ്പോൾ നമുക്കിത് ഈ കോൾസൊക്കെ വരുന്നതേ ഉള്ളൂ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, അപ്പൊ ദീ നമുക്ക് കോളുകളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞൂടാത്തോണ്ട് വിളിക്കാൻ പറ്റാതിരുന്ന ഒരുപാട് ശ്രോതാക്കൾ കാണും, അവർക്കൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ദീ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മാഡം, ഷിബിനാണ് താമരകുളത്ത്.
0: ഓക്കെ ഷിബിൻ ചേട്ടാ, ഹിന്ദി അറിയാം. അതെ അതെ, ഹിന്ദി അറിയാതെ എനിക്കറിയാം, ഞാൻ കേൾക്കാറുണ്ട് ഹിന്ദി പ്രോഗ്രാംസിലൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: പാട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. 1991 ഇറങ്ങിയ ഒരു സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. കവിതാ കൃഷ്ണമൂർത്തി അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടാവും ഈ പാട്ട്.
0: ഓക്കെ, പാട്ടൊന്ന്
1: ചേർന്നിട്ടാ പാടിയിരിക്കുന്നത്. അത് യാരാ ദിൽ തരാ എന്ന ഒരു സിനിമയാണ്. അതില് ബിൻസനം സിന്ദഗി ആ പാട്ടാണ്.
0: ഓക്കെ, നല്ലൊരു ഗാനം തന്നെയാണ് ഞാനും കേട്ടിട്ടുണ്ട് ആ പാട്ട്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ഓക്കെ ഓക്കെ
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഓക്കെ, അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ രേഷ്മ, എന്തോ പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു?
0: സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, പേര്?
1: ആൾക്കാര് പോകുമ്പോഴത്തേക്ക് ആ ഇടവേളയിൽ കേറുന്നത് നല്ലതാ, തമസം പോകുമല്ലോ.
0: അതെ അതെ, നമ്മൾ ആരെയും ബോറടിപ്പിക്കത്തില്ല, നമ്മുടെ റേഡിയോ ഫുൾ എന്റർടൈൻമെന്റ് ആയിരിക്കും.
1: തമിഴിലും ഉണ്ടല്ലോ.
0: അതെ അതെ, പേര്
1: കാലാവസ്ഥയൊക്കെ മാറിയല്ലേ അല്ലേ?
0: ആ കൊഴപ്പല്ല, ചൂടും മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ നിക്കുന്നു.
1: ഞാൻ യേശുദാസിന്റെ പാട്ടാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, രണ്ടുപേര് പാടണ്ടേ?
0: ആ പാടിക്കോ പാടിക്കോ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഓക്കെ, അങ്ങനെ നമ്മുടെ ദാർസേരൻ ആലപിച്ച മനോഹരമായ ഹിന്ദി ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ 0474293111. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അവധി, നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
3: ഹലോ.
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ആരാ സംസാരിക്കുന്നേ?
3: കൊല്ലത്ത് ആരിഫ.
2: ആരിഫ, ഓക്കെ. അമ്മ, നോർമലി ഹിന്ദി പ്രോഗ്രാമിൽ വിളിക്കാറുണ്ടോ? ഹിന്ദിയില് വിളിക്കാറുണ്ടോ? ഹിന്ദി സംസാരിക്കാറിയോ?
3: ഹിന്ദി വിളിച്ചിട്ടില്ല, ഹിന്ദി പാട്ട് പറഞ്ഞിട്ടുണ്ട്.
2: ഓക്കെ. ഹിന്ദി സംസാരിക്കാറിയോ?
3: ഹിന്ദി പാട്ടും ഭയങ്കര ഇഷ്ടമാണ്.
2: താങ്ക് യു സോ മച്ച്.
3: ഹിന്ദി പറയാറിയത്തില്ല.
2: അപ്പൊ നമ്മൾ രണ്ടും ഒരേപോലെ തന്നെ.
3: ഓക്കെ,
2: ഏത് പാട്ടാ അമ്മ പറഞ്ഞേക്കുന്നെ?
3: ഫനയിലെ സുബാനുള്ള സുബാനുള്ള, അമീർ ഖാൻ പാടിയ.
2: ഓക്കെ, അമീർ ഖാൻ പാടിയതല്ല, ഷാൻ പാടിയ. അമീർ ഖാൻ അഭിനയിച്ച സിനിമയാണ്. കാജോളൊക്കെ അഭിനയിച്ച നല്ലൊരു മൂവിയാണ് ലേ ഫന. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ ശ്രോതാക്കൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഇഷ്ടമുള്ള ഹിന്ദി ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി വിളിക്കണം നമ്പർ 0474293111. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഓക്കെ റിനോയ്, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ റിനോയ്ക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയോ?
1: എനിക്കൊരു പാട്ട് വേണം.
0: ഓക്കെ, ഏത് പാട്ടാ പറഞ്ഞിരിക്കുന്നേ?
1: സാജന്റെ.
0: സാജൻ? ഓക്കെ, എന്താണ് ഈ പാട്ട് ഇഷ്ടപ്പെടാൻ ഇത്രയും കാര്യം?
1: ഇവിടെ വേറെ ഒരാൾക്കും ഈ പാട്ട് ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ രണ്ടുപേരും കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കുക.
1: ബിജു വെഞ്ഞാറുമുടി.
0: ബിജു
1: വെഞ്ഞാറുമുടി.
0: വെഞ്ഞാറുമൂട്. ഓക്കെ, അപ്പൊ ബിജു വെഞ്ഞാറുമൂടും നിങ്ങൾ രണ്ടുപേരും കൂടെ ഗാനം ആസ്വദിച്ച് കേൾക്കുക. അപ്പൊ ദേ പാട്ട് വരുന്നുണ്ട്.

0: ഓക്കെ, അപ്പൊ ഇതേ സമയം 11:31 ആയിരിക്കുകയാണ്. 11:45 വരെയാണ് നമ്മുടെ സമയം. ശ്രോതാക്കളുടെ ഇഷ്ടമുള്ള ഹിന്ദി ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി വിളിക്കുന്ന നമ്പർ 0474293111. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ഇതേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്തേ ജി.
0: ഓക്കെ അനീഷ കേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അന്ന് നമ്മൾ ഒരു തവണ ഒന്ന് സംസാരിച്ചു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല.
1: അതാണ് കോള് കട്ടായി പോയി.
0: കോള് കട്ടായി പോയെന്ന്
1: അത് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്റെ ഈ സിമ്മിന് ഭയങ്കര പ്രോബ്ലം ഉണ്ട്. ഞാനൊരു 10-12 വർഷമായിട്ട് ഉപയോഗിക്കുന്നേ.
0: ഓക്കെ,
1: ഉപേക്ഷിക്കാൻ പോലും മനസ്സ് വരുന്നില്ല.
0: വേണ്ട, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാമല്ലോ. അതിന്റെ
1: അതെടുക്കാം, പക്ഷെ എനിക്ക് ബി എസ് എൻ എല്ലിന്റെ കണക്ഷൻ വിടാൻ മനസ്സ് വരുന്നില്ല. കാരണം
0: അല്ല, ബി എസ് എൻ എല്ലിന്റെ കണക്ഷൻ വിടണ്ട, നമുക്ക് ബി എസ് എൻ എല്ലിന്റെ ഓഫീസിൽ തന്നെ ചോദിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് സിം കിട്ടത്തില്ലേ? ഈ സെയിം നമ്പറിൽ തന്നെ
1: വേറെ സിം കിട്ടും. ആ സിമ്മിന്റെ പ്രോബ്ലം അല്ല, അവരെ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്.
0: ഓക്കെ,
1: അല്ല സിമ്മിന്റെ പ്രോബ്ലം അല്ല, അവരെ നെറ്റ്വർക്ക് പൊതുവെ ഭയങ്കര പ്രശ്നങ്ങളാണ്.
0: പിന്നെ
1: നമ്മള് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, ഒരുപാട് പേര് അതുകൊണ്ടൊക്കെ ജീവിക്കുന്നതല്ലേ. നമ്മള് അത് നമ്മളായ ഓരോരുത്തരും ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരുന്ന ആ സ്ഥാപനം പൊട്ടിപ്പോകും. അതുകൊണ്ട് ആ ഒരു ഇത് വെച്ച്
0: കളയാത്തതാണ്. ഓക്കെ,
1: ഇത് ഐഫോണാണ്, ഇതിനകത്ത് ഒരു സിമ്മ് തന്നെ പറ്റത്തുള്ളൂ.
0: അതെ അതെ, ഐഫോണുകളിൽ ഒന്നേ പറ്റൂ.
1: അത് അല്ലെങ്കിൽ രണ്ട് ഫോണും കൊണ്ട് നടക്കണം.
0: നടക്കുന്ന ഒരു ഫോണും കൂടെ വാങ്ങിച്ച് റിച്ച് ലുക്കിലങ്ങ് നടക്ക്. ഒരു ഐഫോൺ ആവുമ്പോ എന്തായാലും ഒരു ഫോണും കൂടെ വാങ്ങാൻ പറ്റുമല്ലോ.
1: ഓക്കെ ഓക്കെ, പരിഹരിക്കാം.
0: അതെ അതെ. അപ്പൊ എന്താ പാട്ട് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ലപോലെ പാടിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള പ്രോഗ്രാംസിലൊക്കെ വിളിക്കുക ഇടയ്ക്കിടയ്ക്ക്.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: How dare you? खबरदार जो मुझे छूने की कोशिश की.
1: ഓക്കെ, അങ്ങനെ നല്ലൊരു ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് ഇഷ്ടമുള്ള ഹിന്ദി ഗാനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പോൾ ഈ സമയം 11:40 ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, ഓക്കെ, ജിജോ ചേട്ടാ. അതെ അതെ, രേഷ്മ തന്നെ. കേട്ടില്ല
2: ഞാൻ എന്നെ വിളിച്ചാ രേഷ്മനെ കിട്ടുന്നത്. അതെന്താ?
1: അതിപ്പോ ചേട്ടൻ എന്റെ പ്രോഗ്രാമില് വിളിക്കുന്നോണ്ട് തന്നെ കിട്ടത്തോളൂ, അതാ പ്രശ്നം. വേറെ ബാക്കി പ്രോഗ്രാംസിലും ട്രൈ ചെയ്താൽ
2: എന്നെ വിളിച്ചാ രേഷ്മ കിട്ടാറുള്ളൂ.
1: ആണോ?
2: വേറെ കിട്ടാറില്ല.
1: ഓക്കെ, അപ്പൊ ഇനി വേണമെങ്കിൽ മാറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് നോക്കാം അപ്പോ.
2: ആ
1: ഓക്കെ, അപ്പൊ ഇന്ന് പാട്ട് പറഞ്ഞിട്ടുണ്ടോ? ആഹാ, അടിപൊളി പാട്ടാണല്ലോ. അതെ അതെ, നമ്മുടെ ലാസ്റ്റ് കോളർ ആവാനാണ് ചാൻസ്. കോളറാണ്, നമ്മുടെ ലാസ്റ്റ് കോളറാണ്. അപ്പൊ നല്ല അടിപൊളി ഒരു ഗാനം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
2: ഓക്കെ
1: ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ഗാനം കേട്ടിട്ട് തിരികെത്താം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
2: തിരുമുല്ലവാരത്ത് നിന്നും അരികുനന്ദനാണ്. അമ്മച്ചി വീട് വെള്ളേറ്റമ്പലം റോഡ് എപ്പോഴും അപകടം പിടിച്ച ഒരു ഏരിയയാണ്. പണ്ട് തൊട്ട് കഴിഞ്ഞ ദിവസവും ഒരു അപകടം ഉണ്ടായി, ഒരു യുവാവ് മരണപ്പെട്ടു. ഇതിൽ വീതി കുറഞ്ഞ റോഡാണ്. സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും ഓവർ സ്പീഡിലാണ് പോകുന്നത്. കാൽനട യാത്രക്കാരും ടൂ വീലറും ഒക്കെ ഭയന്നാണ് ഇതുവഴി കൂടെ പോകുന്നത്. അപ്പോൾ ഈ വെള്ളേറ്റമ്പലം അമ്മച്ചി വീട് റൂട്ടിൽ പോലീസിലെ സേവനം ഇല്ലാതിരുന്നാൽ വളരെ അപകടം ഉണ്ടാവുന്ന തുടർന്നും ഇതും സംഭവിക്കും. അതുപോലെ രാമൻകുളങ്ങര ജംഗ്ഷൻ, അവിടെയും മരത്തടിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ തിരിയുന്നതും മറ്റ് ശക്തവാന ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളും എല്ലാം ഭയങ്കര റഷാണ്. പണ്ട് പോലീസിന്റെ സേവനം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടമനുസരിച്ച് വാഹനം കൊണ്ടുപോകുന്നതാണ്, അവിടെയും അപകട സാധ്യതയാണ്. അപ്പം ഈ സ്ഥലത്ത് മുണ്ടാൽമൂടി ജംഗ്ഷനിൽ അവിടെ നാലു കാങ്കത്തുമുക്കുന്ന വരുന്ന റോഡ് തിരുമുല്ലവാരം പോകുന്നു, ഒന്ന് അമ്മച്ചൂട്ടിലോട്ട് പോകുന്നു, മുളങ്കാടം പോകുന്നു. ഇപ്പൊ ഇവിടെ എല്ലാം ജംഗ്ഷനിലൊക്കെ ട്യൂഷൻ സെന്ററുകളുണ്ട്, ഒരുപാട് കുട്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോലീസ് സ്റ്റേറ്റ് പോസ്റ്റ് നിർബന്ധമായിട്ടും അധികൃതർ സ്ഥാപിക്കണം എന്നാണ് അഭിപ്രായം.
1: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാപ്രദ. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. ഇതിന് വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. ഉരച്ചെടുത്ത ക്യാരറ്റ് 2 കപ്പ്, പാല് 2 കപ്പ്, മൈദ 2 സ്പൂൺ, അണ്ടിപ്പരിപ്പ് നുറുക്കിയത് 2 സ്പൂൺ, പഞ്ചസാര 1 കപ്പ്, നെയ്യ് 3 സ്പൂൺ. ഇനി ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി പാൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് മൈദയിട്ട് ഇളക്കുക. കുറച്ച് കഴിഞ്ഞ് പഞ്ചസാരയും ക്യാരറ്റും ചേർത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കുക. പിന്നീട് നെയ്യ് കുറേശ്ശെ ഒഴിച്ച് ഇളക്കണം. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ഏലക്കപ്പൊടിയും ചേർത്ത് ഇളക്കുക. കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ നിരത്തി ആറുമ്പോൾ മുറിച്ചെടുക്കുക. അങ്ങനെ ക്യാരറ്റ് ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി പാൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് മൈദയിട്ട് ഇളക്കുക. അതിനുശേഷം പഞ്ചസാരയും ക്യാരറ്റും ചേർത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കുക. നെയ്യ് കുറേശ്ശെ ഒഴിച്ച് ഇളക്കണം. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ഏലക്കപ്പൊടിയും ചേർത്ത് ഇളക്കുക. കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ നിരത്തി ആറുമ്പോൾ മുറിച്ചെടുക്കുക. അങ്ങനെ ക്യാരറ്റ് ഹൽവ തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ നന്ദി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. ആകാശ് എയർ കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കുന്നു. കൊച്ചി ദോഹ കൊച്ചി സർവീസ് ജൂലൈ 1 മുതൽ ഉണ്ടാകും. ആഴ്ചയിൽ 4 സർവീസുകളാണ് ഉണ്ടാവുക. കൊച്ചിയിൽ നിന്ന് വൈകിട്ട് 5:25 പുറപ്പെടുന്ന വിമാനം രാത്രി 7:40 ദോഹയിലെത്തും. അവിടെ നിന്ന് രാത്രി 8:40 പുറപ്പെട്ട് പുലർച്ചെ 4:05 കൊച്ചിയിലെത്തും. ഞായർ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് സർവീസുകൾ ഉണ്ടാവുക. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ കെല്ലൂർ വിള മുസ്ലിം ജമാ അത്തിൽ നടത്തുന്ന സൌജന്യ PSC കോച്ചിംഗ് സബ് സെന്ററിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 18 വയസ്സ് പൂർത്തിയായ SSLC വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷയ്ക്കൊപ്പം SSLC ബുക്ക്, ആധാർ, അവസാനം പഠിച്ച കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പിയും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഹാജരാക്കണം. 22 വൈകിട്ട് 5 മുൻപ് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9895442235. TKM ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8989826060. അഞ്ചാലമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് സീനിയർ, കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ, സുവോളജി ജൂനിയർ എന്നീ തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 18 രാവിലെ 10 സ്കൂളിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9747709097. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് ഡിപ്ലോമ കോഴ്സുകളായ സിവിൽ ഇലക്ട്രിക്കൽ വിഷയങ്ങളിലെ ലെക്ചർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8921283869. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്ക് ഓഫിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധകർ ഇഷ്ടമുള്ള ടീമുകളുടെ ഫ്ലെക്സുകൾ, ബാനറുകൾ, കൊടികൾ, തോരണങ്ങൾ എന്നിവ പാതകൾക്ക് കുറുകയും വൈദ്യുതി ലൈനുകൾക്ക് സമീപവും സ്ഥാപിക്കുന്നത് തികച്ചും അപകടകരമാണെന്ന് KSEB മുന്നറിയിപ്പ് നൽകി. കൊടികളും ബാനറുകളും സ്ഥാപിക്കുന്നതിനിടെ അബദ്ധത്തിൽ വൈദ്യുതി ലൈനുകളുമായി സമ്പർക്കമുണ്ടായാൽ ഗുരുതരമായ വൈദ്യുതാഘാതത്തിനും ജീവഹാനിക്കും വരെ കാരണമാകാം. ശക്തമായ കാറ്റിലും മഴയിലും ഇത്തരം ബാനറുകളും കൊടിത്തോരണങ്ങളും വൈദ്യുതി ലൈനുകളിലേക്ക് പതിക്കുന്നതിലൂടെ വൈദ്യുതി തടസ്സമാകാനും ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലുമാകാനുമുള്ള സാധ്യതയും ഏറെയാണ്. ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തുള്ള KSEB സെക്ഷൻ ഓഫീസിലോ അല്ലെങ്കിൽ 9496010101 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലും പ്രതീക്ഷിക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ കാതോട് കാതോരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മഹനീയമായ ദിവസത്തിലെ ബർത്ത്ഡേ ആനിവേഴ്സറീസ് മറ്റെല്ലാവിധ ആഘോഷങ്ങളും ആഘോഷിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ ഇനി ആഘോഷിക്കാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മൾ വിട്ടു പിരിഞ്ഞു പോയ നിമിഷങ്ങളും കടന്നുപോയി, അവരെയും നമ്മൾ ഓർത്തെടുക്കുന്നു ഈ അവസരങ്ങളിലെല്ലാം. അപ്പോൾ എന്നാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നറിയുന്നതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. കാരണം അതറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാതോട് കാതുരത്തിലും ദിവസമൊക്കെ എല്ലാവരും വിളിക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷവും അവരുടെ വർത്തമാനവും അവരുടെ സ്നേഹം നിറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴറിയാം നമ്മുടെ ശ്രോതാക്കളൊക്കെ വലിയ സന്തോഷത്തിലാണ് എന്നുള്ളത്. ഇന്ന് ഞാൻ കുഞ്ഞിന്, അതായത് എൻ്റെ മോൻ്റെ സ്കൂളിൽ അവന് ഫുഡ് കൊടുക്കാൻ പോയ സമയത്ത് അവിടെ ഈ കുഞ്ഞ്, എനിക്ക് തോന്നുന്നു 1-ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് തോന്നുന്നു, അവരെല്ലാം ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ നേരത്തി നിർത്തിയിരിക്കുന്നു കേട്ടോ. പൊക്കം കുറഞ്ഞ ആൾ, പൊക്കം കൂടി, അല്പം കൂടി, അല്പം കൂടി, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരിയായിട്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇങ്ങനെ നിരത്തി നിർത്തി. അവർക്ക് പി ടി പീരീഡ് ആണ് കേട്ടോ, അപ്പോൾ ഫിസിക്കൽ ട്രെയിനിങ് ആ ഒരു സെക്ഷനാണെന്ന് തോന്നുന്നു. അങ്ങനെ അവരിങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് അപ്പോൾ 1-2 1-2 1-2 എന്നിങ്ങനെ നമ്പർ കൊടുത്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നു, തിരിച്ചു വരുന്നു, ഫുഡ് കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഇത് കാണുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പി ടി സാറ് ഇങ്ങനെ 2 എന്ന നമ്പർ വിളിക്കുന്നവർ കൈ പൊക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ കുഞ്ഞുങ്ങൾ 1-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാട്ടോ, കാരണം കുഞ്ഞു കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിൽ ഈ തെറ്റുപോയി, കാരണം കുഞ്ഞുങ്ങൾക്ക് തെറ്റുപോകലോ. അപ്പോൾ ഇവർ ഈ 2-1-1 ഒക്കെ തന്നെ കൈ പൊക്കി അങ്ങനെ ഓർഡറല്ലാതെ ഇങ്ങനെ 2 എന്ന നമ്പറിലല്ലാത്ത കുട്ടികളൊക്കെ കൈ പൊക്കി നിൽക്കുകയാണ്. ഈ പി ടി സാറ് വന്നിട്ടുണ്ടല്ലോ, ഒരൊറ്റ അലർജ ഡി എന്നും പറഞ്ഞു, ഒരലർജ. ആ കുഞ്ഞു പെങ്കുഞ്ഞുണ്ടല്ലോ പേടിച്ചു പോയി. കുഞ്ഞ് പേടിച്ച് സത്യം പറഞ്ഞ പുള്ളിയുടെ അലർച്ച കേട്ടിട്ട് ആ കുട്ടി കെട്ടിയിരുന്ന റിബൺ വരെ അഴിഞ്ഞുപോയി, അത്രയ്ക്ക് വലിയ അലർച്ചയായിരുന്നു. എന്നാൽ ഈ പി ടി സാറിനെ കണ്ടു കഴിഞ്ഞാലോ, ഒരു നീന്തട വയറെ, ഞാനിതാ വിറകെ എന്നൊക്കെ പറയുന്ന പോലെ വലിയ ഒരു തടിയനൊരു സാറും കേട്ടോ. അപ്പോൾ അതൊരു തമാശ. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ആ കുഞ്ഞ് ശരിക്കും അതിന് തിരിച്ച് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അത്രയും അലർച്ചയോടുകൂടി എടീന്നൊക്കെ വിളിച്ച് സംസാരിക്കുക. പക്ഷെ അതിനെ ഒത്തിരി വേദനിപ്പിച്ച് നമ്മൾ ആ കുഞ്ഞുങ്ങളല്ലേ, അവരെ നമ്മൾ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് ശരിയല്ല കേട്ടോ. അപ്പോൾ അത് ഇത് കേൾക്കുന്നു എങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെങ്ങനെ എടി പൊടി എന്നൊന്നും വിളിക്കരുത്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ. അപ്പോൾ അത് ആ ഒരു ചിന്ത ശരിക്കും അത് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു ചിന്തയുണ്ടായി. നമ്മുടെ വീട്ടിലെ ചില കാര്യങ്ങൾ, തിരിച്ച് സംസാരിക്കാത്ത ചില കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്, എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്. അതിനൊക്കെ തിരിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളോടൊരു വാക്ക് പറയാനൊരു അവസരം കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും ആ ഉപകരണങ്ങളും വസ്തുക്കളും പറയുക എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എന്തിരിക്കും, രസകരമായ ഒരു കാര്യം കൂടെ നമുക്കിതിലേക്ക് കൊണ്ടുപോകാം. ആദ്യത്തെ കോളിലേക്ക് നമ്മൾ കടക്കുന്നു. ഹലോ.
5: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്തു നിന്ന് രാജു.
4: രാജു കേട്ടു, എന്തൊക്കെ വിശേഷം? മഴ ആയതുകൊണ്ട് ബിസിനസിനൊക്കെ ചെറിയൊരു തടസ്സം നേരിടുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കണ്ണിന്റെ ഇതെല്ലാം? ഇപ്പൊ ഏകദേശം ഒക്കെ റെഡി ആയി വരുന്നു എനിക്ക് തോന്നുന്നു, ഞാൻ കേൾക്കാറുണ്ട്. എന്നാലും
5: മരുന്നൊഴിച്ച് ഇങ്ങനെ ഇരിക്കുക.
4: ശരി,
5: പ്രതീക്ഷയോടെ, പ്രതീക്ഷ
4: കൈവിടത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷയോടെ. ചേട്ടാ, ഞാനിപ്പോ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ചേട്ടനത് കേട്ടായിരുന്നു?
5: ഞാൻ കേട്ടില്ല, ഞാൻ ഈ റേഡിയോ പുറത്ത് വെക്കേണ്ടതുകൊണ്ട് സ്പീക്കറെ കേൾക്കാൻ വലിയ പാടായിരുന്നു.
4: ഓക്കെ ഓക്കെ. അതായത് ഇപ്പൊ വേറൊന്നുമല്ല, നമ്മള് ചിലപ്പോ നമ്മൾ പറയാറുണ്ട്, ഈ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന, സ്ഥിരം ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് വസ്തു വകകളുണ്ടല്ലേ, ജീവനില്ലാത്ത. അപ്പൊ അതിനൊക്കൊന്ന് ജീവൻ വെച്ച് നമ്മളോട് സംസാരിക്കണം, ഒരു രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെയായിരിക്കും നമ്മളോട് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പോയി എന്തൊക്കെയായിരിക്കും പറയുക എന്ന് നമുക്കൊന്ന് നോക്കാം എന്നുള്ള ഒരു രീതിയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ്റെ ചേട്ടനോട് സംസാരിക്കാനായിട്ട് ചേട്ടൻ നിർമ്മിക്കുന്ന ഒരു പട്ടം, ആ പട്ടത്തിന് സംസാരിക്കാനുള്ള ഒരു കഴിവ് കിട്ടിയാൽ ചേട്ടനോട് എന്തായിരിക്കും ആ പട്ടം സംസാരിക്കുക?
5: ഇത് പറത്താൻ അത് കൊടുക്കുമ്പോ അവരത് ഭംഗിയായിട്ട് പറത്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവരെക്കാൾ വിഷമം വരുന്നത് നമുക്കാണ്, അത് പറത്താൻ പറ്റില്ലെങ്കിൽ.
4: അതുകൊണ്ട് എന്നെ വളരെ കളർഫുള്ളായിട്ട് വളരെ വാലക്കെത്തി കുറച്ച് കൂടുതലൊക്കെ ഇട്ട് ഒന്ന് നല്ല കാഴ്ചയിൽ ഭംഗിയായിട്ട് എന്നെ ഒന്ന് പറത്തി വിട്ടൂടെ എന്ന് ചോദിക്കുമല്ലേ.
5: അതെ, അതേപോലെ നമ്മള് അല്ലാതെ ഒരു വാലും കൂടെ ചിലപ്പം അത് പറന്നില്ലെങ്കിൽ അടിച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്ത് പറത്തി കയ്യിൽ കൊടുക്കും. പിന്നെ കാറ്റ് തീരെ ഇല്ലെങ്കിലും പറ്റത്തില്ല, ഓവർ കാറ്റായാലും പറ്റത്തില്ല.
4: ഓക്കെ, പട്ടത്തിന് എന്തെങ്കിലും ചേട്ടനെ കുറിച്ച് പരാതി പറയാൻ കാണൂ, എന്തെങ്കിലും വിഷമോ പരാതിയോല്ലോ? അങ്ങനെയൊന്നും പറയത്തില്ല അല്ലേ. ഇല്ല ഇല്ല, കാര്യം അത്രയും സ്നേഹത്തോടെയും വളരെ കരുതലോടും കൂടിയാണ് ചേട്ടൻ അതിനെയൊക്കെ ഇല്ലേ.
5: ഒരു പാട്ട് പറഞ്ഞത് നമ്മുടെ ജമീല ഉമ്മാക്കും നമ്മുടെ തിരുമലാകാരത്ത് നിന്ന് വിളിക്കുന്ന മായ, പിന്നെ ഇരേവരൻ ചന്ദ്രേട്ടത്തി, കുരിപ്പഴ ഇത്ര ജനചേട്ടത്തി, രവിചേട്ടൻ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ്.
4: ഓക്കെ, അപ്പൊ രവിചേട്ടൻ ഒരു വലിയൊരു സ്നേഹനിധികളായ ഒരുപാട് സൗഹൃദങ്ങൾക്ക് ഇതാ ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ആ ഗാനത്തിൽ പോവാം, ഗാനം കേട്ട് തിരികെത്താം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.
6: എനക്ക് ഇപ്പിടിത്താൻ തരും, ഇഷ്ടം ഇരുന്നൊക്കെ ഇല്ലെന്ന നീയേ പാടു. എന്നാ
7: ശരി ശരി പാടിത്തോളേ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. വിളിക്കേണ്ട നമ്പർ 0474293111, 0474293111. മനോഹരമായ ഒരു ഗാനമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും ചുണ്ടുകളിൽ എപ്പോഴും പാടിക്കൊണ്ടും അല്ലെങ്കിൽ മൂളിപ്പാട്ടുമായിട്ടൊക്കെ നടന്ന ഒരു മനോഹരമായ ഒരു തമിഴ് ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഉർവശിയുടെ, നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ഉർവശിയുടെ ആദ്യത്തെ ലീഡ് റോൾ ചെയ്യുന്ന, അതായത് നായികയായിട്ടൊക്കെ ആദ്യം തുടക്കത്തിൽ വരുന്ന ഒരു സിനിമയാണ് ഈ മുന്താണി മുടിച്ച് എന്ന ഈ ഒരു സിനിമ. മനോഹരമായ ഗാനങ്ങളുമായിരുന്നു അതിൽ ഭാഗ്യരാജും ഉർവശിയും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് ശ്യാമളേമ്മ, വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അയ്യോ, എന്ത് പറ്റിയമ്മേ?
1: അമ്മയുടെ രണ്ടും കാലിനും നീരും വേദനയൊക്കെ ആയിട്ട്.
0: അയ്യോ, ഹോസ്പിറ്റലിൽ പോയില്ലേ?
1: വലിയ മനപ്രയാസത്തിൽ ഇരിക്കുവോ? മക്കളെ
0: ആശുപത്രിയിൽ പോയില്ലേ അമ്മ?
1: ആശുപത്രി പോയപ്പോ ഹെൽത്ത് സെന്ററിൽ പോയി. ഹെൽത്ത് സെന്ററിൽ ചെന്നപ്പോ അവര് പറഞ്ഞ്, ഡോക്ടർ പറഞ്ഞ് ഇത് എക്സ്റേ എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞ് എനിക്ക് അതിനൊന്നും പറ്റത്തില്ല, എന്റെ സാമ്പത്തികം ഒന്നും ഇല്ല, ഇനി എന്നെ നോക്കാനും ഒന്നും ആരും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ. അത് കാരണം പിന്നെ ഡോക്ടർ പിന്നെ ഒന്നും മിണ്ടിയില്ല.
0: ഇനി എന്തെങ്കിലും ചെല്ലാൻ പറഞ്ഞോ? എപ്പോഴെങ്കിലും ചെല്ലാൻ പറഞ്ഞില്ലേ? ആരെങ്കിലും കൂട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനായിട്ടൊക്കെ ചെല്ലാനായിട്ട് പറഞ്ഞോ? എന്തെങ്കിലും ഡേറ്റ് തന്നോ?
1: എഴുതി തന്നില്ല.
0: വേദന കുറവില്ല എന്നുണ്ടെങ്കിൽ അമ്മ ഒന്നുകൂടെ പോകണം, ആരെങ്കിലും ഒന്ന് കൂട്ടി ഒന്നുകൂടെ ഒന്ന് പോകണം കേട്ടോ. അത് വെച്ചുകൊണ്ടിരിക്കണ്ട, കാരണം വേദന അത് നമ്മളത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വേദന അത് കഠിനമായി മാറും പിന്നെ കേട്ടോ. എന്നാലും കാപ്പിയൊക്കെ കുടിച്ചല്ലോ രാവിലെ? ഓക്കെ, അപ്പൊ എന്തായാലും അമ്മ വിഷമിക്കണ്ട.
1: എല്ലാരും എന്നെ വിളിച്ച് ചോദിക്കുന്നു ഞാൻ എന്താ റേഡിയോ വിളിക്കാത്തെന്ന്.
0: അതെ, നമുക്ക് അമ്മ കേൾക്കാറില്ലേ എന്നും കാതോട് കാതോരത്തിലൊക്കെ ഓരോ ആൾക്കാരും വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടവും പരാതിയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? കാര്യം ഒരുപാട് നാൾ കൊണ്ടേ വിളിക്കുന്നു, ഒരുപാട് വർഷം കൊണ്ടേ വിളിക്കുന്നു, ഒരുപാട് ആഴ്ച കൊണ്ടേ വിളിക്കുന്നു എന്നൊക്കെ അവർ പറയാറില്ലേ? അപ്പൊ അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കും അമ്മ, വിഷമിക്കണ്ട. എന്നാലും അമ്മക്ക് ഇപ്പൊ കിട്ടിയല്ലോ, സന്തോഷമല്ലേ? എനിക്ക് ഒരുപാട് സന്തോഷമായി, ഞാൻ ഇരുന്ന സമയത്ത് അമ്മ കിട്ടിയല്ലോ, വിളിച്ചല്ലോ. ശ്യാമളേമ്മോ, ഓക്കെ അമ്മേ, അപ്പൊ എന്തായാലും ഹാപ്പിയായിട്ടിരുന്നോളൂ, സന്തോഷമായിട്ടിരുന്നോളൂ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് ഗാനത്തിലേക്ക് പോകാം, ഗാനം കേട്ട് തിരികെത്താം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയിറ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. റോമൻസ് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. എം ജയചന്ദ്രൻ സംഗീതം നൽകി, രാജീവ് ആലുങ്കലെ രചിച്ച്, സുദീപ് കുമാറും വിജയ് യേശുദാസും മനോഹരമായി ആലപിച്ച ഒരു ഗാനമായിരുന്നു. ഗൗരി മനോഹരി എന്ന ഒരു രാഗത്തിലായിരുന്നു ആ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോഴേ പണ്ട് എൻ്റെ അച്ഛമ്മ പറയായിരുന്നു എപ്പോഴും, ഈ കാക്കയിലും കരളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അല്ലേ. കാക്കയിലും ഉണ്ടാവും കരൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരിലും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും മറ്റുള്ളവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാൻ കുറച്ച് കൂടുതൽ നമുക്കൊരു ദുരയുണ്ട്. ആ ഒരു ദുര ഉണ്ടെങ്കിലും ചില വിഷമതകളും നമുക്ക് കേൾക്കാനും നമ്മൾ ചെവി കൊടുക്കാറില്ല. പക്ഷേ നമ്മുടെ വീട്ടിലെ ചില ഉപകരണങ്ങൾ, നമ്മളുമായി എപ്പോഴും ഇടപഴകുന്ന, അവരില്ലാണ്ട് നമ്മളും നമ്മളില്ലാണ്ട് അവരുമില്ലാത്ത ചില വസ്തുവകകൾ നമ്മുടെ വീട്ടിലുണ്ട്. അവരൊക്കെ നമ്മളോട് സംസാരിക്കാൻ മുതിർന്നാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പോയി നമ്മളെക്കുറിച്ച് സംസാരിച്ചാൽ എന്തായിരിക്കും അവറ്റകൾ സംസാരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം. തിരുവനന്തപുരത്ത് പ്രവീൺ സാർ.
2: നമസ്കാരം, നമസ്കാരം, നമസ്കാരം.
3: നമസ്കാരം. ആരെന്ന് മനസ്സിലായി? കാണൂ.
2: അയ്യോ, പെട്ടെന്ന് ഒരുപാട് നാളായില്ലേ, അതാണ് ഞാൻ പേര്. എങ്ങനെ അപ്പൊ, ഇന്ന് സവാരി ഒന്നും ഇല്ലായിരുന്നു, ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു, അവിടെ സ്റ്റാൻഡിൽ തന്നെയാണോ?
3: സ്റ്റാൻഡിലുണ്ട്.
2: ഇപ്പൊ ആളിനെ മനസ്സിലായെന്ന് മനസ്സിലായല്ലോ. ഇപ്പോ ഞാനേ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ ചില നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന, എന്നാല് അവറ്റകൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഒരു ദിവസം അതിന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ മറ്റുള്ളവരോട് പോയി നമ്മളെ കുറിച്ച് എന്തായിരിക്കും പറയാ, അല്ലെങ്കിൽ നമ്മളോട് തന്നെ അതെന്തായിരിക്കും സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഓട്ടോറിക്ഷ, ഇപ്പൊ നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട് അറിയാമോ, ഏ ഓട്ടോ. ഓക്കെ, അപ്പൊ ഓട്ടോയ്ക്ക് സംസാരിക്കാനായിട്ടൊരു കഴിവ് കൊടുക്കണമെന്ന് വെച്ചോ, എന്തായിരിക്കും ചേട്ടനെ കുറിച്ച്, അത് ചേട്ടനോട് തന്നെ സംസാരിക്കുക, എന്തെങ്കിലും പരാതിയോ പരിഭവോ അല്ലെങ്കിൽ എന്തായിരിക്കും സംസാരിക്കുക?
3: ഓട്ടോ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ ഓട്ടോ പറയും, ഞാൻ ഒരുപാട് കാലം കൊണ്ടേ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, എന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ അനുവദിക്കൂ എന്ന് പറയും.
2: ഒന്നുമില്ലല്ലോ ചേട്ടന്റെ കൂടെ ഞാൻ എപ്പോഴും ഇല്ലേ.
3: ഇല്ലേ, എന്റെ കട്ടറിലും കുഴിയിലും ഒന്നും കൊണ്ടിടാതെ എന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ അനുവദിക്കൂ എന്ന് പറയും.
2: എനിക്ക് തൊട്ട് ചേട്ടൻ ഇല്ലാത്ത സമയത്ത് തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആ ചേട്ടനോട്, ആ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഓട്ടോയുടെ ആ ഡ്രൈവറോട് ഈ ഓട്ടോ സംസാരിക്കണ ചേട്ടനെ കുറിച്ച് എന്തായിരിക്കും സംസാരിക്കുക? ഹലോ.
3: എന്നെ ഇട്ട് ഒരുപാട് കുഴിയിലും കട്ടറിലും ഒക്കെ കൊണ്ടിട്ട് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു എന്ന് പറയും.
2: അങ്ങനെ അടുത്ത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക അല്ലേ എന്ന് പറയല്ലേ. സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, ഒരുപാട് ഒരുപാട് സന്തോഷം. എന്തായാലും വീണ്ടും നമ്മൾ ആ സംസാരിക്കാൻ കഴിഞ്ഞാല് ഒരുപാട് സന്തോഷം കേട്ടോ. മെസ്സേജ് ഒക്കെ കാണാറുണ്ട്, താങ്ക് യു മെസ്സേജ് അയക്കുന്നത്, സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ, ഗാനത്തിലേക്ക് പോകാം.

0: ധ്വനി എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നൗഷാദ് സംഗീതം നൽകി, യൂസഫ് അലി കേച്ചേരിയെ രചിച്ച് നമ്മുടെ ദാസേട്ടൻ മനോഹരമായിട്ട് പാടിയ ഒരു ഗാനം. ആഭേരി രാഗത്തിലായിരുന്നു ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആഭേരി രാഗത്തിൽ നമ്മുടെ മോഹൻലാൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതിലെന്നറിയാമോ, റൺ ബേബി റണ്ണിൽ ഒരു പാട്ടുണ്ട്, ആറ്റുമണൽ പായയിൽ അന്തിവേയിൽ ചാഞ്ഞ നാൾ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, മനോഹരമായൊരു പാട്ടല്ലേ, സൂപ്പർ പാട്ടാട്ടോ അത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ.
1: പേര് കൂട്ടിക്കടയിലെ ജുബേരി. അതാ ഇന്ന് കിട്ടുവോ കിട്ടത്തില്ലേന്ന് അറിഞ്ഞല്ലോ, ഒന്ന് വിളിച്ച് ടക്കെന്ന് കിട്ടി.
0: ആണോ, ടക്കെന്ന് പറഞ്ഞു കിട്ടി. അതാണ് ആ ചിരിയും സന്തോഷവും ഒക്കെ.
1: സന്തോഷം. ഇരുപുരത്തല്ലേ?
0: അല്ലല്ലല്ല, ഞാൻ ഇരുപുരത്തേക്ക് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, എനിക്കറിയാം ഇരുപുരമൊക്കെ. പക്ഷെ ഞാൻ ഇരുപുരത്തുകാരനല്ല. അത് സന്തോഷാണ്, നമ്മുടെ സന്തോഷേട്ടനാണ്, മഹാനായ സന്തോഷേട്ടൻ.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. പേര് ഞാൻ കറക്റ്റ് ആയിട്ട് കേട്ടെ, മേരി എന്നാണോ പറഞ്ഞേ?
1: ജുബേരി.
0: ആ ജുബേരി, ഓക്കെ, മനോഹരമായ ഒരു പേരാണല്ലോ ജുബേരി.
1: ആദ്യമേ ഒരു ജുബേരിയെ ഉള്ളായിരുന്നു അവിടെ വിളിച്ച, ഇപ്പം വേറൊരു ജുബേരിയും കൂടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ.
0: രണ്ട് ജുബേരിയാ. ഓക്കെ ഓക്കെ ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ വീട്ടിലെ നമ്മളെപ്പോഴും കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ ചില വസ്തുക്കൾ, ചില ഉപകരണങ്ങൾ, അതൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് മുതിർന്നു കഴിഞ്ഞാല്, സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അതെന്തൊക്കെയായിരിക്കും സംസാരിക്കുക എന്നുള്ളതായിരുന്നു ഞാന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിലെ ഒരു ഉപകരണത്തിന്റെ പേര് ഞാൻ പറഞ്ഞാല് ആ ഉപകരണം എന്തായിരിക്കും, അല്ലെങ്കിൽ ആ വസ്തു എങ്ങനെയായിരിക്കും ചേച്ചിയോട് സംസാരിക്കുക എന്ന് നമുക്ക് നോക്കിയാലോ. ചേച്ചിയുടെ വീട്ടിലെ ഫ്രിഡ്ജ്, ആ ഫ്രിഡ്ജിന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാല് അത് ചേച്ചിയോട് എന്തായിരിക്കും പറയുക, എന്തൊക്കെ ആയിരിക്കും സംസാരിക്കുക?
1: അത് ചിലപ്പം പറയും, എന്നെ കുറച്ചു നേരം റെസ്റ്റ് ആയിട്ട് ഇടാൻ പറയും.
0: ആണോ, ഒന്ന് ഓഫ് ചെയ്തിടാൻ പറയും.
1: എപ്പോഴും നമ്മളിങ്ങനെ കുത്തി വെച്ചേക്കുന്നല്ലേ, നമ്മള് തുറക്കുന്നു അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു. അപ്പൊ അവർക്ക് എന്നെ അത് ചിലപ്പോ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുമായിരിക്കും.
0: ആ ഫ്രിഡ്ജ് എന്നോട് സംസാരിക്കണമെങ്കിൽ പറയും, സത്യമാണ് ചേട്ടാ, സത്യമാണ്, കാര്യം ഒരു കാര്യമില്ല, വെറുതെ നടന്നു പോകുമ്പോ ഒന്ന് തുറക്ക ഒന്നടക്കിയ ഒന്ന് തുറക്ക ഒന്നടക്കിയ. അപ്പൊ ഇതായിരിക്കും ആ ഫ്രിഡ്ജ് പറയുന്നില്ല, എന്നെ വെറുതെ ഇങ്ങനെ തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്നു, ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഓഫാക്കി ഇടത്തില്ല അല്ലേ, ആ അതാണ്. അപ്പൊ എന്തായാലും ആ ഫ്രിഡ്ജിനെ അങ്ങനെ ഒന്ന് കാത്ത് പരിപാലിച്ചൊക്കെ കൊണ്ടുപോകണം കേട്ടോ.
1: വൈകുന്നേരത്ത് 6 മണിക്ക് നമ്മള് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് നമ്മള് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും വെക്കാണ്ടേ വെക്കുകയും തുറക്കുകയും ചെയ്യാം. അല്ലാതെ നമ്മൾ എപ്പോഴും ഇത് ഇനി കൂടുതലും പെട്ടെന്ന് ഇത് പന്നലാവുന്ന അതുകൊണ്ടാണ്.
0: അതുകൊണ്ടാണ് ശരിയാ, നമ്മളെപ്പോഴും ഇങ്ങനെ അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ആ ഒരു ആക്ഷനിൽ തന്നെ അതിന്റെ എനിക്ക് തോന്നുന്നു ആ വന്ന് ആ അടയുന്ന ഇതൊക്കെ ആ ഒരു ടൈറ്റായിട്ട് നിൽക്കുന്ന അതെല്ലാം അങ്ങ് വിട്ടുപോകും തോന്നുന്നു കുറെ
1: കഴിയുമ്പോഴേ.
0: ഓക്കെ, അപ്പൊ എന്തായാലും മനോഹരമായ ഒരു വർത്തമാനമായിരുന്നു ആ ഫ്രിഡ്ജ് ചേച്ചിയോട് സംസാരിച്ചത് കേട്ടോ. ഓക്കെ, സന്തോഷം, ഹാപ്പി ആയിട്ടിരുന്നോളൂ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് പോകാം, ഗാനം കേട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: മനോഹരമായ ഒരു ഗാനമാണ് കാര്യനിസാരം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മളിത് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബ്രേക്കിലേക്ക് പോകാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ഇനി ഇതേ ഒരു മണിക്ക് നമ്മൾ കേട്ടുമുട്ടുമ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ വാർത്തകൾ കേട്ടോളൂ. ഒപ്പം നിങ്ങളും ഒന്ന് ഓർത്ത് വെച്ചോളൂ, ശരിയാണല്ലോ, എൻ്റെ വീട്ടിൽ ഈ വസ്തുവകകൾക്കെല്ലാം ഒന്ന് ശബ്ദം കിട്ടിയാൽ അല്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ദൈവമേ എന്തൊക്കെയായിരിക്കും എന്നെ കുറിച്ച് പറയാൻ പോകുന്നത് എന്ന് നിങ്ങളും ഓർത്ത് വെച്ചേക്കൂ. നമുക്ക് ചുമ്മാ ഒരു രസം, ഒരു തമാശ കേൾക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു മണിക്ക് നമ്മൾ കേട്ടുമുട്ടുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ,
1: കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകൾ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളിലെ പരിശോധനയിൽ അഭാഗതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായമുണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
1: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്വർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
5: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.
1: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെയും നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
6: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അല്ലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 42 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റിവരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്ത ആതിഥേയത്വം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള ഒരു ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
1: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73727, നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23192 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T.വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിനുശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കും.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_Tiruvananthapuram Instagram അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനത്ത് 2026 July 1 to July 30 ഒന്നാംഘട്ട സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് ഒന്നാംഘട്ട സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഗ്വാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000+ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T.Siddiq. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க. தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: അങ്ങനെ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും കാതോട് കാതോരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. നമ്മൾ ഈ അമ്മ ഒരു പോരാളിയാണ് എന്ന് പറയാറുണ്ട് അല്ലേ? അമ്മ ഒരു പോരാളിയാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. ഈ നമ്മുടെ പുരുഷന്മാർക്ക് തന്നെ, അല്ലെങ്കിൽ അവർക്ക് രണ്ട് കൈകൾ ഉണ്ട് എങ്കിൽ തന്നെ അതിന് നമുക്കൊരു പരിമിതിയുണ്ട്. ഈ രണ്ട് കൈകളും ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ ഈ പോരാളികളായ അമ്മമാരെന്ന് പറയുന്നത് അവർ ശരിക്കും, ഞാൻ പറയും, അവർ പോരാളികൾ മാത്രമല്ല നീരാളികളും കൂടിയാണ് എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നീരാളിയെ സംബന്ധിച്ചിടത്തോളം ഈ നീരാളികൾക്ക് 8 കൈകളുണ്ട്, മാത്രമല്ല 3 ഹൃദയവും ഉണ്ട്. നീരാളിയുടെ ഒരു വലിയ പ്രത്യേകത കേട്ടോ. കാര്യം ഇവർ ഇത്ര പെട്ടെന്നാണ്, ഫാസ്റ്റായിട്ട്. പ്രത്യേകിച്ച് ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ സ്കൂൾ തുറന്ന അവസരത്തിൽ നമ്മൾ റോഡിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ അമ്മമാർ ഈ 2-വീലേഴ്സിൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ ഈ ഒരു ആ ഫ്രണ്ടിൽ 2 ബാഗ് 3 ബാഗൊക്കെ കാണും, അതിൽ ഒരു കുഞ്ഞു കുഞ്ഞു കാണും, തൊട്ട് ബാക്കിൽ വേറെ 2 കുഞ്ഞുങ്ങൾ, പിന്നെ അത് അഡീഷണൽ ബാഗ് ഈ ചോറ് കൊണ്ടുപോകുന്ന പാത്രം കൊണ്ട് ഈ സൈഡിൽ ഹാൻഡിൽ ഇങ്ങനെ എല്ലാം തൂക്കിയിട്ട് ഇങ്ങനെ പോകുന്നത് കാണണം. ഇത് കൂടാണ്ട് ഹെൽമെറ്റ്, റെയിൻകോട്ട്, എത്ര മനോഹരമായൊരു കാഴ്ചയാണെങ്കിലും ചിലർ വളരെ സ്പീഡിനും പോകുന്നത് കാണാം. കാരണം ഫസ്റ്റ് ബെല്ലടിക്കുന്നതിന് മുന്നേ, കാരണം വീട്ടിൽ ഇതെല്ലാം രാവിലെ എഴുന്നേറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക്, 3 കുഞ്ഞുങ്ങൾക്കെല്ലാം ഫുഡ് ഉണ്ടാക്കണം, അവരെല്ലാം പറഞ്ഞ് വിടണം, ഹസ്ബൻഡിനെ ജോലിക്ക് വിടണം, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അംഗവും കൂടെ. അപ്പോൾ അത് കാണാൻ നല്ല ചേലാണ്, പക്ഷേ അതിൻ്റെ പിന്നിലൊരു വലിയ ഒരു ത്യാഗത്തിൻ്റെ കഥയും കൂടെ ഉണ്ട് കേട്ടോ. ഞാനത് പറയാൻ പറ്റുന്നില്ല. ഞാനത് സ്ഥിരം രാവിലെ കാണുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് അത്. ഈ സ്കൂൾ തുറക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയും കൂടെ ഉണ്ടോ, മനോഹരമായൊരു കാഴ്ച. അതൊരു പോരാളി തന്നെയാണ്. ഓക്കെ, നമുക്ക് തുടരാം. ആദ്യത്തെ കോളിലേക്ക് നമുക്ക് പോവാം. ഹലോ,
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് രാജു. ഞാൻ മരത്തടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആ, മരത്തടിയിൽ നിന്ന് വിളിക്കുന്ന രാജു ഏട്ടൻ. ആ രാജു ഏട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: നല്ല വിശേഷം,
0: സുഖമായിട്ടിരിക്കുന്ന രാജേട്ടാ. രാജേട്ടന്റെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ട് ഇടയ്ക്ക്. എനിക്ക് ഒന്ന് ഒരു 1-2 ആഴ്ചക്ക് മുന്നേ കാണാൻ തോന്നുന്നു, കാതോട് കാതോരത്തിൽ എപ്പോഴോ എതിരോ വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അതെ അതെ, ഞാൻ ആ ഒരു കാതോട് കാതോരത്തിൽ ചേട്ടൻ സംസാരിക്കുന്ന കേട്ടായിരുന്നു. എങ്ങനെയുണ്ട് മരത്തടിയിലൊക്കെ? മഴയൊക്കെ അല്ലേ, വെള്ളക്കെട്ടൊക്കെ ഉണ്ടോ അവിടെ മരത്തടിയിൽ?
1: മരത്തടിയെന്ന് വെച്ചാൽ റോഡ് മൊത്തം മോശമാണ്. റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. രാമംകുളങ്ങരയെന്ന് മരത്തടി വരെയുള്ള റോഡ് കംപ്ലീറ്റ് നാശമായി കിടക്കുക.
0: ഓക്കെ, നമ്മൾ ആ മാർക്കറ്റിന്റെ മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ അതെങ്ങനെ ലെവലാണോ? ഈ മാർക്കറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള റോഡൊക്കെ പണ്ട് അയ്യോ എന്തോ ഒരു കുഴിയും ഒരു കുളം പോലെ ആയിരുന്നു അവിടെ.
1: ഇപ്പോഴും അങ്ങനെ തന്നെ സാറെ, ഇപ്പോഴും എല്ലാം വെട്ടിക്കളച്ചിട്ടേക്കും. 2-വീലറുകാർക്ക് പോകാൻ പറ്റത്തില്ല. ബസ്സുകാർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവര് പോകുന്നുണ്ട്. 2-വീലറുകാർക്ക് ഒട്ടും പറ്റത്തില്ല.
0: അല്ല, അവിടെ ഇനി ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളുമായിട്ടൊക്കെ ധൃതിയിൽ പോകുന്ന, അല്ലെങ്കിൽ പ്രായമായവരുമായിട്ട് ഇങ്ങനെ സ്കൂട്ടറിലൊക്കെ പോകുന്ന കൂട്ടത്തിൽ ആ വെള്ളക്കെട്ടിലൊക്കെ വീണ് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചതിന് ശേഷം കണ്ണു തുറക്കും.
1: അതെ, അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അങ്ങനെയാണ്.
1: ഈ മരത്തടി ഭാഗം മൊത്തം അങ്ങ് കുഴിയാണ് സാറേ. എങ്ങോട്ട് തിരിഞ്ഞാലും കുഴിയേ ഉള്ളൂ.
0: അതെ,
1: റോഡ് എല്ലാ റോഡും മോശമാണ്.
0: അല്ല, എനിക്കറിയാം, ഞാൻ ആ ഏരിയ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒക്കെ വെള്ളക്കെട്ടുകളാണ്, ചെളിയും. അത് മാത്രമല്ല, ഈ കട, ഈ ബസ്സൊക്കെ, ബസ് റൂട്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ ബസ് പോകുമ്പോഴേ ബസ്സുകാരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം അവർ ആ സ്പീഡിന് പോകുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ആ വെള്ളത്തിലിറങ്ങി ആ ചെളി തെറിക്കും. അത് ഈ കടകളിലും നടന്നു പോകുന്ന ആൾ ഇവരുടെ ദേഹത്തെല്ലാം വെള്ളം തെറിക്കും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്.
1: ഞങ്ങളുടെ അവസ്ഥ അതാ സാറേ, ഈ മരത്തടി ഭാഗത്തുള്ള അവസ്ഥ അതാണ്. വെറും ദയനീയ അവസ്ഥയാണ് ഞങ്ങളുടെ.
0: ഇല്ല, ഈ നമുക്ക് ഇപ്പം, ഞാനിപ്പോൾ വലിയ സുഖത്തിലും, നല്ല ഇതുപോലുള്ള വെള്ളക്കെട്ടൊന്നും ഇല്ല വലിയ സുഖത്തിലും, അല്ലെങ്കിൽ വലിയ സൗകര്യത്തിലൊക്കെ ഞാൻ ജീവിക്കുകയും താമസിക്കുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുകയോ നോക്കേണ്ട കാര്യമുണ്ടോ രാജു ചേട്ടാ? അല്ലേ, ആ ചിന്താ രീതിയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മറ്റുള്ളവരുടെ ദുഃഖവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വിഷമമൊക്കെ നമ്മളായി കണ്ടുകൊണ്ട് അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ ഒരു പക്ഷേ നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റും. പരിഹാരമില്ലാത്ത ഒന്നുമില്ലല്ലോ ഈ ലോകത്ത്, അല്ലേ? മനസ്സ് വെക്കത്തില്ല എന്ന് അത്രേ ഉള്ളൂ.
1: അതെ,
0: ഓക്കെ. അപ്പൊ
1: എന്തായാലും
0: ആ പറഞ്ഞു കേട്ടോ.
1: ഞാനൊരു പാട്ട് പറയുന്നുണ്ട്. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട് പറഞ്ഞേക്കുന്നത്. സാർ ഇത്രയും സംസാരിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട് സാർ. എന്ന് വെച്ചാൽ നമ്മളെ പ്രദേശത്തെ പറ്റി സാർ ഇത്രയും പറഞ്ഞത് വളരെ വളരെ സന്തോഷമായി.
0: തീർച്ചയായിട്ടും എനിക്കറിയാം രാജുവേട്ടാ. അത് മാത്രമല്ല, രാജുവേട്ടനെ പോലുള്ളവർക്ക് അത് പറയാനുള്ള അർഹതയുള്ളൂ. കാരണം നിങ്ങളൊക്കെ ഇത്ര കൊല്ലങ്ങളായിട്ട് ആ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലേ. ആ നാടിന്റെ ഒറിജിനൽ, അതിന് പൂർവികരുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പുതിയൊരു തലമുറയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും ചേട്ടനൊക്കെയാണ് അത് സംസാരിക്കാനായിട്ട് അർഹതയുള്ളത്. ആ ഒരു മാന്യതയും ആ ഒരു സ്ഥാനവുമൊക്കെ ചേട്ടന് തരണം എല്ലാവരും. എന്തായാലും സാരമില്ല ചേട്ടാ, അതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ.
1: ഓക്കെ
0: ചേട്ടാ, സന്തോഷം. അപ്പൊ നമുക്ക് എന്തായാലും ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് തിരികെത്താം.

0: മനോഹരമായ ഒരു ഗാനം അല്ലെ, പി മാധുരി ആലപിച്ച മനോഹരമായ ഒരു ഗാനമായിരുന്നു രാജഹംസം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ജി ദേവരാജൻ മാഷ് സംഗീതം നൽകി, വയലാർ രാമവർമ്മ രചിച്ച മനോഹരമായ ഒരു ഗാനം. അപ്പോൾ ഈ ചിത്രത്തിലെ മനോഹരമായ മറ്റും ഒരുപാട് ഗാനങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നി രാജഹംസം എന്ന ചിത്രത്തിൽ. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് രമ. ഞാനും മരുത്തടിയിൽ നിന്ന്.
0: രമ, മരുത്തടിയിൽ നിന്ന്? അയ്യോ, എന്നെ കൊല്ലാൻ വേണ്ടി വിളിച്ചതാണോ?
1: അല്ല, ഈ റോഡിന്റെ കാര്യം എല്ലാം പറഞ്ഞു കേട്ടപ്പോ ഈ റോഡിൽ കൂടെ കാലത്തും വൈകിട്ടും പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനും.
0: ആണോ? അല്ല, ഞാനും രാജുവേട്ടനുമായിട്ടുള്ള ഒരു അടുപ്പം വെച്ചുകൊണ്ട് ഞങ്ങൾ ആ സ്നേഹത്തിന്റെ പുറത്തങ്ങ് പറഞ്ഞു തന്നെ. എന്റെ നാടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു, ഇടാ ദുഷ്ട എന്ന് പറയാനാണോ ചേച്ചി?
1: അല്ല, കൊറേം കൂടെ നല്ലോണം കിടന്ന് റോഡ് വെട്ടിപ്പൊളിച്ച് ഈ പരിവാക്കി ഇട്ടത് എല്ലാരും ഒന്ന് കേക്കട്ടെ. അന്നേരം കേട്ടില്ല. ആ, ഞങ്ങളെ അടുത്ത് തന്നെ ഉള്ളതായി രാജു ചേട്ട, ആ അത് കേക്കാത്തവർ ഇതെങ്കിലും കേക്കണേന്ന് വിചാരിച്ച് ഒന്നുകൂടെ പറയുവാ. ഇത് എന്ന അവസ്ഥ, വല്ലാത്ത കഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിപ്പോയി ഞങ്ങളുടെ റോഡ്.
0: അല്ല, ജനശബ്ദങ്ങൾ അങ്ങനെ ഉയരണം, കാരണം നമുക്ക് തന്നെ ഇവിടെ റേഡിയോ ബെൻസുകളിൽ ജനശബ്ദം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. കാര്യം ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇതുപോലുള്ള ഈ ഒരു പിന്നെ കുറ്റവും കുറവും, അല്ലെങ്കിൽ നമ്മുടെ നാടിന് നമുക്ക് ശല്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് വളരെ വേദനാജനകമായ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം നമ്മുടെ ഈ ജനശബ്ദം എന്ന പ്രോഗ്രാമിൽ വിളിച്ചു പറയണം കേട്ടോ. ജനശബ്ദം ഉയർന്നാൽ മാത്രമേ അല്പമെങ്കിലും ഈ പറയുന്ന പോലെ, എന്താണ് പറയുന്നത്, നമ്മൾ ഒരുപാട് പറഞ്ഞാല് നമുക്ക് ഒരു കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ.
1: ഞാനാണെങ്കിൽ ടു വീലറുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നോക്കും ആ കൊച്ചുമരത്തടിയിൽ എങ്ങനെ ബസ് ഇങ്ങോട്ട് വരുന്നു എന്ന് വെച്ചാ, ഒരു ബസ്സോ ഒരു കാറോ വന്നാൽ എനിക്കൊന്ന് ഒതുക്കാനുള്ള സ്ഥലം അവിടെ കാണത്തില്ല. പിന്നെ ഞാൻ ഇപ്പുറത്തെ ജംഗ്ഷനുണ്ട് ബാസുള്ള മുക്ക്, അവിടോട്ട് എങ്ങനെ ഒതുക്കണം, അത്രയ്ക്കും അവസ്ഥയാ.
0: അങ്ങനെ ഞാൻ ഇതിന് ശരിക്കും ഇങ്ങനെയാണ് ചേച്ചി, കാര്യം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം കുറച്ച് ആൾക്കാരൊക്കെ ചേർന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഈ മഴയ്ക്ക് മഴ വരുമ്പോഴല്ല ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എന്തെങ്കിലും അപകടം വരുമ്പോൾ മാത്രമേ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. കാര്യം അത് അങ്ങനെ തന്നെ പറയുകയാണ്, കാര്യം അത് നമ്മൾ അനുഭവം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ചിലപ്പോൾ അതിന് ടെക്നിക്കൽ സൈഡൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോലും അവർ മുതിരുന്നില്ല. അപ്പോൾ അത് ചെയ്യണം തന്നെയാണ് ഞാനും. ആ ഒരു കാര്യത്തിൽ ഞാനും ശരിക്കും വളരെയധികം ശക്തമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ രണ്ടാമത്തത്, ചേച്ചി തയ്യക്കടയിലാണെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ചേച്ചിയുടെ മെഷീൻ ഉണ്ടല്ലോ, മെഷീൻ, ഈ തയ്യൽ മെഷീൻ, തയ്യൽ മെഷീൻ ഇല്ലേ, തയ്യൽ മെഷീൻ്റെ മോട്ടറിന് സംസാരിക്കാൻ ഒരു കഴിവ് കിട്ടണമെങ്കിൽ ചേച്ചിയെ കുറിച്ച് എന്തായിരിക്കും ആ മോട്ടർ ഞങ്ങളോട് പറയുന്നത്? അല്ല, ആ മോട്ടർ, ആ മെഷീൻ, ആ തയ്യൽ മെഷീൻ, അതിന് സംസാരിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ പറയണെങ്കിൽ എന്തായിരിക്കും പറയാ?
1: അയ്യോ, ഒറ്റ കാര്യം പറയത്തോളൂ സാറേ. എന്താന്ന് വെച്ചാ, ഇപ്പുറത്തൊരു മെഷീൻ കിടപ്പുണ്ട്, ആ തയ്ക്കുന്ന ആളാണെങ്കിൽ ഇടയ്ക്കൊക്കെ വരത്തില്ല, അങ്ങനെങ്കിലും എനിക്കൊരു റെസ്റ്റ് കിട്ടുന്നുണ്ട്, അതിനൊരു റെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ചേച്ചി വയ്യാങ്കിൽ

0: എന്തെങ്കിലും ഒന്ന് വീട്ടിൽ ഇരുന്ന എനിക്കൊരു ബസ് കിട്ടുമല്ലോ എന്ന് മിക്കം പറയും.
1: ഒരു ദിവസം വീട്ടിൽ ഇരുന്നോടെ എന്റെ ചേച്ചി. ഓക്കെ ഓക്കെ, അത് മനോഹര അടിപൊളി, അത് പൊളിച്ചു പാവം മിഷൻ. ഓക്കെ, അതിന്റെ സന്തോഷം ചേച്ചി, ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനം കേട്ട് തിരികെ എത്താം.

0: a flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
1: Voices of Change. എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30 വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
2: മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടതിൽ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. മോഹൻ സിത്താര സംഗീതം നൽകി. കോട്ടക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി അദ്ദേഹമാണ് ഇത് രചിച്ചിരിക്കുന്നത്. നമ്മുടെ ദാസേട്ടൻ മനോഹരമായിട്ട് പാടി. മിശ്ര ശിവരഞ്ജിനി എന്ന രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ രാഗത്തിൽ വേറൊരു ഫേമസ് ഗാനമുണ്ടേതാണെന്നറിയോ? ഉണരുവേഗം നീ സുമറാണി വന്നു നായകൻ. ആ ഗാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമായിട്ടത്. ആ ഗാനവും ഈ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0442-93-11-11-04-74-2-1-1-1-1-1-1-1-1-1-1. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം നമസ്കാരം ഭാസ്കർ. വെള്ളിയാഴ്ച ഞാൻ ചെറിയൊരു തിരക്കിലായി പോയി ഭാസ്കർ. മഴയൊക്കെ അല്ലേ? എന്തുണ്ട് ഭാസ്കർ? സുഖമായിട്ടിരിക്കുന്നോ? ആ സന്തോഷം സന്തോഷം. ഞാനും അതെ. കാരണം ഭാസ്കർ
3: സംസാരിക്കുമ്പോഴേക്കോ?
2: അയ്യോ അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. വെള്ളിയാഴ്ച ഞാനും ഭാസ്കർ ഒക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്നോട് അത് മാത്രമല്ല, നമ്മളൊരു സുഹൃത്ത്, റേഡിയോ സുഹൃത്ത് തന്നെയാണ് ആ ചേട്ടൻ, എന്നോട് ചോദിച്ചാണ് ഭാസ്കർ ഏട്ടനും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതോ വലിയ അടുപ്പമുള്ള ഒരു വീട്ടിലെ ആൾക്കാരെ പോലെയാണ് തോന്നുന്നത്. ഞാൻ പറയാം അങ്ങനെയാണെന്ന്. അത്ര അല്ല, തീർച്ചയായിട്ടും അതിൽ വേറെ വർത്തമാനം ഇല്ല ഭാസ്കർ ഏട്ടാ.
3: പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചേ,
2: ചോദിച്ചോളൂ. ഫിലോമിനയാ? ഫിലോമിന
3: നേരത്തെ
2: ഫിലോമിനൊക്കെ ഇനി വരും, ഒട്ടനെ വരും, വന്ന് പേടിക്കണ്ട.
3: പിന്നെ
2: ആ പറഞ്ഞോ. പതിനഞ്ചാം തീയതി മുതല് എന്ന് പറഞ്ഞു. ഓർഡിനറി ബസ്സിൽ അത് കൊടുത്തിട്ടുണ്ട്. അതെ അതെ, അത് നമുക്ക് അതിന് കുറ്റം പറയാനൊന്നുമില്ല.
3: കാര്യങ്ങളൊക്കെ
2: പിന്നെ തീർച്ചയായിട്ടും മനോഹരമായ ഒരു വർത്തമാനം, മനോഹരമായ കാര്യം. അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതിൽ കാരണം എന്താ വെച്ചാൽ, അപ്പൊ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഈ ഈ ചില വീട്ടില് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്ത്രീകളുണ്ട്. അപ്പൊ അവര് ഈ ഒരു മാസം അവരുടെ ശമ്പളത്തിന്റെ പകുതിയോളം തന്നെ യാത്രാ ചെലവിന് പോകുന്നു എന്ന് കരുതി ജോലിക്ക് പോകാതിരിക്കുന്നവരുണ്ട്. അവർ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങും അല്ലെ, അവർക്കൊരു വരുമാനമായി തുടങ്ങും. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? തീർച്ചയായിട്ടും ആര് ചെയ്താലും നല്ലത് നല്ലത് തന്നെ പറയും. അതെ അതെ അതെ അതെ അതെ, അതെ അതെ, ഞാനും അങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് ഇങ്ങനെ പത്രവാർത്തകളിലൊക്കെ
3: വായിച്ചിട്ടുണ്ട്.
2: അതെ അതെ അതെ, എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. അതെ അതെ അതെ, ഇനി ഇവരെല്ലാം ചേർന്നുകൊണ്ട് നമുക്കും ഒക്കെ ഒരു ഫ്രീ യാത്ര സാധിപ്പിച്ച് തരണം, നേടി തരണം അല്ലേ ഭാസ്കർ ഏട്ടാ?
3: അതിനോട്
2: ഞാൻ
3: അതെ,
2: തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഭാസ്കർ ഏട്ടനും പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് യാത്ര ചെയ്യണം കേട്ടോ ഭാസ്കർ ഏട്ടാ. അത് ഞാനേറ്റ് സാരല്ല, അത് സാരമില്ല സാരമില്ല. അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. കാര്യം ഞാൻ അതിനു മുമ്പേ പറഞ്ഞു ഭാസ്കർ ടെന്റെ വിസ ഇപ്പോഴൊന്നും അടിക്കണ്ടെന്ന്
3: പറഞ്ഞിട്ടുണ്ട്. പാട്ട്
2: ഓ പറഞ്ഞോ.
3: ഈ ബാബുമാനെ ശ്രമിക്കാത്ത ദിക്കുജി സുമാരായര് അവനെ പാടുന്ന പാട്ട് കേട്ട് അന്നത്തെ പാട്ട് കേട്ട ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിൽ
2: കിടക്കുവാണോ പറഞ്ഞിരിക്കുന്നത്?
3: അത് തന്നെ ജയചന്ദ്രനോട് പാടിയ പാട്ട്.
2: ഓ ശരി ശരി ഓക്കെ.
3: ഇത് ജയചന്ദ്രനോട് പാടാൻ
2: തീർച്ചയായിട്ടും ഭാസ്കർ ആ ഗാനോ പറഞ്ഞിരിക്കുന്നത്
3: എല്ലാവരും.
2: അതെ തീർച്ചയായിട്ടും
3: കൊല്ലത്ത്.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഭാസ്കർ നമുക്ക് ആ ഗാനം കേട്ടാലോ. ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെത്താം.

0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
1: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
1: മൊബൈൽ 9446787715.
2: ബാസ്കറേറ്റം പറഞ്ഞ പോലെ തന്നെ ബാബുമോൻ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. MS വിശ്വനാഥൻ സംഗീതം നൽകി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച, ദാസേട്ടനും പി ജയചന്ദ്രനും സംഘവും ചേർന്ന് ആലപിച്ച മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മനോഹരമായൊരു ഗാനം. അല്പം നീളമുള്ള ഒരു പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത കൊള്ളേക്ക് പോയാലോ. ഓക്കെ, ഹലോ.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
3: ആരാണ്? മനസ്സിലായേ? ഇല്ല,
2: ഓ ഒന്ന് പെട്ടെന്ന് പറയോ, കാരണം എനിക്ക് അറിയാം, പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന്
3: മനസ്സിലാവും. ഞാൻ തെക്കുംഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്.
2: തെക്കുംഭാഗത്ത്? ആ, സജീവാണോ രാജീവാണോ?
3: സതീഷ്.
2: ഞാൻ ഇങ്ങനെ ഇതേ ഇപ്പൊ എനിക്ക് ഞാൻ ഈ ശബ്ദം പെട്ടെന്ന് ഇങ്ങനെ ഞാൻ എന്റെ ആ കമ്പ്യൂട്ടറിലോട്ട് എന്റെ മെമ്മറിയിലോട്ട് ഇങ്ങനെ ഞാൻ എൻ്റർ ചെയ്തപ്പോഴത്തേക്കും അതിൽ ഒരേ ശബ്ദത്തിലുള്ള 3 പേര് എന്റെ ആ മെമ്മറിയിൽ കാണുന്നുണ്ട്. അതാ പെട്ടെന്ന് ഞാനിന്ന് തപ്പിയത്. സുഖമായിട്ടാണ്, സന്തോഷം. ഇങ്ങനെ പോകുന്നു. അതെ അതെ അതെ അതെ അതെ അതെ. അപ്പൊ എന്തായാലും മിമിക്രിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ?
3: കുഴപ്പമൊന്നുമില്ല.
2: ഞാൻ അന്ന് നമ്മൾ ഏതോ ഒരു ടാസ്ക് തന്നായിരുന്നല്ലോ,
3: ഒരു പാട്ട് പാടണമെന്നായിരുന്നു പറഞ്ഞത്. കാര്യം എനിക്കിന്ന് വേണ്ടുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
4: ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി

0: అన్మోహం శ్రీరాగము తేడును నీనతన్ ఉంటంది.
1: അടിപൊളി, സൂപ്പർ.
2: പയ്യ മക്കളെ പ്രായമൊക്കെ ചെന്ന് ഒരു വലിയ പഴയ കണക്ക് അങ്ങോട്ട് ഹൈപ്പിച്ചില്ലെന്നും പാനൊക്കുന്നില്ല.
1: അല്ലെ, കൊള്ളാം. അത് അല്ല, അത് കലക്കി അവസാനം പറഞ്ഞത്, അത് അത് ആ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. പക്ഷെ കൊള്ളായിരുന്നോ മനോഹരം. അവസാനം ആ പാട്ട് പാടിക്കൊണ്ട് അങ്ങ് അങ്ങ് ഒപ്പിച്ച് ചേർത്ത് നമ്മളില്ല ചില കൊടയൊക്കെ കൊണ്ട് ചാരി വെക്കുമല്ലോ കസേരയിലും ചുവരിലും, അതുവരെ കൊണ്ട് ചാരി അങ്ങ് വെച്ചു കേട്ടോ ലാസ്റ്റ്. കൊള്ളായിരുന്നു മനോഹരമായിരുന്നു. അതെ, വാഹനം ഉപയോഗിക്കുന്നുണ്ടോ സതീഷ്? വാഹനം ഉപയോഗിക്കുന്നുണ്ടോ? ടു വീലറോ ഫോർ വീലറോ എന്തെങ്കിലും?
2: ആ ഉണ്ട്, ഉപയോഗിക്കുന്നുണ്ട്.
1: ഏതാ, സ്കൂട്ടറാണോ അതോ?
2: അല്ല, ബൈക്കാ.
1: ബൈക്ക്, ശരി. അപ്പൊ ആ ബൈക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ ബൈക്കിന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് സതീഷനോട് എന്ത് സംസാരിക്കും? അതല്ലെങ്കിൽ ആ ബൈക്ക് പോയി മറ്റുള്ളവരോട് സതീഷനെ കുറിച്ച് എന്ത് സംസാരിക്കും? ആ ബൈക്കിന് ഒന്ന് ജീവൻ വെച്ചാല് എന്തൊക്കെയായിരിക്കും പറയുന്നത്? കുറ്റവും കുറവൊക്കെ,
2: കുറ്റവും കുറവൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ, എടാ എന്റെ പുറത്തിരുന്നാ നീ വണ്ടി ഓടുന്നത്, അല്ല വണ്ടി ഓടിക്കുന്നത്, എന്നെ പിടിച്ചിട്ട് ഓടിക്കുന്നത് എന്റെ പുറത്തിരുന്നാ. അപ്പൊ മാന്യം മര്യാദക്കായിട്ടൊന്ന് വണ്ടി ഓടിക്കണമെങ്കിൽ വല്ലവരുടെ നെഞ്ചത്ത് കയറി കഴിഞ്ഞാ പിന്നെ എനിക്ക് കിടക്കപ്പുറതി ഉണ്ടാകത്തില്ല. ഒന്ന് കുറ്റം
1: പറയുന്നത് പറയോ, ചിലപ്പോ പറയത്തില്ലേ മഴയത്തെങ്കിലും
2: ഒന്ന് എവിടെങ്കിലും ഒന്ന് ഒതുക്കി നിർത്താതെ എന്നെ കുറച്ച് കുറച്ച് ദിവസത്തെങ്കിലെങ്കിലും എനിക്ക് ഒരു റെസ്റ്റ് ഇതാവാൻ കഴിയും.
1: വല്ലപ്പോഴാ എന്നെ ഒന്ന് കുളിപ്പിക്കുകയെങ്കിലും ചെയ്യും.
2: അല്ല, അത് ഹെൽമെറ്റേ പറയത്തുള്ളൂ. അവന്റെ കുളിക്കാത്ത തലേ കൊണ്ടൊന്ന് എന്നെ കൊണ്ടുവന്നെടുത്ത് വെക്കുമെന്ന്.
1: സൂപ്പർ, അടിപൊളി. താങ്ക് യു കേട്ടോ, താങ്ക് യു. എല്ലാത്തിനും സന്തോഷം, എല്ലാത്തിനും നന്ദി. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. നമുക്ക് ഗാനത്തിലേക്ക് പോകാം, ഗാനം കേട്ട് തിരികെത്താം.

0: മനോഹരമായൊരു ഗാനല്ലേ, എത്ര കേട്ടാലും മതിവരാത്ത മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. പവിത്രം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു, ദാസട്ടം പാടി ഒ എൻ വി കുറുപ്പ് രചിച്ച മനോഹരമായൊരു ഗാനം. ശരത്താണ് ഇതിൻ്റെ സംഗീതം. ഈ ശരത്തിൻ്റെ സംഗീതം വലിയ പ്രത്യേകത കേട്ടോ. നമുക്കിന്ന് പെട്ടെന്ന് ഈ പാട്ട് പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ പാടുന്ന സ്റ്റേജ് പെർഫോമൻസൊക്കെ നടത്തുന്നവർക്കൊക്കെ തന്നെ പാടാൻ വളരെ പ്രയാസമാണ് അദ്ദേഹത്തിൻ്റെ ഗാനം. അദ്ദേഹം അങ്ങനെ വല്ലാത്തൊരു കമ്പോസിങ്ങാണ് പുള്ളി ചെയ്തു വെക്കുന്നതൊക്കെ. നമ്മുടെ കൊല്ലംകാരനാണ് കേട്ടോ. കൊല്ലം നഗരത്തിലെ ആനന്ദവല്ലീശ്വരത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. ക്രയോൺ സ്കൂളിലൊക്കെയാണ് അദ്ദേഹം പഠിച്ചതൊക്കെ. മാത്രമല്ല 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ഒരു ഗാനത്തിന് ഈണം നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ശരത് സാർ. അങ്ങനെ ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ഷണക്കത്തിലെ പാട്ടുകളൊക്കെ അറിയാലോ നമുക്കൊന്നും, അത് പാടി ആ തുടക്കമൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് പാടാനൊക്കെ പറ്റും. ആകാശദീപം ഇന്നുണുവിനമായും, അതൊക്കെ ആ തുടക്കം നല്ലതാണ്, പിന്നെ കണ്ടു പോകുമ്പോൾ പണി കിട്ടും. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതരം. അപ്പോൾ അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: മഞ്ജു പേരൂരിൽ.
0: മഞ്ജു പേരൂരിൽ നിന്നും. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു 3-4-5 തവണ സംസാരിച്ചിട്ടുണ്ടല്ലേ. ഈ കാതോട് കാതോരത്തിലും ഒരുപാട് തവണ സംസാരിച്ചിട്ടില്ലേ. ഉണ്ട്. അപ്പോഴെല്ലാം പറഞ്ഞിട്ടില്ലേ ആ സംസാരിക്കുമ്പോ റേഡിയോ വോളിയം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് മാറി നിൽക്കണം. ആണോ, എന്നാ പോട്ടെ, ക്ഷമിച്ച്. ആണോ, എന്നാ സാരില്ല, പോട്ടെ കേട്ടോ. ഓക്കെ, പേടിച്ചോയോ? സന്തോഷമല്ലേ, ഹാപ്പി അല്ലേ? അല്ല, ഞാനിങ്ങനെ നമ്മളെ നേരത്തെ വിളിച്ച ആൾക്കാരുടെ അടുത്ത് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നേ. ആ, അത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ പറയും. ആ വസ്തു എന്റെ അടുത്ത് വന്ന് പറയുന്നത് ഞാൻ പറയും. ഓക്കെ, അങ്ങനെ പറയട്ടെ. വീട്ടിലെ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടാവും. നമ്മള് രാവിലെ മുഖമൊക്കെ നോക്കി ഇങ്ങനെ ഒരു 3-4 പൗഡറൊക്കെ ഇട്ട് ആ കണ്ണാടി ഇല്ലേ, ആ കണ്ണാടിക്ക് സംസാരിക്കാനുള്ള കഴിവ് കിട്ടിയാല്, ജീവൻ വെച്ചാല് എന്തായിരിക്കും മഞ്ജുവിനെ കുറിച്ച് പറയുക ആ കണ്ണാടി? അല്ലെങ്കിൽ കമ്പനിയിൽ വന്ന ആരുടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആ കണ്ണാടി പറയുന്നത് മറ്റുള്ളവരുടെ അടുത്ത്? മഞ്ജുവിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ആ കണ്ണാടി എന്റെ അടുത്ത് വരട്ടെ. ഓ, എന്റെ പൊന്നു പ്രവീണെ, ഈ മഞ്ജുവിന്റെ കണ്ണാടിയാ ഞാൻ. എന്നെ നോക്കി രാവിലെ എന്തെല്ലാം ഡാൻസ് കാണിക്കണമെന്ന് അറിയാമോ? പോട്ടെ, ഞാൻ ക്ഷമിച്ചു. കാരണം ചങ്ങാതി ഉണ്ടെങ്കിൽ കണ്ണാടി വേണ്ടല്ലോ എന്നാണല്ലോ. പക്ഷെ ഞാനതെല്ലാം ക്ഷമിച്ചു. പക്ഷെ ഈ കണ്ണാടിയിൽ നോക്കി എന്റെ ഈ കണ്ണാടി ഒന്ന് തുടച്ച് വൃത്തിയാക്കില്ല. മാത്രമല്ല, ആ മഞ്ജുവിന്റെ നെറ്റിയിട്ടിരിക്കുന്ന പൊട്ടെല്ലാം എടുത്ത് എന്റെ ദേഹത്ത് കുത്തിവെക്കും. എന്നിട്ട് അതെടുത്ത് മാറ്റുമോ? ഇല്ല. എപ്പോ നോക്കിയാലും അതിൽ ആ സൈഡിലൊക്കെ പൊടിക്കണം, പക്ഷെ തുടക്കില്ല. എന്ത് ചെയ്യും? ഞാൻ അത്ര മനോഹരമാക്കിയിട്ട് ആ മഞ്ജുവിനെ ഞാൻ സുന്ദരിയാക്കി ഞാൻ കമ്പനിയിലൊക്കെ വിടുന്നത്, പക്ഷെ എന്നെ നോക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. എന്നായിരിക്കും ഈ കണ്ണാടി എന്നോട് പറയുന്നത്? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞോ. ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പാട്ട്
1: പറഞ്ഞിട്ടുണ്ടോ?
0: ഓക്കെ, വന്നിത. ഓക്കെ, ഇതാർക്കെങ്കിലും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഏറ്റവും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും? എല്ലാവർക്കും വേണ്ടിട്ടാണോ? അപ്പൊ ഞങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടല്ലോ. ഓ, സന്തോഷം. ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ടുള്ള പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതേ, ഞങ്ങൾ എല്ലാരും ഒരുമിച്ചിരുന്ന് മഞ്ജുവിന്റെ കൂടെ ചേർന്നിരുന്ന് നമുക്ക് ആ ഗാനം കേൾക്കാം. ഗാനം കേട്ട് തിരികെത്താം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നെ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാൽ, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിരൽ തുമ്പിലെ വിസ്മയം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാത്രി 7 വിരൽ തുമ്പിലെ വിസ്മയം, അവതരണം നാദൃശ.
4: മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അധികം അങ്ങനെ കേട്ടിട്ടില്ല, ഇടയ്ക്കും മുറയ്ക്കൊക്കെ എപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, ലിസണസ് ലോഞ്ചിലൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. ഈ ഗാനം മനോഹരമായ ഒരു ഗാനമായിരുന്നു. സുന്ദരി നീയും സുന്ദരൻ ഞാനും എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. രഞ്ജിത്ത് മട്ടാഞ്ചേരി രചിച്ച് ചിത്രയും എം ജി ശ്രീകുമാറുമാണ് ആലപിച്ചത്. ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആലപ്പുഴക്കാരനായ മുഹമ്മദ് ഇസ്മയിൽ എന്ന ജിതിൻ ശ്യാമാണ്. ജിതിൻ ശ്യാമാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ഒത്തിരി ഗാനങ്ങൾക്കൊന്നും സംഗീതം നൽകിയിട്ടില്ലെങ്കിലും മനോഹരമായ ഒരുപാട് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഹിന്ദിയിലെയും മുഹമ്മദ് റാബിയെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച ഏക സംഗീത സംവിധായകനാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു 18 കഴിഞ്ഞപ്പോൾ തന്നെ മുംബൈയിലേക്ക് പോവുകയും അവിടെ നമ്മൾ നൌഷാദ് എന്ന സംഗീത സംവിധായകൻ, നൌഷാദ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കേട്ടില്ലേ ധ്വനി എന്ന ചിത്രത്തിലെ ഗാനം നമ്മൾ കേട്ടായിരുന്നല്ലോ, ആ ധ്വനിയൊക്കെ സംഗീത സംവിധാനം ചെയ്ത നൌഷാദിൻ്റെ കൂടെ ശിഷ്യനായി ചേരുകയും ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് അയാൾ പ്രശസ്തനായി മാറിയത് ഇദ്ദേഹം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
4: പേര് പറഞ്ഞോളൂ.
5: ആരിഫ, കൊല്ലം.
4: ആരിഫ, കൊല്ലം. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു സംസാരിക്കുന്നത് അല്ലേ?
5: അതെ
4: അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. ഞാനും അങ്ങനെ ഈ പേരും ശബ്ദവും അധികം ഞാനും കേട്ടിട്ടില്ല, മറ്റുള്ള പ്രോഗ്രാമിലൊക്കെ കേൾക്കുമെങ്കിലും ഞാൻ അധികം അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല.
5: വിളിക്കാൻ
4: ആ, അതാണ് കാര്യം, അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന്. ശരി, ഏതായാലും ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്ക് ഒരാളെ പുതുതായിട്ട് നമുക്ക് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനും നമുക്കും വലിയ സന്തോഷമാണ് കേട്ടോ. പുതിയൊരു പരിചയവും കൂടെ അല്ലേ. ഓക്കെ, അപ്പോ വീട്ടമ്മയാണ് അല്ലേ? ശരി, ഓക്കെ, സന്തോഷം. അപ്പം ഞാനേ ഇങ്ങനെ നമ്മുടെ നേരത്തേക്ക് വിളിച്ച നമ്മുടെ ശ്രോതാക്കളോടൊക്കെ ഇങ്ങനെ ഓരോ കൊച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, കേട്ടായിരുന്നു. ആ, അങ്ങനെ വീട്ടിലെ ഏതെങ്കിലും അതുപോലൊരു ഉപകരണവും വസ്തുവൊക്കെ ചേച്ചിയോട് സംസാരിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും സംസാരിക്കുക എന്നിങ്ങനെ ഞാനും ആകാംക്ഷയോട്. ആ, നമ്മുടെ കന്നഡ അല്ലേ? ഓക്കെ, അപ്പൊ കന്നഡ വെക്കുന്ന ആളാണെങ്കിൽ ആ കന്നഡയ്ക്ക് സംസാരിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടിയാൽ, അതിന് ജീവൻ വെച്ചാല്, അത് മറ്റുള്ളവരോട് പോയി ചേച്ചിയെ കുറിച്ച് എന്തായിരിക്കും ആ കന്നഡ പറയാ, അല്ലെങ്കിൽ ചേച്ചിയോട് എന്തായിരിക്കും ആ കന്നഡ പറയാ. ആ ചേച്ചി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോലും എന്നെ ഒന്നും എടുത്തു മാറ്റത്തില്ല, അങ്ങനെയും പറയൂ. പിന്നെ വേറെ എന്തൊക്കെ പറയും? പിന്നെ പറയത്തില്ലേ, ആ കണ്ണാടി എന്നെ വാങ്ങിയ സമയത്ത് ആ ഒരു പെട്ടിക്കകത്ത് ഒരു മഞ്ഞക്കള്ളർ തുണി ഇട്ട് കൊടുത്തതാ, ഒരു വെള്ളക്കള്ളർ മഞ്ഞക്കള്ളറും തുണി. അത് അന്ന് കണ്ടതല്ലാതെ പിന്നെ ഇന്നത് വരെ അത് വെച്ച് എന്നെ ഒന്ന് തുടക്കുകയോ എന്നെ ഒന്ന് തലോടുകയോ ചെയ്തിട്ടില്ല എന്നും പറയത്തില്ലേ. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം. അതെന്തായാലും അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ കണ്ണടയ്ക്ക് സംസാരിക്കാനുള്ള കഴിവ് കിട്ടിയാൽ ചേച്ചിയെ കുറിച്ച് ഇത്ര മാത്രമൊക്കെ പറയാനുള്ളൂ. പക്ഷെ എങ്കിലും നിങ്ങൾ രണ്ടുപേരും നല്ലൊരു സ്നേഹബന്ധത്തിലാണ് അല്ലേ? കാര്യം ചേച്ചി ഇല്ലാതെ കണ്ണാടിയും ഇല്ല, കണ്ണട ഇല്ലാതെ ചേച്ചിയും ഇല്ല അല്ലേ? നല്ലൊരു ആത്മബന്ധം, ആത്മബന്ധം അങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ ഇതെല്ലാം സന്തോഷം ചേച്ചി, ഒരുപാട് ഒരുപാട് സന്തോഷം, മനോഹരമായിട്ട് സംസാരിച്ചു, ഒത്തിരി സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 7427-1111. ഗാനത്തിലേക്ക് പോവാം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: മനോഹരമായ വീണ്ടും ഒരു ഗാനം നമ്മൾ കേട്ടു. ശുഭ പന്തുവരാളി രാഗത്തിൽ നമ്മുടെ രവീന്ദ്രൻ മാഷ് അട്ടിപൊളിയാക്കിയെടുത്ത ഒരു ഗാനമാണിത്, ഈ ഭരതം എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ രചിച്ച് ദാസേട്ടൻ പാടിയ ഒരു ഗാനം. ഈ ഭരതം എന്ന സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്. 1991 തന്നെ ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച ഗായകന് നമ്മളെ ദാസേട്ടന് കിട്ടി. അതുപോലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച സംഗീത സംവിധാനം, അതിന് രവീന്ദ്ര മാഷിന് കിട്ടി. അതുപോലെ തന്നെ ദേശീയ ചലച്ചിത്ര അവാർഡ് മോഹൻലാലിന് കിട്ടി മികച്ച നടനായിട്ടുള്ള. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച രണ്ടാമത്തെ ചിത്രമായി അതും മോഹൻലാലിന് തന്നെ കിട്ടി. അതുപോലെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉർവശിക്കും 1991 നേടിക്കൊടുത്ത ചിത്രമാണ് നമ്മുടെ ഈ ഭരതം. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ, ഇതാ അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: ശാലിനിയാണ്. നമസ്കാരം.
4: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു?
5: സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു ടോപ്പിക്ക് എല്ലാരും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തു.
4: ഞാന് ശരിക്കും ചിന്തിക്കാറുണ്ട് കാര്യം, ഇങ്ങനെയൊക്കെ ഈ സാധനങ്ങൾക്ക് ഈ വസ്തുക്കൾ വകകൾക്കെല്ലാം നമുക്ക് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ, സംസാരിക്കാനുള്ള കഴിവ് കിട്ടുകയാണെങ്കിൽ അല്ലേ, ഒന്ന് ആലോചിക്കേ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ ശരി. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, തയ്യക്കടയുണ്ടല്ലോ. അപ്പൊ ഈ തയ്യക്കട ഉള്ള സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ അവിടെയുള്ള രണ്ട് വസ്തുക്കള് ഇവർ രണ്ടുപേരും കൂട്ടം ചേർന്ന് കൂട്ടുകൂടിയിട്ട് ശാലിനിയെ കുറിച്ച് ഇപ്പൊ മറ്റുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ വന്ന് എന്തെങ്കിലും അവരുടെ സങ്കടം ബോധിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശാലിനിയെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഈ കത്രികയും സൂചി നൂലും എന്തായിരിക്കും നമ്മളോട് ഒന്ന് സംസാരിക്കുക?
5: അത് പറയും. ഞാൻ എന്റെ ഷോപ്പ് വീടിന്റെ കൂടെ തന്നെയാണ്. അപ്പൊ ഞാൻ കിച്ചണിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഉച്ചയാകുമ്പോഴൊക്കെയാണ് കടയിലോട്ട് കയറുന്നത്. അപ്പൊ രാത്രി ഒരു 10:30 വരെയൊക്കെ ഇരിക്കും. പിന്നെ കൂടുതൽ വർക്കുള്ളപ്പോഴാണ് 11:00 വരെയൊക്കെ ഇരിക്കും. അപ്പൊ ഇതെന്തായാലും തീർച്ചയായിട്ടും പറയും, പോയി കിടന്ന് ഉറങ്ങിക്കൂടെ, നമ്മൾ ഉറങ്ങാനും സമ്മതിക്കും.
4: എടുത്തോട്ട് ഇങ്ങനെ കൈകൾ ഇങ്ങനെ മോഹൻലാൽ അഭിനയിക്കുന്നത് പോലെ വിരലുകൾ പോലും അഭിനയിക്കുമെന്ന് പറയുന്ന രീതിയിൽ സ്ലോ മോഷൻ ആ കൈ ഇങ്ങനെ കത്രികയുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും കത്രിക എന്തായിരിക്കും ചിലപ്പോ പറയാൻ
5: പോകുന്നത്? വരുന്നുണ്ട്. എനിക്കൊരു എംബ്രോയിഡറി മെഷീൻ ഉണ്ട്. അപ്പൊ എംബ്രോയിഡറി മെഷീനിൽ ഞാൻ വല്ലപ്പോഴും വർക്ക് കുറവായിരിക്കും, അപ്പൊ വല്ലപ്പോഴും ഒക്കെ വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഇപ്പം നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞില്ലേ ഒരു മെഷീന്റെ കാര്യം? അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിച്ചു, ശരിയാണ്, എന്റെ കയ്യിൽ ഇരിക്കുന്ന പവർ മെഷീൻ ആ മെഷീനെ നോക്കി പറയായിരിക്കും, നിനക്ക് എന്ത് ഭാഗ്യമാണ്, എനിക്കാണൊരു റിസ്ക് ഇല്ലാത്തത്.
4: ഓ, ഈ മെഷീൻ ആ മെഷീനോട്,
5: ഈ മെഷീൻ ആ മെഷീനോട് പറയും. എംബ്രോയിഡറി മെഷീൻ വല്ലപ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കും. അപ്പൊ ഇത് പറയും, എനിക്ക് ഒരു റിസ്ക് ഇല്ലാതെ ഞാൻ കിടന്ന് ജോലി ചെയ്യുന്നു, നീ കാണുന്നില്ലേ എന്ന് ചോദിക്കും.
4: അടിപൊളി അടിപൊളി, സൂപ്പർ ടോപ്പ്, നല്ലൊരു ടോക്കായിരുന്നു, അടിപൊളി. അപ്പൊ എന്തായാലും സന്തോഷം, ഒത്തിരി ഒത്തിരി സന്തോഷം. എന്നാലും അതിനൊക്കെ അതൊക്കെ പറയുന്നത് പോലെ അതൊക്കെ ഒന്ന് കേട്ട് അതിനൊക്കെ ഒന്ന് പരിഗണിക്കണം കേട്ടോ. ഓക്കെ, കാര്യം വേറൊന്നും കൊണ്ടല്ല, അത് ആ ഇപ്പൊ നേരത്തെ നമ്മുടെ ആ ചേച്ചിയും ഇതുപോലെ ശാലിനിയൊക്കെ പറഞ്ഞ പോലെ അവർക്ക് വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത് കേട്ടോ. ഓടാൻ വയ്യാത്തത് കൊണ്ടാണ്, പ്ലീസ്, ജീവനില്ലാത്തതുകൊണ്ടാണ്, അതിനെ അതുകൊണ്ട് പരിഗണിക്കൂ. ഓക്കെ, എന്നാലും താങ്ക് യു, താങ്ക് യു സോ മച്ച്, സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം, നല്ലൊരു രസകരമായ ടോക്കായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോകാം, ഗാനം കേട്ട് തിരികെ എത്താം.

മനോഹരമായ ഒരു ഗാനം വീണ്ടും ചിലമ്പ് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. അവസേപ്പച്ചൻ സംഗീതം നൽകി, ഭരതൻ രചിച്ച്, ദാസേട്ടനും ലതികയും ചേർന്ന് ആലപിച്ച മനോഹരമായ ഒരു ഗാനം. ശുദ്ധ ധന്യാസി എന്ന രാഗത്തിലായിരുന്നു ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 1986 ചിലമ്പ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളെ ബാബു ആന്റണി ഇല്ലേ, ബാബു ആന്റണി വില്ലനായിട്ടൊക്കെ ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ ചിലമ്പ് എന്ന് പറയുന്നത്. ഈ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു പോസ്റ്റർ കണ്ട, ഇപ്പോൾ ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നതിൻ്റെ ടാഗ് ലൈൻ, അതായത് പണ്ട് ഈ നോട്ടീസിൽ അല്ലെങ്കിൽ ഈ പത്രത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ സിനിമാ പോസ്റ്ററിലൊക്കെ ഒരു

0: ചെയ്യാൻ വേണ്ടത്.
1: അല്ല
0: ആണ് കൊള്ളാം. ഞാൻ തമാശ പറഞ്ഞല്ല, സീരിയസ്ലി പറഞ്ഞോട്ടെ, നല്ല ഒരു കൊള്ളാം. ഓക്കെ, അപ്പൊ ഞാനേ ഇവിടെ കേട്ടായിരുന്നല്ലേ, എന്നോടൊന്നും ചോദിക്കൊന്നും
1: പോണതല്ല. പിന്നെ വീട്ടിലെന്തോ കലവും ചട്ടിയായിട്ട് ഇങ്ങനെ കഥകയല്ലേ, അവരൊക്കെ പ്രാവും
0: കട്ടിയും ചിലവൊക്കെ ആകുമ്പോ തട്ടി മുട്ടിയിരിക്കും, അത് കാര്യമാക്കണ്ട. പക്ഷെ ഞാന് അപ്പൊ എപ്പോഴും വീട്ടില് തന്നെയല്ലേ, അപ്പൊ എപ്പോഴും വീട്ടില് തന്നെ ആയിരിക്കുന്നത് കൊണ്ടും ഈ ചട്ടിയും കലവായിട്ടൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നത് കൊണ്ടും ഞാൻ എങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ആ കിച്ചണില് സ്റ്റൗ ഉണ്ടല്ലോ, ഗ്യാസ് സ്റ്റൗണ്ട്, ആ ഗ്യാസ് സ്റ്റൗവും ഈ നമ്മുടെ സിങ്ക് ഉണ്ടല്ലോ, സിങ്ക് നമ്മുടെ പാത്രമൊക്കെ കഴിയാനായിട്ടൊക്കെ നമ്മുടെ സിങ്ക്, ആ അപ്പൊ ഈ ഗ്യാസ്, അതായത് അമ്മയുടെ വീട്ടിലെ ഈ ഗ്യാസ് സ്റ്റൗവും ഈ സിങ്കും കൂടെ അങ്ങ് കമ്പനിയായി, അങ്ങനെ അവർ രണ്ടുകൂടെ കമ്പനി ചേർന്നുകൊണ്ട് അമ്മയും അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, മറ്റുള്ളവരോട് പറയുകയോ അല്ലെങ്കിൽ അമ്മയും അമ്മയോട് വന്ന് പറയുകയോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവർ രണ്ടുപേരുടെ കൂട്ടം ചേർന്ന് പറയുന്നത്?
1: ഇതായിരിക്കും, ദൈവമേ ഇവള് എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ നമ്മക്ക് ഇച്ചിരി സ്വസ്ഥതയുണ്ടായിരുന്നു.
0: ഇതാര് പറയും, ഇത് ഗ്യാസ് സ്റ്റൗ പറയോ, ഇത് സ്റ്റൗ പറയോ, അതോ സിങ്ക് പറയോ?
1: ഗ്യാസ് പറയും.
0: ആ ഓക്കെ,
1: തീരുന്നത്.
0: അതെ അതെ അതെ അതെ, എന്നെ എപ്പോഴും ഇങ്ങനെ തിളപ്പിച്ച് ചൂട് പിടിപ്പിച്ച് എന്നെ ഇങ്ങനെ ഒരു സ്വസ്ഥതയും തരത്തില്ല. ആ ഗ്യാസ് ഇങ്ങനെ തുറന്നു വിട്ട് എന്നെ ഇങ്ങ് കൊല്ലാക്കൊല ചെയ്യണം എന്ന് പറയല്ലേ.
1: ഓക്കെ, എന്നാ
0: അതെ, എങ്ങി പോട്ടെ, വൈകുന്നേരം സന്ധ്യയൊക്കെ ആവുമ്പോൾ ആ പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്തെങ്കിലും ഒരു തുണിയെടുത്ത്, ഒരു കൊച്ചു തുണിയെടുത്ത് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് എന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിക്കോ? അതൊക്കെ ആ ഒരു നല്ല കാര്യം പറയും.
1: ഓക്കെ,
0: അങ്ങനെയാണെങ്കിൽ സിങ്ക് പറയണെങ്കിൽ എന്തായിരിക്കും പറയാ? ഓ, എല്ലാ പാത്രങ്ങളും കൊണ്ട് എന്റെ മുതുകിൽ കൊണ്ട് തള്ളിയിട്ടുണ്ട്, ഇത് എപ്പോ ഇനി കഴുകിയെടുത്തും അവിടെ ഉണക്കിയെടുത്ത് വെക്കുമോ, അങ്ങനെ പറയൂ.
1: അങ്ങനെയൊന്നും പറയത്തില്ല.
0: അതെ അതെ, പാവം എത്ര ഇങ്ങനെ ചുമക്കണല്ലേ, അതല്ലോ അതാണ് പറയുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അതിനിടയ്ക്ക് ഇവിടെ പറഞ്ഞ ഉദാഹരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, നമുക്ക് ചുമക്കാവുന്നതല്ലേ നമ്മളെ ചുമക്കുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞില്ല അമ്മേ അമ്മ എത്ര നിഷ്കളങ്കമായാണ് സംസാരിക്കുന്നതെന്ന്? എന്നാലും സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. ആ ഒരു വിഷയമായിട്ട് വളരെ രസകരമായിട്ട് അത് സംസാരിച്ചു, ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം കേട്ടോ. ഗാനം
1: പറഞ്ഞിട്ടുണ്ടോ?
0: ഓക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് ആ ഗാനം കേൾക്കാം. ഗാനം കേട്ട് തിരികെ വരാം.

വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: മനോഹരമായ ഒരു ഗാനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനങ്ങളിൽ പ്രിയപ്പെട്ട ഒരു ഗാനമാണ് കേട്ടോ ഈ ഒരു ഗാനം. നീലക്കടമ്പ് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. രവീന്ദ്രമാഷിന്റെ സംഗീതമായിരുന്നു. കെ ജയകുമാർ രചിച്ച്, ചിത്ര ചേച്ചി ആലപിച്ച മനോഹരമായ ഒരു ഗാനം. രേവതി എന്ന രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. രേവതി എന്ന രാഗം, ആ രാഗത്തിൽ വേറെയും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട നമുക്കൊക്കെ അധികം അറിയാവുന്ന രണ്ട് ഗാനം ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, ഈ രാഗത്തിലുള്ളത് നമ്മുടെ സുഗമോ ദേവിയിലെ ഒരു ഗാനമുണ്ട്, ശ്രീലതികകൾ, അതും പിന്നെ അതുപോലെ തന്നെ മിഴിനിർപ്പുകളുള്ള ഒരു ഗാനമുണ്ട്, ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ എന്നുള്ളൊരു ഗാനമുണ്ട് കേട്ടോ. അതും ഈ രണ്ട് ഗാനവും അടിപൊളി, സൂപ്പർ. ഞാനതിപ്പോഴാണ് അറിയുന്നത് ഇത് രേവതി രാഗമാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഗാനങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടാമെന്ന് എനിക്കറിയാം. അടുത്ത കോളിലേക്ക് പോം. ഹലോ,
1: നമസ്കാരം സാർ.
0: നമസ്കാരം, നമസ്കാരം,
1: നമസ്കാരം.
0: ഇല്ല, തരില്ല.
1: ഞാൻ ഇന്ത്യവളെ വിളിക്കുന്നത്.
0: അങ്ങനെയാണെങ്കിൽ ഓക്കെ, പാട്ടുണ്ട്.
1: മിത്ര കശു ഫാക്ടറിന്ന്.
0: ഓക്കെ, പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് സിന്ധു.
0: സിന്ധു, ഓക്കെ.
1: ഞങ്ങൾക്കൊരു പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വേണം. ഞങ്ങളുടെ ചേച്ചിമാരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നു, ജോലി സ്ഥലത്ത് ഇരിക്കുക.
0: ഇരുന്ന് ഉറങ്ങുവാണോ?
1: ജോലിയും ചെയ്യും, ഇരുന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. നല്ലൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞു അവരെയാ പറഞ്ഞു തന്നതേ.
0: ഈ പെട്ടെന്ന് ഇങ്ങനെ ചടപട പറഞ്ഞു പോകുന്നത് ഞാൻ നേരത്തെ മറ്റുള്ളവരോട് ചോദിച്ചതുപോലെ ചോദിക്കുമെന്നുള്ള പേടി കൊണ്ടാണോ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? ആ ഒരൊറ്റ കാരണം കൊണ്ട് കാര്യം എന്തായാലും, അല്ല ഈ ജോലി സമയത്ത് ജോലി ചെയ്യ അല്ലേ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഞാൻ മാത്രം ഉണർന്നിരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് ഉറങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ സിന്ധു ചേച്ചി ഈ കള്ളത്തരം പറയരുത്. ഓക്കെ, സാറി, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾ എല്ലാവരും പറഞ്ഞു.
1: മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇച്ചിരി മങ്ങി കിടക്കുവാണോ? ജോലിക്കാരി പറയുന്നത് എന്തോ കാലാവസ്ഥ ഉറക്കം വരുന്നു.
0: ആണോ, മഴയുടെ പേരും പറഞ്ഞ് ഇരുന്ന് ഉറങ്ങുക അല്ലേ? എന്തോ ഒരു ഇത് പറയുമായിരുന്നല്ലോ അല്ലേ, അടി കൊള്ളുന്നതെല്ലാം ചെണ്ടയും കാശ് വാങ്ങുന്നത് മാരാരും എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. ആ ഓക്കെ, എന്തായാലും കൊള്ളാം, സാറേയില്ല, അവർ ഉറങ്ങട്ടെ, ശല്യം ചെയ്യണ്ട കേട്ടോ. ഓഹോ, ഉണരു വേഗം നീ സുമറാണി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗാനം കേൾക്കാം. ഓക്കെ, ശരി, ഓക്കെ.

0: കാണാമറയത്ത് എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ശ്യാം സംഗീതം നൽകി, ബിച്ചു തിരുമല രചിച്ച്, യേശുദാസ് പാടിയ മനോഹരമായൊരു ഗാനം. 1984 ഈ ചിത്രം റിലീസ് ചെയ്തത്. ഈ ചിത്രവും നമുക്ക് കുറേ അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഈ ചിത്രം അതിൽ 1984 തന്നെ മികച്ച കഥയ്ക്കുള്ള അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് പി പത്മരാജനായിരുന്നു. അതുപോലെ തന്നെ മികച്ച സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ശ്യാം നേടി. അതുപോലെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എസ് ജാനകിക്കും കിട്ടി. ഈ അപ്പം ഞാനിതിലിപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പോസ്റ്റർ വന്നായിരുന്നേ. അപ്പോൾ ആ പോസ്റ്ററിൽ കൊല്ലം ഗ്രാൻഡിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്, ഈ ചിത്രം കാണാമറയത്ത്. അതുപോലെ തന്നെ ഐ വി ശശിയുടെ ഒരു വ്യത്യസ്തമായ സംവിധാന ശൈലിയുള്ള മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരുന്നു ഈ കാണാമറയത്തും സംവിധാനം ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരുപാട് ഗാനങ്ങളും ഈ ചിത്രത്തിലുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതൊടുക്കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്ത കോൾ. ഹലോ, ഹലോ. ഓക്കെ, പേര്
1: പറഞ്ഞോളൂ. നമസ്കാരം.
0: നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ?
1: ഹാപ്പിയായിട്ടിരിക്കുന്നോ?
0: സന്തോഷം.
1: ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന 10 പേർക്കും ഒരു ഹായ് പറയണേ.
0: 10 പേർക്കും ഹായ്. എന്റെ സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, പ്രാർത്ഥനകൾ നിറഞ്ഞ ഒരു നല്ലൊരു ഹായ് കേട്ടോ. ഓക്കെ, ഹാപ്പി അല്ലേ? സന്തോഷല്ലേ?
1: ആ സന്തോഷം. നല്ല ഒരു അടിമൊളി മാപ്പിളപ്പാട്ട് മതി.
0: ഏതെങ്കിലും ഒരു അടിമൊളി മാപ്പിളപ്പാട്ട് അറിയാമോ? ഏതെങ്കിലും അറിയാവുന്ന മാപ്പിളപ്പാട്ടുകളൊക്കെ ഉണ്ടോ? അല്ല, അത് അതല്ല, പാട്ട് വേറെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് രണ്ട് ലൈൻ പാട് കേൾക്കട്ടെ. അങ്ങനെ പറയരുത് കാര്യം. നല്ലൊരു മാപ്പിളപ്പാട്ടിന് പറ്റിയ ഒരു ശബ്ദമാണിത്. അപ്പൊ പാടാ അറിയില്ല എന്ന് പറയുന്നത് അഹങ്കാരമാണ്.
1: എനിക്ക് രണ്ട് വാക്കേ അറിയാവൂ.
0: അതൊന്ന് പാടി. അത് എനിക്ക് ഒന്ന്, അത് എനിക്ക് പഠിക്കണമെന്നുള്ളൊരു പാട്ടായിരുന്നു. അടിപൊളി ഒരു പാട്ടാണ്. പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ. റസൂലേ നിൻ കനിവാലേ, റസൂലേ നിൻ കണ്ടോ. പാടാൻ അറിഞ്ഞോട്ടെ, ഞാൻ വരെ പാടി നോക്ക്. അതാണ് അപ്പൊ സന്തോഷം. നമുക്ക് ഗാനം കേൾക്കാം. ഓക്കെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ പി എം സൂര്യഘർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എൽ.
4: വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 5:30 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്. വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ്.
5: മനോഹരമായ മാപ്പിള പാട്ടായിരുന്നല്ലേ, സൂപ്പർ ആയിരുന്നു, നല്ലൊരു ഫാസ്റ്റ് സോങ്. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ എന്ന ആൽബത്തിലെ ഗാനമായിരുന്നു. ഷാഫി കൊല്ലം, മുഫീദ മജീദും കൂടെ ചേർന്ന് ആലപിച്ചതായിരുന്നു ഗാനം. എന്തായാലും നല്ല മനോഹരമായൊരു ഗാനം. അല്ല, ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, ഒത്തിരി കേട്ടിട്ടുണ്ട്. നല്ല വല്ലാത്തൊരു ഒരു മൂഡാണ്, നല്ലൊരു രസമുള്ളൊരു മാപ്പിള പാട്ടാണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
6: ഹലോ,
5: നമസ്കാരം.
6: നമസ്കാരം
5: നമസ്കാരം നമസ്കാരം. ജസ് ചേച്ചിയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് ജസ് ചേച്ചി വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നാളായല്ലോ ശബ്ദമൊക്കെ കേട്ടിട്ട്.
6: ഒരുപാട് നാളായി പ്രവീൺ. പ്രവീണിന്റെ പ്രോഗ്രാം കേൾക്കാനാണ് എനിക്ക് ഇഷ്ടമേ.
5: ആണോ?
6: വിളിക്കുന്നതിനേക്കാളും എനിക്ക് കേൾക്കാനായി.
5: ഓക്കെ, സന്തോഷം ചേച്ചി, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം.
6: പ്രവീണിന്റെ അവതരണവും കൊള്ളാം കേട്ടോ, നല്ല കേട്ടോണ്ടിരിക്കാൻ. നല്ല,
5: ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി.
6: പിന്നെ ഈ കഥയുടെ അവതരണത്തിനേക്കാളിലും മറ്റേ ആ പുരുഷന്മാരുടെ പ്രോഗ്രാം ഉണ്ടല്ലോ പ്രവീണ്,
5: ചാറ്റ് വിത്ത് പ്രവീൺ,
6: ആ അവർക്ക് കൊടുക്കുന്ന ആ ടോപ്പിക്കൊക്കെ എന്ത് ഭംഗിയായിട്ട് അവര് തിരിച്ചു പറഞ്ഞു. കേൾക്കാൻ എന്ത് രസാന്നറിയാ.
5: ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ ജസ് ചേച്ചി, ജസ് ചേച്ചിയെ പോലെ തന്നെ നമുക്ക് ഈ റേഡിയോയിലെ ഒരുപാട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ റേഡിയോയിലെ ശ്രോതാക്കൾ, അതായത് സ്ത്രീജനങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം അത് കേട്ടോ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അത് ഞാൻ അവതരിപ്പിക്കുന്നുണ്ടല്ല ഇഷ്ടം എന്ന് പറഞ്ഞത്, ഈ പുരുഷന്മാര് ആ കൊടുക്കുന്ന വിഷയത്തെ, അല്ലെങ്കിൽ അവര് പാട്ടാണെങ്കിലും ശരി, ആ ഒരു വിഷയമാണെങ്കിലും ശരി, എത്ര മനോഹരമായിട്ടാണ് ആ ചേട്ടന്മാരൊക്കെ സംസാരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്.
6: സത്യമാണ്, ഞാൻ അതെ
5: എനിക്ക് ഭയങ്കര.
6: അതെ, അവരുടെ കൂട്ടത്തിൽ തന്നെ എന്ത് നല്ല ഭംഗിയായിട്ടാ ഓരോന്ന് കൊടുക്കുന്ന, കറക്റ്റ് ആയിട്ട് അവര് പറയും.
5: അതെ അതെ അതെ അതെ,
6: അത് പ്രവീണിന്റെ ഒരു കഴിവും കൂടിയാണ്.
5: അല്ല എന്നാലും അത് അവര്, എനിക്ക് അത് മാത്രമല്ല, എനിക്കും ഒത്തിരി ഇഷ്ടമാണ്. കാര്യം പറഞ്ഞാൽ അവരോടൊക്കെ ചേർന്ന് നിന്ന് അവരിലൊരാളായിട്ട്, നേരത്തെ ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞ കേട്ടായിരുന്നു, ഭാസ്കരേട്ടൻ ചാറ്റ് വിത്ത് പ്രവീണിനാണ് ഏറ്റവും കൂടുതൽ വിളിക്കുക, ആദ്യത്തെ കോള് ഭാസ്കരേട്ടനാണ്. അതാണ് ഭാസ്കരേട്ടൻ നേരത്തെ പറഞ്ഞത്, എന്റെ വീട്ടിലെ ഒരാള് എന്റെ അംഗമായിട്ട്.
6: ആ ഭാസ്കരന്റെ കോള് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
5: നല്ല ഓർമ്മശക്തിയൊക്കെ ഉള്ള 80 അടുത്തു, പക്ഷെ നല്ല ഓർമ്മശക്തിയാണ്. പഴയ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ഓർത്ത് പറയും. അതെ അതെ, നല്ല രസമാണ്.
6: ഇപ്പം പ്രവൻ കൊണ്ടുവന്ന ടോപ്പിക് തന്നെ ഞാൻ വീട്ടിൽ എപ്പോഴും പറയുന്നതാ, ഈ ടിവി സ്റ്റാൻഡിലൊക്കെ ഒരു ത്രീ സാധനങ്ങൾ വാരി ഇടുമ്പോഴേ ഞാൻ എന്റെ മകളെ പറയോ, അതിന് ജീവനുണ്ടായിരുന്നു, തലയ്ക്ക് കൈവച്ചോ.
5: ആ ടിവി സ്റ്റാൻഡ് വേറെന്തൊക്കെ പറയും ചേച്ചിയെ കുറിച്ച് കേക്കട്ടെ.
6: അവര് പറയുന്ന ഇതാ പ്രവീൺ, അയ്യോ എനിക്ക് ഞാൻ എനിക്ക് ജീവനോ അല്ലെങ്കിൽ സ്വരോ വല്ലോ ഉണ്ടായിരുന്നെ, ഞാൻ എന്തിനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയു.
5: ദൈവമേ, ഒരു രണ്ട് കാൽ എനിക്ക് തരാമോ എന്നായിരിക്കും.
6: അതെ, ഇനി കാലൊന്നില്ലല്ലോ.
5: അത് മാത്രമല്ല, ഈ ടിവി സ്റ്റാൻഡ്, ടിവി ഇതിന്റെ ഒക്കെ തന്നെ ഒരു കുഞ്ഞാണ് നമ്മളെ റിമോട്ട്. ഈ റിമോട്ടിനാണ് ഏറ്റവും കൂടുതൽ സങ്കടം പറയാനുള്ളത്.
6: അതെ
5: അല്ലേ,
7: റിമോട്ടിന്റെ കണക്ക് സങ്കടഭാരവും ചുമന്ന് നടക്കുന്ന ഒരാൾ വേറെ ഒരു വീട്ടിലും കാണില്ല. സത്യം, അത്രയ്ക്ക് സങ്കട. ആ ഞാൻ എന്നോട് റിമോട്ടിന് പറയാനുള്ള കാര്യമുണ്ട്, അത് ഞാൻ പറയും കുറച്ച് കഴിയുമ്പോ.
6: ശരി, ഞാൻ റവിന്റെ പ്രോഗ്രാം ഇങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെയും കേട്ടോണ്ടിരിക്കുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് റവിന്റെ ആ അന്നേരം ആ സമയത്തിന് അവസരത്തിനൊത്തുള്ള ആ മറുപടികളൊക്കെ ആ ദൈവം തരുന്നൊരു അനുഗ്രഹമാണ്.
7: തീർച്ചയായിട്ടും ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, കാരണം അതാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ചേച്ചി, മാത്രമല്ല നിങ്ങളുടെ എല്ലാം ഫുൾ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ഇഷ്ടം, സ്നേഹം, അതെല്ലാമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും, എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു പ്രോഗ്രാമിൽ പ്രതിഫലിക്കുന്നത് അതാണ്, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്നേഹം, സന്തോഷം.
6: പാട്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ പ്രവൻ എനിക്ക് രണ്ടു ഒരു പാട്ടും കൂടെ പാടി തരണം കേട്ടോ. പ്രവിന്റെ പാട്ട് കേട്ടത് ഒത്തിരി
7: ആളായി ചേച്ചി. ഞാനെന്താ, ഞാനിത് കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ ചേച്ചി ഓക്കെ.

0: മിജിബാലിന്റെ മനോഹരമായ ഒരു സംഗീതത്തില് നിതീഷ് നടേരി രചിച്ച് ഷഹബാസ് അമൻ പാടിയ മനോഹരമായ ഒരു പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. വെള്ളം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. തങ്കപ്പച്ചാട്ടൻ പനയത്ത് നിന്ന്. തങ്കപ്പച്ചാട്ടൻ, എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നും കണ്ടില്ലല്ലോ.
0: കഴിഞ്ഞ വെള്ളിയാഴ്ച ചെറിയൊരു തിരക്കിലൊക്കെ പെട്ടുപോയി, അതുകൊണ്ടാ. ഇപ്പോ നമ്മുടെ വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ശ്രോതാവ് പറഞ്ഞു കേട്ടായിരുന്നോ? തങ്കപ്പച്ചേട്ടൻ ആ തങ്കപ്പച്ചേട്ടനെയും കൂടെ ചേർത്താ പറഞ്ഞത്. ഹാപ്പി ആയില്ലേ, സന്തോഷമായില്ലേ? അങ്ങനെ ഇല്ലേ? അതാണ് അല്ല, അത് ജസ്റ്റ് ചേച്ചി മാത്രമല്ല, ഒരുപാട് നമ്മുടെ, അതായത് ശരിക്കും നമ്മുടെ സ്ത്രീ ശ്രോതാക്കളാണ് ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതലും കമന്റ് പറയുന്നത് കേട്ടോ. അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാം തന്നെയാണത്. ചേട്ടന്മാരുടെ വർത്തമാനം, ചേട്ടന്മാരുടെ പാട്ട്, ചേട്ടന്മാരുടെ അഭിപ്രായങ്ങൾ, അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പറയുന്നവർ. ആണോ? ഓക്കെ, സന്തോഷം ചേട്ടാ, ഒരുപാട് ഒരുപാട് സന്തോഷം. അതെ, അന്ന് അവതരിപ്പിക്കണം, വെള്ളിയാഴ്ച അത് അവതരിപ്പിക്കണം കേട്ടോ. ഇന്ന് വേണ്ട, കാരണം അന്ന് നമ്മളത് പറയുകയും ചെയ്തായിരുന്നേ. പിന്നെ തങ്കപ്പൻ ചേട്ടോ, ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടായിരുന്നു. ഓരോ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഉപകരണങ്ങൾക്ക് എല്ലാം ഒന്ന് ജീവൻ വെച്ചാൽ അവര് സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. എല്ലാം കേട്ടില്ലേ? അങ്ങനെയാണെങ്കിലേ ഞാന് തങ്കപ്പൻ ചേട്ടനിപ്പോ എന്തായിരിക്കും? ഓക്കെ, തങ്കപ്പൻ ചേട്ടൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. തങ്കപ്പൻ ചേട്ടന്റെ കയ്യില് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അപ്പൊ ആ മൊബൈൽ ഫോണിന്റെ ഒരു സങ്കടം എന്തായിരിക്കും? തങ്കപ്പൻ ചേട്ടനെ കുറിച്ചൊരു മൊബൈൽ ഫോണിനുള്ള സങ്കടം എന്തായിരിക്കും? ആ മൊബൈൽ ഫോൺ എന്തായിരിക്കും പറയാം? ആ മൊബൈൽ ഫോണില്ലേ, സ്വന്തമായിട്ട് കയ്യിൽ കൊണ്ട് നടക്കുന്ന മൊബൈൽ ഫോൺ, ആ ഫോണിന് ജീവൻ വെച്ചാല്, അതിന് സംസാരിക്കാൻ ഒരു കഴിവ് കിട്ടിയാല്, തങ്കപ്പൻ ചേട്ടനെ കുറിച്ച് എന്തായിരിക്കും ആ ഫോൺ മറ്റുള്ളവരോട് പറയുക, അല്ലെങ്കിൽ ചേട്ടനോട് എന്തായിരിക്കും പറയുക?
1: മറ്റുള്ളവരോട്
0: ആ ഫോൺ എന്ത് പറയും? ചേട്ടന്റെ മൊബൈൽ ഫോൺ എന്തായിരിക്കും പറയുന്നത്
1: മറ്റുള്ളവരോട്? എപ്പോഴായാലും ഏത് സമയത്തായാലും നമുക്ക് സൗഹാർദ്ദപരമായിട്ടുള്ള ആശയം വിനിമയം ചെയ്യണം.
0: എന്റെ, അതായത് എന്നെ ഉപയോഗിക്കുന്ന എന്റെ തങ്കപ്പൻ ചേട്ടനെ പോലെ നിങ്ങളെല്ലാം വളരെ മിനിമമായിട്ട് അത് ഉപയോഗിക്കുക, അല്ലേ? ആവശ്യത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക എന്നായിരിക്കും ചേട്ടനെ കുറിച്ച് ആ മൊബൈൽ ഫോൺ സംസാരിക്കുക, അതല്ലേ പറഞ്ഞത്?
1: സംഭാഷണത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് യാതൊരു വിധമായ സന്തോഷമില്ലായ്മയും വരാതിരിക്കും.
0: ആ ശബ്ദത്തിലൂടെ നൽകരുത് അല്ലേ, ഫോൺ വഴി. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം തങ്കപ്പൻ ചേട്ടാ കേട്ടോ, നമുക്ക് വെള്ളിയാഴ്ച കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഗാനത്തിൽ പോകാം. ഗാനം കേട്ട് തിരികെത്താം.

0: അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡിബിഎം മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈനന്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
3: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611. ബട്ടർഫ്ലൈസ് കൊച്ചുകുട്ടികൾക്കുള്ള കഥകളുമായി വരുന്നു ഗീതു. മറക്കാതെ കേൾക്കൂ എല്ലാ ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും രാത്രി 7 മണിക്ക് ബട്ടർഫ്ലൈസ്.
5: മനോഹരമായ ഒരു ഗാനം വീണ്ടും നമ്മൾ കേട്ടു. ശങ്കരാഭരണം രാഗത്തിൽ ജോൺസൺ മാഷ് സംഗീതം നൽകിയ, ഒ എൻ വി ഗ്രൂപ്പ് രചിച്ച്, ചിത്ര ആലപിച്ച പൊന്മട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. മനോഹരമായ ഒരു ഗാനമായിരുന്നു. മാത്രമല്ല 1988 റിലീസ് ചെയ്ത ഈ ചിത്രം നമ്മുടെ കൊല്ലം അർച്ചന തിയേറ്ററിലാണ് റിലീസായത് കേട്ടോ. കൊല്ലം അർച്ചന, ഇപ്പോൾ അതില്ല, അർച്ചന ആരാധനയൊന്നും ഇപ്പോൾ ഇല്ല. അങ്ങനെ നല്ലൊരു സിനിമയും കൂടിയാണ് കേട്ടോ ഇത്. ഈ സിനിമ കണ്ടവരൊന്നും മറക്കില്ല കാര്യം. സ്വർണ്ണപ്പണിക്കാരനായ ഭാസ്കരനെയും സ്നേഹലതയും ഒന്നും ആരും മറക്കില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്ത കോൾ. ഹലോ.
6: ഹലോ,
5: നമസ്കാരം.
6: നമസ്കാരം സാറേ.
5: പേര് പറഞ്ഞോളൂ.
6: എന്റെ പേര് സന്ധ്യ. എല്ലാം തട്ടാറുണക്കും.
5: സന്ധ്യ, ഓക്കെ, നല്ല പേര്. ശരി, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
6: അല്ല
5: അല്ല. ആ, അതാണ് എനിക്ക് തോന്നി. ഓക്കെ ആണോ? എന്നാൽ എനിക്ക് നമ്മൾ സംസാരിച്ച വിഷയം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമുക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ആ അല്ലല്ല, ഓക്കെ ഓക്കെ. ആ ശരി, മഴയുണ്ടോ? അപ്പൊ ഞാൻ ഇങ്ങനെ പോകും. എന്തോ ആവും. ശരി ശരി, പോട്ടെ പോട്ടെ, സാരമില്ല. ഞാനേ, നമ്മൾ കുറച്ച് സമയമുണ്ട്, സംസാരിച്ച കാര്യം കേട്ടായിരുന്നല്ലോ. കേട്ടു, താല്പര്യക്കുറവുണ്ടോ സംസാരിക്കാൻ? ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യക്കുറവുണ്ടോ? ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യക്കുറവുണ്ടോന്ന്? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ശരി, അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോവാം.

ചന്ദനം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. യമുന കല്യാണി രാഗത്തിലെ രവീന്ദ്രമാഷ് ചിട്ടപ്പെടുത്തിയ മനോഹരമായൊരു ഗാനം, പി കെ ഗോപി രചിച്ച്, ചിത്രചേച്ചി ആലപിച്ച മനോഹരമായൊരു ഗാനം. ധനം എന്ന സിനിമ എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കേട്ടോ. പ്രത്യേകിച്ച് ചാർമിളയുടെ ആദ്യത്തെ സിനിമയായിരുന്നു. ചാർമിള എന്ന നടിയെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ചിത്രങ്ങളാണ് ധനവും അതുപോലെ കേളിയും. ഇത്രയും നല്ല എന്താ പറയുക, നല്ല കുട്ടിത്തമുള്ള സൗന്ദര്യം നിറഞ്ഞ ഒരു നടിയായിരുന്നു ചാർമിള. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ശിവൻകുട്ടി എന്ന ശിവശങ്കരൻ, കാരണം പണമല്ല ജീവിതം എന്ന് പഠിപ്പിച്ച ഒരു സിനിമയാണ് ഈ ധനം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ ഇന്ന് നമ്മൾ കേട്ടു. മാത്രമല്ല, ഇന്ന് നമ്മൾ ചോദിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഓരോ ആൾക്കാർ സംസാരിച്ചതും എന്ന് നോക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ. ഇപ്പോൾ ഈ ടി വി, റിമോട്ട്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ, തോർത്ത്, ടവൽ, സോപ്പ്, ഫ്രിഡ്ജ്, മൊബൈൽ ഫോൺ, ടൂത്ത് ബ്രഷ്, തലയിണ, കണ്ണാടി, ചീപ്പ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഹെൽമെറ്റ്, സ്റ്റൗ, അതുപോലെ കിച്ചണിലെ സിങ്ക്, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ പേഴ്സ്, കസേര, അലമാര, വാഹനം, കർട്ടൻ, അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഈ വസ്തുവകകൾക്കെല്ലാം ജീവൻ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചത്. എന്നാലും മനോഹരമായിരുന്നു കേട്ടോ. മനോഹരമായിട്ട് തന്നെ എല്ലാവരും അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിവേ, ഞാൻ ഈ റിമോട്ടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എന്നോടാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ആ റിമോട്ട് ഇതുപോലെ ജീവൻ വെച്ച് നിങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ റിമോട്ട് വന്ന് നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? റിമോട്ട് ചോദിക്കും, അല്ല എനിക്ക് അറിയാമേലാഞ്ഞിട്ട് ചോദിക്കണം, ചേട്ടാ ഈ പ്രവീൺ എന്തിനാണ് റിമോട്ട് എടുത്ത് വെച്ചിട്ട് ഒരു തട്ട്, രണ്ട് തട്ട്, മൂന്നാല് തട്ട് തട്ടിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കും, കാരണം അത് വർക്കായില്ലെങ്കിൽ. ഈ തട്ടുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ആ റിമോട്ടിന് ഇതുവരെ അറിയത്തില്ല. മാത്രമല്ല, ഇനി ബാറ്ററിയിൽ ഈ ചാർജ് ഇല്ല എന്ന് വെച്ചു, എന്നിട്ട് പതുക്കെ ബാറ്ററി ഇളക്കുക, ആ ബാറ്ററിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തുപ്പിലൊക്കെ പുരട്ടിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുക, അപ്പോൾ വീണ്ടും അതിൽ ചാർജ് വന്ന് അത് വർക്കാവുന്നൊക്കെയുള്ളൊരു മണ്ടൻ ബുദ്ധിയൊക്കെ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ തട്ടി താഴെ ഇടുക, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്നെ കളിക്കാൻ കൊടുക്കുക, കുഞ്ഞുങ്ങളത് വലിച്ചെറിയുക, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന, മാത്രമല്ല വഴക്ക് അടിയെ കൊണ്ടായാലും എന്നെ വലിച്ചെറിയുക, ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ റിമോട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് പറയാനുണ്ടാവും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതുപോലെ നേരത്തെ ജസ്റ്റ് ചേച്ചി പറഞ്ഞു കേട്ടോ, ഞാൻ എന്തിനാണെന്ന് അറിയാമോ, രണ്ട് ലൈൻ പാടുന്നത് പാട്ടുകാരനായതുകൊണ്ടല്ല, എനിക്ക് ചില നമ്മുടെ ശ്രോതാക്കളെ പാട്ട് പാടി തോൽപ്പിക്കാനുണ്ട് നമ്മുടെ ഈ കാതൊടു കാതൊരുത്തിലേക്ക് കേട്ടോ. രണ്ട് ലൈനാണേ,

0: നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി. ഈ രണ്ട് ലൈന് ഞാൻ പാടിയതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ മൈക്ക് എന്തായിരിക്കും പറയുന്നു അറിയാമോ? എൻ്റെ പൊന്നു പ്രവീണെ എന്തിനാണ് വെറുതെ പോയി പാടി തെളിയൂ എന്നായിരിക്കും ഈ മൈക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്നാലും ഇന്നത്തെ കാതോട് കാതരം മനോഹരമായിട്ട് നന്നായി മുന്നോട്ട് പോയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ, നന്മകൾ വരട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ കാതോട് കാതരത്തിൽ നിന്നും തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണി.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: എന്റെ പേര് അനീഷ് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാനിവിടെ പട്ടത്താനത്താണ് താമസിക്കുന്നത്. അപ്പൊ സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമാണ്. രാവിലെ ഒരു 9 o'clock തൊട്ട് ഒരു 10 o'clock വരെ, ആയത്തിൽ മുതൽ നേരെ ചെമ്മാമുക്ക് വരെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആണ്. പൊതുവെ നമ്മുടെ ഹൈവേയുടെ ഒരു വർക്ക് നടക്കുന്നതിന്റെ പുറത്ത് പൊതുവെ ഒരു തിരക്കുണ്ട്. കാരണം കല്ലുംതാഴം വഴിയുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കിനും ഈ റോഡിലൂടെയാണ് ആൾക്കാർ പോകുന്നത്. പക്ഷെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളെ വിമലാർദ്ദയം സ്കൂളിൽ ഉണ്ടാവുന്ന ഒരു ബ്ലോക്കാണ്. അപ്പൊ ഈ ബ്ലോക്ക് എങ്ങനെ മാറ്റാന്ന്

0: ഞാൻ കൊറേ നാള് കൊണ്ട് തന്നെ മനസ്സിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിമലാർജ്ജൻ സ്കൂളില് ബസ്സും പോകുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് ഒരൊറ്റ വഴിയിലൂടെയാണ് പോകുന്നത്. മെയിൻ ഗേറ്റ് ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ണനല്ലൂർ ഭാഗത്ത് അങ്ങോട്ട് പോകുന്നിടത്ത് അതിന്റെ അങ്ങേ അറ്റത്ത് ഒരു ഗേറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വൺ സൈഡ് വണ്ടി ഇറങ്ങുകയും വൺ സൈഡ് ഇപ്പുറത്തൂടെ കയറുകയും ചെയ്യുന്നു. അതായത് രണ്ട് ഗേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാഫിക് ബ്ലോക്കിന് ഒരുപാട് അറുതി വരുത്താൻ കഴിയും. ആ ബ്ലോക്ക് കുറയും. ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്കൂൾ അധികൃതരോ മറ്റുള്ളവർ അത് നോക്കിയിട്ട് അത് അങ്ങനെ പോസിബിൾ ആവുന്നെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. കാരണം രോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെയും ഒക്കെ കൊണ്ടുപോകുമ്പം ഏകദേശം 15-20 മിനിറ്റ് അരമണിക്കൂറുകളൊക്കെ അവിടെ ബ്ലോക്ക് നേരിടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും.
1: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: രസികർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: എല്ലാവർക്കും നമസ്കാരം. വോയിസ് ഓഫ് ചേഞ്ചിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലത്തിന്റെ സ്വന്തം MP ആയ എല്ലാവർക്കും നല്ല സുപരിചിതനായ ശ്രീമാൻ പ്രേമേന്ദ്രൻ സാർ അവരുകളാണ്. സാറിന് ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം. സ്വാഗതം സാർ.
2: താങ്ക് യു
1: സാർ. സാർ ഇപ്പം ഏകദേശം കുറേ ടൈമായിട്ട് നമ്മുടെ കൊല്ലത്ത് മണ്ഡലത്തിന്റെ MP ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാറിന്റെ ഒരുപാട് പ്രയത്നഫലമാണ് ബൈപ്പാസ്, മേപ്പുറം ബൈപ്പാസ് ഒക്കെ അപ്പം അത് തന്നെ രണ്ടുപേരെയാക്കി കുറച്ചുകൂടി വിപുലീകരിച്ചൊക്കെ വരുന്നുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ കാഴ്ച വയ്ക്കുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം എന്തുമാത്രം ഉണ്ട് സാർ നമ്മുടെ ഈ പരിപാടിയിലേക്ക്?
3: അല്ല, വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും പാർലമെന്റ് അംഗം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നാഷണൽ ഹൈവേ എക്സ്പാൻഷൻ, ദേശീയപാതയുടെ വികസനം, അതുപോലെ റെയിൽവേ രംഗത്തെ വികസനം. കാരണം കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടപ്പാക്കുന്ന പ്രധാനപ്പെട്ട വികസന സംരംഭങ്ങൾ എന്ന നിലയിൽ റെയിൽവേയും റോഡ് ഗതാഗതവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന നാഷണൽ കൊല്ലം ഹൈവേ കൊല്ലം ബൈപ്പാസിൻ്റെ നിർമ്മാണം പുനരുദ്ധരിച്ച് പൂർത്തീകരിച്ച് തുടങ്ങി ഇന്ന് ഒരുപാട് പുതിയ നാഷണൽ ഹൈവേ, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഹൈവേ 744 എന്നൊരു പുതിയ ഹൈവേ കൊല്ലം ജില്ലയുടെ തെക്കേ അതിർത്തിയായിട്ടുള്ള കടമ്പാട്ടുകോണത്തുനിന്ന് ആരംഭിച്ച് ചടയമംഗലം വഴി, അതുപോലെ കിഴക്കൻ മലയോര മേഖലകൾ ടച്ച് ചെയ്ത് ഇടമൺ തെന്മല വഴി തിരുമംഗലത്തേക്ക് പോകുന്ന ഒരു നാഷണൽ ഹൈവേ, 45 മീറ്റർ വീതിയിൽ ഗ്രീൻഫീൽഡ് ഹൈവേ, അതുകൊണ്ട് 21,500 കോടി രൂപയുടെ അടങ്കൽ ചെലവ് വരുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. ഒരു 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഭരണാനുമതി ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ്, പ്രതീക്ഷയാണുള്ളത്. അത് വന്നു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയും പടിഞ്ഞാറൻ മേഖലയുമായി ബന്ധപ്പെടുത്തുന്നതും അതുപോലെ വിഴിഞ്ഞം തുറമുഖവുമായി കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ട കോറിഡോർ ആയിരിക്കും സത്യത്തിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അത് കൊല്ലം ജില്ലയുടെ സമഗ്ര വികസന പ്രക്രിയയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നതാണ് നാഷണൽ ഹൈവേ 744 ഗ്രീൻഫീൽഡ് ഹൈവേ കടമ്പാട്ടുകോണം ആരംഭിച്ച് എടമൺ വഴി ആര്യങ്കാവ് തിരുമംഗലത്ത് എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട ദേശീയപാത ഗ്രീൻഫീൽഡ് ഹൈവേ. അതുപോലെ തന്നെയാണ് നാഷണൽ ഹൈവേ 183 കൊല്ലത്തു നിന്ന് ആരംഭിച്ച് തേനിയിലേക്കുള്ളത്, നമ്മുടെ ജില്ലയും തൊട്ടപ്പുറത്തുമുള്ളത്, കൊല്ലത്തു നിന്ന് ആരംഭിച്ച് ഏതാണ്ട് ചെങ്ങന്നൂരിനടുത്ത് ആഞ്ഞിലിമൂട് വരെയുള്ള പ്രദേശം, രണ്ട് റീച്ചുകളായി വികസിപ്പിക്കാൻ 2016-17 മുതൽ ശ്രമം ആരംഭിച്ചതാണ്. നമുക്ക് ഈ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലപരിമിതി മൂലം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഏതായാലും അതിപ്പോൾ 1,663.15 കോടി രൂപ ചെലവിൽ ഏതാണ്ട് ഭരണാനുമതി ആയിട്ടുണ്ട്. 20 മീറ്റർ വീതിയിൽ 24 മീറ്റർ എന്നാണ് നിർദ്ദേശിച്ചതെങ്കിൽ പോലും സ്ഥലമെടുപ്പിന് വേണ്ടി വരുന്ന അധിക സാമ്പത്തിക ചെലവും കെട്ടിട നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ളവ പൊളിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ബാധ്യതയുമൊക്കെ പരിഗണിച്ച് 1,000 കോടിക്ക് താഴെയായി കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, സിവിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പരിമിതപ്പെടുത്തിയാൽ മന്ത്രിക്ക് തന്നെ അനുവദിക്കാമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് ഉൾപ്പെടെ 1,663 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ റോഡിന് ഏതാണ്ട് ഭരണാനുമതിയായി ഇനി ടെൻഡർ വിളിച്ച് നിർമ്മാണ പ്രക്രിയയ്ക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, കൊല്ലത്ത് PWD റെസ്റ്റ് ഹൗസ് മുതൽ ഇടമൺ വരെ, അതായത് പഴയ നാഷണൽ ഹൈവേ 744, അതാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാനം. പലവട്ടം അതിനുവേണ്ടി പരിശ്രമിച്ചു, പലവട്ടവും തുക അനുവദിച്ചെങ്കിൽ പോലും ഒരു 14 മീറ്റർ വീതിയിൽ പോലും സ്ഥലമേറ്റെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അവിടെ എല്ലാം പലപ്പോഴും പ്രകടമാകുന്നത്. ഒരിക്കലും അനുവദിച്ച ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയ തുക തന്നെ ലാപ്സായി പോകുന്ന സ്ഥിതിയുണ്ടായി. കാരണം ഒരു ഭാഗത്ത് കൊല്ലം ചെങ്കോട്ട റെയിൽപാതയും മറുഭാഗത്ത് ജനനിബിഡമായിട്ടുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയെന്ന നിലയിൽ കേരളപുരം, കരിക്കോട്, ചന്ദനത്തോപ്പ്, കേരളപുരം, കുണ്ട്ര, അത് കഴിഞ്ഞ് കൊട്ടാരക്കര വഴി, പുനലൂർ വഴി എടമൺ വരെയുള്ള ആ റോഡ്, അതിനൊരു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി പരിശ്രമിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദേശീയപാത വികസനം, അതുപോലെ നാഷണൽ ഹൈവേ 66 ഇപ്പം 4-വരി പാതയായി വികസിപ്പിക്കുന്ന ദേശീയപാത 66 അതിൻ്റെ ഒറിജിനൽ പ്ലാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഡീഷണൽ ആയിട്ട് ഫണ്ട് അനുവദിച്ചുകൊണ്ട് അടിപ്പാതയായാലും അതുപോലെ തന്നെ വയാഡക്റ്റുകളായാലും ഏറ്റവും കൂടുതൽ അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. നിരന്തരമായിട്ടുള്ള ഇടപെടലും ജനങ്ങളുടെ സമ്മർദ്ദം സമരം അതിൻ്റെ ഭാഗമായി ഏതാണ്ട് കടമ്പാട്ട് ഗുണം മുതൽ നമ്മുടെ മണ്ഡലത്തിൻ്റെ അതിർത്തിയായിട്ടുള്ള കന്നേറ്റി പോലെ പാലം വരെയുള്ള പ്രദേശങ്ങളിൽ പുതിയ അടിപ്പാതകൾ പുതിയ വയാഡക്റ്റുകൾ നിരവധിയായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം നിരന്തരമായിട്ടുള്ള ഇടപെടലാണ് ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബഹുദൂരം മുന്നോട്ട് പോകാനും അർഹതപ്പെട്ട പ്രാതിനിധ്യം നമ്മുടെ നിയോജക മണ്ഡലത്തിന് ആർജിച്ചെടുക്കാനും റോഡ് ഗതാഗത രംഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ട്, റോഡ് ഗതാഗത രംഗത്ത് തന്നെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റൊരു പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സഡക് യോജന PMGSY പദ്ധതി. ആ PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റവും കൂടുതൽ റോഡുകൾ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 15 റോഡുകളാണ്. ഇതൊന്നും നമ്മുടെ കൊല്ലം പട്ടണം കേന്ദ്രീകരിച്ച് റൂറൽ മേഖലയിലാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണ പദ്ധതി അനുസരിച്ചായാലും ദേശീയപാതയുടെ കാര്യത്തിലായാലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പുതിയ പദ്ധതികൾ കണ്ടെത്തുന്നതിനും അതിന് അനുമതി വാങ്ങിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സമാന സ്വഭാവത്തിൽ തന്നെയാണ് റെയിൽവേയുടെ കാര്യത്തിൽ. ഇപ്പം 361 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യത്തെ 20 റെയിൽവേ സ്റ്റേഷനുകൾ എടുത്തതിലൊന്നാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ പണി അതിൻ്റെ നിർവഹണം ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലാണ്. അത് പൂർത്തീകരിക്കുമ്പോൾ വിമാനത്താവളത്തിന് സമാനമായ നിലയിലുള്ള റെയിൽവേ സ്റ്റേഷനായിരിക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പൂർത്തിയാകാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കൊല്ലത്തിൻ്റെ അതിൻ്റെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. പല സെക്ഷനുകളും പൂർത്തീകരിച്ച് ഘട്ടംഘട്ടമായി പ്രവൃത്തി ആരംഭിച്ചു. 2027 ജനുവരിയോടുകൂടി പൂർണ്ണതോതിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ കൊല്ലം ജില്ലയുടെ ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആയി മാറാൻ പോകുന്നതാണ്. അത്യന്താധുനികമായ രീതിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അനുരോധമായ സൗകര്യങ്ങളുള്ള കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെ, പുനലൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേഷനുകളുടെ നവീകരണത്തിന്റെ കാര്യത്തിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ, പുതിയ തീവണ്ടികൾ ആരംഭിക്കുന്ന കാര്യത്തിൽ, തീവണ്ടികൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നിരവധിയായ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് മെമ്മോ ഷെഡ് കൊല്ലത്ത് ആരംഭിക്കാൻ ഒരുപാട് തടസ്സം, ഒരു കാല സമയത്ത് അത് നഷ്ടപ്പെട്ടു പോയതാണ്. അത് വീണ്ടെടുത്ത് വേണ്ട 46 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് മെമ്മോ ഷെഡിന്റെ പണി പൂർത്തീകരിക്കുന്നത്. അതുപോലെ റെയിൽവേ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ നിർമ്മാണവും ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ്. റെയിൽവേയുടെ ആശുപത്രി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഏതാണ്ട് ടെൻഡർ നടപടികളായി കഴിഞ്ഞു. വിവിധ സ്റ്റേഷനുകളുടെ പേരവിപുരം സ്റ്റേഷന്റെയും അതുപോലെ പെരുന്നാട് ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേഷനുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളും ഒക്കെ ചെറുതാണെങ്കിൽ പോലും അതുമൊക്കെ നടന്നു വരുന്നു. അങ്ങനെ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലും ദേശീയപാതാ വികസനത്തിന്റെ കാര്യത്തിലും റോഡ് ഗതാഗത രംഗത്തുമൊക്കെ വലിയ മുന്നേറ്റം നമ്മുടെ കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം.
1: അതുപോലെ സാറേ, നമ്മുടെ മണ്ഡലത്തിലെ ജനശബ്ദങ്ങൾ പാർലമെന്റിൽ എത്രത്തോളം അങ്ങേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
3: നമ്മുടെ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടും കേരളവുമായി ബന്ധപ്പെട്ടും രാജ്യത്തെ പൊതുവായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ സഭയിൽ ഉന്നയിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ, തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നം, പരമ്പരാഗത വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നം, അങ്ങനെ തുടങ്ങി അതുപോലെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ടെൻഡർ വിളിച്ചു, നടപടികൾ പൂർത്തീകരിച്ചു. അതിശക്തമായ ഇടപെടലാണ് പാർലമെന്റിൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ചത്. ഉന്നയിച്ചു എന്ന് മാത്രമല്ല, അത് വിജയം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. ആ രംഗത്തുനിന്ന് കടൽ മണൽ ഖനനം നമ്മുടെ കടലിന്റെ ആവാസ വ്യവസ്ഥയെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന നിലയിൽ പാർലമെന്റിൽ ആ പ്രശ്നം ഉന്നയിച്ചു. പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ആ വിഷയം ചർച്ച ചെയ്തു. തീരദേശ മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള ജാഥകൾ നടത്തി, പ്രക്ഷോഭം നടത്തി, വലിയ ബഹുജന ക്യാമ്പയിൻ നടത്തി. അവസാനം ആ ഉദ്യമത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിൻവാങ്ങാൻ നിർബന്ധിതമായതിൽ നിർണായകമായ ഇടപെടൽ മത്സ്യത്തൊഴിലാളി മേഖലയെ തീരദേശ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അഭിമാനകരമായ പങ്കുവഹിക്കാനും അതിൽ ഗുണപരമായ നേട്ടം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോസ്റ്റൽ മാനേജ്മെന്റ് സോൺ, തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും അവരുടെ വീട് നിർമ്മാണത്തിനും ഉണ്ടായിരുന്ന സാങ്കേതികമായ തടസ്സങ്ങൾ മാറ്റിയെടുക്കുന്നതിന് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് കാലോചിതമായി പരിഷ്കരിക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളും ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുപോലെ കൊല്ലത്തിന്റെ വ്യവസായം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കശുവണ്ടി വ്യവസായത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സബ്മിഷൻസ് ആയാലും ഇടപെടലായാലും നടത്തിയിട്ടുള്ളത് ആ മേഖലയിലാണ്. അതുപോലെ അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി അടിസ്ഥാന ജനവിഭാഗമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ വിഭാഗത്തിൻ്റെയൊക്കെ ആവശ്യങ്ങൾ സഭയിൽ ഉന്നയിച്ചു എന്ന് മാത്രമല്ല അതിന് ഗുണപരമായ പരിഹാരം പല ഘട്ടങ്ങളിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. ചോദ്യോത്തരവേളയിലായാലും സബ്മിഷൻ ഉന്നയിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോഴുമൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ, അതാണല്ലോ ഒരു പാർലമെന്റ് അംഗത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ചുമതല, ജനങ്ങളെ ബന്ധിക്കുന്ന, രാജ്യത്തെ ബന്ധിക്കുന്ന പ്രശ്നങ്ങൾ സഭയിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. ആ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനേ. അത് നിയോജക മണ്ഡലം മാത്രം ബന്ധപ്പെട്ടിട്ടല്ല, കേരളത്തിന്റെ പരിധിക്കുള്ളിൽ മാത്രമല്ല, രാജ്യത്ത് ഒരുപാട് നിയമനിർമ്മാണങ്ങൾ, അത് വളരെ നിയമനിർമ്മാണ സഭയിലെ അംഗമെന്ന നിലയിൽ പ്രധാനമായും ഇടപെടേണ്ടതാണല്ലോ ലോ മേക്കിംഗ് പ്രോസസ്, അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പ്രോസസ്. നിയമനിർമ്മാണ രംഗത്ത് നിരവധി ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയതിന്റെ പേരിലാണ് പലപ്പോഴും ഒരുപാട് അംഗീകാരങ്ങൾ അതിന്റെ ഭാഗമായി ലഭിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും വളരെ നിരവധി ഏറ്റവും കൂടുതൽ ഭേദഗതികൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് ഒരു പക്ഷേ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും എന്റെ പേരിലായിരിക്കും. ഞാൻ അവകാശവാദം ഉന്നയിക്കുകയല്ല, അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ രാഷ്ട്രീയമായി കനത്ത വിയോജിപ്പ് പ്രത്യക്ഷമായി തന്നെ സഭയിൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഏകാംഗ പാർട്ടിയുടെ അംഗമായിട്ട് പോലും പാർലമെന്റിൽ പാർലമെന്ററി നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 10 സ്പീക്കേഴ്സ് പാനലിൽ എന്നെയും ഉൾപ്പെടുത്തിയത് ഒരുപക്ഷെ പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. അതൊക്കെ ഒരു വലിയ അംഗീകാരമായിട്ടാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം പാർട്ടി സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 10 അംഗങ്ങളെ തീരുമാനിക്കുന്നത്. അവരുടെ പാർട്ടിയിൽ പാർലമെന്റിലുള്ള പാർട്ടിയുടെ പ്രാതിനിധ്യത്തിന്റെ ആനുപാതിക ക്രമത്തിലാണ്. അവിടെ ഒരു ഏകാംഗ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള എനിക്ക് അവസരം ലഭിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പെർഫോമൻസിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങളിൽ സമയോചിതമായി ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ തിരുത്തലുണ്ടാക്കുന്ന കാര്യത്തിൽ ഒരുപാട് ഇടപെടലുകൾ അതിന്റെ ഫലമുണ്ടായിട്ടുണ്ട്. അത് ഈ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ വിശദീകരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഇടപെടലുകളും അതിന്റെ നേട്ടവും രാജ്യത്തിനുണ്ടാകെ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിനുണ്ടായിട്ടുണ്ട്. നമ്മുടെ ലോക്സഭാ മണ്ഡലത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ഈ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ ആത്മവിശ്വാസം. എന്റെ ഒരു ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും അത് തന്നെയാണ്.
1: സർ, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കേട്ടതാണ് ഇ എസ് എ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതായിട്ടും അതുപോലെ പാരിപ്പള്ളിയുടെ ഇതും കുറച്ചുകൂടി പുനരുദ്ധരിച്ചിരിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം, കുറച്ചൊക്കെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്, അപ്പം എത്രത്തോളം ഇത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
3: എൻ്റെ പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഏറ്റവും നിർഭാഗ്യകരമായി ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനത് പറയാൻ പോകുന്നത്. എന്നെ ESI ഡയറക്ടർ ബോർഡ് അംഗമായി പാർലമെന്റിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തു. ആദ്യ ESI ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തന്നെ 10 മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്ന നിർദ്ദേശം ബോർഡ് യോഗത്തിൽ വന്നു. പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ്, വാരണാസിയും അഹമ്മദാബാദ് ഉൾപ്പെടെ. അപ്പൊ ഞാൻ പറഞ്ഞു, 2014 ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പാരിപ്പള്ളിയിൽ ESI മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തീകരിച്ചു, മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടില്ല. പക്ഷെ അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഒരു നയം സ്വീകരിച്ചു. എന്താ നയം? മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ESI കോർപ്പറേഷൻ പിൻവാങ്ങാൻ തീരുമാനിച്ചു. കാരണം ESI കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് നടത്തേണ്ട കാര്യമില്ല, അവർക്ക് 35 കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം കിട്ടുന്നുള്ളൂ, ബാക്കി മുഴുവൻ പബ്ലിക്കിനാണ് കിട്ടുന്നത്. അപ്പൊ തൊഴിലാളികളുടെ പണം എടുത്ത് പബ്ലിക്കിന്റെ കുട്ടികളെ മറ്റു വിഭാഗത്തിന്റെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിക്കാത്ത മെഡിക്കൽ കോളേജുകൾ ഇനി തുടങ്ങേണ്ടതില്ല എന്ന നയപരമായ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തു. അത് മാറ്റാൻ നല്ല പരിശ്രമം നടത്തി. നിർഭാഗ്യവശാൽ നല്ല ഗവൺമെന്റ് പോളിസിയായിരുന്നു. അങ്ങനെയാണ് തുടങ്ങാതിരുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അവസാനം ഒരു ഘട്ടത്തിൽ സ്വകാര്യ മേഖലയിൽ കൈമാറുമെന്ന ഘട്ടം വന്നപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ കണ്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. അതേ സ്ഥലത്താണ് 2024 പോളിസി മാറ്റി. ഇപ്പൊ പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ ഞാൻ ഈ പ്രശ്നം ബോർഡ് യോഗത്തിൽ ഉന്നയിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ആരംഭിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കോളേജ് നിങ്ങൾ നയത്തിന്റെ പേരിൽ അത് അനുവദിക്കാതിരിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനി ഈ 10 മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ESI ആശ്രാമം ESI ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തണമെന്നുള്ള നിർദ്ദേശം വെച്ചു. ഐകകണ്ഠേന അംഗീകരിച്ചു. അടുത്ത ESI ബോർഡ് യോഗത്തിൽ അതിന് ഭരണപരമായ തീരുമാനമെടുത്തു. ESI മെഡിക്കൽ കോളേജ് കൊല്ലത്ത് ആരംഭിക്കാൻ തീരുമാനിച്ചു. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു, തൊഴിൽ മന്ത്രിയെ കണ്ടു, ആരോഗ്യമന്ത്രിയെ കണ്ടു. അവരെല്ലാം സമ്പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. നടപടികൾ ആരംഭിച്ചു. ഈ നടപടികൾ മെഡിക്കൽ കോളേജ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പാകെ ESI കോർപ്പറേഷൻ അനുമതിക്കുള്ള അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കോളേജ് ആരംഭിക്കാനുള്ള അനുമതിക്കുള്ള അപേക്ഷ കൊടുക്കണമെങ്കിൽ, ഏത് സംസ്ഥാനത്താണോ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഞങ്ങളുടെ പ്രദേശത്ത്, ഞങ്ങളുടെ സംസ്ഥാനത്ത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ രോഗികൾ കൂടുതലാണ്. ഈ പ്രദേശത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നത് നല്ലതാണ്. വേറെ ഒന്നും വേണ്ട, ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. സാധാരണഗതിയിൽ കൊടുക്കുന്നതാണ്. ഇവിടെ എല്ലാ അപേക്ഷാ നടപടികൾ പൂർത്തീകരിച്ചു, സംസ്ഥാന ഗവൺമെന്റ് സമർപ്പിച്ചു, ഗവൺമെന്റ് നൽകുന്നില്ല. മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കൊടുക്കുന്ന അവസാന തീയതി വരെ ഫയൽ വെച്ച് താമസിപ്പിച്ചു. ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചു. കേന്ദ്ര തൊഴിൽ മന്ത്രി നേരിട്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു. സംസ്ഥാന തൊഴിൽ മന്ത്രിയെ വിളിച്ചു. നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ സംസ്ഥാന ഗവൺമെന്റ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയില്ല. സ്ഥലത്തിന്റെയും സാങ്കേതിക അത് പിന്നെയാണ്. ഇപ്പൊ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് തന്നാൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വീണ്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകണം. അപ്പോഴാണ് ശരിക്കും ശരിയായ പരിശോധന നടത്തുന്ന സ്ഥലമുണ്ടോ, ഫാക്കൽറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ, മറ്റ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ. ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ബോധപൂർവമായി, അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അനുഭവമാണ്. ഏതാണ്ട് 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഏറ്റവും മെച്ചപ്പെട്ടൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അത്യന്താധുനികമായ ഒരു മെഡിക്കൽ കോളേജ്, അത് കയർ തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ, അതുപോലെ ഷോപ്പുകളിൽ പണിയെടുക്കുന്ന, എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അത്യന്താധുനികമായ മികവാർന്ന ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിക്കൽ കോളേജ്, 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് സംസ്ഥാനത്തേക്ക് വന്നൊരു കോളേജ് ആരംഭിക്കാനുള്ള അനുമതി കേന്ദ്രം നൽകുമ്പോൾ അതിനാവശ്യമായിട്ടുള്ളൊരു അനുമതി സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ബോധമെന്നാണ് സത്യത്തിൽ. അത് വീണ്ടും സംസ്ഥാന പുതിയ ഗവൺമെന്റ് ഇപ്പോൾ അധികാരത്തിൽ വന്നു. ആ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ കഴിയും. അതിനുവേണ്ടി ഇപ്പോഴെങ്കിലും ഈ വർഷം ക്ലാസ് തുടങ്ങേണ്ടതാണ്. താൽക്കാലികമായി ആരംഭിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അണ്ടർടേക്കിംഗ് കൊടുത്താണ്. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സത്യത്തിൽ അത് നഷ്ടപ്പെടുത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അടക്കം, ഈ ജില്ലയെ പ്രവർത്തീകരിച്ചിരുന്ന മന്ത്രിമാരടക്കം അത് ആരംഭിക്കുന്നതിന് ബോധപൂർവമായി തടസ്സം സൃഷ്ടിച്ചതാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ പോയത്. എങ്ങനെയും അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം
1: നടത്തി കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ തൊഴിലില്ലായ്മ മാറ്റാനും പുതിയ അവസരങ്ങൾ കൊണ്ടുവരാനൊക്കെ എന്തൊക്കെ ഇടപെടലാണ് പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
3: ഗവൺമെന്റിന്റെ നയങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ അതിശക്തമായ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്റ്റാർട്ടപ്പുകൾക്കാണ് പ്രാധാന്യം. സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് സഹായം നൽകുക. ഗവൺമെന്റ് ഒരു തൊഴിൽദായക സമൂഹമല്ല എന്ന നിലയിലേക്കാണ്. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുക, അതാണൊരു പുതിയ കോർപ്പറേറ്റ് കൾച്ചർ. പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ ആനുപാതികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ളൊരു പോളിസി ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ് അല്ല ആരംഭിക്കുന്നത് പലപ്പോഴും. അതുകൊണ്ട് തന്നെ രാജ്യത്ത് വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നു. ആ തൊഴിലില്ലായ്മ നിരക്കിന്റെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. അപ്പൊ ഇത് അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ പരമ്പരാഗത വ്യവസായ സ്ഥാപനങ്ങൾ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ ലഭിച്ചിരുന്ന ഒരു മേഖലയാണ്, അത് പൂർണ്ണമായും ഇപ്പോൾ അന്യം വന്നു. ഈ ഐ ടി ഇൻഡസ്ട്രിയും അതുപോലെ മോസ്റ്റ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വന്നിട്ടുള്ള പുതിയ സംരംഭങ്ങൾ എഡ്യൂക്കേറ്റഡ് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടുകൂടി ഐ ടി രംഗത്തുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് വിദഗ്ധരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് ഒരു നയം സ്വീകരിക്കുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ വികസന സംരംഭങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത്. ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. ആ കാര്യത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ട ഫോറങ്ങളിലൊക്കെ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പാർലമെന്റിനകത്തും പുറത്തും ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ ഈ നയവും നിലപാടും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലപാട് സ്വീകരിക്കുന്നത്.
1: ചിലപ്പോൾ വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളും ലഹരി ഉപയോഗങ്ങളും യുവാക്കളുടെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് തടയിടാനും പുതിയ യുവാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ നല്ല സംരക്ഷണം നൽകാനും ഒക്കെ ആയിട്ട് എന്തൊക്കെ ബോധവൽക്കരണ പരിപാടികളാണ് ഇനി വരാൻ പോകുന്നത്?
3: ലഹരി മരുന്നിന്റെ വിപണനവും വ്യാപനവും നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ നശീകരണത്തിന് വഴിതെളിക്കുന്നതാണ്. അതിശക്തമായ ബഹുജന ക്യാമ്പയിനുകൾ ഈ കാര്യത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള തൂഫാൻ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപിതമായിട്ടുള്ള പദ്ധതി വളരെ നല്ലതാണ്. നമ്മുടെ കുട്ടികളെ പ്രത്യേകിച്ചും സ്കൂൾ ക്യാമ്പസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് രാസലഹരി മരുന്നിന്റെ മാഫിയ ഇന്ന് സ്കൂൾ കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ബൗദ്ധിക ശേഷിയെപ്പോലും മരവിപ്പിക്കുന്ന മാരകമായ വിപത്തിനെ ചെറുത്തു തോൽപ്പിക്കാൻ പ്രതിരോധിക്കാൻ ഒരു ജനകീയമായ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള തൂഫാൻ എന്ന് പറയുന്ന ഈ പദ്ധതി ആ ജനപങ്കാളിത്തത്തോടുകൂടി ലഹരി മരുന്നിന്റെ വിപണനത്തെയും വ്യാപനത്തെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ജനകീയ ക്യാമ്പയിനാണ്. ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കക്ഷിരാഷ്ട്രീയം മറന്ന് നാടൊന്നാകെ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. പിന്നെ ഇതെല്ലാം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി പരിഹരിക്കാൻ കൂടി നമുക്ക് കഴിയണം. ഇതിന്റെ സ്രോതസ് കണ്ടെത്താൻ കഴിയണം. അവിടെ ആ ലഹരി മരുന്നിന്റെ സ്രോതസ് കണ്ടെത്തി ആ അധോലോക മാഫിയ ശക്തികളെ അമർച്ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ വിപണനവും വ്യാപനവും വലിയ തോതിൽ വർദ്ധിക്കും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ തീർച്ചയായും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ നിർദ്ദേശിക്കാനുള്ളത്.
1: അതുപോലെ സാർ, ഇപ്പം പണ്ട് കാലങ്ങളിൽ കേരളത്തിൽ വലിയ സാധ്യത കുറവായിരുന്നു. എന്നാൽ ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനവും ദുരന്തവും ഒരുപാട് കേരളത്തിൽ നമ്മൾ നിരന്തരം വേട്ടയാടുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന പദ്ധതികളൊക്കെ ഈ തീരദേശ മേഖലയുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ കായൽ ഓരോരുത്തർ താമസിക്കുന്നവരും മലയോരത്ത് മേഖലയിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇവരെ സംരക്ഷിക്കാനുള്ള പുതിയതായിട്ടുള്ള പദ്ധതികൾ അല്ല എന്തെങ്കിലും കാഴ്ചപ്പാട് സാറിനുണ്ട് അതിനെക്കുറിച്ച്?
3: ഇപ്പൊ ജൂൺ 5 പരിസ്ഥിതി ആഗോള പരിസ്ഥിതി ദിനമാണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം ആചരിക്കൽ പരിപാടിയായി പരിമിതപ്പെടുകയാണ്, പരിസ്ഥിതി ദിനാചരണത്തിൽ പരിമിതപ്പെടുകയാണ്. സത്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഒരു ഘട്ടത്തിൽ ആരും അംഗീകരിച്ചിരുന്നില്ല. ആഗോള താപനത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനം ഐക്യരാഷ്ട്രസഭയുടെ യു എൻ കോൺഫറൻസ് ഓൺ ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞ കോൺഫറൻസിൽ നിരന്തരമായി ചർച്ച ചെയ്ത് നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ 2070 കാർബൺ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ കാർബൺ വാതക ബഹിർഗമനം പൂജ്യമായി പരിമിതപ്പെടുത്തും, ഇല്ലാതാക്കുമെന്നാണ്. അതിനുവേണ്ടിയിട്ടുള്ള ഊർജ രംഗത്തെ പ്രവർത്തനങ്ങൾ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നുണ്ട്. നമ്മൾ നാട്ടിൽ നടപ്പാക്കുന്ന ഏതൊരു ഡെവലപ്മെന്റും വികസന പ്രവർത്തനവും പരിസ്ഥിതിയുടെ പരിരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം. പരിസ്ഥിതി സംരക്ഷണത്തിനും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനും പ്രഥമ പരിഗണന നൽകി വേണം ഏതൊരു വികസന സംരംഭവും ആരംഭിക്കാൻ. ഇപ്പൊ ആൻഡമാനിൽ നമ്മൾ പണ്ട് പത്രങ്ങളിൽ കണ്ടു മഴക്കാടുകൾ ഉൾപ്പെടെയുള്ള വൻ വനങ്ങൾ പോലും വെട്ടിനശിപ്പിച്ചുകൊണ്ടാണ് വിമാനത്താവളവും തുറമുഖവും നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി അവിടെ സന്ദർശിച്ചപ്പോഴാണ് ലോകം ഇതറിഞ്ഞത്. അപ്പൊ ഇത് ദീർഘകാല വികസനത്തെ മുൻനിർത്തിയിട്ടുള്ള പദ്ധതിയല്ല, ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ല, സുസ്ഥിര വികസന സംരംഭമല്ല. ഐക്യരാഷ്ട്രസഭ 2015 മുതൽ 2030 വരെ മുന്നോട്ട് വെച്ചിട്ടുള്ള ദൗത്യം സുസ്ഥിര വികസനത്തിലൂടെ ലോകത്തിന്റെ പുരോഗതിയും വളർച്ചയും കൈവരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള ഗോൾ സാധ്യമാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ അഥവാ പരിസ്ഥിതിയുടെ സംരക്ഷണം, എക്കോളജിയുടെ സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ അപ്രോച്ച് മാത്രമേ സുസ്ഥിര സമീപനമായിരിക്കണം വികസന പ്രവർത്തനങ്ങളിൽ സ്വീകരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ പലപ്പോഴും മൂലധന ശക്തികളുടെ താല്പര്യത്തിന് വിധേയമായി വൻകിട വികസന പദ്ധതികൾ നമ്മുടെ രാജ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നു, പാരിസ്ഥിതികമായ സന്തുലിതാവസ്ഥയെ ദുർബലപ്പെടുത്തുന്നു, അതുവഴി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ പരിണത ഫലമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇന്ന് നമ്മൾ നല്ലതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പോലും ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷൻ കാലയളവിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായ ചൂട് ഭീകരമായിട്ടുള്ള ചൂടാണ് അനുഭവപ്പെട്ടത്. കാലം തെറ്റി വരുന്ന കാലവർഷം, ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനകളാണ്. 2004 സുനാമി ഇതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഇത് അഡ്രസ് ചെയ്യുന്നതിന് വേണം മുൻഗണന കൊടുക്കേണ്ടത് വികസന പ്രവർത്തനം, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണം, സുസ്ഥിരമായി നിലനിൽക്കുന്ന ശാശ്വതമായ വികസന സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രധാനമായും ഭരണകൂടം. പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അത് ആഗോളതലത്തിൽ ഉണ്ടായ ഒരു ആശയപരമായ യോജിപ്പ് അല്ലെങ്കിൽ ഒരു കൺസെൻസസ്, ആ സമവായത്തെ പോലും തകർക്കുന്ന നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്.
1: സാർ, ജനങ്ങളുടെ പരാതികളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നേരിട്ട് കേൾക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സാർ കൈക്കൊള്ളുന്നത്?
3: ഞാനൊരു പാർലമെന്റ് അംഗം, ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലെല്ലാം രാവിലെ ഏതാണ്ട് 7 മുതൽ 9:30 വരെ നിരവധി പേരാണ് ആവശ്യങ്ങളുമായി എൻ്റെ ഓഫീസ്. വീട് ഒന്നു തന്നെയാണ്. അതുപോലെ നിരന്തരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ, പരിപാടികളിൽ ബന്ധപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നേരിൽ കാണുന്നതിനോ ടെലിഫോണിൽ ബന്ധപ്പെടുന്നതിനോ ഒരു തടസ്സവും ഒരു തരത്തിലുള്ള വിഘ്നവുമില്ല. എപ്പോൾ വേണമെങ്കിലും അവർക്ക് ബന്ധപ്പെടാം. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നം നിരന്തരം കണ്ടും കേട്ടും ഇടപെട്ടും പരിഹരിച്ചും ആണ് എം പി എന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്നത്.
1: അതുപോലെ സാർ, എനിക്ക് തോന്നുന്നു സാധാരണ എനിക്കൊരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സാറിന് ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്, പക്ഷേ 1-2 കഴിഞ്ഞിട്ടാണ് സാറ് തിരിച്ചു വിളിച്ച് ചോദിക്കാറുണ്ട് ആരാ എന്നാണ്. അപ്പം തിരക്കേറിയ പ്രവർത്തനമാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്. ഇതിനിടയിൽ കുടുംബകാര്യങ്ങളും അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ സമയം കിട്ടാറുണ്ടോ? ഇതെങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്?
3: ഞാൻ പറഞ്ഞല്ലോ, എന്നെ വിളിക്കുന്ന മുഴുവൻ കോളും മിസ്ഡ് കോളാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും.
1: അതെ,
3: അതുപോലെ അപ്പോൾ സംസാരിക്കാൻ സമയം കിട്ടിയില്ല, സ്റ്റാഫാണ് എടുക്കുന്നതെങ്കിൽ അത് കുറിച്ച് വെച്ച് മുഴുവൻ ആൾക്കാരെയും തിരിച്ചു വിളിച്ച് എന്താണ് അവരുടെ ആവശ്യം, എന്താണ് വിഷയമെന്ന് ബോധ്യപ്പെട്ട് അതിൽ ചെയ്യാൻ കഴിയുന്ന സഹായം ഏതാണ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കേണ്ടയാളാണ്. ആ ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കേണ്ടതാണ്. അത് അവരുടെ ചുമതലയാണ്, പ്രാഥമികമായ ചുമതലയാണ്. ചിലപ്പോൾ അന്യായമായ കാര്യങ്ങളായിരിക്കാം പറയുന്നത്, ഒരു തരത്തിലും നടപ്പാക്കാൻ കഴിയാത്ത അസാധ്യമായ കാര്യങ്ങളായിരിക്കാം ജനങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ്. അപ്പൊ അത് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുക, സഹായിക്കാൻ കഴിയുന്ന സഹായിക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെ സമാധാനിപ്പിച്ചു വിടുക. ഈ ഒരു പ്രോസസ് ചെയ്യാൻ ജനപ്രതിനിധികൾ ബാധ്യസ്ഥമാണ്. കാരണം ജനങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാൻ കഴിയുന്നത് ബ്യൂറോക്രസി അല്ല, ഭരണ നേതൃത്വത്തെ അല്ല, അവർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ ഒരു അവകാശം, ജനങ്ങളുടെ ഒരു അവകാശമാണ് ജനപ്രതിനിധിയുമായി ആശയവിനിമയം നടത്താനും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും. ആ നിലയിൽ കൃത്യമായി ഇടപെടൽ നടത്തി 100 ജനങ്ങളുടെ പ്രശ്നം ദിനേന പരിഹരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. ചോദ്യം എങ്ങനെ കുടുംബജീവിതവുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. കുടുംബം, എൻ്റെ ഭാര്യയും മകനും കുടുംബവും ഒക്കെ അതുമായി ഇഴുകി ചേർന്ന് അതിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് ഞങ്ങൾക്കൊന്നൊരു പ്രശ്നമേ അല്ല. വളരെ സന്തോഷകരമായ, സംതൃപ്തകരമായിട്ടുള്ള നിലയിൽ കുടുംബജീവിതം ഇതിൻ്റെ ഭാഗമാണ്, അവരും ഇതിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സൗകര്യങ്ങൾ ലഭ്യമായിട്ടുള്ളത് പാർലമെൻ്റ് അംഗമെന്ന നിലയിൽ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങൾ കുടുംബം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിനും അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ നിലയിൽ അത് ഇഴുകിച്ചേർന്ന് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കുടുംബജീവിതവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അവരുമായി സമയം ചെലവഴിക്കാൻ ഒക്കെ ആവശ്യം പോലെ സമയം കിട്ടുന്നുണ്ട്. ഈ തിരക്കിനിടയിലും അതും ഇതിനോടൊപ്പമോ ഇതിൻ്റെ ഭാഗമായിട്ടോ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നതിലുള്ള വലിയ സംതൃപ്തിയും സന്തോഷവുമാണ് ആ കാര്യത്തിലുമുള്ളത്.
1: അതുപോലെ സാർ, ഈ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയോ അല്ലെങ്കിൽ ആദർശമോ എന്താണ്?
3: ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടം മുതൽ ഇടതുപക്ഷ മനസ്സ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരു വലിയ അഭിനിവേശവും ഒരു വലിയ പ്രതിബദ്ധതയുമുള്ള പ്രവർത്തനം, അത് ഇപ്പോഴും അത് തന്നെയാണ്. കാരണം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത, അതിൽ പ്രത്യേകിച്ചും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ അവസ്ഥകൾ, ആ ഒരു അവരുടെ സാമൂഹ്യമായ മോചനത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം, അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ്, അത് നമുക്ക് ഓരോരുത്തർക്കും അത്തരത്തിലൊരു മനസ്സുണ്ടാകും. ആ ഒരു ഇടതുപക്ഷ മനസ്സാണ് എന്നെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദർശനം, ആശയം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി കൂടുതലും എന്നെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷ രംഗത്തെ പ്രമാണിമാരായിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ്. സഖാവ് എൻ ശ്രീകണ്ഠൻ നായരെ പോലെ, സോ ടി കെ ദിവാകരനെ പോലെ, അതുപോലെ ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമല്ല, സോ ബേബി സാറിനെ പോലെ എത്രയോ, സോ കെ പങ്കജാക്ഷൻ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ട്രേഡ് യൂണിയൻ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ സഖാവ് ഇ എം എസിനെ പോലെ, ഇ കെ നയനാരെ പോലെ, സോ എം എൻ ഗോവിന്ദൻ നായരെ പോലെയൊക്കെയുള്ള ഒരുപാട്, എന്നി ബൽറാം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള സൗകര്യ, അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ള നിലയിലല്ല. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ നന്മ കൃത്യമായി പ്രാവർത്തികമാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആ നേതൃത്വത്തോടും ആ ആശയത്തോടുമുള്ള ഒരു ആഭിമുഖ്യമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രത്യയശാസ്ത്രപരമായ കരുത്തായി, ശക്തിയായി എപ്പോഴും എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തായി ശക്തിയായി നിലകൊള്ളുന്നത് അത് തന്നെയാണ്.
1: അതുപോലെ തന്നെ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുമ്പോഴും പല കാരണങ്ങളും വിമർശനങ്ങൾ ഒരുപാട് സാർക്ക് കിട്ടാറുണ്ട്. ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് സാർ കൈകാര്യം ചെയ്യുന്നത്?
3: വിമർശനങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്, അത് പലതും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ വരാം, ആ കാര്യമായ അവബോധമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് വരാം. മറ്റൊരു വിധത്തിലുള്ള വിമർശനം, ബോധപൂർവമായിട്ടുള്ള വിമർശനം, ആ വിമർശനത്തെ നമുക്ക് ഒരിക്കലും അവരുടെ വായടപ്പിക്കാനോ അവരുടെ വാദവുകളെ ഖണ്ഡിച്ച് അവരെ ബോധ്യപ്പെടുത്തുക, അവർ ബോധപൂർവമായി ചെയ്യുന്നതാണ്. പക്ഷെ നല്ലൊരു വിഭാഗവും സൃഷ്ടിപരമായിട്ടുള്ള വിമർശനങ്ങളാണ്, അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തൃപ്തരാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും, നാഷണൽ ഹൈവേ 183 ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടായി. 24 ഉണ്ടായിരുന്ന ഞാൻ ഇടപെട്ട് 20 ചുരുക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്ഷേപം ചില കേന്ദ്രങ്ങളിൽ നിന്ന്, ഞാനത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ തയ്യാറാക്കി കൃത്യമായി എന്താണ് സംഭവിച്ചത്, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് വിശദീകരിച്ചപ്പോൾ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടു. അപ്പം ഈ രൂപത്തിൽ ആശയവിനിമയത്തിലൂടെ അവരെ ബോധ്യപ്പെടുത്തുക, നമ്മുടെ സ്റ്റാൻഡ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൺവിൻസ് ചെയ്യാൻ കഴിയും. പിന്നെ ബോധപൂർവമായി വിമർശനങ്ങൾ ഉയർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആര് വിചാരിച്ചാലും അവരെ തിരുത്താനോ കറക്റ്റ് ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ കഴിയില്ല, അത് ആ രൂപത്തിൽ തന്നെ നിലനിൽക്കും. അത് ചേമ്പലയിൽ വീണ വെള്ളത്തെപ്പോലെ അത് ഒലിച്ചു പോകും, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മൾ സത്യസന്ധമായിരിക്കണം, നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം, സദുദ്ദേശപരമായിരിക്കണം, നാടിൻ്റെയും ജനങ്ങളുടെയും നന്മയും അവരുടെ പുരോഗതിയും വളർച്ചയും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി നമ്മൾ പ്രവർത്തിച്ചാൽ അതിനെ പ്രതിലോമകരമായ വിമർശനങ്ങൾ കൊണ്ട് ആ പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ ആര് ശ്രമിച്ചാലും നിഷ്പ്രയാസം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ആ നമ്മുടെ സത്യസന്ധത കൊണ്ടും നമ്മുടെ പ്രതിബദ്ധത കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശശുദ്ധി കൊണ്ടും കഴിയും എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള പാഠം.
1: അതുപോലെ തന്നെ സാർ, ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ വിവരവും ബോധവൽക്കരണ പരിപാടികളൊക്കെ കമ്മ്യൂണിറ്റി ലെവലിൽ എത്തിക്കാൻ ഒരു കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങയുടെ കാഴ്ചപ്പാട്.
3: കമ്മ്യൂണിറ്റി റേഡിയോയുടെ പ്രസക്തി അനുദിനം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്ത ഒരുപാട് പ്രശ്നങ്ങൾ, രാസലഹരി മരുന്ന് ഉയർത്തുന്ന വിപൽക്കരമായ സാഹചര്യങ്ങളെ സംബന്ധിച്ചുള്ള അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ വികസനോന്മുഖ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ജനകീയ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതൊരു സാമൂഹ്യ വിഷയമായി ചർച്ച ചെയ്യാനും തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് കഴിയും. നമ്മൾ COVID-19 പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ കണ്ടതാണ് കമ്മ്യൂണിറ്റി റേഡിയോ വഹിച്ച പങ്ക്. ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന കാര്യത്തിൽ, ജനങ്ങൾക്ക് ആശ്വാസം കൃത്യതയോടുകൂടി എത്തിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോയുടെ വലിയ ഇൻവോൾവ്മെന്റ് COVID-19 പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ കാഴ്ചവെക്കാൻ കമ്മ്യൂണിറ്റി റേഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കമ്മ്യൂണിറ്റി കേവലം വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുക, വിശകലനം ജനങ്ങളിൽ എത്തിക്കുക എന്നതിനപ്പുറത്ത് സാമൂഹ്യമായ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി റേഡിയോ. കമ്മ്യൂണിറ്റിയുടെ ഒരു സമൂഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി ക്രിയാത്മകമായ ക്യാമ്പയിനുകളും കർമ്മപരിപാടികളും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയുന്ന ഒരു വിഭാഗമെന്ന നിലയിൽ കമ്മ്യൂണിറ്റി റേഡിയോയുടെ പ്രസക്തിയും പ്രാധാന്യവും വർത്തമാനകാല സമൂഹത്തിൽ ഏറെ വർദ്ധിതമായിട്ടുണ്ട് എന്ന വ്യക്തമായ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്.
1: അതുപോലെ സാറിന്റെ ഓഫീസിലൊക്കെ വന്നപ്പോൾ ഒരുപാട് ബുക്കിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് വായന ഒരു വലിയ ഹോബിയായിട്ട്, ഇതിലുപരി വേറെ എന്തെങ്കിലും ഹോബികൾ അങ്ങനെന്തെങ്കിലും ഉണ്ട് രാഷ്ട്രീയമായിട്ട് സാറിനെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്?
3: രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം വായന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. വായനയോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹോബികളിൽ ഒന്നാണ് യാത്ര. പരമാവധി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, രാജ്യങ്ങൾ സന്ദർശിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്റെ അഭിപ്രായത്തിൽ 1000 പുസ്തകം വായിച്ചാൽ ലഭിക്കുന്ന അറിവ് അനുഭവം പക്ഷെ ഒരു യാത്ര കൊണ്ട് നമുക്ക് ലഭിക്കും. യാത്രയിലൂടെ നമുക്ക് ലഭിക്കുന്ന യാത്രാനുഭവത്തിലൂടെ ലഭിക്കുന്ന അറിവ്, ആ വിജ്ഞാനം വളരെ വളരെ വലുതാണ്. സങ്കുചിതമായ നമ്മുടെ മനസ്സിനെയൊക്കെ വിപുലീകരിക്കാൻ കഴിയുന്ന ഈ ഒരു പ്രധാന ഘടകമാണ് യാത്ര. അതുകൊണ്ട് യാത്ര എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നാണ്. പിന്നീട് പ്രധാനമായും വായനയും യാത്രയുമാണ് പ്രധാനപ്പെട്ട ഹോബികളായി പലപ്പോഴും ജീവിതത്തിൽ, അതോടൊപ്പം സിനിമയും മറ്റ് കലാപരിപാടികളും ഒക്കെ ആസ്വദിക്കാനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ടെങ്കിൽ പോലും യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമുള്ള സംഗതികളിലൊന്നാണ്. അത് പരമാവധി ചെയ്യാൻ 10-40 രാജ്യങ്ങളിൽ ഇതിനകം തന്നെ പല സന്ദർഭങ്ങളിലായി യാത്ര ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് അനുഭവം, ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവബോധം സൃഷ്ടിച്ചെടുക്കാൻ സഹായകരമായിട്ടുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്.
1: അതുപോലെ തന്നെ സാർ, നമ്മുടെ പ്രേക്ഷകർ, ഇതൊക്കെ ശ്രവിക്കുന്ന പ്രേക്ഷകർക്ക് സാറിന്റെ പരിപാടികളിലൊക്കെ പങ്കാളിത്തം, ഇനി ജന പങ്കാളിത്തം എത്രത്തോളം ലഭിക്കാനുണ്ട്, അവർക്ക് കൊടുക്കേണ്ട സന്ദേശം എന്തുവാണ്?
3: എനിക്ക് മുഴുവൻ ജനങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ നാടിന്റെ സർവതോമുഖമായ സമഗ്രമായ വളർച്ചയ്ക്കും വികസനത്തിനും ജനക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. പ്രതിലോമകരമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വികസനോന്മുഖ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം. അവരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ ജനങ്ങൾ കഴിയണം. കാരണം ആശയ സംവാദം നല്ലതാണ്, പക്ഷേ പലപ്പോഴും ആ ആശയ സംവാദങ്ങൾ നമ്മുടെ ദീർഘകാല വികസന പദ്ധതികളെ തകർക്കുന്ന നിലയിലുള്ള സംവാദങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. അതൊന്നും സദുദ്ദേശപരമായിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് പഠിക്കണം, അറിയണം. അറിഞ്ഞ് ജനങ്ങളുടെ പങ്കാളിത്തവും ഇടപെടലും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായാൽ ഒരു സംശയവും വേണ്ട, ഈ പ്രതിലോമകരമായിട്ടുള്ള നെഗറ്റീവ് ക്രിറ്റിസിസത്തെ അതിജീവിച്ചുകൊണ്ട് ക്രിയാത്മകമായ വിമർശനങ്ങളിലൂടെ നമ്മുടെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും വളർച്ചയും പുരോഗതിയും ആർജിക്കാൻ കഴിയും. അതിന് ജനങ്ങളുടെ ക്രിയാത്മകമായ ഇടപെടൽ കൂടുതൽ അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ജനങ്ങൾ തയ്യാറാകേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത്.
1: അപ്പം ശരിക്കും പറയേണ്ടത്, നമ്മൾ ജനങ്ങളെയല്ല ഭരിക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞ് വലിയൊരു ഉദാഹരണത്തോടും, ആര് വിളിച്ചാലും ഏത് സമയത്തും ഈ പറഞ്ഞ കണക്ക് തിരിച്ചു വിളിക്കുക, ഏത് സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു MP എന്ന് ഉപരി ഒരു മണ്ഡലത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുക, ഏത് പരിപാടി എടുത്തു നോക്കിയാലും സാറിന് എല്ലാ പരിപാടിയിലും കാണാൻ പറ്റും. എനിക്ക് ഒന്ന് ചെറിയ സമരമായാൽ പോലും റോഡ് സൈഡിലായാൽ പോലും സാറിനെ കാണാൻ പറ്റും. അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് പല പരിപാടികളിലും ഞാൻ സാറിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ഇന്നാണ് നേരിട്ട് ഒരു ഇന്റർവ്യൂ പോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പരിപാടിയിൽ വന്ന് നമ്മുടെ കൂടെ ഇത്ര നേരം സമയം ചെലവാക്കുകയും വിലപ്പെട്ട അറിവുകൾ ജനങ്ങൾക്കും പറഞ്ഞു തരികയും ചെയ്ത സാറിന് വോയിസ് ഓഫ് ചേഞ്ചിൻ്റെയും ബിയർഡിയോ ബെൻസിൻ്റെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പൊ ഇനി അടുത്തൊരു ഗസ്റ്റുമായിട്ട് നിങ്ങൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങളോടൊപ്പം നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
5: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: ഇവിടെയും മരത്തടിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ തിരിയുന്നതും മറ്റ് ശക്തവാന ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളും എല്ലാം ഭയങ്കര റഷാണ്. പണ്ട് പോലീസിന്റെ സേവനം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. ഓരോരുത്തർ അവരുടെ ഇഷ്ടമനുസരിച്ച് വാഹനം കൊണ്ടുപോകുന്നതാണ്, അവിടെയും അപകട സാധ്യതയാണ്. അപ്പം ഈ സ്ഥലത്ത് മുണ്ടാലുമൂടി ജംഗ്ഷനിൽ അവിടെ നാല് കാങ്കത്തുമുക്കുന്ന് വരുന്ന കൂടെ തിരുമുല്ലവാരം പോകുന്നു, ഒന്ന് അമ്മച്ചൂട്ടിലോട്ട് പോകുന്നു, മുളങ്കാടം പോകുന്നു. ഇപ്പൊ ഇവിടെ എല്ലാം ജംഗ്ഷനിലൊക്കെ ട്യൂഷൻ സെന്ററുകളുണ്ട്, ഒരുപാട് കുട്ടികൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോലീസ് ഹെഡ് പോസ്റ്റ് നിർബന്ധമായിട്ടും അധികൃതർ സ്ഥാപിക്കണം എന്നാണ് അഭിപ്രായം.
1: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടും.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കട്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്.
2: Welcome back to the very warming episode of Weekly Sports Roundup. It's me, Shruti. കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാലോ. കം ഓൺ, ലെറ്റ്സ് ടോക്ക്. ബ്രസീലില് ഒരു ഇതിഹാസം ഉണ്ടായിരുന്നു. തന്റേതായ യുണീക്ക് സ്കില്ലും ടാലന്റും ഒക്കെ കൊണ്ട് ഫുട്ബോളിനെ കയ്യിലെടുത്ത ഒരു കളിക്കാരൻ. 17 വയസ്സിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ബ്രസീലിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം പെലെയാണ്. ഇപ്പോൾ പെലെയുടെ ആദ്യ ലോകകപ്പ് ജേഴ്സി ലേലത്തിന് വച്ചിരിക്കുകയാണ്.
3: ലേല കമ്പനിയായ സോത്താബീസ് ആണ് ലോകകപ്പിന് മുന്നോടിയായിട്ട് ഈ ലേലം നടത്തുന്നത്.
2: 1958 പെലെ ലോകകപ്പ് ഫൈനലിൽ ധരിച്ച ജേഴ്സിയാണിത്. എത്ര കാലം കഴിഞ്ഞാലും ഇനി എത്ര ആളുകൾ വന്ന് ചരിത്രം തിരുത്തി എഴുതിയാലും ഇതിഹാസങ്ങൾ എന്നും ഇതിഹാസങ്ങൾ തന്നെ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ലേലം കൂടിയാണിത് അല്ലേ.
3: നോർവേ ചെസ്സിലേക്ക് വരുമ്പോൾ ലോക 1 നമ്പർ താരമായ മാഗ്നസ് കാൾസന് നമ്മുടെ ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദയുടെ മുന്നില് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. ക്ലാസിക്കൽ ഗെയിമിൽ 2 തവണയാണ് കാൾസൺ പ്രജ്ഞാനന്ദയോട് തോൽക്കുന്നത്. ഈ ജയത്തോടെ 12 പോയിന്റുമായി പ്രജ്ഞാനന്ദ 3rd സ്ഥാനത്തെത്തി. അമേരിക്കയുടെ വെസ്ലി സോയാണ് 14 പോയിന്റുമായി 1st സ്ഥാനത്തുള്ളത്.
2: IPLലേക്ക് വരുമ്പോൾ RCB ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കഴിഞ്ഞ വർഷം കപ്പടിച്ചത് അല്ലേ. എന്നാൽ ഇപ്പോൾ ഈ സീസണിലും 2nd കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് RCB. ഫൈനലിൽ ഗുജറാത്തിനെതിരെ 5 wicketsന്റെ ജയമാണ് RCB സ്വന്തമാക്കിയത്. അതുപോലെ ചാമ്പ്യൻസ് ലീഗിലും 2nd തവണ തുടർച്ചയായി കപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ് PSG. ഈ 1 സമനില പാലിച്ച കളിയിൽ പിന്നെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ എത്തിയപ്പോൾ 4-3 PSG വിജയം. അത് മാത്രമല്ല, ഈ കളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എക്സ്ട്രാ ടൈമിംഗിലേക്ക് നീണ്ടുപോകുന്നത്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് 2nd സ്ഥാനം കിട്ടിയിരിക്കുകയാണ്. 10 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകളാണ് ഇന്ത്യയുടെ നേട്ടം. 14 സ്വർണം ഉൾപ്പെടെ 25 മെഡലുകൾ നേടി ചൈനയാണ് 1rd സ്ഥാനത്തെത്തിയത്. വനിതകളുടെ 4x400 മീറ്റർ റിലേയിലാണ് ഇന്ത്യ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടിയത്. ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സ്പോർട്സിലെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. അടുത്ത ആഴ്ച വീണ്ടും എത്തും വരെ, അന്റിൽ നെക്സ്റ്റ് വീക്ക്, സ്റ്റേ സ്പോർട്ടി ആൻഡ് സ്റ്റേ

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന പി എസ്. ആകാശ എയർ കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് പുതിയ സർവീസ് ആരംഭിക്കുന്നു. കൊച്ചി ദോഹ കൊച്ചി സർവീസ് ജൂലൈ 1 മുതൽ ഉണ്ടാകും. ആഴ്ചയിൽ 4 സർവീസുകളാണ് ഉണ്ടാവുക. കൊച്ചിയിൽ നിന്ന് വൈകിട്ട് 5:25 പുറപ്പെടുന്ന വിമാനം രാത്രി 7:40 ദോഹയിലെത്തും. അവിടെ നിന്ന് രാത്രി 8:40 പുറപ്പെട്ട് പുലർച്ചെ 4:05 കൊച്ചിയിലെത്തും. ഞായർ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് സർവീസുകൾ ഉണ്ടാവുക. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ കെല്ലൂർ വിള മുസ്ലിം ജമാഅത്തിൽ നടത്തുന്ന സൌജന്യ PSC കോച്ചിംഗ് സബ് സെന്ററിൽ ജൂലൈയിൽ ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 18

പൂർത്തിയായ എസ് എസ് എൽ സി വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷയ്ക്കൊപ്പം എസ് എസ് എൽ സി ബുക്ക്, ആധാർ, അവസാനം പഠിച്ച കോഴ്സ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പിയും 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഹാജരാക്കണം. 22 വൈകിട്ട് 5 മുൻപ് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9895442235. ടി കെ എം ഇന്റർനാഷണൽ സെന്റർ ഫോർ ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8989826060. അഞ്ചാലമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് സീനിയർ, കമ്പ്യൂട്ടർ സയൻസ് ജൂനിയർ, സുവോളജി ജൂനിയർ എന്നീ തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 18 രാവിലെ 10 സ്കൂളിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9747709997. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് ഡിപ്ലോമ കോഴ്സുകളായ സിവിൽ ഇലക്ട്രിക്കൽ വിഷയങ്ങളിലെ ലെക്ചർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8921283869. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്ക് ഓഫിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധകർ ഇഷ്ടമുള്ള ടീമുകളുടെ ഫ്ലെക്സുകൾ, ബാനറുകൾ, കൊടികൾ, തോരണങ്ങൾ എന്നിവ പാതകൾക്ക് കുറുകയും വൈദ്യുതി ലൈനുകൾക്ക് സമീപവും സ്ഥാപിക്കുന്നത് തികച്ചും അപകടകരമാണെന്ന് KSEB മുന്നറിയിപ്പ് നൽകി. കൊടികളും ബാനറുകളും സ്ഥാപിക്കുന്നതിനിടെ അബദ്ധത്തിൽ വൈദ്യുതി ലൈനുകളുമായി സമ്പർക്കമുണ്ടായാൽ ഗുരുതരമായ വൈദ്യുതാഘാതത്തിനും ജീവഹാനിക്കും വരെ കാരണമാകാം. ശക്തമായ കാറ്റിലും മഴയിലും ഇത്തരം ബാനറുകളും കൊടിത്തോരണങ്ങളും വൈദ്യുതി ലൈനുകളിലേക്ക് പതിക്കുന്നതിലൂടെ വൈദ്യുതി തടസ്സമാകാനും ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലുമാകാനുമുള്ള സാധ്യതയിൽ ഏറെയാണ്. ജനങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ സമീപത്തുള്ള KSEB സെക്ഷൻ ഓഫീസിലോ അല്ലെങ്കിൽ 9496010101 എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലും പ്രതീക്ഷിക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ടി റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: Hello friends, welcome to Word of the Day. Today's word is
2: keen.
1: Keen is spelled as K E E N.
2: This is an adjective and means one very interested in something, wanting to do something. Two, good or strong. മലയാളത്തിൽ ഉത്സുകമായ, ആകാംക്ഷയുള്ള, വ്യഗ്രതയുള്ള, അതിയായി ആഗ്രഹിക്കുന്ന, തീക്ഷ്ണമായ എന്നൊക്കെ അർത്ഥം.
1: Thank you all.
3: A flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് അറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
1: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: മുൻപോട്ട് വള്ളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ, അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിലെ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ നമ്മൾ കൈക്കൊള്ളുന്നതാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മൂന്നാം തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് രണ്ട് വർഷം പൂർത്തിയാകുന്നു. 2024 ജൂൺ 9 അദ്ദേഹം മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
1: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ക്വാളിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ബട്ടർഫ്ലൈസ്
1: ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ
0: അവതരണം ഗീതു.
1: ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ
2: നമസ്കാരം എല്ലാ കുഞ്ഞുകൂട്ടുകാർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥ ഒരു ഗുണപാഠമൊക്കെയുള്ള ഒരു നാടോടി കഥയാണ്. കഥ നമുക്ക് കേൾക്കാം. പണ്ട് വല്ലാതെ തണുപ്പുള്ള ഒരു ശൈത്യകാലത്ത് ഒരു നഗരത്തിലെ തിരക്കുള്ള ഒരു തെരുവിൽ ഒരു യാത്രക്കാരൻ നടന്നു പോവുകയായിരുന്നു. തണുപ്പ് കാരണമായും നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വിശപ്പും ക്ഷീണവും കാരണമായി അയാൾ വല്ലാതെ വലഞ്ഞിരുന്നു. കയ്യിലാണെങ്കിലോ കല്ലുപോലെ ഉണങ്ങി വരേണ്ട ഒരു റൊട്ടി മാത്രം. ഒടുവിൽ നടന്നു മടുത്ത അയാൾ ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലം നോക്കി വിശ്രമിക്കാനിരുന്നു. എന്നിട്ട് തന്റെ വിശപ്പടക്കാനായി റൊട്ടി എടുത്തു. അപ്പോഴാണ് കാറ്റിലൂടെ ഒഴുകിയെത്തിയ കൊതിയൂർന്ന ഒരു മണം അവിടെ പരന്നു. നല്ല ചൂടുള്ള ചിക്കൻ സൂപ്പിന്റെ മണം. അദ്ദേഹം കൊതിയോടെ നോക്കി. ദേ, അടുത്തുള്ള ഒരു കടയിൽ വലിയൊരു പാത്രത്തിൽ സൂപ്പ് തിളച്ചു മറിയുന്നു. അതിൽ നിന്നും വെളുത്ത ആവി മുകളിലേക്ക് വരുന്നു. യാത്രക്കാരൻ മെല്ലെ ആ കടയുടെ മുന്നിലേക്ക് ചെന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് സൂപ്പ് വാങ്ങാനോ അകത്തേക്ക് കയറാനോ കഴിഞ്ഞില്ല. പകരം തന്റെ കയ്യിലിരുന്ന ഉണങ്ങിയ റൊട്ടിയുടെ ഒരു കഷ്ണം ആ ഒരു സൂപ്പിന്റെ ആവിക്ക് മുകളിലായി ചെറുതായി ഒന്ന് കാണിച്ചു. എന്നിട്ട് ആ ആവിയിലെ രുചിയെല്ലാം തന്റെ റൊട്ടിയിലേക്ക് പിടിച്ചു എന്ന് സങ്കല്പിച്ച് കണ്ണുകൾ അടച്ച് അത് ആസ്വദിച്ച് കഴിച്ചു. ഓ, എന്തു രുചി, അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു. അയാൾ ബാക്കിയുള്ള റൊട്ടി കഷ്ണം ആ ആവിയിൽ കാണിച്ചു. എന്നിട്ട് ആസ്വദിച്ച് അതും കഴിച്ചു. വഴിയിലൂടെ പോയവരും കടയുടെ മുന്നിൽ നിന്നവരെ എല്ലാം ഇതുകൊണ്ട് അമ്പരന്നു. ഇതെന്തൊരു കാര്യം, ഇയാൾ സൂപ്പിന്റെ മണം കൂട്ടിയാണ് റൊട്ടി കഴിക്കുന്നത്. അവർ അത്ഭുതത്തോടെ പരസ്പരം ചോദിച്ചു. എന്നാൽ ഇത് കണ്ട് കടയുടമ ദേഷ്യത്തോടെ വന്നു. അയാൾ വല്ലാത്തൊരു മുൻകോപിയായിരുന്നു. അയാൾ ഉറക്കെ ഒച്ചവെച്ചു, നീ എന്തിനാ എന്റെ സൂപ്പ് മോഷ്ടിച്ചത്? കടക്കാരന്റെ അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് യാത്രക്കാരൻ അമ്പരന്നു. ഞാൻ സൂപ്പ് എടുത്തില്ലല്ലോ, എന്റെ കയ്യിലുള്ള ഉണങ്ങിയ റൊട്ടിയല്ലേ ഞാൻ കഴിച്ചത്. എന്നാൽ അതൊന്നും കഴിക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. നീ എന്റെ സൂപ്പിന്റെ മണം ആസ്വദിച്ചാണ് റൊട്ടി കഴിച്ചത്. വെറുതെ മണം പിടിക്കാൻ ഇവിടെ ആരെയും സമ്മതിക്കില്ല, അതിനുള്ള പണം തരണം. പാവ യാത്രക്കാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിങ്ങനെ നിന്നു. അതോടെ അവിടെ ആളുകൾ കൂടുകയും വലിയ ബഹളമാവുകയും ചെയ്തു. അപ്പോഴാണ് ആ വഴി ബുദ്ധിമാനായ നമ്മുടെ മുല്ല നസ്രുദ്ദീൻ ഹോജ വന്നത്. എന്താ ഇവിടെ ഇത്രയും വലിയ ബഹളം, ആളുകൾക്കിടയിലൂടെ മുന്നോട്ട് വന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഹോജ, ഈ മനുഷ്യൻ എന്റെ സൂപ്പിന്റെ മണം മോഷ്ടിച്ച് റൊട്ടി കഴിച്ചു. എനിക്കതിന്റെ പണം ഇപ്പോൾ കിട്ടണം. ഹോജ കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു ഗൗരവമുള്ള കാര്യമാണല്ലോ. എന്നിട്ട് അദ്ദേഹം ആ പാവ യാത്രക്കാരന്റെ അടുത്തെത്തി ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പണമുണ്ടോ? യാത്രക്കാരൻ പേടിയോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഏതാനും നാണയത്തുട്ടുകൾ അദ്ദേഹത്തിന് നൽകി. ഹോജ ആ നാണയങ്ങളെല്ലാം കയ്യിലിട്ട് നന്നായി ഒന്ന് കുലുക്കി. നാണയങ്ങൾ കിരുങ്ങുന്ന ശബ്ദം അവിടെ ആകെ മുഴങ്ങി. എന്നിട്ട് അദ്ദേഹം കടക്കാരന്റെ അരികിലേക്ക് ചെന്ന് അയാളുടെ ചെവിയുടെ തൊട്ടടുത്ത് വെച്ച് ആ നാണയങ്ങൾ വീണ്ടും കിലുക്കി. ഈ ശബ്ദം നിങ്ങൾ നന്നായി കേട്ടോ? പിന്നെ കേൾക്കാതെ, ഇന്നലെ തിളക്കമുള്ള പണത്തിന്റെ കിലുക്കമില്ലേ? കടക്കാരൻ പണം കിട്ടുമെന്ന് ആവശ്യത്തോടെ പറഞ്ഞു. ഹോജ ഉടനെ ആ നാണയ തുട്ടുകൾ യാത്രക്കാരന് നൽകി. എന്നിട്ട് പറഞ്ഞു, ശരി, നിനക്കുള്ള കൂലി കിട്ടിക്കഴിഞ്ഞു, ഇനി നീ സന്തോഷത്തോടെ കടയിൽ പൊയ്ക്കോളൂ. കടക്കാരൻ ഞെട്ടിപ്പോയി. എന്ത്, എനിക്ക് പണമൊന്നും തരാതെ ഞാനെങ്ങനെയാ പോകുന്നത്? ഹോജ മുഖത്ത് വലിയൊരു ചിരിയോടെ പറഞ്ഞു, അതേ സുഹൃത്തെ, ഈ യാത്രക്കാരൻ നിന്റെ സൂപ്പിന്റെ മണം മാത്രമാണല്ലോ എടുത്തത്. അപ്പോൾ അതിന് പകരമായി നിനക്ക് ലഭിക്കുക നാണയങ്ങളുടെ ശബ്ദം മാത്രമാണ്. മണത്തിന് കൂലി, ശബ്ദം. ഇപ്പോൾ നമ്മുടെ കണക്ക് കൃത്യമായല്ലോ. ഹോജയുടെ ബുദ്ധിശക്തി അവിടെ നിന്നവരെ എല്ലാം ഉറക്കി ചിരിപ്പിക്കാനും കൈയടിപ്പിക്കാനും തുടങ്ങി. കടക്കാരന് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അയാൾ നാണം കെട്ട് മെല്ലെ കടക്കുള്ളിലേക്ക് പോയി. പാവ യാത്രക്കാരൻ സന്തോഷത്തോടെ ഹോജയ്ക്ക് നന്ദിയും പറഞ്ഞ് തന്റെ യാത്ര തുടർന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം എന്താണ്? അമിതമായ ആർത്തിയും കടുംപിടുത്തവും എപ്പോഴും സ്വന്തം പരാജയത്തിലാണ് അവസാനിക്കുക. അപ്പോൾ കുഞ്ഞു കൂട്ടുകാർക്ക് ഈ ഒരു കുഞ്ഞു കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ബട്ടർഫ്ലൈസിൽ പുതിയൊരു കുഞ്ഞു കഥയുമായി വരുന്നത് വരെ എല്ലാ കുഞ്ഞു കൂട്ടുകാരോടും തക്കാലം ഇവിടെ പറയുന്നു ഗീതു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ബട്ടർഫ്ലൈസ്.

0: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ പോണി. ഇന്നത്തെ കഥാസാഗരത്തിലോട്ട് കിടക്കുകയാണ്. അതിനുമുമ്പ് പതുവരെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, പരിപാടിയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തുകയാണ് പരിപാടി. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയാണത്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് കഥകൾ, അതാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത്. നമ്മൾ കേട്ടുപഴകിയ കഥകൾ, പലപ്പോഴും കേട്ടിട്ടുള്ള കഥകൾ, കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള കഥകൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ പറയുന്നത് ജാതക കഥകളാണ്. ബോധിസത്വനെ കുറിച്ച് ഞാൻ മുമ്പും കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം കഥയൊന്ന് കേട്ടാലോ. അപ്പോൾ ബോധിസത്വനെ കാണാനുള്ള ആഗ്രഹം രാജാവിന് അടക്കാനായില്ല. അദ്ദേഹം മന്ത്രി സേനകനോട് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും ഈ കാണാനുള്ള ആഗ്രഹം തടസ്സപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ്, സേനകൻ. അദ്ദേഹം ഓരോ തടസ്സങ്ങൾ, കുബുദ്ധികളും ഒക്കെ പ്രയോഗിച്ച് അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോധിസത്വനെ തറ പറ്റിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടായൊരു സംഭവമാണ് ഇത്. അദ്ദേഹം മന്ത്രിയോട് ബോധിസത്വനെ കാണാനുള്ള ആഗ്രഹം അറിയിക്കുകയാണ്. അദ്ദേഹം മന്ത്രി സേനകനോട് പറഞ്ഞു, ബോധിസത്വനെ കൂട്ടിക്കൊണ്ടുവരാൻ താങ്കളോട് പല തവണ നാം പറഞ്ഞു, പക്ഷേ ബോധിസത്വനോട് തോറ്റ താങ്കൾ ദുരഭിമാനം മൂലം അതിന് തയ്യാറായില്ല. അതുകൊണ്ട് ബോധിസത്വനെ ആദരിക്കാൻ നാം നേരിട്ട് യവമജക ഗ്രാമത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. രാജാവിനെ തടയാൻ സേനകൻ ഒരു വഴിയും കണ്ടില്ല. ബോധിസത്വനെ രാജാവ് കണ്ടാൽ തൻ്റെ മന്ത്രിസ്ഥാനം പോകുമെന്ന സേനകന്റെ ഭയം ഇരട്ടിയായി. രാജാവും പരിവാരങ്ങളും യവജക ഗ്രാമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ പകുതി ദൂരം ചെല്ലുന്നതിന് മുമ്പ് രാജാവിൻ്റെ കുതിരയുടെ കാൽ ഒരു കുഴിയിൽപ്പെട്ട് ഒടിഞ്ഞു. അതോടെ യാത്ര തുടരേണ്ടെന്ന് തീരുമാനിച്ച് രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി. സേനകന് വലിയ സന്തോഷമായി. അയാൾ രാജാവിനോട് പറഞ്ഞു, കുതിരയുടെ കാലൊടിഞ്ഞത് നല്ല ലക്ഷണമല്ല. അതുകൊണ്ട് ഇനി അങ്ങ് ബോധിസത്വനെ കാണാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ രാജാവ് മന്ത്രിയുടെ വാക്കുകൾ ചെവി കൊടുത്തില്ല. അദ്ദേഹം ബോധിസത്വനെ കാണാൻ വീണ്ടും യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു. സേനകൻ രാജാവിൻ്റെ യാത്ര പല രീതിയിലും മുടക്കാൻ നോക്കിയെങ്കിലും ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ സേനകൻ പുതിയൊരു അടവ് പുറത്തെടുത്തു. ഒരിക്കൽ അപകടമുണ്ടായത് അങ്ങ് യവജ ഗ്രാമത്തിലേക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്തപ്പോഴാണ്. അതുകൊണ്ട് അങ്ങനി കുതിരപ്പുറത്ത് യാത്ര ചെയ്യണ്ട, മന്ത്രി ഉപദേശിച്ചു. പിന്നെ എങ്ങനെ യാത്ര ചെയ്യും, രാജാവ് ചോദിച്ചു. അങ്ങേക്ക് യാത്ര ചെയ്യാൻ ഒരു കഴുതയോ കോവർ കഴുതയോ എത്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ബോധിസത്വന് നമുക്കൊരു സന്ദേശം അയക്കാൻ സേനകൻ നിർദ്ദേശിച്ചു. ഇത് സേനകന്റെ ഒരു അടവാണെന്ന് രാജാവിന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം എതിർത്തൊന്നും പറഞ്ഞില്ല. ബോധിസത്വന്റെ അരികിലേക്ക് ഉടൻ തന്നെ ഒരു ദൂതനെ അയച്ചു. ദൂതൻ ബോധിസത്വനെ ചെന്ന് കണ്ട് രാജാവിന്റെ സന്ദേശം അറിയിച്ചു. മഹാരാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അങ്ങയെ കാണാൻ ഒരിക്കൽ പുറപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം സഞ്ചരിച്ച കുതിരയുടെ കാൽ ഒരു കുഴിയിൽപ്പെട്ട് ഒടിഞ്ഞുപോയി. അതുകൊണ്ട് യവജ ഗ്രാമത്തിലേക്ക് വരുവാൻ അദ്ദേഹത്തിനൊരു കഴുതയോ കോവർ കഴുതയോ അയച്ചു തരണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ബോധിസത്വൻ അച്ഛൻ ശ്രീവർദ്ധന്റെ അരികെ ചെന്നു. അച്ഛ, രാജാവിന് എന്നെ കാണണമെന്ന് അറിയിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശം വായിക്കുമ്പോൾ അതിലെന്തോ സൂത്രം ഒളിഞ്ഞിരിക്കുന്നത് പോലെ, ബോധിസത്വൻ പറഞ്ഞു. അതും ആ മന്ത്രി സേനകന്റെ സൂത്രമായിരിക്കും, ശ്രീവർദ്ധനൻ പറഞ്ഞു. അങ്ങനെയാകാനേ വഴിയുള്ളൂ. അതുകൊണ്ട് അച്ഛൻ 1000 കച്ചവടക്കാരുമായി ആദ്യം കൊട്ടാരത്തിലെത്തണം. അതിനുശേഷം ഞാൻ അവിടെ വരാം. എന്നെ കണ്ടാൽ ഉടൻ ഞാൻ ഇനി പറയുന്നതുപോലെ അങ്ങ് പ്രവർത്തിക്കണം. ബോധിസത്വൻ ശ്രീവർദ്ധന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്രകാരം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ശ്രീവർദ്ധനൻ 1000 കച്ചവടക്കാരുമായി കൊട്ടാരത്തിലെത്തി. ബോധിസത്വന്റെ അച്ഛനായതുകൊണ്ട് രാജാവ് അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഒരു പീഠത്തിലിരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബോധിസത്വനും 1000 യുവാക്കളും അവിടെ എത്തിച്ചേർന്നു. അവർ ചാക്കിൽ പൊതിഞ്ഞ് ഒരു കഴുതയെ കൂടെ കൊണ്ടുവന്നിരുന്നു. ബോധിസത്വനെ കണ്ടപ്പോൾ രാജാവ് സന്തോഷത്തോടെ എഴുന്നേറ്റ് സ്വീകരിച്ചു. വരൂ ബോധിസത്വ, ഇരിക്കൂ. ഉടൻ ശ്രീവർദ്ധനൻ എഴുന്നേറ്റ് ബോധിസത്വനെ ക്ഷണിച്ചു. വരൂ മകനെ, അച്ഛൻ്റെ പീഠത്തിലിരിക്കൂ. ബോധിസത്വൻ ശ്രീവർദ്ധനൻ്റെ പീഠത്തിലിരുന്നു. അത് കണ്ട് സേനകൻ ഉറക്കെ ചിരിച്ചു. അയാൾ രാജാവിനോട് ചോദിച്ചു, കണ്ടോ എത്ര മര്യാദ കെട്ടവനാണ് ഈ ബോധിസത്വൻ, അവൻ അച്ഛൻ്റെ പീഠത്തിൽ കയറിയിരിക്കുന്നത് കണ്ടോ. രാജാവ് വല്ലാതെയായി. അങ്ങേക്ക് എന്തു പറ്റി? മുഖം പെട്ടെന്ന് വാടിയതുപോലെ ബോധിസത്വൻ ചോദിച്ചു. അച്ഛനെ എഴുന്നേൽപ്പിച്ച് ആ സ്ഥാനത്തിരിക്കുന്നത് മര്യാദയാണോ? രാജാവ് ചോദിച്ചു. അങ്ങ് പറഞ്ഞത് ശരിയാണ്, പൂർവികരെ ബഹുമാനിക്കുക തന്നെ വേണം. എന്നാൽ പ്രായമാണ് മഹത്വത്തിന്റെ അടിസ്ഥാനമെന്ന് കരുതരുത്, ബോധിസത്വൻ പറഞ്ഞു. മനസ്സിലായില്ല, ഒന്ന് വിശദമാക്കാമോ? രാജാവ് ചോദിച്ചു. ബോധിസത്വൻ ചാക്കഴിച്ച് കഴുതയെ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ഇതിന് എന്ത് വിലയുണ്ടാകും? ബോധിസത്വൻ ചോദിച്ചു. 10 പണം, രാജാവ് പറഞ്ഞു. എന്നാൽ ഒരു കോവർക്കഴുതയ്ക്ക് എന്ത് വില വരും? 15 മുതൽ 20 പണം വരെ. കഴുതയ്ക്ക് ശേഷമാണ് കോവർക്കഴുത ഉണ്ടായത്. പക്ഷേ കഴുതയേക്കാൾ വില കോവർക്കഴുതയ്ക്കാണ്. അതുപോലെയാണ് നമ്മുടെ പൂർവികരുടെ കാര്യവും. പ്രായം കൂടുന്നത് കൊണ്ട് മാത്രം ആരുടെയും മഹത്വം കൂടുന്നില്ല, പ്രായം കുറഞ്ഞതുകൊണ്ടും മഹത്വം കുറയുന്നുമില്ല. മഹത്വമുള്ളവരെ ആദരിക്കുന്നതിൽ തെറ്റുമില്ല. ബോധിസത്വന്റെ വാക്കുകൾ രാജാവിനെ സന്തോഷിപ്പിച്ചു. ബോധിസത്വൻ പറഞ്ഞതാണ് ശരി. പ്രായമല്ല, അറിവാണ്, മഹത്വമാണ് ആദരിക്കപ്പെടേണ്ടത്. സേനകൻ മനസ്സിലാകാതെ പോയതും അതാണ്, രാജാവ് പറഞ്ഞു. സേനകന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ ബോധിസത്വന്റെ വാക്കുകൾ രാജാവിനെ സന്തോഷിപ്പിച്ചു. ബോധിസത്വൻ പറഞ്ഞതാണ് ശരി. പ്രായമല്ല, അറിവാണ്, മഹത്വമാണ് ആദരിക്കപ്പെടേണ്ടത്. സേനകൻ മനസ്സിലാകാതെ പോയതും അതാണ്, രാജാവ് പറഞ്ഞു. സേനകന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ തലകുനിച്ച് നിന്നു. സന്തുഷ്ടനായ രാജാവ് ശ്രീവർദ്ധന് യവമജക ഗ്രാമം ദാനം ചെയ്യുകയും അദ്ദേഹത്തെ വ്യാപാരികളുടെ നേതാവായി നിയമിക്കുകയും ചെയ്തു. ബോധിസത്വനെ രാജാവ് ദത്തെടുത്ത് പുത്രനും രാജ്യത്തിൻ്റെ അവകാശിയുമാക്കി. ഇത്രയുമാണ് കഥ. പ്രായമല്ല കാര്യം. ഇത് ബോധിസത്വൻ ബുദ്ധൻ്റെ അവതാരമാണ്. ഈ കഥ, ബോധിസത്വൻ്റെ കഥ മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായി കാണും. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ബുദ്ധൻ അനേകം ജന്മങ്ങൾ എടുത്തു. അത്തരത്തിൽ ഉള്ളൊരു ജന്മമാണ് ബോധിസത്വൻ. ജാതക കഥകളിൽ ഇത്തരം ജന്മങ്ങളുടെ കഥ നമുക്ക് വായിച്ചറിയാം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പ്രായത്തെ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിനെ വിലകൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഭാരതത്തിലുണ്ടായിരുന്നു. മുതിർന്നവരെ വളരെ ആദരപൂർവ്വം കണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അത് കാണുന്ന കാഴ്ച. ഇന്ന് അത് അത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ പണ്ടൊക്കെ മുതിർന്നവരെ കണ്ടാൽ പെട്ടെന്ന് ചാടി എഴുന്നേക്കും. അല്ലെങ്കിൽ കല്യാണമായാലും ചടങ്ങുകൾക്കായാലും അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ട്, അവരെ ആദരിക്കും. എന്ത് കാര്യത്തിനും അവർക്ക് വലിയ സ്ഥാനമുണ്ട്. പണ്ട് കാലത്ത് കാർണവന്മാർക്ക് വലിയ വിലയാണ്. കാർണവന്മാരാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, കാലത്തിൻ്റെ പാച്ചിലിൽ. അതിനൊക്കെ മാറ്റം സംഭവിച്ചു, തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരണം. ഇതും ഒരു മാറ്റത്തിൻ്റെ കഥയാണ്, അത് വെളിപ്പെടുത്തലിൻ്റെ കഥയാണ്. പ്രായമല്ല, ആദരവും ബുദ്ധിയും കഴിവുമൊക്കെയാണ് വിലകൽപ്പിക്കേണ്ടത്. അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അറിവാണ്, മഹത്വമാണ് ആദരിക്കപ്പെടേണ്ടത്. ഒരു വ്യക്തിത്വം അല്ലേ, അത് ചെറുതായാലും വലുതായാലും അവിടെ ആദരിക്കപ്പെടേണ്ടതാണ്. ചൈൽഡ് പ്രോഡജി എന്നൊക്കെ പറയും. വളരെ കുട്ടിക്കാലത്ത് തന്നെ ബൗദ്ധികമായിട്ടൊക്കെ അല്ലെങ്കിൽ കലാപരമായിട്ടും ശ്രേഷ്ഠമായ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്ന കുട്ടികളുണ്ട്, പ്രതിഭകളുണ്ട്, കുട്ടി പ്രതിഭകളുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ അന്താളിച്ചു, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ നമ്മൾ കണ്ടാൽ ചിലപ്പം പല പല ബഹുമുഖ പ്രതിഭകളായിരിക്കും, പല പല പലതിലും അവർക്ക് അതിശയകരമായ കഴിവുകൾ കാണും. ആ പ്രായത്തിൽ മറ്റ് കുട്ടികളിൽ കാണാത്തൊക്കെ കഴിവുകൾ അവർക്ക് കാണാം. ചിലപ്പോൾ സംഗീതത്തിലായിരിക്കാം, ചിലപ്പോൾ കണക്കിലായിരിക്കാം, അങ്ങനെ പല പല വിഷയത്തിൽ അവരുടെ പ്രാഗൽഭ്യം കണ്ട് നമ്മൾ ആശ്ചര്യപ്പെടാറുണ്ട്, അവരെ ആദരിക്കപ്പെടണം. ഒരു മുതിർന്നവർക്കും കാണാത്ത വിവേകവും കാര്യശേഷിയും അറിവും ജ്ഞാനവും ഒക്കെ അവരിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആദരിക്കപ്പെടണം. യേശു ക്രിസ്തു പുരോഹിതരുമായിട്ട് ചർച്ചയിൽ ഏർപ്പെടുമായിരുന്നു, ദേവാലയങ്ങളിൽ ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു, അവരെ ആശ്ചര്യപ്പെടുത്തുമായിരുന്നു. ആ ചോദ്യങ്ങൾ ചിലപ്പോൾ പലരുടെയും ഹൃദയത്തിൽ തറച്ചിട്ടുണ്ടാകാം. ആ ചോദ്യങ്ങൾ ചിലപ്പോൾ പലർക്കും അദ്ദേഹത്തിനോടൊരു വിദ്വേഷത്തിൻ്റെയും അസൂയയുടെയൊക്കെ കാരണമായിരുന്നേക്കാം. എന്നാലും അദ്ദേഹത്തെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അറിവിനെ, ജീവിത ദർശനത്തെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ദർശനത്തെ പലരും അത്ഭുതപൂർവ്വം കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്.

0: കാണാൻ സാധിക്കും. പ്രായം അറിവാണ് അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് കൊണ്ടാണെന്നൊക്കെ ന്യായങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ അത് ന്യായം മാത്രമാണ്. ഒരു വലിയ തലമുറ അതിനെക്കാട്ടിയൊക്കെ എത്രയോ പ്രാപ്തിയും ശേഷിയുമൊക്കെ ഉള്ള യുവാക്കളും യുവതികളും മധ്യവയസ്സിലുള്ള നേതാക്കളുമൊക്കെ അതിനേക്കാൾ മികച്ച കർമ്മശേഷിയുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ആശയങ്ങൾ, പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ആശയങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എത്രയോ യുവാക്കൾ കാത്തു നിൽക്കുന്നുണ്ട്. പുതിയ ദർശനങ്ങളും പുതിയ ആശയങ്ങളും പുതിയ രീതികളും പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവരാനായിട്ട് ആർജവമുള്ള എത്രയോ യുവാക്കൾ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് കാലത്തിൻ്റെ മാറ്റം അറിയാതെ ഒരു വൻ മതിൽ പോലെ, ഒരു പർവ്വതം പോലെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന എത്രയോ പേർ, അവർക്കും ചിലപ്പോൾ ഈ കഥ ഉപകാരപ്പെട്ടേക്കാം, ഒരു വെളിച്ചം നൽകിയേക്കാം, ചിന്തിക്കാനൊരു ഒരു തീപ്പൊരി നൽകുന്നുണ്ടാവും ഈ കഥ. ഈ കഥ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും പറയപ്പെടേണ്ട കഥയാണ്. അതിനിയും ഈ കഥ ഇനിയും പറയപ്പെടും, ഉറപ്പാണ്. എക്കാലവും ഇത്തരം മതിലുകൾ കാണും, കൽ പ്രതിമകൾ കാണും, മാറ്റത്തിൻ്റെ കാറ്റിന് തടസ്സം നിൽക്കുന്ന വലിയ കൽ പ്രതിമകൾ കാണും. തീർച്ചയായിട്ടും അവർക്കൊക്കെ ആ കടുംപിടുത്തത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ ചിലപ്പോൾ ഈ കഥ പ്രയോജനപ്പെട്ടേക്കാം. ഇനിയും തലമുറകൾ ഇക്കഥ പറയപ്പെടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കും. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. തൽക്കാലം വിടവാങ്ങുന്നു. സൈനിങ് ഓഫ് ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാരം, തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ. റേഡിയോ ബെൻസികർ. റേഡിയോ ബെൻസികർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസികർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
1: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് 1508 1512 ഇടയിൽ പണി കഴിപ്പിച്ച ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നിർമ്മിതിയെ കുറിച്ചാണ്. ആ നിർമ്മിതിയുടെ ചരിത്രം കൂടിയാണ് ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുവാൻ പോകുന്നത്. ആ നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് സിസ്റ്റൈൻ ചാപ്പൽ എന്ന മഹത്തായ നിർമ്മിതിയെ കുറിച്ചാണ്. ശ്രോതാക്കൾ ഇന്ന് അറിവിന്റെ ലോകത്തിലൂടെ കേൾക്കാൻ പോകുന്നതും സിസ്റ്റൈൻ ചാപ്പലിന്റെ വിശേഷങ്ങളാണ്. എന്താണ് സിസ്റ്റൈൻ ചാപ്പൽ? എവിടെയാണ് സിസ്റ്റൈൻ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ സിസ്റ്റൈൻ ചാപ്പൽ നിർമ്മിച്ചത് ആര്? ഇതൊക്കെയാണ് ഇന്നത്തെ അറിവിന്റെ ലോകത്തിലൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. വത്തിക്കാൻ നഗരത്തിലെ പോപ്പിന്റെ ഔദ്യോഗിക വസതിയായ അപ്പോസ്തലിക് കൊട്ടാരത്തിലെ ഒരു ചാപ്പലാണ്. ചാപ്പൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ദേവാലയം ആണ് സിസ്റ്റൈൻ ചാപ്പൽ. ക്യാപ്പല്ല മാഗ്ന അഥവാ ഗ്രേറ്റ് ചാപ്പൽ എന്ന പേരിലും സിസ്റ്റൈൻ ചാപ്പൽ അറിയപ്പെടുന്നുണ്ട്. 1473 1481 ഇടയിൽ ഇത് നിർമ്മിച്ച പോപ്പ് സിക്സ്റ്റസ് നാലാമൻ പോപ്പിൽ നിന്നാണ് ഈ ചാപ്പലിന് ആ പേര് ലഭിച്ചത്. ഇനി ആ ഒരു കാലഘട്ടം മുതൽ മതപരവും പ്രവർത്തനപരവുമായ മാർപ്പാപ്പയുടെ പ്രവർത്തനത്തിലുള്ള ഒരു സ്ഥലം കൂടിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു നിർമ്മിതി കൂടിയാണ് സിസ്റ്റൈൻ ചാപ്പല്. അതിനോടൊപ്പം തന്നെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയായ പേപ്പൽ കോൺക്ലേവിന്റെ സ്ഥലം കൂടിയാണ്, അല്ലെങ്കിൽ ആസ്ഥാനം കൂടിയാണ് സിസ്റ്റൈൻ ചാപ്പൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഒരു സിസ്റ്റൈൻ ചാപ്പലിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്ന ഭാഗം ധാരാളം ചിത്രങ്ങളാൽ അലങ്കൃതമായ ഒരു പ്രദേശം കൂടിയാണ്. ഈ മേൽക്കൂരയിലാണ്, അതായത് സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മേൽക്കൂരയിലാണ് അവസാന വിധി മൈക്കലാഞ്ചലോ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവസാന വിധി എന്ന് പറയുന്ന ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിർമ്മിതിയിലെ ഈ ദൃശ്യാവിഷ്കാരം വളരെ മനോഹരമായിരിക്കും. ഇനി ഇതിൻ്റെ രൂപത എന്ന് പറയുന്നത്

റോം രൂപതയുടെ കീഴിൽ വരുന്ന ഒരു നിർമ്മിതി കൂടിയാണ്. ഇതിനെ പ്രതിഷ്ഠ നടത്തിയ വർഷം 1483 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ഇനി ഇതിന്റെ ആർക്കിടെക്റ്റുകൾ എന്ന് പറയുന്നവര് ബാസിയോ പൊണ്ടെല്ലിയും ജിയോവനി ഡി ഡോൾസി എന്ന് പറയുന്നവരുമാണ്. ഇതിന് തറക്കല്ലിടൽ 1505 പൂർത്തിയായത് 1508. ഇതിന്റെ വീതി എന്ന് പറയുന്നത് 13.4 മീറ്റർ, അതായത് 44 അടിയാണ്. ഉയരം എന്ന് പറയുന്നത് 20.7 മീറ്റർ, അതായത് 68 അടിയാണ്. ഇനി ഈ ഒരു നിർമ്മിതിയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 1508-1512 ഇടയിൽ ജൂലിയസ് 2-ാമൻ മാർപ്പാപ്പയുടെ രക്ഷാകർത്തൃത്വത്തിൽ മൈക്കലാഞ്ചലോ ചാപ്പലിന്റെ മേൽക്കൂര വരച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പാശ്ചാത്യ കലയുടെ ഗതി മാറ്റിമറിച്ച ഒരു പദ്ധതി കൂടിയായിരുന്നു ഈ പറഞ്ഞ സിസ്റ്റൈൻ ചാപ്പലിന്റെ നിർമ്മിതി. മനുഷ്യ നാഗരികതയുടെ പ്രധാന കലാപരമായ നേട്ടങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന നിർമ്മിതി കൂടിയാണ് ഇത്. ആ ഒരു സമയത്ത് തന്നെയാണ് അദ്ദേഹം അന്ത്യവിധി വരയ്ക്കുന്നത്. ഇപ്പൽ കോൺക്ലേവുകളുടെ സ്ഥാനം എന്നറിയപ്പെടുന്ന സിസ്റ്റൈൻ ചാപ്പൽ പേപ്പൽ ചാപ്പലിന്റെ ചാപ്പൽ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സിസ്റ്റൈൻ ചാപ്പലിന്റെ വാസ്തുവിദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചാപ്പലിന് ഏകദേശം 35 മീറ്റർ നീളം 14 മീറ്റർ വീതിയുമുണ്ട്. മധ്യകാല നവോത്ഥാന കാലഘട്ടങ്ങളിലെ പല ഇറ്റാലിയൻ പള്ളികളിലും സാധാരണമായതുപോലെ ഇതിന്റെ പുറംഭാഗം വാസ്തുവിദ്യാ വിശദാംശങ്ങൾ അലങ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു നിർമ്മിതിയെ 3 നിലകളായി നമുക്ക് തരംതിരിക്കാം. അതിലേറ്റവും താഴ്ന്നത് വളരെ ഉയരമുള്ള ഒരു ബേസ്മെന്റ് ലെവലാണ്. നിരവധി ഉപയോഗപ്രദമായ ജനാലകളും പുറം കോട്ടിലേക്ക് നയിക്കുന്ന ഒരു വാതിലും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വാസ്തുവിദ്യയുടെ ഒരു സവിശേഷ കേന്ദ്രം കൂടിയാണ് സിസ്റ്റൈൻ ചാപ്പൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ സിസ്റ്റൈൻ ചാപ്പലിലെ ഏറ്റവും പ്രശസ്തമായ രംഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ചിത്രകലയുടെ ചരിത്രത്തിൽ ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ചിത്രങ്ങളിലൊന്നായ ചിത്രങ്ങളിൽ ആദ്യത്തേതിൽ ആദമിനെ തൊടാൻ ദൈവം കൈനീട്ടുന്നതായി മൈക്കലാഞ്ചലോ കാണിക്കുന്ന ഈ ചിത്രം വളരെയധികം പ്രശസ്തമായ ചിത്രമാണ്. ഇതും നമുക്ക് തീർച്ചയായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ സിസ്റ്റൈൻ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത് റോമിലെ വത്തിക്കാൻ മ്യൂസിയത്തിന് ഉള്ളിലാണ് സിസ്റ്റൈൻ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള 10,00,000 വിനോദസഞ്ചാരികൾ എല്ലാ വർഷവും സന്ദർശിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സിസ്റ്റൈൻ ചാപ്പൽ. മൈക്കലാഞ്ചലിയുടെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് സിസ്റ്റൈൻ ചാപ്പലിൽ കാണാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മൈക്കലാഞ്ചലിയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങളൊക്കെ നമുക്ക് സിസ്റ്റൈൻ ചാപ്പലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മൈക്കലാഞ്ചലോ ഡി ലോഡോവിക്കോ ബുവണോറോട്ടി സിമോണി എന്നാണ്. ഒരിക്കൽ കൂടി പറയാം, മൈക്കലാഞ്ചലോ ഡി ലോഡോവിക്കോ ബുവണോറോട്ടി സിമോണി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ചുരുക്കത്തിൽ മൈക്കലാഞ്ചലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റാലിയൻ ശില്പി, ചിത്രകാരൻ, വാസ്തുശില്പി എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായ വ്യക്തിത്വം, ഉയർന്ന നവോത്ഥാന കവി ഈ നിലയിലും പ്രശസ്തനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഫ്ലോറൻസ് റിപ്പബ്ലിക്കിൽ ജനിച്ച അദ്ദേഹം 30 മുതൽ റോമിലാണ് കൂടുതൽ കാലം സജീവമായി താമസിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ ക്ലാസിക്കൽ പുരാതന കാലഘട്ടത്തിലെ മാതൃകകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അദ്ദേഹത്തിന്റെ കൃതികൾ പാശ്ചാത്യ കലകളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയത് തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ എതിരാളിയും മുതിർന്ന സമകാലീനുമായ ലിയാനാർഡോ ഡാവിഞ്ചിയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വളരെയധികം പ്രശസ്തനായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ട കലാകാരന്മാരിൽ ഒരാളാണ് മൈക്കലാഞ്ചലോ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ കലാകാരനായി സമകാലിക ജീവചരിത്രകാരന്മാർ അദ്ദേഹത്തെ പ്രശംസിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം സമകാലികനും എത്രത്തോളം പ്രശസ്തനുമായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ 2 കൃതികൾ എന്ന് പറയുന്ന പിയേത്തയും ഡേവിഡുമാണ്. ഈ 2 ശില്പങ്ങളും ചെയ്യുന്നത് അദ്ദേഹത്തിന് 30 വയസ്സിന് തികയുന്നതിന് മുമ്പാണ്, അല്ലെങ്കിൽ 30 വയസ്സ് തികയുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ 2 കൃതികളും ഈ 2 നിർമ്മിതികളും അദ്ദേഹം സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് പ്രശസ്തമായ നിർമ്മിതികളാണ് റോമിലെ സിസ്റ്റൈൻ ചാപ്പലിലെ മേൽക്കൂരയിലെ രംഗങ്ങൾ, അതായത് അന്ത്യവിധി മുതൽ ഉൽപ്പത്തി പുസ്തകത്തിലെ രംഗങ്ങൾ വരെ അദ്ദേഹം അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പാശ്ചാത്യ കലാകാരൻ ആര് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് മൈക്കലാഞ്ചലോ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 3 ജീവചരിത്രങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അവയിലൊന്ന് ജോർജിയോ വസാരി മൈക്കലാഞ്ചലോയുടെ കൃതികൾ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതൊരു കലാകാരന്റെയും കൃതികളെ മറികടക്കുമെന്നും പറയപ്പെടുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നിർമ്മിതികൾ എന്ന് പറയുന്ന പിയാത്ത, ഡേവിഡ്, മെഡോണ, സിസ്റ്റൈൻ ചാപ്പലിന്റെ മേൽക്കൂര, ആദത്തിന്റെ സൃഷ്ടി, അന്ത്യവിധി, ഇവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നിർമ്മിതികൾ. അതിൽ തന്നെ
പിയേത്ത എന്ന് പറയുന്ന നിർമ്മിതി വളരെയധികം പ്രശസ്തമായ ഒരു നിർമ്മിതിയാണ്. സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ മൈക്കലാഞ്ചലോ ബ്യൂണറോട്ടി നിർമ്മിച്ച കന്യകാമറിയത്തിന്റെ ആറാമത്തെ ദുഃഖത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു നിർമ്മിതിയാണ്, ചിത്രമല്ല ഒരു നിർമ്മിതിയാണ് ഈ പറഞ്ഞ പിയേത്ത എന്ന് പറയുന്നത്. ഇറ്റാലിയൻ നവോത്ഥാന ശില്പകലയുടെ ഒരു പ്രധാന മകുട ഉദാഹരണം കൂടിയാണ് ഈ നിർമ്മിതി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പലപ്പോഴും ഉയർന്ന നവോത്ഥാനത്തിന് തുടക്കമായി ഈ നിർമ്മിതിയെ പരിഗണിക്കപ്പെടാറുണ്ട്. ഈ ഒരു നിർമ്മിതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുരിശിൽ നിന്നിറക്കിയതിനു ശേഷം യേശുക്രിസ്തുവിനെ അമ്മയായ മറിയത്തിന്റെ മടിയിൽ കിടത്തുന്ന രംഗമാണിത്. പക്ഷേ ഈ ഒരു നിർമ്മിതിയിൽ മറിയത്തിനെ യേശുവിനേക്കാൾ പ്രായം കുറഞ്ഞതായാണ് കാണാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ നവോത്ഥാന കാലഘട്ടത്തിലെ ക്ലാസിക്കൽ സൗന്ദര്യത്തിന്റെ ആദർശങ്ങളുമായി സന്തുലിതമാക്കുന്ന ഒരു നിർമ്മിതി കൂടിയാണ് പിയേത്ത എന്ന് പറയപ്പെടാറുണ്ട്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഡേവിഡ് എന്ന പേര്. 1501 മുതൽ 1504 വരെയുള്ള കാലഘട്ടത്തിൽ മൈക്കലാഞ്ചലോ സൃഷ്ടിച്ച, പ്രത്യേകിച്ച് മാർബിളിൽ നിർമ്മിച്ച ഒരു ഇറ്റാലിയൻ നവോത്ഥാന ശില്പമാണ്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസാണ് ഡേവിഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡേവിഡ് നിർമ്മിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1501 മുതൽ 1504 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു നിർമ്മിതി അദ്ദേഹം നിർമ്മിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിനകത്തെ വിഷയം, അല്ലെങ്കിൽ ഡേവിഡിന്റെ വിഷയം എന്ന് പറയുന്ന ബൈബിൾ കഥാപാത്രമായ ചരിത്രപുരുഷനായ ഡേവിഡിനെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു നിർമ്മിതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഡേവിഡിന്റെ പൂർണ്ണകായ രൂപമാണ് നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നാൽ കാണാനായിട്ട് സാധിക്കുക. മാർബിളിൽ കൊത്തിയെടുത്ത രൂപം തന്നെയാണിത്. അപ്പം തന്നെ നവോത്ഥാന കാലഘട്ടത്തിൽ നിർമ്മിച്ച ആദ്യത്തെ ഭീമാകാരമായ മാർബിൾ പ്രതിമ മാത്രമല്ലായിരുന്നു ഡേവിഡ്. ക്ലാസിക്കൽ പുരാതന കാലം മുതലുള്ള ആദ്യത്തേതും കൂടിയായിരുന്നു ഡേവിഡ് എന്ന് പറയുമ്പോൾ ആ ശില്പം എത്രത്തോളം പ്രസക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 16-ാം നൂറ്റാണ്ടിനും അതിനുമപ്പുറവും അതൊരു മാതൃക തന്നെയാണ് എന്ന് പറയപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.

0: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
1: जहां 2.5 करोड़ माताएं गर्भावस्था में हमेशा हर साल होती हैं, तो वहां 2.5 करोड़ लोगों को हम इंस्टीट्यूशनल डिलीवरी में हम 90.6% तक पहुंचे और हमारा एंटीनेटल चेकअप जो है वह हमारा 95.9%. तो यह बहुत ही सराहनीय भी है. मैं इसके लिए स्वास्थ्य विभाग को और प्रदेश के सभी स्वास्थ्य पदाधिकारियों को, ऑफिसर्स को, उन सबको बधाई देना चाहता हूं.
0: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നുവന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ബി ജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിന് ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: സഭി രാജ്യ മുഖ്യമന്ത്രിയോ അനുരോധ പത്ര ലിഖാഹോഗ് इस बीच में अनेक राज्य के मुख्यमंत्री अपने राज्य की डीजी और चीफ सेक्रेटरी की उपस्थिति में डिस्ट्रिक्ट कलेक्टर की मीटिंग, एसपी की मीटिंग राउंड शुरू किए हैं. हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं.
0: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജപ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലെബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വിബിജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
5: റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ലിസണേഴ്സ് ലോഞ്ചിന്റെ സമയമാണ്. നീ വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. ബിസിനസ് ലോഞ്ച് തത്സമയ ഫോണിൻ പരിപാടിയാണ്, ലൈവ് ഫോണിൻ പരിപാടിയാണ്. ഇതൊരു സായന പരിപാടിയാണ്. നമ്മൾ കുറച്ച് പാട്ടുകൾ കേൾക്കുന്നു, അതിനോടൊപ്പം കുറച്ച് വർത്തമാനമൊക്കെ പറയുന്നു. കൊച്ചു വർത്തമാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് കാണും, രസകരമായിട്ട് സംസാരിക്കുക, അതാണ് ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത. വളരെ രസകരമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, അതാണ് ഞാൻ പൊതുവെ ആവശ്യപ്പെടാറുള്ളത്. അപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക.

0: അപ്പോൾ ഞാനത് പറഞ്ഞു വന്നത് ഇതൊരു സായന പരിപാടിയാണ്. അപ്പം രസകരമായിട്ട് മുന്നോട്ട് പോകുന്നൊരു പരിപാടിയാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്തമാനം പറയുന്നു, പാട്ടുകളും കേൾക്കുന്നു. പാട്ടുകളൊന്നും ആരും ആവശ്യപ്പെടേണ്ട, ഞാനിവിടെ പാട്ടുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ടുകളായിരിക്കും പ്ലേ ചെയ്യുന്നത്. അതൊന്ന് ഓർമ്മപ്പെടുത്തിയാണ്, ചിലരൊക്കെ വിളിച്ചിട്ട് പാട്ടുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒന്നും വേണ്ട, നിങ്ങളൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല കുറച്ച് പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കേൾപ്പിക്കുന്നതാണ്. ഓരോ രണ്ട് കോൾ വെച്ചൊക്കെ കഴിവുന്ന് എടുക്കാൻ നോക്കും, അത് കഴിഞ്ഞിട്ട് നമ്മൾ പാട്ട് പ്ലേ ചെയ്യും. അങ്ങനെയാണ് സാധാരണ ഒരു പരിപാടി, ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം ഞാനൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ കടലിന് പൂട്ട് വീഴുകയാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ, അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനമാണ്. അപ്പോൾ ഇനി മീനില്ലാത്ത, മത്സ്യ വിഭവങ്ങളില്ലാത്ത ദിവസങ്ങളാണ് മലയാളിക്ക് അല്ലേ ഇനി വരുന്ന ദിവസങ്ങളല്ല. അങ്ങനെ മത്സ്യ വിഭവങ്ങളില്ല, നമുക്ക് അങ്ങനെ വിപണിയിൽ അധികം മത്സ്യം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ വലിയ മത്സ്യത്തിനൊക്കെ ദൗർലഭ്യം ഉണ്ടാവും. 52 ദിവസമുണ്ട് ട്രോളിംഗ് നിരോധനം. പച്ചക്കറിയാണ് ശരണം. അപ്പോൾ നിങ്ങൾ ട്രോളിംഗ്, മീനില്ലാത്ത ദിവസങ്ങൾ, കൊല്ലംകാർക്കൊക്കെ മീനില്ലെന്ന് പറയുമ്പോൾ വലിയ പ്രയാസമാണ് അല്ലേ. ഉച്ചയ്ക്ക് വെച്ചിട്ട് മീനൊക്കെ കൂട്ടി ചോറ് ഇണ്ണുക എന്ന് പറഞ്ഞാൽ വലിയൊരു സുഖമുള്ള ഏർപ്പാടാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ഒരു നിയന്ത്രണമൊക്കെ വേണ്ടി വരും. അങ്ങനെ വിചാരിക്കുന്നതൊക്കെ മീൻ കിട്ടുമോ നമുക്കറിയില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വിഷയം. നിങ്ങൾക്ക് പ്രതികരിക്കാം, ഈ ട്രോളിംഗ് നിരോധനത്തെക്കുറിച്ച് പ്രതികരിക്കാം. എന്തായാലും നമുക്ക് അടുത്തൊരു ആദ്യത്തെ ഒരു കോളിലോട്ട് കടക്കാം, എന്നിട്ട് നമുക്ക് പിന്നെ പാട്ടിലോട്ടും കടക്കാം. ഓക്കെ, ഒരു കോൾ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
1: ഹലോ, നമസ്കാരം. ഓക്കെ, എനിക്കൊന്ന് ആ കോൾ കട്ടായി. അപ്പോൾ ഞാൻ ആദ്യത്തെ പാട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കൾ ആ സമയത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111.

0: അപ്പോൾ നമ്മളൊരു മനോഹര ഗാനം അല്ലെ, തുടക്കം തന്നെ ഒരു നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ ഞാൻ പ്ലേ ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് പരസ്പരം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എസ് ജാനകിയുടെ നല്ല റെൻഡറിംഗ് ആണ്, നല്ല സ്വരവും അല്ലെ പാടിയിരിക്കുന്ന രീതിയും എല്ലാം വളരെ എന്താ പറയാ മനോഹരമാണ്. അതായത് ഗംഭീരമായിട്ടാണ് പാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒ എൻ വിയുടെ വരികൾ, എം പി ശ്രീനിവാസന്റെ സംഗീതം, എം പി ശ്രീനിവാസന്റെ സംഗീതത്തിന് ഒരു പ്രത്യേകതയുള്ളതാണ്. അതെന്ത പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അറിയാം എം പി ശ്രീനിവാസന്റെ ഗാനമാണെന്ന്. ഓക്കെ, അപ്പോൾ അതാണ് പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മനോഹര ഗാനം കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ.
0: പറഞ്ഞോളൂ
1: സാർ. ഞാൻ ബാബുപട്ടത്താനമാണ്, അതായത് സുപ്രീമിൽ നിൽക്കുന്ന ട്രാഫിക് പട്ടത്താനെ. ആ, ട്രോളിംഗ് നിരോധനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ സാർ. ആ, ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മീറുന്ന ഒരു ഒരു കുറേ കുടുംബങ്ങളുണ്ടെന്ന്, അതായത് കടൽപ്പുറമായി മത്സ്യബന്ധനമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാവുന്ന ഇന്ധന വില വർധനവ്, അവര് പത്രത്തിലൂടെ പറയുന്ന അവരുടെ ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ 52 ദിവസം അല്ലെ 59 ദിവസം എന്ന് പറയുമ്പോൾ അവർക്ക് അനുഭവിക്കുന്ന തീക്ഷ്ണമായ ദുഃഖം, അത് നമ്മൾ കുറച്ച് പേര് ആനന്ദിക്കുന്നു അല്ലെ, നമുക്ക് മീൻ കിട്ടുന്നില്ല എന്നുള്ള ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ. വിശേഷിച്ച് കൊല്ലക്കാർക്ക് മീൻ കിട്ടാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അല്ലെ പറഞ്ഞു വരുന്നു. പക്ഷെ ഈ ട്രോളിംഗ് നിരോധനം ഒരുപാട് കുടുംബത്തെയാണ് സാർ
0: കഷ്ടപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാം ഈ ഒരു വശമുണ്ട്,
1: എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പം മീൻ ഉത്പാദനവും അതിന്റെ മുട്ടയിൽ പ്രജനന കാലഘട്ടവുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതെല്ലാം ശരി. പക്ഷേ ഇത്തരം കുടുംബങ്ങളെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്.
0: ഇപ്പോൾ ഞാൻ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത് അവർക്ക് റേഷൻ അനുവദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നവര്, അതുകൊണ്ട് തന്നെ അനുബന്ധ തൊഴിലാളികൾ, പീലിംഗ് ഷെഡിലുള്ള തൊഴിലാളികൾ, അങ്ങനെ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേർക്ക് ഈ പറഞ്ഞക്ക് റേഷൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആവത്തില്ല അല്ലെ, അവരുടെ വരുമാനമില്ല,
1: വരുമാനം ആവത്തില്ല. അവർക്ക് ഭക്ഷണം കിട്ടുമെന്നുള്ളതല്ലാതെ കൈക്കാശികള് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒറ്റ പഠിക്കുന്ന മക്കളുണ്ട്,
0: കടലോരത്ത്
1: വാടക വീട്ടിൽ താമസിക്കുന്നവരുമുണ്ട്. അപ്പം ഞാൻ ഈ പറയാൻ കാരണം എന്ന് പറയാം, എന്റെ മോന് ജേർണലിസം പഠിക്കുന്ന കാലത്ത്, ഇപ്പൊ അവള് ഉദ്യോഗസ്ഥയാണ്, ജേർണലിസം പഠിക്കുന്ന ഞാനുമായിട്ട് കടപ്പുറത്ത് പോയി ഇവരുടെ സർവേ ഒന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂട്ടിന് കൊണ്ട് പോയതാ. അപ്പൊ അവരുടെ ആ ദൈനംദിന എന്താ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സാർ. അതിനൊക്കെ സർക്കാരിന്റെ കണ്ണ് വേണം, സർക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമ്മൾ കുറച്ചു പേര് മാത്രം ഇങ്ങനെ ആനന്ദിച്ച് ഇങ്ങനെ കടലോര പ്രദേശത്ത്, പക്ഷെ വരുമാന മാർഗമുണ്ട്, അവർക്ക് നല്ല വരുമാന മാർഗമുണ്ട്. അവരത് മറ്റൊരാളെന്നോട് പറയാം, അവരത് എന്താ സൂക്ഷിക്കുന്നില്ല, അല്ലെ വേണ്ട വിധം മുൻകരുതെടുത്ത്
0: വ്യാപകമായിട്ടുള്ള പരാതി ഉണ്ട്, പൊതുവായിട്ടുള്ള ഒരു പരാതി ഉണ്ട്. അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവര് സമ്പാദ്യശീലം കുറവാണ്, അവര് സമ്പാദിക്കുന്നില്ല, നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുന്നില്ല, അന്നന്ന് കിട്ടുന്നത് അവര് ആനന്ദപൂർവ്വം ചെലവഴിക്കുന്നു, പിന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറുന്നു അല്ലെ, അതല്ലേ പറഞ്ഞു വരുന്നത്?
1: അതാണ് പറഞ്ഞു വരുന്നത്. ആ, പക്ഷേ സാർ എനിക്ക് ഇന്ന് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഒന്നല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, 37-ാമത്തെ വർഷമാണ്.
0: എല്ലാവിധ ആശംസകളും നേരുന്നു.
1: ആ, അപ്പൊ എന്റെ വൈഫ് അടുത്തിരിപ്പുണ്ട്, ഒന്ന്
0: കൊടുത്തോട്ടെ.
1: ഞാൻ രണ്ടുപേരും പാടിയും ചെയ്ത് കഴിഞ്ഞു.
0: ഓക്കെ, ആയിക്കോട്ടെ. ഹലോ
2: ഹലോ, ആ നമസ്കാരം.
0: നമസ്കാരം നമസ്കാരം. പേരൊന്ന് പറഞ്ഞു.
2: നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ കേൾക്കാറുണ്ട്. വളരെ നല്ല പ്രോഗ്രാമാണ്. എന്റെ ഹസ്ബൻഡ് പാടുന്ന സമയത്തൊക്കെ ഞാൻ
0: ഹസ്ബൻഡ് കാര്യം പറയുമ്പോ പാട്ട് മാത്രമല്ല, ജീവിത ഗന്ധിയായ അനുഭവങ്ങൾ പറയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനകത്ത് നോവിന്റെ അല്ലെ ഒരു ഒരു അംശം കാണും, ഒരു നമുക്ക് നമ്മളെ കണ്ണ് ആർദ്രമാക്കുന്ന ചില അനുഭവങ്ങളിലൂടെയൊക്കെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ സ്വരം ഇടറുകയും ചെയ്യും ചിലത് പറയുമ്പോൾ. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹം ഒരു വലിയ കാമുകനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരു കാമുക ഹൃദയം. ആ പാട്ടുകൾ പാടുന്നതിലും അതിനകത്ത് കൊടുക്കുന്ന ആ ഭാവങ്ങളിലും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ആ സ്വരം കൊണ്ട് പുള്ളി അതിനകത്ത് അലിഞ്ഞു ചേരുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് പാട്ടിൽ. അപ്പൊ എല്ലാവിധ ആശംസകളും. അമ്മയുടെ പേര് പറഞ്ഞില്ല, എന്താണ്?
2: എന്റെ പേര് സുലജ എന്നാണ്.
0: ഓക്കെ,
2: ആ
0: അതെനിക്ക് അറിയാം. ഹാപ്പി ആയിട്ട് പുള്ളി സാറിനോട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം പുള്ളി ഒരു നല്ല ഭർത്താവാണ് എന്നുള്ള.
2: ഓക്കെ
0: ആ ശരി ശരി ശരി.
1: പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിര തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാദിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ.
0: എല്ലാ ഭർത്താക്കന്മാരുടെ സ്വപ്നം ഇങ്ങനെയാണ് അതൊക്കെ അല്ലേ, എല്ലാ ഭർത്താക്കന്മാരുടെ ഈ സ്വപ്നം പൂവണിയിട്ട് അല്ലേ ഗാനത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും വിവാഹ വാർഷികം പ്രമാണിച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ നമസ്കാരം.
3: ഹലോ നമസ്കാരം.
0: ആ പറഞ്ഞോളൂ.
3: നല്ല മഴ പെയ്യുന്നുണ്ട്.
0: ആണോ? അത് ഞാൻ അറിയാൻ വയ്യ, ഞാൻ അകത്തിരിക്കുക അതുകൊണ്ടൊന്നും അറിയാൻ വയ്യ.
3: ഇവിടെ പെയ്യുന്നുണ്ട്, കൊറേ നേരമായി തുടങ്ങിയിട്ട് അങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു.
0: അങ്ങനെ പെയ്യട്ടെ, എന്തായാലും നമുക്ക് മഴക്കാലത്ത് മഴ പെയ്തില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ.
3: പെയ്യട്ടെ, അങ്ങനെ പെയ്യട്ടെ, കുളിച്ചാടി പെയ്യട്ടെ.
0: അതെ അതെ അതെ അതെ അതെ. ഇപ്പം എനിക്ക് തോന്നുന്നു മഴയത്ത് തുള്ളിച്ചാടുന്ന കുട്ടികളുണ്ടായിരുന്നു പണ്ട് അല്ലെ, മഴ പെയ്താൽ ആഹ്ലാദത്തോടെ പുറത്തേക്ക് ഓടുകയും. ഇപ്പൊ ഇല്ല, ഇപ്പൊ അങ്ങനെ
3: നമ്മുടെ സമയത്ത് മഴ പെയ്ത് അപ്പൊ ചാടി
0: വിട്ടു ഭയങ്കരമായിട്ട്. ഞാൻ എന്റെ ഒരു ബാല്യത്തിൽ കണ്ടിട്ടുണ്ട്, അതായത് ഇപ്പൊ കോൺക്രീറ്റ് വീടാണെങ്കിൽ എന്റെ ഓവിൽ കൂടെ വരുന്ന വെള്ളത്തിന്റെ താഴെ പോയി ഒന്ന് കുളിക്കുകയും അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് ഓടുകയും ഒക്കെ ചെയ്യുന്ന ആഹ്ലാദമാണ് ഈ മഴ വരുമ്പോ.
3: ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വരുന്ന ഓട് പോലെ
0: ഓട് പോലെ അടിയിലൊക്കെ പോയി,
3: അതിന്റെ വാരി കൂടെ ആ വീരുന്ന വെള്ളം ആ വാരി കീഴിൽ വന്നു നല്ല രസ. പിന്നെന്ത് തെങ്ങിന്റെ മണ്ണയിൽ നിന്ന് നല്ല പറ്റീന്ന് വരുന്ന പോലെ ഒലിച്ചു വരും വെള്ളം, അതിന്റെ ചോട്ടിൽ ചെന്ന് കല്ല് വന്ന് വീഴുന്ന തലയിലും മുഖത്തൊക്കെ വന്ന്
0: വീഴും.
3: നല്ല രസമാണ് അന്ന് അങ്ങനെ എല്ലാ മഴയത്തും ചാടി ഇറങ്ങി കളിക്കും. ഇന്നത്തെ കുട്ടികൾ മഴ പെയ്ത് അകത്തുനിന്ന് തന്നെ ഇറങ്ങത്തില്ല, രക്ഷാപ്രവർത്തനം സമ്മതിക്കത്തുമില്ല, അവർക്ക് പനിയും പിടിക്കും. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു, ഇന്നത്തെ മഴ കഴിഞ്ഞാൽ പനി
0: പിടിക്കും.
3: അന്നേരം നമ്മുടെ ട്രോളിംഗ് ആണല്ലോ, ഇന്ന ട്രോളിംഗ് നിരോധനമാണ് ഇന്നത്തെ വിഷയം. അത് എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു വർഷം അല്ല, എല്ലാ വർഷവും ഈ സമയമാകുമ്പോ ഇത്ര ദിവസം ഉണ്ടാകും. അവർക്ക് സൗജന്യ റേഷൻ സർക്കാർ കൊടുക്കുന്നത് പറയുന്നേ, പക്ഷെ സൗജന്യ റേഷൻ കൊണ്ട് മറ്റു കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ. സൗജന്യ റേഷൻ ആഹാരത്തിന്റെ ഒരംശം കിട്ടുന്നതല്ലേ ഉള്ളൂ, അതിന് മറ്റ് കറികളെല്ലാം വേണ്ട, കറികളാണ് മറ്റു കാര്യങ്ങളും, മുളകാണും ചെയ്യണം, മറ്റ് വൈദ്യുതി ചാർജ് അടിക്കണം, അങ്ങനെ പലതും ഉണ്ട്. അന്നേരം അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും അത് പിന്നെ. പക്ഷെ ഒരു വർഷം മാത്രമുള്ള അല്ലാത്തതുകൊണ്ട് അവർക്കൊരു ശീലമുണ്ട്, അവരത് ശീലിച്ചു തരുന്നുണ്ട്, അതങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മീൻ കിട്ടുന്നില്ല,
0: തീൻമേശയിൽ മീൻ വിഭവങ്ങൾ വരുന്നില്ല, കുറവായിരിക്കും കിട്ടുന്നത്. തീ വിലയായിരിക്കും,
3: കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ട്രോളിംഗ് പറയുന്ന ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും
0: കായൽ മത്സ്യങ്ങളൊക്കെ കിട്ടുമല്ലോ, ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങളൊക്കെ കിട്ടാം അല്ലേ. വളർത്തു മത്സ്യങ്ങളുണ്ട്, ഈ സിലോപ്പിയ പോലുള്ള അതൊക്കെ ലഭ്യമായിരിക്കും.
3: പരിഹാരം
0: ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും കടൽ മത്സ്യത്തിന്റെ ആ ഒരു ലഭ്യത, നമ്മളിപ്പോ ചാളയും അയിലയും ഈ പറഞ്ഞവർക്ക് ചുവപ്പും കൊരയും അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ കുറച്ച് കാണാൻ അല്ലേ കുറച്ച് സാധ്യത കുറവാണ്.
3: അത് കുറെ അതിന് നമ്മളത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ, മുട്ട ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്,
0: അതിന്റെ തമാശ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ മുട്ടയ്ക്ക് വരെ വില കൂടും. ഇപ്പൊ ആറ് ചില്ലറ കിടക്കുന്ന ഏഴും എട്ടും ഒക്കെ ആവും കോഴിമുട്ടയ്ക്ക്. ചിക്കൻ വില കൂടും, ബീഫിന് വില കൂടും, ഇതിന് സമാന്തരമായിട്ട് നമ്മൾ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുമ്പോ അതിനൊക്കെ പതുക്കെ വില കൂടുകയും ചെയ്യും അല്ലേ.
3: വില കൂടുകയും ചെയ്യും, വില കൂടുകയും ചെയ്യും. പിന്നെ ഇതൊന്നും ഉപയോഗിക്കാത്ത എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ട്, മാംസം ഉപയോഗിക്കാത്ത എത്ര പേരുണ്ട്. കൊറേ നാളത്തേക്ക് നമ്മളും അതുപോലൊക്കെ അവരെ പോലെ അനുകരിച്ചൊക്കെ വരിക, പച്ചക്കറികൾ ഉപയോഗിക്കുക, അത്യാവശ്യം അതൊക്കെ മേടിക്കുക, മുട്ട ഉപയോഗിക്കുക, അതാവുമ്പോ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ്
4: ചെയ്യാം. വ്യക്തിപരമായിട്ട് എന്താണ് അഭിപ്രായം, ദുഃഖമുണ്ടോ? അതായത് ഞാൻ കുറച്ച് നാള് മത്സ്യം കുറയ്ക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ
3: യാതൊരു ദുഃഖവും ഇല്ല, അതിന് ദുഃഖമൊന്നുമില്ല. മത്സ്യം വേണം, നിർബന്ധവും ഇല്ല, ഉണ്ടെങ്കിൽ. പക്ഷെ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇത്.
4: അവിടെ കുറച്ച് ദിവസം ഇല്ലായിരുന്നു പറഞ്ഞ ഒരു പ്രശ്നമൊന്നുമില്ല, നമ്മള് മുട്ടയിലൊക്കെ അഡ്ജസ്റ്റ്
3: ചെയ്യാം. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ കായലി മീൻ കിട്ടും, ഇച്ചിരി വില കൂടുതൽ എടുക്കണമെന്നുള്ള അത്യാവശ്യം ആണെങ്കിൽ അത് കഴിക്കാം. പിന്നെ അത്ര നിർബന്ധമുള്ള ആളുമല്ല, പിന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാം, അത്രേ ഉള്ളു.
4: അപ്പൊ ശരി എന്നാ ചേട്ടാ, ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കട്ട്. ഓക്കെ സന്തോഷം.
3: ഓക്കെ ഓക്കെ.
0: അപ്പോൾ ശ്രോതാക്കൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0404-293-1111 0474-2911 ഇതാണ് വിളിക്കേണ്ട നമ്പർ. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ് ലോഞ്ചാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്, ആ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ.

0: ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടത് ലതാ മങ്കേഷ്കർ പാടിയ ഒരു ഗാനമാണ്, അനാർക്കലി എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് ഇത്. നമ്മളിപ്പോൾ കേട്ടത് സി രാമചന്ദ്ര സംഗീതം നൽകിയ ഒരു ഗാനമാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് ഒത്തിരി കോളുകൾ വരുന്നുണ്ട്, ഞാൻ എല്ലാ രണ്ടു എണ്ണം വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് അതിലോട്ട് കിടക്കാം. ഓക്കെ, ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: എനിക്ക് വെയിലും
0: മഴയൊക്കെ മഴയൊക്കെ ആസ്വദിക്കുക.
1: നമ്മള്
0: വെയിലിനെ ശപിച്ച് നടന്ന കുറെ ദിനങ്ങളാണ് കടന്നുപോയത്. ഇപ്പോൾ മഴ വന്നപ്പോൾ നമ്മൾ അതിനെ അല്ലേ അങ്ങോട്ട് എന്താ
1: പറയാ,
0: അതെ അതെ അതെ അതെ.
1: എന്താന്ന് വെച്ചാലേ, നമുക്ക് മീനൊക്കെ കിട്ടണമെങ്കിലും വെള്ളം തെളിയണം, നമുക്ക് മീനൊക്കെ ഉണ്ടാവണമെങ്കിലും നല്ല ഇതായിരിക്കണം, നല്ല തണുപ്പൊക്കെ ഉള്ളിച്ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് മീനൊക്കെ
0: കിട്ടത്തുള്ളൂ. നമുക്ക് പിന്നെ കായലുള്ളതുകൊണ്ട്
1: നല്ല രസമല്ലേ കായലിന്റെ വെള്ളവും ഒഴുക്കും എല്ലാം കാണാൻ.
0: പിന്നെ
1: നമുക്ക് മത്സ്യം എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, അതൊക്കെ പോകാം.
0: കായലിനെയും
1: കായൽ മീനാണ് നമ്മള് സ്ഥിരം.
0: പിന്നെ കായൽ മീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാണ്? ഹലോ, ഹലോ. ഓക്കെ, എനിക്ക് ആ കോള് കട്ടായി പോയെന്ന് തോന്നുന്നു.
1: ഹലോ,
0: ഹലോ. ഉണ്ട്, ഉണ്ട്. അല്ല, കായൽ മീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാണ്?
1: ഇഷ്ടപ്പെട്ട മീൻ വലിയ
0: മാല കളത്ത
1: കരിമീൻ കിട്ടും. കരിമീന് ഞണ്ട്
0: അല്ല, ഞാൻ ചോദിച്ച വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
1: വലിയ മീൻ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം.
0: ഏറ്റവും ഈ കള്ളത്ത അല്ലെ, ഈ കണമ്പെന്നോ അങ്ങനെ പറയുന്ന
1: മാല നല്ല രുചിയാണ്. നല്ല
0: അതൊക്കെ ഇപ്പൊ ഉണ്ടോ? അത്രയും വലുതൊക്കെ കിട്ടുന്നുണ്ടോ?
1: പണ്ടൊക്കെ ആയിരുന്നല്ലോ
0: അങ്ങനെ
1: വലുതൊക്കെ, അതിന് വലിയ വില കൊടുക്കണം. 700 രൂപയൊക്കെ കൊടുക്കുമ്പോ കിട്ടും. പിന്നെ ചെറുത് കിട്ടും 200 രൂപയും 100 രൂപയ്ക്ക്. അത് 5-6 എണ്ണം ചെറുതേ ആണത്തുള്ളൂ, അവര് 7-8 എണ്ണം ഒക്കെ തരും. പിന്നെ കൊഞ്ചത്തുണ്ട്, പിന്നെ ഞണ്ടും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്നുള്ളതായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കൂട്ടാൻ പറ്റും. അല്ലാതെ നമ്മള് അവിടെ വളത്ത് മീനായിട്ട് ഈ കരിമീൻ മേടിച്ചാലും കൊള്ളില്ല, ഞണ്ടൊന്നും ഇഷ്ടപ്പെടില്ല. നമ്മുടെ അക്കരെ മിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് അത്ര പോരാ. മറ്റേ നമ്മുടെ കായലിന് മേടിച്ചെന്തെങ്കിലും കൊണ്ടുവരുന്നതാണെങ്കിൽ നമ്മള് മേടിക്കും. നമ്മൾക്ക് കൊണ്ടുതരാൻ ഇവിടെ ആളുണ്ട്, അത് നമുക്ക് കൊണ്ടുവരും. ജോസ് എന്ന് പറയുന്ന ഒരു അച്ഛനെ ഇന്നാ സ്ഥിരം മേടിക്കുന്നത്. മക്കള് വരുമ്പോഴും അതുപോലെ പറയുക, കൊണ്ടുതരും. പിന്നെ കടൽ മീനിനെക്കാട്ടി ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതൽ ഇതിനുണ്ട്, മറ്റേതിന് ഉപ്പ് കൂടുതലല്ലേ. അതുകൊണ്ട് പിന്നെ ഇത് കുറച്ച് നാളുകൊണ്ട് ഈ മരുന്നൊക്കെ കഴിക്കുന്ന ആകിയത് കാലിലെ മീൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പണ്ടില്ല കമ്പോലക്കാർ വന്ന് ചൂട വലിക്കുമായിരുന്നു, ഇപ്പൊ നമ്മുടെ സൈഡ് വാളെല്ലാം കിട്ടിയതിന് ശേഷം അവർ വരാറില്ല. അത് നല്ല പൊടി കുഞ്ഞു നെയ്ച്ചൂടെ നമുക്ക് കിട്ടുമായിരുന്നു, ഇഷ്ടം പോലെ തരും. അത് 100 രൂപയ്ക്കൊക്കെ ഒത്തിരി കാണും, ഒരു അരക്കവറൊക്കെ കിട്ടും. നമുക്ക് സ്ഥിരം അവർ തരുന്നതായോണ്ട് കൂടുതൽ വാരിയിട്ട് തരും നമ്മൾ അറിയുന്ന ആളുകളാകുമ്പോ. ഇപ്പൊ പക്ഷെ അതുപോലുള്ള ഒരു സാധനം നമുക്ക് കിട്ടാനില്ല. പിന്നെ കിട്ടുന്നതൊക്കെ മേടിച്ച് കൂട്ടുക, പിന്നെ പച്ചക്കറി ഇടയ്ക്കൊക്കെ കൂട്ടണം, അതും നല്ലതല്ലേ. നമുക്ക് അതൊക്കെ ആവശ്യമുണ്ട്.
0: എല്ലാ സാധനങ്ങളും
1: എല്ലാ സാധനങ്ങളും നമ്മൾ കഴിച്ച് പഠിക്കണം, അത് ശീലിക്കണം. നമ്മുടെ മക്കളായാലും എല്ലാരും എല്ലാം മുതിർന്നവരായാലും എല്ലാം ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ കഴിച്ച് പഠിക്കണം. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തുച്ഛമായിട്ട് അരിയോ കഞ്ഞിയോ ഇതൊക്കെ അല്ലേ കിട്ടത്തുള്ളായിരുന്നു. ഗോതമ്പിന്റെ വല്ലതും ഒക്കെ ഇച്ചിരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടും. ഇന്നതല്ലല്ലോ, ഇന്ന് നമുക്ക് പിള്ളേർക്കായാലും വലിയവർക്കായാലും എത്ര വില കൊടുത്തായാലും മേടിക്കാൻ ആളുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. പിന്നിപ്പൊ നമ്മുടെ കടലിൽ ജോലിക്ക് പോകുന്ന മൊത്തവും ബംഗാളി ആളുകളല്ലേ. നമ്മുടെ നാട്ടിൻപുറത്തുള്ളവരാരും പോകുന്നു? ആരും പോകുന്നില്ല.
0: അതെ,
1: ഇപ്പൊ തന്നെ ആണെങ്കിൽ നമ്മുടെ ഈ വഞ്ചിപ്പുഴ കാവിന്റെ അപ്പുറത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ എത്ര ബോട്ട് അവരെല്ലാം അതിനകത്തെല്ലാം നിൽക്കുന്ന ബംഗാളി തൊഴിലാളികളാണ്.
2: ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ബോട്ടൊക്കെ അവിടെ പിടിച്ചിടാനേ പറ്റൂ. കടലിൽ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ്, കടലിലോട്ട് ഇറങ്ങാൻ
1: പറ്റും. ഇനിയെല്ലാം ബന്ധിച്ചു,
2: ഇന്ന് രാത്രി അതെല്ലാം നടക്കും. അങ്ങോട്ട് ബന്ധിച്ചു
1: എല്ലാം കായലി വന്ന് നമ്മുടെ ഈ തോപ്പി കടയില് നമ്മുടെ വടക്കേപ്പുറത്ത് എല്ലായിടത്തും
2: ഉണ്ട്,
1: എല്ലായിടം കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണാൻ പറ്റും പോണി
2: എല്ലാം.
1: ആ മത്സ്യ തൊഴിലാളിയൊക്കെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം, അരി മാത്രം കൊടുത്താ പോരാ.
2: ഓക്കെ. ഹലോ നമസ്കാരം.
3: ഹലോ നമസ്കാരം സാർ.
2: പറഞ്ഞോളൂ.
3: പിന്നെ ഈ മത്സ്യഫെഡിന്റെ അതുപോലെ തന്നെയാണ് മറ്റ് പല മേഖലകളും. ഞാനൊരു കാശി ഫാക്ടറിയിലെ ജോലിക്കാരിയാണ്. അത് നമ്മളെ സർക്കാരിന്റെ കാശി കോർപ്പറേഷന്റെ ഫാക്ടറിയിലെ ജോലിക്കാരിയാ. അപ്പൊ ഞങ്ങൾക്ക് പോലും 10 ദിവസം അല്ലെ 5 ദിവസം 8 ദിവസം ഓണം അടുപ്പിച്ചെങ്ങാണം ചിലപ്പം 10, 20, 30 ജോലിയോ ഒക്കെ ഞങ്ങൾക്ക് 40 ജോലിക്കകത്തൊക്കെ കിട്ടാറേ ഉള്ളൂ. ഒരു വർഷം ഞങ്ങൾക്ക് 100 ജോലി എണ്ണിയാൽ കിട്ടുമെന്ന് തന്നെ സംശയമുണ്ട്. കോർപ്പറേഷന്റെ കമ്പനിയിലാണ്. അപ്പൊ നമ്മളത് കടന്നു പോയേ പറ്റൂ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ സ്ത്രീകളായാൽ പോലും മറ്റ് പല മേഖലകളിലേക്ക് പോയി ഞങ്ങൾക്ക് എന്ത് പറ്റുമോ ഞങ്ങൾ അത് കണ്ടെത്തും, മറ്റ് ജോലികൾ കണ്ടെത്തുകയാണ്. അപ്പൊ നമുക്ക് പോയല്ലേ പറ്റും, മുന്നോട്ട് പോയല്ലേ പറ്റും, പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്ത്രീകൾ മാത്രമുള്ള വീടുകളുണ്ട്, പുരുഷന്മാർക്ക് ജോലി ഇല്ലാത്ത കുടുംബങ്ങൾ അപ്പടേയും അന്നേരവും സ്ത്രീകളുടെ വരുമാനമേ കാണുകയുള്ളു. അപ്പൊ നമ്മൾ കൊറോണ കാലത്ത് നമ്മൾ എല്ലാം അടച്ചുകൂട്ടി ക്വാറന്റൈൻ കടന്ന് കഴിഞ്ഞുകൂടിയില്ലേ കുറെ. അപ്പൊ നമ്മൾ ഏത് കാലഘട്ടം വന്നാലും നമുക്ക് കടന്നു പോയേ പറ്റും, കടന്നു പോകും നമ്മൾ. അതിന് അന്നേരം കുറച്ച് മീൻ്റെ പിന്നെ ലഭ്യതയൊക്കെ കുറച്ച് കുറയും. അപ്പഴ് ഫൈബർ അടങ്ങിയ പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ ശരീരത്തിന് കൊടുക്കുക എന്നുള്ളത് ഡോക്ടർമാർ പോലും പറയുന്ന
2: സംഭവങ്ങളാണ്. ഉണക്കമീൻ
3: ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം, പിന്നെ മുട്ട ലഭ്യത ആവശ്യമുള്ളവർക്ക് അത് കഴിക്കാം, ചിക്കൻ വാങ്ങിച്ചിട്ട് ചില സമയങ്ങളിൽ അതുകൊണ്ട് കഴിക്കാം. പിന്നെ അങ്ങനെ അവരവർക്ക് ടേസ്റ്റായ രീതിയിൽ ആ സമയം നമ്മള് കടന്നു പോയേ പറ്റൂ. കടന്നു പോവുക, കടന്നു
2: പോയിരിക്കും,
3: തിരിച്ചു വരും. പിന്നെ അത് കഴിയുമ്പോ അപ്പോഴത്തേക്കും ഇതിന്റെ കാലാവധി കഴിഞ്ഞു.
2: പിന്നെ
3: അടുത്ത കുറച്ച് സമയം കൂടുതൽ മത്സ്യം കിട്ടുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മള് പോകുന്നത്. അപ്പൊ പിന്നെ കുറച്ചുകൂടെ നമ്മളെ വാഴപ്പിണ്ടിയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, കൂമ്പ്, ചേന, ചേമ്പ് അങ്ങനെയൊക്കെയുള്ള നല്ല കുറച്ച് പൈസ കുറവുള്ള സംഭവങ്ങൾ, മത്തങ്ങ, ഇതൊക്കെ നമ്മൾ ഫൈബറായിട്ട് കൂടുതൽ ശരീരത്തിന് കൊടുക്കാൻ പറ്റിയ
2: സമയമാണല്ലോ.
3: ഇലക്കറികളായാലും അങ്ങനെയൊക്കെ ആ രീതിയിലേക്ക് പോവുക കുറച്ച് സമയം. പിന്നെ അവരുടെ ഈ പറഞ്ഞ കണക്ക് ഞാൻ ഈ കമ്പനിയുടെ കഥ പറഞ്ഞതുപോലെ അവർക്കും ആ സമയം റേഷൻ രീതിയിലും അങ്ങനെയൊക്കെയുള്ള ആ രീതിയിലും അവർക്ക് കടന്നു പോയല്ലേ
2: പറ്റത്തുള്ളൂ,
3: അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും അതുപോലും ഇല്ലല്ലോ, ഞങ്ങൾ അടുത്ത ഏതാ
2: മേഖലയിലൊക്കെ
3: അങ്ങനൊക്കെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ പോയി അതിനാണല്ലോ മറ്റെന്തെങ്കിലും ജോലികളിലേക്ക് ഏർപ്പെടുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ഇല്ലാത്ത സമയത്ത് നമ്മൾ കടം മേടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇത് ഇങ്ങനെയുള്ള ജോലികളിലേക്ക് ചെന്ന് അത് വീട്ടുക എന്നുള്ളതാ പിന്നുള്ള പരിപാടി. പോയല്ലേ പറ്റൂ, നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ, മുമ്പോട്ടല്ലേ പോകും, പിന്നോട്ടല്ലോ പോകേണ്ടത്. അങ്ങനെ
2: അപ്പോൾ ശ്രോതാക്കൾ വിളിക്കുക, ഇപ്പോൾ ഞാൻ വിളിക്കേണ്ട സമയമാണ്. ഞാൻ അടുത്തൊരു ഗാനത്തിലൂടെ കിടക്കുകയാണ്. ആ പ്ലേ ആ ഗാനം കേൾപ്പിക്കുന്ന സമയത്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-21111-0474-93-1111. കടലിന്റെ പൂട്ട് വീടുന്നു ഇന്ന് അർദ്ധരാത്രി മുതൽ. ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനമാണ്. അതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് വിഷയം. അപ്പോൾ ആൾ അത് അതിൻ്റെ എന്താ നല്ല വശവും അതിൻ്റെ മോശവശവും ഒക്കെ നിങ്ങൾക്ക് പറയാം. അതൊക്കെ തന്നെ മത്സ്യമില്ലാതെ അല്ലെ, തീൻമേശയിൽ മത്സ്യം ഇല്ലാത്ത അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അന്ന് അതെങ്ങനെ അഭിമുഖീകരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വില കൂടുതൽ കാണും, നമുക്ക് ക്ഷാമം കാണും, മത്സ്യം അങ്ങനെ വേണ്ടത്ര കിട്ടത്തില്ല. അപ്പോൾ ആ കാലം എങ്ങനെ കടന്നു പോകും എന്നുള്ളതൊക്കെ ഉള്ള ഒരു നർമ്മത്തിൽ കലർന്ന് സംസാരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞ് ഓക്കെ. അപ്പോൾ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുകയാണ്. ആ സമയത്ത് ശ്രോതാക്കൾ വിളിക്കുക. അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി.

0: ഓക്കെ, ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിസണേഴ്സ് ലോഞ്ച് ആണ്. അപ്പോൾ വന്ദേ മാതരം എ ആർ റഹ്മാന്റെ ഒരു മാസ്റ്റർ പീസ് അല്ലെ, ഒരു ആൽബം സോങ് ആണ് വന്ദേ മാതരം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു കാലത്ത് ഭയങ്കര അല്ലെ എല്ലാ മീഡിയകളിലും ഒക്കെ നിറഞ്ഞു നിന്നൊരു ഗാനമാണിത്. ഇപ്പോഴും എനിക്ക് ഇത് കേൾക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്.
1: ഹലോ, നമസ്കാരം.
2: ആ നമസ്കാരം. ഇന്നത്തെ കഥാസാഗരം സൂപ്പർ ആയിട്ടുണ്ട്
1: കേട്ടോ.
2: അതായത് അന്നത്തെ യുഗവും ഇന്നത്തെ യുഗമായിട്ട് വ്യത്യാസമുണ്ട്. അന്ന് ആൾക്കാർ അച്ഛനെ കണ്ട എണീക്കും നടക്കും, അതായത് അധ്യാപകരെ കണ്ട എണീക്കും നിൽക്കും, വർത്തമാനം പറയും, ബഹുമാനം ഉണ്ടാവും. ഇപ്പൊ യുഗം മാറി, ഇപ്പോ അവരോരെ അവരോരെ കാര്യങ്ങളായി അതിന്റെ. അതാണ് ഇപ്പോഴത്തെ കാര്യം, മനസ്സിലായി? ഇത് കമ്പ്യൂട്ടർ യുഗം. ഇപ്പൊ കമ്പ്യൂട്ടർ യുഗം പറഞ്ഞാൽ
1: കഥ പൂർണ്ണമായിട്ട് കേട്ടിരുന്നു. അത് ആക്ച്വലി അറിവിനെ ബഹുമാനിക്കുന്നതും കൂടിയാണ്.
2: അതായത് അതെല്ലാം ഫുള്ളായി കേട്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അന്ന് മുതല് അന്ന് അർദ്ധരാത്രി പോലെ ട്രോളിംഗ്
1: നിരോധനമാണ്.
2: അപ്പൊ നാളെ രാവിലെ മുതൽ ഞങ്ങളെ നോൺ നിരോധിച്ചു. ഞാൻ നമ്മൾ നിരോധിച്ചു, ഞങ്ങൾ അങ്ങനെയാണ്.
1: അതെ,
2: ട്രോളിംഗ് നിരോധനം എന്ന് വരുന്നു. അന്ന് പിറ്റേ ദിവസം മുതല് നോൺ നിരോധിച്ചു ഞങ്ങൾ അങ്ങനെയാണ്. ആകെ ഒരു മാസത്തിൽ ഒരിക്കലോ രണ്ട് പ്രാവശ്യം വാങ്ങാറുള്ളൂ. പക്ഷെ ഇത് നിരോധിച്ചതോടെ പിന്നെ ഇനിയില്ല. ഇനി കന്നിമാസം, അതായത് ചിങ്ങം കഴിഞ്ഞ കന്നിമാസം ഇപ്പോ 10-15 മാത്രമേ ഞങ്ങൾ നോണിൽ തൊള്ളൂ. അത് അതുവരെ മുട്ട അടക്ക് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഞമ്മക്ക് അതിന് അലർജിയാണ്. അലർജി അല്ല, ഞമ്മക്ക് അത്ര താല്പര്യം ഇല്ലാത്തതാണ്. പിന്നെ കാച്ചല്, പിന്നെ ഇത് താളിത്തണ്ട്, പയറ്റിന്റെ ഇല, പയറ്, വണ്ടക്ക, പിന്നെ കപ്പയ്ക്ക, അതൊക്കെ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കണതാണ് ഇനി മുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഇനി 2 നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത്, മനസ്സിലായ? ഹലോ,
1: കേക്കുന്നുണ്ടോ?
2: അപ്പൊ ഈ ഇതൊക്കെയാണ് ഇനി ഞങ്ങൾ 2.5 കഴിച്ചോണ്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ. അവരവര് സ്വന്തമായിട്ട് കൃഷിയിടങ്ങളിൽ.
1: ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊക്കെ പറഞ്ഞപ്പോ അവിടെ എങ്ങനെയാണ് മത്സ്യം ലഭ്യത? പാലക്കാട് എവിടുന്ന ഏത് മേഖലയിൽ നിന്നാ മത്സ്യം വരുന്നത്?
2: ഇപ്പൊ കേരളത്തിൽ നിന്ന് വന്നു, ഇനി ഗുജറാത്തിൽ നിന്നാണ് ഇനി വരുന്നത്. ഇപ്പോൾ ഇവിടെ നിരോധിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടും ഗുജറാത്തും ആന്ധ്രയിൽ നിന്നാണ് ഇവിടേക്ക് മത്സ്യം വരിക.
1: അപ്പൊ അവന് മാർക്കറ്റില് മത്സ്യത്തിന് ക്ഷാമമൊന്നും ഇല്ല, നല്ല രീതിയിൽ സുലഭമായിട്ട് കിട്ടും.
2: വരികയൊക്കെ ചെയ്യും. അത് 1-2-3 കഴിഞ്ഞുള്ള സാധനങ്ങളായിരിക്കും ഇവിടെ
1: എത്തുന്നത്. ഫ്രഷ് അല്ല അല്ലെ?
2: ഫ്രഷ് ഒന്നും കിട്ടില്ല. ഫ്രഷ് കിട്ടണമെങ്കിൽ ഞമ്മള് കടലോരത്ത് പോയിട്ട് വന്ന്. പിന്നെ ഞങ്ങൾ പണ്ട് എങ്ങനെയാ അറിയോ, ഈ ഇപ്പൊ ഈ സമയത്ത് ഒരു കാര്യം, ഇപ്പൊ പുതുമഴ സമയത്ത് ഞങ്ങള് ഈ പുഴയുടെ ഓരത്ത് പോകും. പുഴയുടെ ഓരത്ത് പോയി, പണ്ടൊക്കെ പുഴ ഓരത്ത് പോയി, പുഴയിൽ നിന്ന് ഏറ്റുമീൻ പറയും, അതായത് പുഴയിൽ നിന്ന് കേരി വരും. കേരി വരുമ്പോ ഞങ്ങള് ഇത് വറ്റ വെക്കും, അതായത് കൂടെ പോലെ ഒരു സാധനം വെക്കും. അതിൽ കേരി വരുമ്പോ അതിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാൽ ആ ഉള്ളിൽ കേറിയപ്പോഴത്തെ ഉള്ളി പൊട്ടും, പിന്നെ ആ സാധനം വെളിയിൽ പോവില്ല. അങ്ങനെ പിടിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ പുഴയിൽ ഒന്നുമില്ല, മീനുമില്ല, ഒന്നുമില്ല, ഒക്കെ രാസപദാർത്ഥങ്ങളാണ് ഈ പുഴയിൽ കൂടെ ഒഴുകുന്നത്. പിന്നെ എങ്ങനെ കിട്ടും? അതാണ് കാര്യം, അതാണ് കാര്യം. കാലങ്ങൾ മാറി, എല്ലാം മാറി. അപ്പൊ അങ്ങനെ പോയപ്പോ ഇങ്ങനെയായി പുഴയിൽ നിന്ന് മാത്രം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ അധികം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ
1: ഹലോ
3: ഹലോ നമസ്കാരം
1: നമസ്കാരം നമസ്കാരം പറഞ്ഞോളൂ.

0: ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയമൊക്കെ അറിയാമല്ലോ.
1: എനിക്ക് തോന്നുന്നപ്പം ഈ മത്സ്യബന്ധനം ഇപ്പൊ നമുക്ക് ഇവിടെ മയ്യനാട് ചന്തയിൽ കിട്ടുന്ന അല്ലാത്ത കൊള്ളരാത്ത മീനാണ് കിട്ടുന്നത്. അവര് ഈ ഫ്രഷ് ഒന്നും ഇവിടെ കിട്ടത്തില്ല, ഫ്രഷ്
0: മീനൊന്നും.
1: എനിക്ക് തോന്നിപ്പോ ഈ ട്രോളി നിരോധന കാലത്താണ് നമുക്ക് നല്ല മീൻ, കൊച്ചു പൊടിമീനൊക്കെ നല്ലത്
0: കിട്ടുന്നത്.
1: അവര് ചെറിയ സാധാരണക്കാരായ ആൾക്കാർ അവര് കുറ്റുവലയിൽ പോയി പിടിക്കും. ഇവിടെ താനീ കടപ്പുറമൊക്കെ ഉണ്ടല്ലോ, മുക്കവും താനീ കട അവിടെ പോയി വലി ഇട്ട് പിടിച്ച് കൊണ്ടുവരും. അന്നേരം എനിക്ക് തോന്നുന്നു ഈ സമയത്താണ് നമുക്ക് ഫ്രഷ് മീനായി കിട്ടുന്നത്. കൊടിമീനായാലും നല്ല മീനായി
0: കിട്ടുന്നത്.
1: പക്ഷെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ, എന്റെ വീട്ടിലൊക്കെ മൈനാട്ടിലൊക്കെ ആണെങ്കിൽ ഈ വയലും കായലൊക്കെ അടുത്ത് കിടക്കുമ്പോൾ അവിടെ മീനിഷ്ടം പോലെ ഉണ്ടായിരുന്നു. വല ഇട്ടേക്ക് അവര് റോഡിലൂടെ വെള്ളം ഒഴുകുന്നു. അന്നേരം റോഡ് കൊണ്ടിട്ട് താരത്തേക്കി റോഡിൽ കൂടെ വെള്ളം പൊങ്ങും. അന്നേരം മീനെല്ലാം ഈ വലയെ കുരുങ്ങും. നല്ല ആറ്റുമീനെ കിട്ടുവായിരുന്നു ഈ സമയത്തൊക്കെ അവിടെ അവിടെ വടക്കപ്പുറത്തെ കായലൊക്കെ. അതുപോലെ ഈ മുള്ള ഇതുണ്ടല്ലോ, ഈ ചെറിയ മുള്ളു പോലെ ഇതുണ്ട്, അതിന്റെ അടിയിൽ വന്ന് വാതമീനൊക്കെ വന്ന് കുരുങ്ങുവാണ്. ഈ തഴപ്പായൊക്കെ കുഴിയുന്ന മുള്ളുണ്ടല്ലോ, അതിന്റെ പേര് മാത്രം ആ മുള്ളിന്റെ. അത് നമ്മുടെ നമുക്ക് പറയണ്ട, അതിന്റെ സൈഡിലുണ്ട്, ഇത് വെച്ച് പിടിപ്പിച്ചേ പോണ്ട്. അതിനകത്ത് ഈ വാതമീനൊക്കെ വന്ന് കുരുങ്ങും. ഇപ്പോഴും ഉണ്ട് അത്. ഇതിനകത്ത് നമുക്ക് ഈ കൈതക്കോര, പള്ളത്തി, ചെറിയ മീന്, പഴല്, കുറുവ ഇതൊക്കെ ഒത്തിരി കിട്ടുകാരണം. അന്നൊക്കെ അന്നൊക്കെ ഈ ഇത് സമയത്ത് ആറ്റുമീൻ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഇപ്പം ഈ മടുപ്പം ഒത്തിരി കുറവുണ്ട്. മീനിന്റെ ഫീലൊക്കെ വളരെ കുറവാണ് ഇപ്പം. ഇപ്പൊ ഈ പ്ലാസ്റ്റിക്കും അതും ഇതൊക്കെ കൊണ്ടിടുന്നത് മോന്തരം മീനൊന്നും ഇല്ല ഇപ്പം. കാര്യം ഈ മാലിന്യങ്ങളുണ്ട്. ഇപ്പൊ ചമ്പടത്തം കൊണ്ടിടത്തില്ല, അവിടെ നല്ല പുറച്ചാട്ടുകളൊക്കെ ഇപ്പോഴും. പക്ഷേ പണ്ട് മീൻ പിടിക്കുന്ന കായലൊക്കെ ചെളി കൊണ്ട് അങ്ങ് മൂന്നു, പായലും അതി നോക്കിയാട്ട് അങ്ങ് മൂന്നു. പിന്നെ ഇപ്പൊ വയലൊക്കെ നികത്തിയ ആൾക്കാർ കോൺക്രീറ്റ് കെട്ടിടമൊക്കെ പണിഞ്ഞു.
0: ഇപ്പൊ
1: വയലൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. നമ്മക്കൊക്കെ വയലുള്ളപ്പോഴുള്ള കാര്യം പറഞ്ഞ് കൊയ്യാനൊക്കെ ഉള്ളപ്പോ. ഇപ്പൊ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ കാര്യമാണ് ഭയങ്കര ഇത്. ഇപ്പൊ അവർക്ക് മത്സ്യബന്ധനം കൊണ്ടല്ലേ ഒത്തിരി കഴിഞ്ഞു. പിന്നെ ദുരിതാശ്വാസ നടപടിയൊക്കെ ഉണ്ടായാലും അത്രയും പണ്ട് ചെയ്യാൻ പോകാനൊന്നും പറ്റത്തില്ല. എന്നാലും പിന്നെ നമ്മുടെ മനുഷ്യരെ നമ്മ എനിക്ക് തോന്നി കുറ്റിവലയിലൊക്കെ ഓരോരുത്തരും മീനും കൊണ്ട് വരും. കുടിമീനായി നല്ല മീൻ
0: എപ്പോഴും കിട്ടും.
1: ചന്തകളിൽ മീനുണ്ടല്ലോ, വലിയ മീനായാലും മീനും ഒരുപാട് കൊള്ളത്തില്ല. അവരാണെങ്കിൽ ഫ്രഷ് മീൻ കൊണ്ടുവന്നിട്ട് അവർ രണ്ടു മൂന്ന് ദിവസം മേടിച്ചിരുന്ന് എന്തോ വെച്ചം ചേർത്താ കൊള്ളും. നമ്മൾ മേടിക്കുന്നത് ഇവിടെ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെല്ലാം വണ്ടിയൊക്കെ ആയിട്ട് പോയിട്ട് ഇവിടെ താഴെ കടപ്പുറത്തും മറ്റേ കടപ്പുറത്തൊക്കെ പോയി മേടിച്ച മീൻകാരി കൊണ്ട് വരും. നമ്മളൊക്കെ അച്ഛൻ്റെന്നും മീനൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല. അദ്ദേഹത്തിന് മുട്ടയും ഇറച്ചൊക്കെ ഇഷ്ടം. അതുകൊണ്ട് എനിക്കങ്ങനെ ഈ മണ്ട തൊട്ട് മീൻ കുട്ടിയെ ശീലമായിട്ട് മീനാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ കടപ്പുറത്തങ്ങനെ ആരും പോയി മേടിക്കത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എനിക്ക് ഇഷ്ടമുള്ള കാലത്താണ് നമുക്ക് കൊടിമീനായാലും ഫ്രഷ് കിട്ടുന്നത്. അതിനി ആൾക്കാർ ഇനി ശ്രദ്ധിക്കണം. കാരണം ഈ മീൻ കൊണ്ടുവരുമ്പോ ഈ ചേർത്തും തന്നെ വിൽക്കുന്നേ ഞാനറിയ. മീൻ ഇഷ്ടപ്പോലെ ഉള്ളപ്പോഴും അവരെ പിറ്റത്തേക്ക് പൂട്ടി പൂട്ടി വെച്ചിട്ട് വിഷം ചേർത്ത് അത് ഫ്രഷു പോലും ഇരിക്കും. നമ്മളെ ഈ മീൻ കണ്ടിച്ച് നമ്മളെ ഉപ്പൊക്കെ ഇട്ട് പുളിയൊക്കെ ഇട്ട് കഴിയുമ്പോഴായിരിക്കും അത് വല്ലാതാകും. അങ്ങനെ
0: എണ്ണ പിടിക്കത്തില്ല
1: അരപ്പും പിടിക്കത്തില്ല, ഒരു കാശനും കൊടുക്കാതെ പൂച്ച പോലും പിടിക്കത്തില്ല. അതാണ് പ്രത്യേകത. അല്ലെങ്കിൽ പൂച്ച അങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ അതും കഴിക്കും. അതാണ് ഇനിയെങ്കിലും ആൾക്കാരെ ശ്രദ്ധിക്കണത്. ഇനി ചന്തകളിലൊക്കെ ഇനി മീനും വരുവാനും ഏർപ്പെടുത്തണം.
0: അതാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ നിരോധനം വരുമ്പോ പല മംഗലാപുരവും അങ്ങനെ ദൂരദേശത്തു നിന്നൊക്കെ ഗുജറാത്തു നിന്നും ഒക്കെ മീൻ വരും. അതൊക്കെ മാസങ്ങൾ പഴക്കമുള്ളതായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് മേടിക്കണം. കിട്ടുന്ന
1: ഇവര് വാടി കടപ്പുറത്ത് പോയി കൊണ്ടുവരുന്നുണ്ട് വെളുക്കുന്ന. പക്ഷേ അവര് കൊണ്ടുവന്ന് പോയിട്ട് വെച്ച് വിഷം തളിച്ച് ഇല്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് വിതരണം
0: ചെയ്യും.
1: ചന്തയില്ല ഇവിടങ്ങളിലുള്ള മിക്ക ആൾക്കാരും കോടീശ്വരന്മാര് അവരൊക്കെ കടപ്പുറത്ത് പോയി മേടിക്കും. പിന്നെ സാധാരണക്കാരായ ആൾക്കാർ പോയി
0: മേടിക്കുമ്പോഴുള്ള
1: മീൻ കിട്ടുന്നത് അതിന് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നത്. വിഷം തിന്നുള്ള അസുഖം കത്തി വെക്കുന്നത്
0: ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്.

0: ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഗാനം കഴിഞ്ഞു. തളിരിട്ട കിഴാക്കൾ അല്ലേ, അത് മൂടുപടം എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. ആലപിച്ചത് എസ് ജാനകിയാണ്. അത് എനിക്ക് തന്നെ എം എസ് ബാബുരാജൻ്റെ കമ്പോസിഷനാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അല്ല, അത് കേൾക്കുമ്പോൾ മനസ്സിലായി കാണും എൻ്റെ ഒരു സുഖം. അത് ബാബുരാജൻ്റെ ആയതുകൊണ്ടാണ്. അത് എനിക്ക് തന്നെ പി ഭാസ്കരൻ്റെ പരിക്കൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. ഞാൻ ശ്രീലതയാണ്, കുരിയിട്ട് വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ.
1: അപ്പൊ നമ്മള് ഈ ട്രോളിങ്ങിന്റെ സമയത്ത് മത്സ്യബന്ധനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവര് ഉപജീവന മാർഗത്തില് ഇതിൽ ബുദ്ധിമുട്ടുകള് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഒരു രസകരമായ ഒരു കാര്യം പറയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ അമോണിയം വിൽക്കുന്നവർക്ക് മറ്റൊക്കെ ബുദ്ധിമുട്ടല്ലേ?
0: അമോണിയം അല്ലേ, ഇപ്പൊ വേറൊന്നുണ്ടല്ലോ, മറ്റേ ശവശരീരത്തിനൊക്കെ ഉപയോഗിക്കുന്ന. എന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അല്ലെ, അത് അതൊക്കെ വിൽക്കുന്നവർക്കൊക്കെ വലിയ പ്രശ്നമായിരിക്കും അല്ലേ? വ്യാപകമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ടല്ലോ, അവർക്ക് നിരോധനമാണ് അല്ലേ?
1: അങ്ങനത്തെ ഒരു കാരണം കൂടെ അതിന്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ
0: അവർക്കും റേഷൻ അനുവദിക്കണമെന്നാണോ?
1: അവര് വന്നാലോ എന്നൊക്കെ പറഞ്ഞ് വന്നാലോ.
0: അത് കൊള്ളാം ആ ചിന്ത. അവരെ കുറിച്ചൊരു ഹൃദയത്തിന്റെ കോണിൽ അവർക്ക് വേണ്ടി ഒരു കരുതലും അല്ലേ? അവരെന്താവും, ഇവരൊക്കെ അമോണിയൊക്കെ വിറ്റ് ജീവിക്കുന്ന, മീനില്ലാതാകുമ്പോ അവരുടെ കച്ചവടം നടക്കൂ.
1: നമുക്കെന്നും ഈ കലർപ്പുള്ളതൊക്കെ തന്നിരിക്കുന്നവരല്ലേ, അവർക്കും ബുദ്ധിമുട്ട്
0: വരുമല്ലേ?
1: അവർക്കുള്ള സൗജന്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏർപ്പെടുത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡ്രോളിങ് സമയം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ലതിന് വേണ്ടിയിട്ട് എന്ത് വന്നാലും നമുക്ക് കൂടെ നിൽക്കാനോ അത് സഹിക്കാനോ അല്ലെങ്കിൽ അത് നന്നായിട്ട് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ മീൻ ഒരു ലഭ്യത കുറവും വരത്തില്ല. മീൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, എല്ലാം നല്ല മീൻ കിട്ടും. കൂടുതൽ ഈ മായം ചേർക്കാത്ത മീൻ കിട്ടും. അങ്ങ് മീനും ഒരു ലഭ്യത കുറവൊന്നും വരത്തില്ല, ഇഷ്ടം പോലെ മീൻ കിട്ടും. ഇതുവരെ എനിക്ക് വന്നിട്ടുള്ള അങ്ങനെ
0: ട്രോളിംഗ് നിരോധന കാലത്ത് മീനൊക്കെ ആവശ്യത്തിന് കിട്ടാറുണ്ട് അല്ലേ?
1: വള്ളത്തിലെ മീൻ ഇഷ്ടം പോലെ കൊണ്ടുവരും, നല്ല മീനും ആയിരിക്കും. അപ്പൊ നല്ല രീതി. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ട്രോളിക്ക് തീരല്ലേ.
0: അന്നേരമാണ് നല്ല മീൻ കിട്ടുന്നത് അല്ലേ, ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുന്നത് അല്ലേ?
1: മീൻ കൊണ്ടുവരുന്നവരും പറയും നമ്മളവിടെ. അപ്പൊ ട്രോളിക്ക് തീരാറാ കാണാ, അടുത്ത ആഴ്ച പോലെ കാണാന്ന് പറയും. അങ്ങനെയല്ലേ. പിന്നെ കുറെ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, കോവിഡ് സമയത്ത് ഏറ്റവും നല്ല ഫ്രഷ് മീൻ കിട്ടും.
0: ഓക്കെ, കോവിഡ് സമയത്താണ്. ഹലോ, കോൾ പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: ആ പറഞ്ഞോളൂ.
2: മീൻ പുഴമീനായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിക്കൊണ്ടിരുന്നത്. പുഴമീൻ ഇപ്പൊ ഇല്ല.
0: എന്തൊക്കെ പുഴമീനാ കിട്ടിയത്?
2: ഏതൊക്കെ ബ്രാല്, പരല്, നല്ല കൊഞ്ചി,
0: പുഴക്കൊഞ്ച് അല്ലേ, പുഴയിലെ കൊഞ്ച്,
2: പുഴക്കൊഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നേരത്തെ കെട്ടിക്കൊണ്ടിരുന്നു. ഇപ്പൊ എല്ലാം പ്ലാസ്റ്റിക്കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ അയത്തിലൊരു പാലമുണ്ട്, അത് അവിടെ ചെന്ന് നോക്കണം. പ്ലാസ്റ്റിക് കൊണ്ട് വലിച്ചെറിഞ്ഞ് അവിടെ കംപ്ലീറ്റ് വെള്ളം പോവാതിരിക്കുക. ആ പുഴയെ നമ്മള് മീനെടുത്തിട്ടുണ്ട്. അല്ല, കണ്ണീര് പോലെ ഇളന്ന വെള്ളമാണ്. ഇപ്പൊ കംപ്ലീറ്റ് അത് കലക്കി അടിച്ച് പിന്നെ ചെളിയും തോരനും അത് ഇതും ചപ്പും ചവറും
0: എല്ലാം മനുഷ്യരാണ് കാരണം. മനുഷ്യരാണ് ഇതെല്ലാം വലിച്ചെറിയുന്നത്. അഷ്ടമുടി കായലിലും ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്? നിറയെ പ്ലാസ്റ്റിക് മാലിന്യം,
2: അറവശാല എന്നുള്ള ആ വേസ്റ്റ്, അതുകൊണ്ടോ ചാക്കിനായത് കൊണ്ടോ അതിനകത്തുള്ള വെള്ളത്തിൽ തള്ളു.
0: ഇപ്പൊ
2: NS അടുത്ത് ഒരു പുഴയുണ്ട്, അവിടെ ഇതുപോലെ ചാക്കിനകത്ത് കൊണ്ടോ ഈ കുടലും പണ്ടോ എല്ലാം കൊണ്ടോന്ന് കെട്ടി എറിയുന്നത്. അപ്പൊ അവിടെ നാറ്റം കാരണം നിൽക്കാൻ
0: വയ്യ,
2: മൂക്കൊക്കെ പോകാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ മീൻ വളരും. ഇപ്പൊ വെളിക്കുന്നേരം മീനൊന്നും കഴിക്കാൻ പറ്റത്തില്ല, എല്ലാം രാസവളം ഇട്ടതാ. അത് ഇന്ന് കഴിഞ്ഞാൽ കുടലും പോവും, മനുഷ്യരും പോവും, എല്ലാരും പോവും, പെട്ടെന്ന് അസുഖം പിടിക്കും. അത് കഴിക്കുന്നവര് കഴിക്കുന്നുണ്ട്. ചെയ്യും, അവർക്ക് നിവൃത്തിയില്ല എന്ന് പറയുമ്പോ അവര് പേടിക്കുക, കറി വെക്കുക, കഴിക്കുക. അപ്പൊ എവിടുന്ന് എവിടുന്ന് വന്നതെന്ന് അവര് നോക്കുന്നില്ല, അപൂർവ ആൾക്കാരെ നോക്കുന്നുള്ളു അത് എവിടുത്തെ മീനാണ്. അങ്ങനെ അവിടുന്ന് വരുന്ന മീനാണെങ്കിൽ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. അവിടെ പിടിച്ചു വെച്ചിരുന്ന അവിടെ അവിടുത്തെ ഐസൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് ട്രെയിനിലാണ് കയറി വരുന്നത്. അത് ഇവിടെ കൊണ്ടുവന്ന് 4 ദിവസം വെച്ചിട്ടാണ് അവർ ലേലം വിളിക്കുന്നത്. വണ്ടിക്കാർ വന്ന് ലേലം വിളിച്ച് അങ്ങെടുത്തോണ്ട് പോകും. ഇപ്പൊ പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം ഒക്കെ ആണെങ്കിൽ ഈ മീൻ അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് അങ്ങോട്ടൊക്കെ പോകും. അവിടെ വരും ആ കംപ്ലീറ്റ് ഈ മീൻ അവിടെ വിൽക്കും. കൊല്ലത്തൂടില് വിൽക്കത്തില്ല. കൊല്ലത്തൂടെ കടലും കായലും ഒക്കെ കിടക്കുന്നുണ്ട്. ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങില്ല, എന്നാലും കുറച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതിവിടെ ഈ ഇവിടെ വരുന്നുണ്ട് മീൻ, ട്രെയിനിൽ ഇവിടെ വരുന്നുണ്ട്. ഇരിക്കുന്നുണ്ട്.
3: അപ്പൊ ശരി എന്നാ, ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കട്ടെ.
2: ഗാനത്തിലേക്ക് പോ.
4: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
5: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
4: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിങ്.
5: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
4: സീറ്റുകൾ പരിമിതം.
5: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
4: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
5: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
4: 49 വർഷത്തെ പാരമ്പര്യം.
5: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
4: ഫോൺ 0474-274-0503.
5: മൊബൈൽ 9446787715.
4: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
6: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
4: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
6: ഞങ്ങളുടെ പ്രത്യേകതകൾ:
4: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ.
6: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ.
4: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ.
6: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ.
4: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
6: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
6: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര, PO, കൊല്ലം.
4: ഫോൺ 8848533001.
6: മറ്റൊരു നമ്പർ 8129520477.
7: ഇരയിവനെ ആശീർവദിത്ത് പുനിതമാക്കുകയാണ്.

0: ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സ് ലോഞ്ച് ആണ്. നമ്മൾ അടുത്തൊരു തമിഴ് പാട്ട് കേട്ട് കഴിഞ്ഞു. നീർ പർവൈ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് കേട്ടത്. ജി വി പ്രകാശ് കുമാറാണ് ഇതിൻ്റെ സംഗീതം. നല്ല ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജി വി പ്രകാശ് കുമാർ. ഒത്തിരി ഹിറ്റുകൾ സമ്മാനിച്ച മ്യൂസിക് ഡയറക്ടറാണ് പ്രകാശ് കുമാർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വരികൾ വൈരമുത്തുവാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ജി വി പ്രകാശ് കുമാർ ആലപിച്ച ഗാനമാണ് അതൊക്കെ തന്നെ. ഇത് എൻ്റെ ഞാൻ സംഗീതം എൻ ആർ രഘുനാഥനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ.
0: ആ പറഞ്ഞോളൂ. ആ സന്തോഷ് അല്ലേ? പുരിയപ്പിഴ.
1: സജേഷ് പുരിയപ്പിഴ.
0: സജേഷ് പുരിയപ്പിഴ. ഓക്കെ, പറഞ്ഞോളൂ സതീഷ്, എന്തുണ്ട്?
1: നമുക്ക് ഇപ്പൊ റോഡിംഗ് വന്നാലും നമുക്ക് നല്ല സുന്ദരമായ മീൻ കിട്ടും. നമുക്ക് തൊട്ടടുത്ത് തന്നെ മാർക്കറ്റ് ഉണ്ട്, ഇപ്പോഴത്തെ മാർക്കറ്റ്.
0: കായൽ മത്സ്യം ധാരാളം ലഭിക്കും.
1: കായൽ മത്സ്യം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ അവിടെ എത്ര മുതൽ ഒരു 9 വരെയുള്ള കച്ചവടമേ
0: ഉള്ളൂ.
1: ഒരു മണിക്കൂറിനൊക്കെ
0: കച്ചവടം.
1: കുരിപ്പിഴ എന്ന് വെച്ചാൽ കുരിപ്പിഴ പള്ളി ഉണ്ടല്ലോ, കുരിപ്പിഴ പള്ളി അടിക്കുന്ന കുറച്ച് കിഴക്കോട്ട് വന്നാൽ മതി. ബൈപ്പാസ് വഴി വരികയാണെങ്കിൽ നമുക്ക് കുരിശ്ശടി ഉണ്ട്. കുരിശ്ശടി അടിക്കുക കൂടെ അരിക്കുഞ്ഞിരി കയറി വന്നാലും അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ അവിടെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളി കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പം നല്ല സുന്ദരമായ മീനാണ് നമുക്ക് കിട്ടുന്നത്. 1 മണിക്കൂർ കച്ചവടം മാത്രമേ ഉള്ളൂ. ഈ 1 മണിക്കൂർ കച്ചവടം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെയാണ് സി കെ പിയിലോട്ട് പോകുന്നത്. ബാക്കിയുള്ള
0: കച്ചവടം ഞാൻ സി കെ പി പോയി മേടിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
1: ഓ, അതിനേക്കാളും നല്ല ബെസ്റ്റ് സൂപ്പർ മീനാണ് നമുക്ക് അവിടെ
0: കൊടുക്കുന്നത്.
1: ആ വരാം. ആ മത്സ്യത്തൊഴിലാളി കൂടുതൽ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഫ്രഷ് മീനാ വരുന്നത്. അവർക്ക് ആ വലയിട്ട് വരുമ്പോൾ അവിടെ കൊണ്ടുവന്നവിടെ കച്ചവടം. കണ്ടമാനം ആൾക്കാരാണ് വരുന്നത്. അവിടെ നിന്ന് വരും. 1 മണിക്കൂർ കച്ചവടം ഉണ്ട്. മറ്റേ സി കെ പി ഒക്കെ പിന്നെയും
0: ഉച്ചവരുണ്ട്, 12 വരെ ഒക്കെ ഉണ്ട്.
1: ഇവിടെ ഈ ഫ്രഷ് മീനാന്റെ ആൾക്കാർ കണ്ടമാനം വന്ന് പെടാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് കാര്യം.
0: നല്ല
1: മീനാ,
0: നല്ല മീനാ.
1: ഒരു പ്രാവശ്യം കേട്ടാ അങ്ങോട്ട്
0: പോവാം.
1: ഫ്രഷ് മീൻ വന്ന് മേടിക്കുമ്പോൾ മനസ്സിലാവും. അതെ, കാരിമീനുണ്ട്,
0: ഉഴവാലി മീന. എനിക്കറിയാം, കൊച്ചിലേക്ക് ഒത്തിരി ഇഷ്ടം പോലെ കിട്ടുവാൻ. ഇപ്പം പക്ഷെ എണ്ണിയൊക്കെയാ തരുന്നത്. പണ്ടൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ 1 രൂപയ്ക്ക് കൊടുത്താൽ ഇഷ്ടം പോലെ വാരിയിടും. കുഴവാലി
1: കുഴവാലി നല്ല കുഴവാലി ഉണ്ട്. പിന്നെ കരിമീന് കാര്യങ്ങൾ, കിളിമീൻ, കൊച്ചു കൊച്ചു നല്ല നല്ല മീനുണ്ട്. ചൂടാറ് എല്ലാം കാൽമീൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കടൽ മത്സ്യം ഉണ്ട്, കടൽ മത്സ്യം ഉണ്ട്. ഒരുമാതിരി നല്ല മീനാണ് അവിടെ കൊണ്ടുവരുന്നത്.
0: അവിടെ വന്ന അല്ലേ അത്യാവശ്യം മത്സ്യമൊക്കെ വാങ്ങിക്കാം.
1: അത്യാവശ്യം നമ്മുടെ കേൾക്കുന്ന സുഹാക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല മീൻ മേടിച്ചിട്ട് പോകും.
0: അതെ അതെ, അപ്പൊ ഇതൊരു ഇൻഫർമേഷൻ ആണ് അല്ലെ. മീൻ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളവർ, അതായത് ട്രോളിംഗ് നിരോധനം ഒന്നും അവരെ പറ്റത്തില്ല. എനിക്ക് മീൻ അല്ലേ, എനിക്ക് കഴിക്കാൻ കഴിച്ചേ
1: പറ്റൂ. നമ്മള് നമ്മളെ മത്സ്യത്തൊഴിലാളികൾക്കും അതൊരു നല്ലൊരു ഉപകാരമാണ്. മേടിക്കുന്നവർക്ക് നല്ലത് കാര്യം. നമുക്ക് അവരെ ആൾക്കാർ വരുമ്പം പിന്നെ പെട്ടെന്ന് 1 മണിക്കൂർ കച്ചവടമേ ഉള്ളൂ. ഒരു മനസ്സിലായി, അത്രയും
0: എത്രയും
1: 9 വരെയുള്ള
0: കച്ചവടം.
1: നല്ല മീനാ കൊടുക്കുന്നത്, കാര്യങ്ങളെല്ലാം മനസ്സിലായി. റോഡ് സൈഡ് തന്നെ എല്ലാം.
0: നല്ല ഇൻഫർമേഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മീൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇൻഫർമേഷൻ പ്രയോജനപ്പെടും അല്ലേ. പ്രയോജനപ്പെടുത്തുക,
1: തീർച്ചയായിട്ടും. എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ. 1 മണിക്കൂറിനുള്ള കച്ചവടം അത് പെടാമെന്നാണ് കാര്യങ്ങൾ. നമ്മുടെ എന്റെ വീട് അതിന് തൊട്ടടുത്ത് തന്നെ.
0: അപ്പൊ ശരി, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. അപ്പൊ ഞാൻ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്.
1: ശരി.
0: ഹലോ, നമസ്കാരം.
2: ഹലോ പൊണ്ണി, ഞാൻ ചന്ദ്രിക അമ്മയാണ്. റോളിംഗ് നിരോധനം ഉണ്ടെങ്കിൽ തന്നെയും നമ്മളിപ്പോ ഫൈബർ വള്ളങ്ങളും കട്ട വള്ളങ്ങളും എല്ലാം പോകുന്നുണ്ടല്ലോ. അവരന്നേരം കേറത്തില്ലേ? അന്നേരം കേറുമ്പോഴത്തേക്ക് മീനൊക്കെ നമുക്കിപ്പം വലിയ സുലഭമായി കിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ആളുകൾക്ക് കിട്ടും. പിന്നെ നമ്മൾ എന്നും മീനല്ലേ കഴിക്കുന്നത്,
3: ഞങ്ങളിപ്പോ
2: തന്നെ എന്നും അങ്ങനെ മീൻ ഇങ്ങനെ മേടിക്കാറില്ല. പിന്നെ നമ്മള് നല്ല മലക്കറിയൊക്കെ മേടിക്കും, നല്ല തീയകളൊക്കെ വയ്ക്കും.
3: എനിക്ക് ഭയങ്കര
2: ഇഷ്ടമാണ്
3: തീയലൊക്കെ ഉണ്ടല്ലോ, നല്ല കിഴങ്ങൊക്കെ ഇട്ട്
2: കിഴങ്ങ് വെണ്ടയ്ക്ക മുരിങ്ങയൊക്കെ ഇട്ടുണ്ട്, നല്ല തീയലൊക്കെ ഇട്ടാലും
3: അതുകൊണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. ചോറ് കഴിക്കാനായിട്ട് ഈ തീയലുണ്ടെങ്കിൽ പിന്നെ നല്ല ഉള്ളിയൊക്കെ ഇങ്ങോട്ട് ധാരാളം ഇട്ട് അല്ലേ തീയലുണ്ടാക്കി
2: നല്ലോണം ഒക്കെ മോപ്പിച്ചൊക്കെ ഇങ്ങോട്ട് എടുത്ത് നല്ല വൃത്തിയായിട്ട് കറിയൊക്കെ വെച്ച്
3: പറഞ്ഞപ്പോ എന്റെ വായിൽ വെള്ളം കൂടുന്നു.
2: ഇവിടെ ഞങ്ങൾ പാചകക്കാരൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ എല്ലാരും അറിയാം. അങ്ങനെ അങ്ങനെയൊക്കെ കറിയൊക്കെ വെച്ച് ഞാൻ കഴിക്കായിരുന്നു. എന്നോ മീൻ കൂട്ടണമെന്നുള്ള ആഗ്രഹമൊന്നും വേണ്ട
3: അല്ലേ,
2: പലപ്പോഴും ഒക്കെ കഴിച്ചാൽ മതി. പിന്നെ ചില സമയത്താണ് ഞങ്ങൾക്ക് ചമ്മന്തി രസവും മാത്രമാണ് തിളവാലും, അതും നല്ലതാണ്.
3: പിന്നെ നല്ലതാണ് ഈ ചമ്മന്തിയും ഒരു ചെറിയൊരു മുട്ട എടുത്ത് ഓംലെറ്റ് ആക്കി കഴിച്ചാലും നല്ല രസമാണ്.
2: ഓ എന്നെ ഞങ്ങളെ കൊച്ചിനെയാണ് ഈ രസവും ചമ്മന്തി ഒരു പപ്പടം ഒക്കെ പൊരിച്ചു
3: കൊടുത്തതും
2: പിന്നെ സാമ്പാറും പപ്പടം ഒക്കെ കൊടുത്താൽ അവർക്ക് നല്ലതാണ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഇറച്ചി മേടിക്കാം, ഇറച്ചി മേടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ എനിക്ക് കൂടുതലും പിന്നെ ഈ തീയൽ ഗുണോടൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ മീൻ വേണമെന്ന് വലുതായിട്ടൊന്നെങ്കിലും മീൻ വാങ്ങിക്കാറുണ്ട് നമ്മള്. പിന്നെ നമ്മളിപ്പോ അങ്ങനെ റോളിംഗ് നിരോധനം ഒക്കെ വന്ന് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ പിന്നെ എങ്ങനെ കാരണം നമ്മളെ തീരതെ നമ്മുടെ പിന്നെ കൊല്ലം തോടിന്റെ അരുവിന നമ്മുടെ ഞാൻ ജനിച്ചു വളർന്നതെല്ലാം കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൊല്ലം തോടില ഇപ്പഴൊക്കെ അല്ലേ പിന്നെ ഭയങ്കര കുഴിയൊക്കെ എടുത്ത് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റാതെ ഈ വേസ്റ്റുകളെല്ലാം കൊണ്ടും. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഈ പിന്നെ സഹോദരന്മാരുണ്ടായിരുന്നു, ഈ മൂന്നാലഞ്ച് സഹോദരന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാം വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് കഴിഞ്ഞു ഇവർക്കിടെ ഇവരുടെ കൂട്ടുകാരന്മാരൊക്കെ ചെയ്യുന്ന എന്താണ് അതിപ്പോ ഞാൻ പറയുന്നതേ കഥ. പിന്നെ അവിടെ ഞങ്ങളുടെ കൊല്ലം തോടിനകത്താണെന്നുണ്ടെങ്കിൽ ഇവര് ഞണ്ട് പിടിക്കും, ഞണ്ട് ഇങ്ങനെ പിന്നെ നീളത്തെ കയറിങ്ങനെ നീട്ടി ഇടയ്ക്ക് കടലിന്റെ കുരിക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. കുരിക്ക കടലിൽ നമ്മളെ അരുവിൽ നിന്ന് കിട്ടും, നമ്മള് കടൽ തീരത്തിന്റെ അരുവിൽ നിന്ന് കിട്ടും ഒരു ചേട്ടൻ ഞണ്ട് സൈസ് ആയിരിക്കും അത്. അതിനെയൊക്കെ പിടിച്ചോണ്ട് ഇവര് നേരിട്ട് കൊണ്ട് വെച്ചിരുന്നാണ് അത് കെട്ടിയിട്ട് ഓരോന്ന് ഓരോ കയറിന്റെ നീളനെ ആയിരിക്കും ഇങ്ങനെ ആറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 10 മീറ്ററോളം ദൂരം ഒരു നമ്മളെ കയറിനകത്ത് ഇങ്ങനെ നീട്ടി പിടിച്ച് ഇങ്ങനെ കട്ടയിട്ട് അപ്പുറവും കട്ടയിട്ട് ഇപ്പുറവും കട്ടയിട്ട് ഈ കയറിന്റെ ഒരു വശത്ത് ഒരു മീറ്റർ ദൂരം മാറി നീ താഴലോട്ട് ഈ കുരിക്ക ഒരു വേറൊരു ചരട്ടിന് അത് കെട്ടി തൂക്കിയിടും വെള്ളത്തിനടിക്കോട്ട് ഇങ്ങനെ കിടക്കും. അപ്പോഴീ ഞണ്ടുകളെല്ലാം വന്ന് പതുക്കെ പതുക്കെ വന്ന് ഈ ഓരോന്നിനകത്ത് കടിക്കും. കടിക്കുമ്പോഴത്തേക്ക് ഈ ഭാഗങ്ങളുണ്ടല്ലോ ഈ നമ്മളെ ഇവര് കടിക്കുന്ന നീളനെ ഇട്ടിരിക്കുകയല്ലേ, ഇവര് കടിക്കുന്ന ഭാഗങ്ങള് താഴോട്ട് പോകുമ്പോഴറിയാം അവിടെ ഞണ്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോഴും നമ്മള് വലിയ ഈ കമ്പി വെച്ചിട്ടുള്ള വലയുണ്ട്, കമ്പി വെച്ചിട്ടൊക്കെ അത് വെച്ച് തന്നെ പതുക്കെ കോരിയൊക്കെ ഇഷ്ടംപോലെ കലം കണക്കിനാ ഞണ്ട് കോരിയിട്ടുന്നിട്ട് ഞങ്ങള് കറികളൊക്കെ വെച്ച് അവര് കൂട്ടുകാരന്മാരൊക്കെ ഞങ്ങളുടെ നല്ല കൂട്ടുകാരന്മാരൊക്കെ കാരണം അവര് രാത്രി പുഴുങ്ങിയൊക്കെ തീനും ചീനിയൊക്കെ കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിൽ ചീനിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ പിഴുതൊക്കെ അവര് കഴിക്കുവാൻ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടിയ കാലെല്ലാം കൊണ്ട. പിന്നെ നമ്മളെ കട തൊട്ടപ്പുറത്ത് ഞങ്ങളെ തീരദേശം കടൽ തീരമാണ്, അവിടെ ആണെങ്കിൽ ഇവിടെ രാത്രി പിന്നെ വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ചൂണ്ടയിടാൻ
3: പോകും.
2: ചൂണ്ടയിടും അപ്പൊ ചൂണ്ടയ്ക്കകത്ത് പിന്നെ കോരമീനും ചെരണ്ടി പ്രാവുകള് അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ എല്ലാരും ശേഖരിക്കും ആളുകൾ ഇങ്ങനെ പിടി ദൂരെന്ന് പോലെ. അതുപോലെ അവിടെ പോകും ഞങ്ങളുടെ സഹോദരന്മാർക്കും വൈകുന്നേരത്ത് അവർക്ക് ഒരു അതൊക്കെ ഒരു സന്തോഷങ്ങളും കൂടെ അങ്ങനെ പോയി കൊണ്ടുവന്നിട്ടുള്ള അന്ന് ഇഷ്ടംപോലെ മീനുകളൊക്കെ കഴിച്ച കാലഘട്ടമുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല, കിട്ടുന്നില്ല, വെള്ളങ്ങളെല്ലാം
3: ചള്ളായി.
2: അതുപോലെ തന്നെ ഞങ്ങളുടെ ആ ആറ്റിൽ കക്ക ഉണ്ടായിരുന്നു, കക്കയുള്ള കാലങ്ങളുണ്ടായിരുന്നു. കക്ക ഞങ്ങൾ വാതിൽ നമ്മള് കാറ്റിന്റെ അരുവത്തോട്ട് വെള്ളക്കുറവുള്ള കാലത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കക്കകൾ ആളുകൾ വരാൻ വരുന്നു. നമ്മള് കൊച്ചുങ്ങളായിരുന്നൊക്കെ നമ്മള് വാരി കൊണ്ടുവന്ന് പുഴുങ്ങി നമ്മളും കറി വെച്ച് തന്നിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട്. ഇപ്പൊ ഒരു കക്ക ആയിട്ട് ഒരു ചെറുമീൻ പോലും ആ ആറ്റിൽ നിന്ന് പിടിച്ചിട്ടില്ല, ആളുകൾ പിടിക്കാൻ പറ്റത്തില്ല. അതിനകത്തില്ല കുഴിയുമായി അങ്ങ് വേസ്റ്റുകളും ഒക്കെ എല്ലാം ആയി കാലഘട്ടങ്ങളൊക്കെ ഒരുപാടൊക്കെ ഒരുപാട് നശൂർണമായ നമ്മളെ ജീവിതം. അപ്പൊ പിന്നെ ബോട്ടിൽ പോയി വളരെ ഉള്ളിലൊക്കെ പോയി മേടിച്ചോണ്ട് വന്നല്ലേ നമ്മളെല്ലാം കഴിക്കുന്നു. ഇപ്പൊ നമ്മളെ ഈ കായലും തോടും ഒക്കെ എല്ലാം നശിച്ചു, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളായി ഇപ്പൊ. പിന്നെന്തോ നമ്മളിപ്പോ അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഏത് രീതിയാണ് ഏത് രീതിയാണ് ചേരുന്നത് അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു.
3: ശരി എന്നാ. ശരി, അപ്പൊ ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കട്ടെ.
2: ഓക്കെ.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അപ്പോൾ സീമ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മന്നാഡേ പാടിയ ഗാനമാണ്. അപ്പോൾ എൻ്റെ ശങ്കർ ജയകൃഷ്ണനാണ് എൻ്റെ സംഗീതം, അതുകണക്കിന് ശൈലേന്ദ്രനാണ് എൻ്റെ വരികൾ എഴുതിയത്. നല്ലൊരു പാട്ടല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പം സമയമില്ല, അതുകൊണ്ട് ഞാൻ നിർത്തി അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്.
1: ഹലോ, നമസ്കാരം.
2: ആ നമസ്കാരം സാറേ, പേര് നിന്നും കൃഷ്ണയാ. കൊറേ നാളായി വിളിച്ചിട്ടേ. വിഷയം കൊള്ളാം, റോളിംഗ് നിരോധനം അല്ലേ? ആ കൊള്ളാം, അത് ഞാൻ കേട്ടതിനെ കൊണ്ടൊന്ന് വിളിച്ചതാണ്. പിന്നെ നമ്മള് കഴിക്കുന്ന ആഹാരത്തിനോട് എന്തൊക്കെ പിന്നെ കറികള് ചേരും എന്നുള്ളതല്ലേ? മീനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നുള്ളൂ, ഇല്ലല്ലോ. ഇപ്പം റോളിംഗ് ആയാൽ നമ്മൾ അതനുസരിച്ച് പൊരുത്തപ്പെട്ട് പോകണം. ഏതൊരു കാലാവസ്ഥയെ നമ്മൾ അതിജീവിച്ച് പോകണം, അതല്ലേ മനുഷ്യൻ. ഇപ്പൊ എന്തെല്ലാം തരത്തില് യൂട്യൂബിൽ എന്തെല്ലാം തരത്തിലെ ഭക്ഷണം പിന്നെ എന്താ കറി പാചകങ്ങൾ കാണിക്കുന്നു, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താ പോരെ ഒരു ദിവസത്തേക്ക്. അങ്ങനെ ഈ റോളിംഗ് തീർന്നിട നേരം അതിൽ തന്നെ നോക്കിയിട്ട് പോഷണം ചെയ്ത്
1: അങ്ങനെ നല്ല പാചക വിദഗ്ധയായി മാറാം അല്ലേ? റോളിംഗ്
2: അതൊന്നും കണ്ടിട്ടല്ല പാചകം ചെയ്യുന്നത്. നമ്മള് പഴയ കാലത്തെ ആൾക്കാരാണ്, നമ്മളെ അമ്മയച്ഛന് അമ്മയൊക്കെ പാചകം ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് തന്നിട്ടുള്ള ആ പാചകത്തിന്റെ രുചിയും സ്വാദും ഒക്കെ ഇപ്പോഴും നമ്മളെ നാവും തുമ്പിലുണ്ട്. നമ്മളും അതൊക്കെ ഒന്ന് പിന്നെ പ്രയോജനപ്പെടുത്തി നോക്കും. അന്നേരം അത് നല്ലതാണെന്ന് നമ്മളെ മക്കൾ പറയും, നമ്മളങ്ങനെ അതനുസരിച്ച് അങ്ങ് പോകും. പിന്നെ മീൻ കിട്ടുന്ന സമയത്ത് നമുക്ക് കുറെ കിട്ടും. പിന്നെ നല്ല വില കൊടുക്കണ്ടേ ഇനി അങ്ങോട്ട് മീൻ? അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി അവരുടെയും കാര്യം കഷ്ടത്തിലാണ്. ഇതുകൊണ്ട് കഴിയുന്ന എത്രയും ആൾക്കാരുണ്ട്, അവർക്കും വലിയ വിഷമമാണ്. പിന്നെ ഈ മീൻ ഇല്ലെങ്കിൽ ആഹാരം കഴിക്കാത്ത ആൾക്കാരുണ്ട്,
1: അവരുടെയും കാര്യം വലിയ കഷ്ടത്തിലാണ്. പക്ഷെ എന്തായാലും അത്യാവശ്യം കായൽ മത്സ്യമൊക്കെ പോയി ശ്രമിച്ചാൽ കിട്ടും.
2: ആ പിന്നെ നമുക്ക് ഈ ഉണക്കമീനൊക്കെ
1: ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അടിക്കുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും,
2: നമുക്ക് കഴിക്കാം. അതുപോലെ ഉണക്ക ഇത് നെത്തോലി ഉണ്ടല്ലോ, നെത്തോലി മേടിച്ച് വെള്ളത്തിനടുത്തിട്ട് അത് തുതുത്ത് അത് മണ്ണെല്ലാം കളഞ്ഞേച്ച് പച്ചക്കായും മുരിങ്ങിക്കായും തക്കളി തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് പച്ചക്ക് തേങ്ങ അരച്ചൊക്കെ കറി വെച്ചാൽ നല്ല
1: സൂപ്പറാണ്.
2: ആ പൊരിച്ചും തിന്നാം. അതുപോലെ ഏത് മീനും നമുക്ക് അങ്ങനെ കറി വെച്ചും കഴിക്കാം, പൊരിച്ചും കഴിക്കാം. പിന്നെ കൊഞ്ച് കഴിച്ച് വറുത്ത് ചമ്മന്തി ഇടിച്ച് തിന്നാ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഓരോ ദിവസം കഴിഞ്ഞു പോവാം. പിന്നെ മലക്കറിയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മലക്കറി മേടിച്ചാൽ എന്തെല്ലാം തരത്തിലുള്ള തീയലുകൾ വെക്കാം, അവിയൽ വെക്കാം, തോരൻ വെക്കാം, അങ്ങനെ ഓരോ ദിവസം നമുക്ക് കഴിഞ്ഞു പോവാം. പിന്നെ ഇതില് ഏറ്റവും പ്രയാസപ്പെടുന്നത് ഈ കച്ചവടക്കാരാ, അവർക്കാണ്. ഈ കൊച്ചു കൊച്ചു കച്ചവടക്കാരുണ്ടല്ലോ, അവരുടെ കാര്യം വല്ല
1: കഷ്ടത്തിലാണ്. സാറിന്
2: സുഖമാണ്?
1: ലാസ്റ്റ് കോളിലോട്ടൊന്ന് കടക്കട്ടെ. ഹലോ ഹലോ
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ഒരു പാട്ടും കൂടെ ഇടാം.
3: അല്ല, ഞാൻ ഉടനെ എടുത്തേക്കാം, വിഷയം ഒന്ന് പറഞ്ഞാൽ മതി.
1: അത് ശരി, നമ്മൾ ഈ ട്രോളിംഗ് നിരോധനമായാണല്ലോ ഇന്ന് രാത്രി മുതൽ. അപ്പൊ മീനില്ലാത്ത തീൻമേശയിൽ മീൻ വരാതെ വരുമ്പോൾ ഉള്ള അവസ്ഥകൾ
3: എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് മീൻ ഇറച്ചിയൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. എനിക്ക് പച്ചക്കറി മാറ്റ കാര്യങ്ങളാണ് എന്റെ ആവശ്യം.
1: അപ്പൊ
3: മീൻ കഴിക്കുന്നവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഉണങ്ങ മീനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം.
1: അല്ലൊരു
3: മുട്ടയോ കാര്യങ്ങൾ മുമ്പോട്ട് പോവാം. അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയി അവര് നല്ല രീതിയിലാകട്ടെ.
1: വേണ്ടി
3: വാശിയും വൈരാഗ്യം ഒന്നും കാണിക്കേണ്ട കാര്യങ്ങളില്ല. ഓണം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം ഒഴിവായി, അതുകൊണ്ട് പോലും ഞാൻ നിർത്തുന്നു.
1: ഞാനും നിർത്തിയാണ് ഈ പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞ ഹാപ്പി ട്രോളിംഗ് അല്ലേ നിരോധനം?
3: അതെ, അത് ട്രോളിംഗ് അല്ലെങ്കിൽ മീനില്ല.
1: അല്ല, അതുകൊണ്ട് മീനില്ലാത്തത് നമ്മൾ സന്തോഷിക്കുക അല്ലേ? അതാണ് ഹാപ്പി ട്രോളിംഗ് അല്ലേ നിരോധനം? ഞാൻ അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കുകയാണ്. അവസാന ഗാനം കേട്ടോളൂ.

ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലിസ്നേഴ്സ് ലോഞ്ച് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ബോണിയാണ്. അപ്പോൾ ഇന്നത്തെ ലിസ്നേഴ്സ് ലോഞ്ച് അവസാനിച്ചു. അപ്പോൾ ലക്ഷ്യ എന്ന് പറഞ്ഞ സിനിമയിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്, പുതിയൊരു സിനിമയിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ വിളിച്ച എല്ലാവർക്കും നന്ദി. നല്ല എന്താ പറയുക, ഒരു സായാഹ്നമായിരുന്നു. എല്ലാവരും സജീവമായിട്ട് ഇതിനകത്ത് പങ്കെടുത്തു. അവർക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അത് കണക്ക് എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒട്ടേറെ പേര് നിശബ്ദമായിട്ട് കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ അവസരത്തിന് നന്ദി പറഞ്ഞ് ഓർക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. Good night. Signing off, Bonnie. Radio Bensigar. Radio Bensigar. 107.8. Kelku. Aaswadikku. Aruvanedu. Radio Bensigar. 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗിനോ ഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 10:30 ജേക്കബുമായി അഭിമുഖം, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാനകൌതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:30 നാട്ടിലെ പാട്ടുകാർ, 10:00 വിദ്യാസാഗർ ഹിറ്റ്സ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: മൈലുകൾ നീണ്ടുകിടക്കുന്ന വിശാലമായ തരിശുഭൂമി കാനഡയിലുണ്ട്. അവിടെ സാധാരണ മഴ പെയ്യാറില്ലത്രേ, വല്ലപ്പോഴും മാത്രം പെയ്യും. ഒരിക്കൽ ഭാഗ്യാന്വേഷിയായ ഒരു കർഷകൻ അവിടെ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അയാൾ തൻ്റെ കുടുംബവുമായി അവിടെ എത്തി. താമസിക്കാനായി ഒരു ചെറിയ കുടിൽ കെട്ടിയുണ്ടാക്കി. താമസിയാതെ തന്നെ അയാൾ മക്കളുമൊത്ത് നിലം കിളച്ചുമറിച്ച് കൃഷിയിറക്കി. പിന്നെ മഴയ്ക്കായി കാത്തിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ വർഷം അവിടെ മഴയുണ്ടായി, നല്ല വിളവുമുണ്ടായി. അടുത്ത വർഷം കുറച്ചുകൂടി വിപുലമായ കൃഷിയിറക്കി. ആ വർഷവും മഴ വന്നു, സമൃദ്ധമായ വിളവും കിട്ടി. വാർത്ത പട്ടണത്തിലെത്തി. പലരും അവിടേക്ക് കുടിയേറി. അവർ പിന്നെ സംഘമായി പടുകൂറ്റൻ യന്ത്രങ്ങളുടെ സഹായത്തോടെ വളരെ വിപുലമായ തോതിൽ കൃഷിയിറക്കി. മഴയുടെ തുടരെ തുടരെയുള്ള വരവ് അവരെ താമസിയാതെ ധനാഢ്യരാക്കി. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. പിന്നെ മഴ വരാതായി. അതോടൊപ്പം തുടരെ തുടരെ കൃഷി നശിക്കാനിടയായി. പട്ടണത്തിൽ നിന്ന് വന്നവർ ഓരോരുത്തരായി വിട ചൊല്ലി മടങ്ങാൻ തുടങ്ങി. ഒടുവിൽ നമ്മുടെ കർഷകൻ മാത്രം അവശേഷിച്ചു. പലരും പ്രേരിപ്പിച്ചെങ്കിലും അയാൾ മടങ്ങിപ്പോകാൻ വിസമ്മതിച്ചു. ഒരിക്കൽ തന്നെ അനുഗ്രഹിച്ച മണ്ണിനെ ഉപേക്ഷിച്ചു പോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മഴ ഇനിയും വരും എന്നായിരുന്നു അയാളുടെ പ്രതീക്ഷ. അയാളുടെ മക്കൾക്ക് അവരുടെ അച്ഛൻ്റെ നിലപാട് പ്രായോഗിക ബുദ്ധിക്ക് നിരക്കാത്തതാണ് എന്നാണ് തോന്നിയത്. അവർ അച്ഛൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നിർബന്ധ ബുദ്ധിക്കാരനായ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ച് ജോലി അന്വേഷിച്ച് പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വൃദ്ധ ദമ്പതികൾ അവിടെ ഒറ്റയ്ക്കായി. ഒരു നിഴൽ പോലെ ആ കർഷകൻ്റെ ഭാര്യ അയാളോടൊപ്പം ദുരന്തവും അതിൻ്റെ ദുഃഖവും പങ്കിട്ടു. നാളുകൾ പിന്നിടവേ തൻ്റെ ഭർത്താവിന് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ ആ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. പലപ്പോഴും ഒരു പിടി മണ്ണെടുത്ത് അതിനോടെന്തോ പുലമ്പിക്കൊണ്ട് ആകാശത്തിലേക്ക് വലിച്ചെറിയുമായിരുന്നു. വാനത്ത് നോക്കി മേഘങ്ങളോട് ആക്രോശിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇപ്രകാരമുള്ള അലച്ചിലുകൾക്കിടെ അയാൾ ആ മണ്ണിൽ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. മരണവാർത്തയറിഞ്ഞ് പട്ടണത്തിൽ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തി. അയാളുടെ വിധവയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം ആ മണ്ണിൽ തന്നെ അവർ സംസ്കരിച്ചു. പതിവ് പോലെ ഒരു കുഴിമാടം കെട്ടി അവിടെ ഒരു ചെറിയ മരക്കുരിശും സ്ഥാപിച്ചു. വന്നവർ ഓരോരുത്തരായി മടങ്ങാൻ തുടങ്ങി. എല്ലാവരും നിർബന്ധിച്ചെങ്കിലും ആ വൃദ്ധ വിധവ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾ ഒറ്റയ്ക്കായി. അന്ന് സന്ധ്യയായപ്പോൾ പെട്ടെന്ന് ആകാശം കാറുകയറിയിരുന്നു. മഴ ചാറാൻ തുടങ്ങി. പിന്നീട് മഴ ശക്തമായി. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണെന്ന് തോന്നി. മഴ രാത്രി മുഴുവൻ നിന്ന് പെയ്തു. പ്രഭാതമായപ്പോഴും മഴ ചാറുന്നുണ്ടായിരുന്നു. ആ വിധവ കുഴിമാടത്തിനരികെ എത്തി. പുതുമഴ മണ്ണിൽ ചാലുകൾ കീറി ഓടിക്കളിക്കുന്നു. കുരിശിൽ നിന്ന് മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നു. ആ മഴത്തുള്ളികളെ നോക്കി അവൾ പറഞ്ഞു, നീ ഒരു ദിവസം നേരത്തെ വന്നിരുന്നുവെങ്കിൽ എൻ്റെ ഭർത്താവ് മരിക്കില്ലായിരുന്നു. ദീർഘമായ മൗനത്തിനിടയിൽ അവൾ ഇങ്ങനെ ചിന്തിച്ചു. മഴയ്ക്ക് നേരത്തെ വരാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അത് വെളിപ്പെടുത്തുവാൻ മഴയ്ക്ക് കഴിയുന്നില്ല. വെളിപ്പെടുത്താനാവാത്ത വേദന അതനുഭവിക്കുന്നുണ്ടാവാം. ഒരുപക്ഷേ തൻ്റെ ഭർത്താവിന് അതിപ്പോൾ മനസ്സിലായി കാണും. മനസ്സിലാകാതിരുന്നപ്പോഴും മണ്ണിനെയും മഴയെയും തള്ളിപ്പറഞ്ഞ് പട്ടണത്തിലേക്ക് മടങ്ങാൻ വിസമ്മതിച്ച ആ കർഷകൻ്റെ വിശ്വസ്തത മണ്ണും മഴയും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കും. ഉപേക്ഷിച്ചു പോയവർക്ക് നഷ്ടപ്പെട്ടത്

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. പാട്ടിൻ്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി കുറച്ചു നേരം നമുക്ക് ആശാ ഭോസ്ലെയുടെ ഗാനങ്ങൾ ആസ്വദിക്കാം. ഇത് ഭാഗം 7 ആണ്. ഒട്ടേറെ ഗാനങ്ങൾ ആശാ ഭോസ്ലെ പാടിയിട്ടുള്ളത് കൊണ്ട് ഇനിയും ഏറെ പാട്ടുകൾ കേൾപ്പിക്കാനുണ്ട്. 10,000-ലേറെ പാട്ടുകൾ പാടിയതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. ഈ കേൾപ്പിക്കുന്ന ഗാനങ്ങൾ എൻ്റെ വ്യക്തിപരമായ സെലക്ഷനാണ്. പല നല്ല പാട്ടുകളും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, അതെനിക്ക് ബോധ്യമുണ്ട്. എന്തായാലും നമുക്ക് തുടർന്ന് ആശാ ഭോസ്ലെ പാടിയ ഗാനങ്ങളോടെ സഞ്ചരിക്കാം. ഇന്നത്തെ ആദ്യ ഗാനം ജോഷ് എന്ന സിനിമയിലെ ഗാനമാണ്. സംഗീതം ബാപ്പി ലഹരി, പാടിയത് ആശാ ഭോസ്ലെ.

മാധ്യമത്തിൽ നദീം നൌഷാദ് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇക്കുറി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്. ഹിന്ദി പിന്നണി ഗാനരംഗത്ത് ആശാ ഭോസ്ലെ ലതാ മങ്കേഷ്കർക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നപ്പോഴും ആലാപന വൈവിധ്യത്തിൽ ലതയ്ക്കൊപ്പമോ അതിന് മുകളിലോ നിൽക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ലതാ മങ്കേഷ്കർ തൻ്റെ സ്വര മാതിരി കൊണ്ട് ഹിന്ദി പിന്നണി സംഗീത രംഗത്ത് തേരോട്ടം നടത്തിയപ്പോൾ ആശ സഹോദരിയെ അനുകരിക്കാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. അങ്ങനെ ചെയ്തു തുടങ്ങിയവർ എല്ലാവരും വിസ്മൃതിയിൽ ആയിരുന്നു. വളരെ വ്യത്യസ്തമായ ശബ്ദ ആലാപന രീതിയുമായാണ് ആശയെ ഒരു ഗായിക എന്ന രീതിയിൽ ബോളിവുഡിൽ പിടിച്ചു നിർത്തിയത്. ക്ലാസിക്കലും ഗസലും വെസ്റ്റേണും ക്യാബറേ പാട്ടുകളും എല്ലാം പാടാൻ ആശയ്ക്ക് അനായാസം സാധിച്ചിരുന്നു. ഈ വൈവിധ്യം ബോളിവുഡിൽ അവരുടെ സമകാലികരായ മറ്റൊരു ഗായികയ്ക്കും അവകാശപ്പെടാനുണ്ടായിരുന്നില്ല. ആ സവിശേഷതയാണ് പിന്നണി സംഗീത ചരിത്രത്തിൽ അവരുടെ സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തിയത്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം റോക്കി എന്ന ചിത്രത്തിലേതാണ്. സംഗീത സംവിധാനം ആർ ഡി ബർമൻ, പാടിയത് ആശാ ഭോസ്ലെ, കിഷോർ കുമാർ.

നദീം നൌഷാദ് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള തുടർഭാഗം ഈ കേൾക്കാം. ആദ്യ പ്രണയവും ഒളിച്ചോട്ടവും ആശയിലുണ്ടാക്കിയത് ദുരിതവും നിരാശയും മാത്രമായിരുന്നു. തന്നെക്കാൾ പ്രായം കൂടിയ ഗണപത് റാവു ഭോസ്ലെയുടെ ഒപ്പമുള്ള ജീവിതത്തിൽ ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നിരന്തര പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അത് തൻ്റെ സംഗീത ജീവിതത്തിന് അന്ത്യം കുറിക്കുമെന്ന് ഉറപ്പായപ്പോൾ രണ്ട് കുട്ടികളോടൊപ്പം അവിടം വിട്ടിറങ്ങി. കുടുംബത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടിയ ആശയ്ക്ക് അനുഗ്രഹമായത് ഒ പി നായാർ എന്ന സംഗീത സംവിധായകൻ്റെ പിന്തുണയായിരുന്നു. പ്രണയമോ സൗഹൃദമോ എന്ന് വ്യക്തമായി നിർവചിക്കാൻ പറ്റാത്തതായിരുന്നു അവരുടെ ബന്ധം. ലതാ മങ്കേഷ്കറെ കൊണ്ട് തൻ്റെ ചിത്രങ്ങളിൽ പാടിക്കില്ലെന്ന് ഷടിച്ച സംഗീത സംവിധായകനായിരുന്നു ഒ പി നായാർ. ജായിയെ ആപ് കഹോം ജായേഗി ആക്കോം സേ ജോ ഉത്തരി ആജ് കോയി പ്യാർ സേ മൊഹബത് ചീസ് ഹീക്ക എന്നീ മികച്ച ഗാനങ്ങൾ ഒ പി നയ്യാർ ആഷിക്ക് നൽകി. ബേട്ട എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. സംഗീതം ഹേമന്ത് ഭോസ്ലെ, പാടിയത് ആശ ഭോസ്ലെ. ഇത് 1983 റിലീസായ സിനിമയാണ്. ആ ഗാനം ആസ്വദിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാഴിക. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ. പരിപാടി തുടരുന്നു. ഒ പി നയ്യാരെ പോലെ സച്ചിൻ ദേവ് ബർമ്മന്റെ പാട്ടുകളും ആശയ്ക്ക് തൻ്റെ കരിയർ ഉറപ്പിക്കാൻ സഹായിച്ചു. ടാക്സി ഡ്രൈവറിലെ ജീനോ ദേ ഓർ ജിയോ എന്ന ഗാനം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. ആശയുടെ ക്ലബ് സോങ്ങിലേക്കുള്ള തുടക്കം കുറിച്ചത് 1954 പുറത്തു വന്ന ഈ ഗാനമായിരുന്നു എന്ന് കരുതാം. കിഷോറിൻ്റെ സംഗീത ജീവിതത്തിലെയും അഭിനയ ജീവിതത്തിലെയും ഏറ്റവും വലിയ ഹിറ്റായ ചൽത്തി കാ നാം ഖാടി എന്ന 1958 യുഗ്മഗാനം ഹാൽ ജൈസാ ഹേ കാ ജനാബ് കാ ആശയ്ക്ക് വലിയ ജനപ്രീതിയാണ് നൽകിയത്. സച്ചിൻ ദേവ് ബർമ്മൻ്റെ മകൻ രാഹുൽ ദേവ് ബർമ്മൻ സംഗീത സംവിധാന രംഗത്തേക്ക് വന്നപ്പോൾ തീസരി മൻസിൽ എന്ന സിനിമയിലെ പാട്ടുകൾ ആശയ്ക്ക് നൽകി. അവിടെ തുടങ്ങിയ ബന്ധം ഒടുവിൽ വിവാഹത്തിലാണ് കലാശിച്ചത്. ആർ ഡി ബർമ്മന്റെ കൂടെയുള്ള വിവാഹ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സംഗീത വൈവിധ്യത്തിനൊപ്പം സഞ്ചരിക്കാനും ആശയ്ക്ക് കഴിഞ്ഞു. ക്ലാസിക്കലും ഗസലും റോക്കും ഡിസ്കോയും ക്യാബറയും എല്ലാം ആശ പാടി. സംഗീതം എന്നത് വൈവിധ്യമാണെന്ന പ്രഖ്യാപനമാണ് ജീവിതം കൊണ്ട് അവർ തെളിയിച്ചത്. ഗസൽ പ്രേമികളായ മലയാളികളെ സംബന്ധിച്ച് എത്രയോ മികച്ച ഗസലുകൾ പാടിയ ഗായികയാണ് ആശ ഭോസ്ലെ. ഖയാം സംഗീതം നൽകിയ എക്കാലത്തെയും വലിയ മ്യൂസിക്കൽ ഹിറ്റായ ഉമ്രോ ജാൻ 1981 ഗസലുകളായ ഇൻഖ ആക്കോം കി മസ്തി, ദിൽ ചീസ് ക്യാ ഹെ ആപ് മേരി, ജുസ്ത് ജു ജിസ്കി, എ ക്യാ ജഗ ദോസ്തോ എന്നിവ ആശയുടെ ശബ്ദത്തിൽ ആസ്വദിച്ചവരാണ് മലയാളികൾ. ഗസലുകളോട് എന്നും അവർക്ക് വലിയ പ്രതിപത്തിയുണ്ട് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ആശ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഗസൽ ആൽബം. ഖയാമത്ത് എന്ന 1983 റിലീസായ സിനിമയിലെ ഗാനം കേൾക്കാം. സംഗീതം ആർ ഡി ബർമൻ, വരികൾ മജ്റു സുൽത്താൻപൂരി, പാടിയത് ആശ ഭോസ്ലെ.

ഫരീദ ഖാനും അനശ്വരമാക്കിയത് ആജ് ജാനേ കി സിദ്ധന കരോ, ജഗജിത് സിംഗ് പാടിയ ആഹിസ്ത ആഹിസ്ത, ഗുലാം അലിയുടെ ഏറ്റവും പ്രശസ്തമായ ചുപ്കെ ചുപ്കെ, ഏ ദിൽ പാഗൽ ദിൽ മേര, മെഹദി ഹസന്റെ റഫ്ത റഫ്ത, വിജയത്തും നസർത്തോ എന്നീ ഗസലുകൾ വളരെ ആവേശത്തോടെയാണ് ആശാ ഭോസ്ലെ പാടി റെക്കോർഡ് ചെയ്തത്. ടെലിഫോൺ എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. സംഗീതം രാജേഷ് റോഷൻ, പാടിയത് ആശാ ഭോസ്ലെ.

എഴുപതുകളിൽ ഇന്ത്യ മുഴുവൻ തരംഗമുണ്ടാക്കിയ ആശയുടെ പാട്ട് ദമ്മാരോ ദം ആകാശവാണിയിൽ നിരോധിക്കുകയും ദൂരദർശനിൽ സെൻസർ ചെയ്യുകയും ചെയ്തിരുന്നു. ഹിപ്പി സംസ്കാരത്തിന് മയക്കുമരുന്ന് ഉപയോഗത്തിനും പ്രചോദനമാകും എന്നായിരുന്നു ആ പാട്ടിനെ പറ്റിയുള്ള ആരോപണം. ഹാൽ ജൈസ ഹേ ഖ ജനാബ് ഖ എന്ന 50കളിലെ പാട്ടിൽ നിന്നും 90കളിലെ രംഗീലയിലെ പാട്ടുകളിൽ എത്തുമ്പോൾ തന്റെ ശബ്ദത്തിന്റെയും ഭാവത്തിന്റെയും രണ്ട് ധ്രുവങ്ങളിലെ റേഞ്ച് ആസ്വാദകന് കാണിച്ചു കൊടുക്കാൻ ആശയ്ക്ക് സാധിക്കുന്നു. ബോളിവുഡിലെ മറ്റൊരു ഗായികയ്ക്കും ഇങ്ങനെ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. മുഖദർ ക ഫൈസല എന്ന സിനിമയിലെ ഗാനമാണ്. സംഗീതം ബാപ്പി ലഹരി, വരികൾ അഞ്ചാൻ, പാടിയത് ആശാ ഭോസ്ലേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴിയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡ്. പരിപാടി തുടരുന്നു. അടുത്ത ഗാനം വിരോധ് എന്ന സിനിമയിലേതാണ്. ഇത് 1992 റിലീസായ സിനിമയാണ്. ഇതിന്റെ സംഗീതം അനു മാലിക്, വരികൾ ദേവ് കോയ്ലി, പാടിയത് കുമാർ സാനു, ആശാ ഭോസ്ലെയും.

ഇനി ഡോക്ടർ അബ്ദുർ റബ് ചേന്ദമംഗലൂർ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ഭാഗം. ചില പേരുകൾ നമ്മൾ പഠിക്കുന്നതല്ല, അവ നാം അറിയാതെ നമ്മോടൊപ്പം വളരുന്നതാണ്. ചുണ്ടുകൾ എന്തിനാണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ഒരു ബാല്യകാല സന്ധ്യയുടെ ശബ്ദമായി അവ നമ്മളിലേക്ക് കടന്നു വരും. ബാല്യവും കൗമാരവും പിന്നിടുമ്പോഴാണ് അവയുടെ അർത്ഥം നാം ശരിക്കും തിരിച്ചറിയുക. എന്റെ ബാല്യത്തിൽ പിതാവിനൊരു കാസറ്റ് ഷെൽഫ് ഉണ്ടായിരുന്നു. എഴുപതുകളുടെ മധ്യം ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഷെൽഫ് ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു സംഗീത ലോകമായിരുന്നു. സന്ധ്യയായാൽ പിതാവ് ടേപ്പ് റെക്കോർഡർ ഓണാക്കും. വീട്ടിലാകെ ഒരു പുതിയ പ്രതീതി, മുറികളിലേക്ക് ഒരു പുതിയ ഭാവവും ഊർജവുമായി സംഗീതം പടരും. ധനീധർ എന്ന സിനിമയിലെ ഗാനമാണ് ഇത്. 1990 റിലീസായതാണ്. വരികൾ ഇന്ദീവർ, സംഗീതം ബാപ്പി ലഹരി, പാടിയത് അമിത് കുമാർ, ആശ ഭോസ്ലെ, റീമ ലഹാരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാഴിയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ. പരിപാടി തുടരുന്നു. അടുത്തത് ഇന്ദ്രജീത് എന്ന സിനിമയിലെ ഗാനമാണ്. ഇത് 1999 റിലീസായതാണ്. സംഗീതം ആർ ഡി ബർമൻ, വരികൾ ഗുൽഷൻ ബാവ്രെ, പാടിയത് ആശാ ഭോസ്ലെ, അമിത് കുമാർ.

ആശാ ഭോസ്ലെ പാടിവെച്ച ഗാനങ്ങൾ ഇനിയും തലമുറകൾ ആസ്വദിക്കും. വരും തലമുറകൾക്ക് തീർച്ചയായിട്ടും അത് പ്രചോദനം തന്നെയാണ്. വൈവിധ്യമാണ് ആശാ ഭോസ്ലെയുടെ സ്വരത്തിൻ്റെ മുഖമുദ്ര. ആ വൈവിധ്യം നമുക്ക് അടുത്ത എപ്പിസോഡിലും തുടർന്ന് ആസ്വദിക്കാം. ഇന്നത്തെ പാട്ടിൻ്റെ പാലാഴി ഈ ഗാനത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം വൻഷ് എന്ന് പറഞ്ഞ സിനിമയിലേതാണ്. പാടിയത് ആശാ ഭോസ്ലെ, സംഗീതം ആനന്ദ് മിലന്ദ്, വരികൾ സമീർ.

0: ഇതോടുകൂടി പാട്ടിന്റെ പാലാഴി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും. അടുത്ത എപ്പിസോഡിലെ ആശാ ബോസ്ലെ ഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. വിടവാങ്ങുന്നു ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസി.
2: റേഡിയോ ബെൻസികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.